ആകാശവാണി കൊച്ചി FM 102.3. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. 102.3 MHz FM ബാൻഡിൽ ഈ നിലയത്തിൽ നിന്ന് ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948, ആഷാഢം 27, കൊല്ലവർഷം 1201, കർക്കിടകം 2. 2026 ജൂലൈ 18, ശനിയാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 47 സെക്കൻഡും. ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. സുപ്രഭാതം.

0: സുഭാഷിതം.
1: എന്താണ് ഈ ലോകത്തെ അശാന്തിയുടെയും പ്രശ്നങ്ങളുടെയും മൂലഹേതു? ഭൂരിഭാഗം ആളുകളും അസംതൃപ്തിയിലും നിരാശയിലും വിദ്വേഷത്തിലും മുഴുകിക്കഴിയുന്നത് എന്തുകൊണ്ടാണ്? ഇതൊരു സാംക്രമിക രോഗം പോലെ വ്യക്തികൾ തമ്മിലും കുടുംബത്തിനുള്ളിലും അവിടെ നിന്ന് സമൂഹത്തിലേക്കും പടർന്ന് തുടർന്ന് ലോകമൊട്ടാകെ വ്യാപിക്കുന്നു. നമ്മോട്

മറ്റൊരാൾ പരുഷമായി പെരുമാറുമ്പോൾ, വിദ്വേഷത്തോടുകൂടി സംസാരിക്കുമ്പോൾ നമുക്ക് എന്താണ് അനുഭവപ്പെടുന്നത്? ആ നെഗറ്റീവ് ഊർജം അവരിൽ നിന്ന് നമ്മിലേക്ക് പടരുന്നു. അപ്പോഴാണ് നമ്മൾ പരാതിപ്പെടുന്നത്, ഞാൻ അവർക്കുവേണ്ടി ഇത്രയൊക്കെ ചെയ്തിട്ടും അവർ എന്നോടിങ്ങനെ പെരുമാറുന്നുവല്ലോ എന്ന്. അങ്ങനെ നമ്മുടെ മനസ്സിലും ദ്വേഷവും പകയും ഉടലെടുക്കുന്നു. അത് അവരിലേക്ക് പ്രസരിപ്പിക്കുന്നു. മറ്റുള്ളവരിൽ നിന്ന് ഇങ്ങനെ നമ്മിലേക്ക് പ്രവഹിക്കുന്ന വിഷമയമായ ഊർജത്തോട്

0: അത് അവരിലേക്ക് പ്രസരിപ്പിക്കുന്നു. മറ്റുള്ളവരിൽ നിന്ന് ഇങ്ങനെ നമ്മിലേക്ക് പ്രവഹിക്കുന്ന വിഷമയമായ ഊർജത്തോട് മൂന്ന് തരത്തിൽ നമുക്ക് പ്രതികരിക്കാം. ഒന്ന്, അതിനെ അതേ രൂപത്തിൽ അവരിലേക്ക് തന്നെ പ്രതിഫലിപ്പിക്കാം. അത് അവർക്കു ഹാനികരമാവും. രണ്ടാമതായി, ഒന്നും പ്രതികരിക്കാതെ നിശബ്ദമായി ഇരുന്ന് അവരുടെ പ്രവൃത്തി വീക്ഷിക്കുക. അപ്പോൾ ആ ഊർജം നമ്മിലേക്ക് തന്നെ സ്വാംശീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. മൂന്നാമത്തേതും ഏറ്റവും ഉത്തമവുമായ പരിഹാരം എന്തെന്നാൽ, ഈ പ്രവൃത്തി അവരുടെ ഉള്ളിലെ അശാന്തിയുടെയും അസ്വസ്ഥതയുടെയും ബഹിർസ്ഫുരണമാണെന്നും അത് സൗഖ്യപ്പെടുത്തേണ്ട രോഗാവസ്ഥയാണെന്നും മനസ്സിലാക്കി ആ നെഗറ്റീവ് ഊർജത്തെ പോസിറ്റീവാക്കി പരിവർത്തനം ചെയ്യുകയാണ്. അതിനു വേണ്ടത് നാം തന്നെ ശക്തിയുടെ കേന്ദ്രങ്ങളായി മാറിക്കൊണ്ട് നമ്മിൽ നിന്ന് പോസിറ്റീവ് ഊർജ തരംഗങ്ങൾ അവരിലേക്ക് പ്രസരിപ്പിക്കുകയാണ്. അതിന് നമ്മുടെ ഓരോ ചിന്തയും ആരോഗ്യകരവും നിർമ്മലവും ശരിയായ ദിശയിലുള്ളതുമായിരിക്കണം. കോവിഡ് മഹാമാരിയുടെ കാലത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അന്ന് നമ്മുടെ കുടുംബത്തിൽ ഒരാൾക്ക് കോവിഡ് ബാധിച്ചതായി അറിഞ്ഞാൽ നമ്മൾ ആദ്യം കൈക്കൊള്ളുന്ന നടപടി എന്തായിരുന്നു? ഉടനെ തന്നെ അവരുമായുള്ള സമ്പർക്കമൊഴിവാക്കി അവരെ പ്രത്യേകം ഒരു മുറിയിലാക്കി സംരക്ഷിക്കുന്നു. അവർക്കു വേണ്ട മരുന്നും ഭക്ഷണവും എത്തിച്ചുകൊടുക്കുന്നു. അവരുടെ രോഗശമനത്തിനായി പ്രയത്നിക്കുന്നു. അതുതന്നെയാണ് ഇവിടെയും അനുവർത്തിക്കേണ്ടത്. നെഗറ്റീവ് ഊർജത്തിൽ നിന്ന് അകലം പാലിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിൽ പോസിറ്റീവ് ചിന്താതരംഗങ്ങൾ അവർക്കുവേണ്ടി സൃഷ്ടിച്ചുകൊണ്ട് അവരുടെ ഇപ്പോഴത്തെ ആന്തരിക സംഘർഷങ്ങളെ ശമിപ്പിക്കാൻ ശ്രമിക്കണം. നമ്മുടെ മനസ്സിലെ ചിന്തകളുടെ പ്രഭാവത്തെക്കുറിച്ച് ഈ ഘട്ടത്തിൽ നാം വിശകലനം ചെയ്യേണ്ടിയിരിക്കുന്നു. ഓരോ നിമിഷവും മനസ്സിൽ ഉയരുന്ന ഓരോ ചിന്തയെയും നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ അവയിൽ ശ്രദ്ധ പതിപ്പിക്കുന്നത് വഴി ചിന്തകളുടെ എണ്ണത്തെ നിയന്ത്രിക്കാനാവില്ലെങ്കിലും അവയുടെ സ്വഭാവവും ഗുണവും തിരിച്ചറിഞ്ഞ് അവയെ ശരിയായ ദിശയിലേക്ക് തിരിച്ചുവിടാൻ നമുക്കാവും. ഞാൻ ശക്തിശാലിയാണെന്നും ആരോഗ്യവാനാണെന്നും പരിപൂർണ സന്തുഷ്ടനാണെന്നും എന്റെ മനസ്സ് പൂർണമായും ശാന്തമാണെന്നുമുള്ള നിർദ്ദേശങ്ങൾ നിരന്തരം മനസ്സിന് നൽകുന്നത് വഴി ക്രമേണ അവ നമ്മുടെ പ്രകൃതമായി മാറുക തന്നെ ചെയ്യും. എത്രമേൽ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകിയാലും മറ്റൊരാളുടെ മനസ്സിൽ മാറ്റം വരുത്താൻ നമുക്കാവില്ല. കാരണം അത് സംഭവിക്കണമെങ്കിൽ അവർ മാറ്റത്തിന് സ്വയം സന്നദ്ധരാവണം. നമുക്ക് നിയന്ത്രണമുള്ളത് നമ്മുടെ മനസ്സിന്റെ മേലാണ്. യത്ഭാവോ തൽഭവതി എന്ന സംസ്കൃത വാക്യം സൂചിപ്പിക്കുന്നത് ഇതുതന്നെയാണ്. നാം എന്ത് ചിന്തിക്കുന്നുവോ നമ്മൾ അതുതന്നെയായിത്തീരുക തന്നെ ചെയ്യും. ഇന്ന് സാങ്കേതികത വളർന്നതോടെ ലോകത്തിന്റെ ഏതൊരു കോണിൽ നടക്കുന്ന സംഭവങ്ങളും നിമിഷാർത്ഥത്തിൽ എങ്ങും വ്യാപിക്കും. അതൊരു ദുരന്തമാണെങ്കിൽ ആ നെഗറ്റീവ് ഊർജം എല്ലായിടവും പരക്കുകയും അതിന്റെ ഫലമായി സകല മനസ്സുകളിലും കൂടുതൽ വിഷലിപ്തമായ ഊർജം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യും. ഈ ഘട്ടത്തിൽ അവയെ നിർവീര്യമാക്കാൻ അനുഗ്രഹം നിറഞ്ഞ ചിന്തകൾ സൃഷ്ടിക്കുകയും വ്യാപിപ്പിക്കുകയും ചെയ്യണം. സൽചിന്തകളിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന ഊർജസ്പന്ദനങ്ങൾ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും ശാന്തമായി നേരിടുവാനുള്ള കരുത്തു നമുക്ക് നൽകും. വ്യക്തികളും തുടർന്ന് സമൂഹവും രാജ്യവും ലോകമൊട്ടാകെയും ഇതിന്റെ ഗുണഫലങ്ങൾ അനുഭവിച്ചു തുടങ്ങുകയും ചെയ്യും.
1: സുഭാഷിതം.
2: അവതരിപ്പിച്ചത് അനിത ദേവി ജെ.
1: ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 6 മണി.
3: ആകാശവാണി FM വാർത്തകൾ.
1: രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് നാളെ തുടക്കമാകും. 25 വരെ നീളുന്ന യാത്രയിൽ മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റുമാനിയ എന്നീ രാജ്യങ്ങൾ രാഷ്ട്രപതി സന്ദർശിക്കും. മറ്റന്നാൾ തുടങ്ങുന്ന പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ ന്യൂഡൽഹിയിൽ സർവകക്ഷി നേതാക്കളുടെ യോഗം ചേരും. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ ഫിൻലാൻഡ് സന്ദർശനം പുരോഗമിക്കുന്നു. ഫിൻലാൻഡിലെ പ്രമുഖ ടെക് കമ്പനി പ്രതിനിധികളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ലഹരിക്കെതിരെ സംസ്ഥാന ഗവൺമെന്റ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ വിവിധയിടങ്ങളിൽ ഇന്ന് ബോധവൽക്കരണ പരിപാടികൾ മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. രാവിലെ പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ സിറ്റി പോലീസ് സംഘടിപ്പിക്കുന്ന വാക്കത്തോൺ മന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. ഉന്നത വിദ്യാഭ്യാസം

0: വിദ്യാഭ്യാസരംഗത്ത് മാറ്റങ്ങളോടെയാണ് സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നതെന്ന് മന്ത്രി റോജി എം ജോൺ. വിദ്യാഭ്യാസ രംഗത്ത് ബജറ്റിൽ പ്രഖ്യാപിച്ച കാര്യങ്ങൾ ഉൾപ്പെടെ നടപ്പാക്കുമെന്നും മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സംസ്ഥാനത്ത് ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ലൂസേഴ്സ് ഫൈനലിൽ നാളെ ഫ്രാൻസ് ഇംഗ്ലണ്ടിനെ നേരിടും. മിയാമി സ്റ്റേഡിയത്തിൽ പുലർച്ചെ 2:30 മത്സരം.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇപ്പോൾ അറിയിപ്പുകൾ. ഇന്നത്തെ പരിപാടികൾ: 6:10 പ്രഭാതഗീതം, രാമായണ പാരായണം, 6:27 കാർഷിക വാർത്തകൾ, വിപണി, 6:32 പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മോൺ സ്പൈസസ് കാവ്യധാര, ONV കുറിപ്പിന്റെ സുഹൃത്തിനൊരു കത്ത് എന്ന കവിത, 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, 6:55 FM ഡയറി, ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, ഫിഫ 2026 ലോകകപ്പ് അപ്ഡേറ്റ്, 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണപുരുൾ തിരുവനന്തപുരം റിലേ, തുടർന്ന് മഹിതം മലയാളം, ഉപഭോക്താക്കൾ അറിയാൻ, ഈ ഗാനം ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ശനിദശ, 7:25 വാർത്തകൾ, 7:35 FM ഡയറി തുടരും, സമകാലികം, വിഷം വിളമ്പുന്ന ഹോട്ടലുകൾ, തുടർന്ന് നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം, എന്ത് പഠിക്കണം, എന്താകണം, 8:00 ആകാശവാണി FM വാർത്തകൾ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്, 8:05 യുവവാണി, അമൽ ഇൻസ്പയേഴ്സ്, യുവജന കമ്മീഷന്റെ യുവ പ്രതിഭാ പുരസ്കാര ജേതാവ് അമൽ ഇക്ബാൽ പങ്കെടുക്കുന്നു ആദ്യഭാഗം, 8:30 ചലച്ചിത്രഗാനങ്ങൾ, 8:40 തപസ്യ ഹോമിയോ ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ, അലർജിക്ക് ഹോമിയോപ്പതി ചികിത്സ, ഡോക്ടർ അമ്പിളി ജോസുമായി അഭിമുഖം.
2: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: 9:00 സാഹിത്യസുരഭി, ജമാൽ റാഷി അവതരിപ്പിക്കുന്ന കഥ അവസ്ഥാന്തരം, ഓമന NC കാർത്തിക അവതരിപ്പിക്കുന്ന കവിതകൾ, ഓസ്ട്രേലിയൻ എഴുത്തുകാരൻ ജെറാൾഡ് മൂർണയിൻ്റെ സമതലങ്ങൾ എന്ന നോവലിനെക്കുറിച്ച് വൈക്കം മുരളി നടത്തുന്ന പ്രഭാഷണം. 9:30 FM മോർണിംഗ് സെലക്ഷൻസ്, ആകാശവാണി FM വാർത്തകൾ, 10:00 നേർവഴി തിരുവനന്തപുരം റിലേ, 10:15 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ, 10:25 സേവന വാർത്തകൾ.
4: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണപുരുൾ എല്ലാ ദിവസവും രാവിലെ 7:00. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
0: 10:30 റീഗൽ ജ്വല്ലേഴ്സ് എടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില, തുടർന്ന് സംഗീതലഹരി. 11:00 ആകാശവാണി FM വാർത്തകൾ, തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 12:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, ലളിതഗാനങ്ങൾ. 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ, ക്രമരഹിതമായ ആർത്തവം കാരണവും ആയുർവേദ പരിഹാരങ്ങളും, ഡോക്ടർ ഷാഹിന മോൾ S സംസാരിക്കുന്നു. 1:00 ഫോൺ ഔട്ട് ഗാനോത്സവം. 2:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. 3:00 ആകാശവാണി FM വാർത്തകൾ, ഗസലുകൾ. 3:30 കൊച്ചി വേവ്സ്. വൈകിട്ട് 6:50 കിസാൻ വാണി, പശുപരിപാലനത്തിനൊപ്പം നെല്ലുകൃഷിയും, നെടുമ്പാശ്ശേരി അകപ്പറമ്പ് സ്വദേശിനി തങ്കത്തിൻ്റെ കാർഷിക അനുഭവങ്ങൾ. 7:20 വിപണി. 7:35 FM ഇവനിംഗിൽ, 8:05 രാജഗിരി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ, എന്താണ് ഹെപ്പറ്റൈറ്റിസ്, കൺസൾട്ടന്റ് ഹെപ്പറ്റൈറ്റോളജിസ്റ്റ് ഡോക്ടർ അശ്വിൻ P വിനോദുമായി അഭിമുഖം. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, ഡൽഹിയിലെ.
5: ദിസ് ഇസ് ആകാശവാണി, ദി ന്യൂസ് റെഡ് ബൈ സരബ്ജീത് കൗർ. Prime Minister Narendra Modi virtually inaugurated 75 redeveloped railway stations across 20 states from Jalandhar in Punjab last evening. These stations have been modernized under the Amrit Bharat Station Scheme, ABSS, which is one of the world's largest station redevelopment programs. Developed at a cost of about 1,570 crore rupees, these stations have been transformed into modern passenger-friendly facilities. Redeveloped in the spirit of Virasat Bhi, Vikas Bhi, the stations incorporate elements reflecting local culture, heritage and architecture. Speaking on the occasion, Mr. Modi said, inauguration of 75 redeveloped railway stations reflect the rapid transformation that Indian Railways has undergone over

0: രാമായണ പാരായണം രണ്ടാം ദിവസം സമാപിക്കുകയാണ്. പാരായണം ചെയ്തത് ശ്രീ ശ്രീവത്സൻ ജെ മേനോൻ.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
4: എന്നും രാവിലെ 10:30.
3: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
4: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
5: പ്രഭാതഗീതത്തിൽ ഇനി യേശുദാസ് പാടിയ ഗാനം, രചന എസ് രമേശൻ നായർ, സംഗീതം വി ദക്ഷിണാമൂർത്തി.

പ്രഭാതഗീതം സമാപിച്ചു. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 27:52. കാർഷിക വാർത്തകൾ. വള്ളിപ്പയറിൻ്റെ കരിമ്പൻ കേടിനെതിരെ പ്രതിരോധ നടപടികൾ സ്വീകരിക്കണം. പയറിൻ്റെ തണ്ടുകളിൽ കറുത്ത പൊട്ടുകളുണ്ടായി ക്രമേണ ഇലകൾ മഞ്ഞളിക്കുകയും പൊഴിഞ്ഞു പോവുകയും ചെയ്യുന്നതാണ് രോഗലക്ഷണം. ഇത് ഒരു മഴക്കാല രോഗമാണ്. ഇതിനെ പ്രതിരോധിക്കുന്നതിന് സ്യൂഡോമോണാസ് ഫ്ലൂറസെൻസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലകളിലും തണ്ടുകളിലും തളിക്കുന്നത് ഫലപ്രദമാണ്. സംസ്ഥാനത്തെ കാർഷിക മേഖലയിലെ തൊഴിലാളിക്ഷാമവും വർദ്ധിച്ചുവരുന്ന തൊഴിൽ ചെലവും പരിഹരിക്കുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന കാർഷിക യന്ത്രവത്കരണ ഉപപദ്ധതി പ്രകാരമുള്ള സാമ്പത്തിക സഹായത്തിന് അപേക്ഷകൾ ക്ഷണിച്ചു. ജില്ലയിലെ പദ്ധതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള സഹായങ്ങൾക്കുമായി സമീപത്തെ കൃഷിഭവനുകളുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 95 62 20 08 82. 95 62 20 08 82. കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന കാലാവസ്ഥ അധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതി ഖരീഫ് 2026 സീസൺ അപേക്ഷ ക്ഷണിച്ചു. അർഹതപ്പെട്ട കർഷകർക്ക് അംഗീകൃത ഏജൻസികളിലൂടെയോ ഔദ്യോഗിക ഓൺലൈൻ പോർട്ടലിലൂടെയോ അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷയ്ക്കുമായി കർഷകർക്ക് അംഗീകൃത ഏജൻസിയായ അഗ്രികൾച്ചർ ഇൻഷുറൻസ് കമ്പനിയുമായി ബന്ധപ്പെടുകയോ ഔദ്യോഗിക ഓൺലൈൻ പോർട്ടലായ https://pmfby.gov.in സന്ദർശിക്കുകയോ ചെയ്യുക. അപേക്ഷ സമർപ്പിച്ച ശേഷം ലഭിക്കുന്ന പോളിസി കോപ്പി പരിശോധിച്ച് പ്രീമിയം തുക, ഇൻഷുറൻസ് ചെയ്ത പഞ്ചായത്ത്, വിളയുടെ പേര് എന്നിവ കൃത്യമാണോ എന്ന് ഉറപ്പുവരുത്തി സൂക്ഷിക്കേണ്ടതാണ്. വെള്ളായണി കാർഷിക കോളേജിലെ പോസ്റ്റ് ഹാർവെസ്റ്റ് മാനേജ്മെൻറ്റ് വിഭാഗം പഴം പച്ചക്കറി സംസ്കരണം എന്ന വിഷയത്തിൽ അടുത്ത മാസം 4 പരിശീലന പരിപാടി നടത്തും. കൂടുതൽ വിവരങ്ങൾക്ക് 80 89 07 66 98 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. 80 89 07 66 98. നെല്ല് സംഭരണം മില്ലുടമകളിൽ നിന്ന് താൽപ്പര്യപത്രം ക്ഷണിച്ചു. സപ്ലൈകോയ്ക്ക് വേണ്ടി 2026-27 സീസണിൽ കർഷകരിൽ നിന്ന് നെല്ല് സംഭരിച്ച് സംസ്കരിച്ച് അരിയാക്കാൻ താൽപ്പര്യമുള്ള സംസ്ഥാനത്തെ മില്ലുടമകളിൽ നിന്ന് താൽപ്പര്യപത്രം ക്ഷണിച്ചു. അപേക്ഷകർക്ക് ഈ രംഗത്ത് ചുരുങ്ങിയത് 3 വർഷത്തെ പ്രവൃത്തി പരിചയമുണ്ടായിരിക്കണം. താൽപ്പര്യപത്രം എറണാകുളം കടവന്തര സപ്ലൈകോ ഹെഡ് ഓഫീസിൽ അടുത്ത മാസം 5 മുമ്പ് സമർപ്പിക്കണം. വിശദവിവരങ്ങൾക്ക് www.supplycopaddy.in സന്ദർശിക്കുക. www.supplycopaddy.in. ലോകബാങ്കിൻ്റെ സഹായത്തോടെ കൃഷിവകുപ്പ് നടപ്പാക്കുന്ന കേര പദ്ധതിയിലൂടെ പുനർനടിയിൽ നടത്തുന്ന റബ്ബർ കർഷകർക്ക് ഹെക്ടറിന് 75,000 രൂപ നിരക്കിൽ സർക്കാരിൻ്റെ നേരിട്ടുള്ള ധനസഹായം ലഭ്യമാക്കുന്ന സ്കീമിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. 25 സെന്റ് മുതൽ 5 ഹെക്ടർ വരെ റബ്ബർ കൃഷിയുള്ള ചെറു കർഷകർക്ക് പ്രത്യേക പ്രാധാന്യം നൽകുന്നതാണ്. അപേക്ഷകർ തിരിച്ചറിയൽ രേഖ, ഫോട്ടോ, ബാങ്ക്

0: പാസ്ബുക്ക്, കൈവശാവകാശ സർട്ടിഫിക്കറ്റ്, കൃഷിയിടത്തിൻ്റെ സ്കെച്ച്, അംഗീകൃത നഴ്സറിയിൽ നിന്ന് നടീൽ വസ്തുക്കൾ വാങ്ങിയതിൻ്റെ ബിൽ തുടങ്ങിയ രേഖകൾ ഓൺലൈനായി സമർപ്പിക്കണം. അപേക്ഷ നൽകേണ്ട ഓൺലൈൻ പോർട്ടൽ www.keralaplantation.kerala.gov.in. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 90 37 82 40 36 90 37 82 40 36. ഇനി വിപണി. വെളിച്ചെണ്ണ ക്വിൻ്റലിന് 23,100 രൂപ, കൊപ്ര ക്വിൻ്റലിന് 14,300 രൂപ, കുരുമുളക് ഗാർബിൾഡ് 72,000 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 70,000 രൂപ, റബ്ബർ RSS 4 28,200, RSS 5 27,800. ശ്രോതാക്കൾ കേട്ടത് കാർഷിക വാർത്തകൾ, വിപണി. ഇത് ആകാശവാണി കൊച്ചി FM 102.3, സമയം 6:32 15 സെക്കൻഡും. പ്രധാന പത്രവാർത്തകൾ. ഇന്ത്യയിലെ ആദ്യത്തേതും ലോകത്തിലെ ഏറ്റവും നീളമേറിയതുമായ ഹൈഡ്രജൻ ട്രെയിൻ ആയ നമോ ഗ്രീൻ റെയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹരിയാനയിലെ ജീങ് റെയിൽവേ സ്റ്റേഷനിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. സംസ്ഥാനം നേരിടുന്ന രൂക്ഷമായ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ഒരു വർഷത്തേക്ക് 24 മണിക്കൂറും ലഭ്യമാകുന്ന 200 MW വൈദ്യുതി വാങ്ങാൻ KSEB കരാറിലെത്തി. ഇതിന് അനുമതി തേടിയുള്ള അപേക്ഷ അടിയന്തര സാഹചര്യം പരിഗണിച്ച് റെഗുലേറ്ററി കമ്മീഷൻ ഇന്ന് പരിഗണിക്കും. മാർച്ചിൽ നടന്ന ഹയർ സെക്കൻഡറി 1st പരീക്ഷയുടെ ഫലം പ്രഖ്യാപിച്ചു. ക്രിക്കറ്റ് ചരിത്രത്തിലെ മികച്ച ഓൾറൗണ്ടർമാരിൽ ഒരാളായ വെസ്റ്റിൻഡീസ് മുൻ ക്യാപ്റ്റൻ സർ ഗാർഫീൽഡ് സോബേഴ്സ് അന്തരിച്ചു. ലോകകപ്പ് ഫുട്ബോൾ 3rd സ്ഥാനത്തിനായി ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. മയോമിയിൽ നടക്കുന്ന മത്സരത്തിന് കിക്ക് ഓഫ് ഇന്ത്യൻ സമയം ഞായർ പുലർച്ചെ 2:30. ജപ്പാൻ ഓപ്പൺ സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ PV സിന്ധു സെമിഫൈനലിൽ. ഇപ്പോൾ കേട്ടത് പ്രധാന പത്രവാർത്തകൾ.
1: ഞായറാഴ്ചകളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
3: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
4: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
5: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
6: കാവ്യധാര.
7: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
6: കാവ്യധാരയിൽ ഇന്ന് ONV കുറിപ്പ് എഴുതിയ സുഹൃത്തിനൊരു കത്ത് എന്ന കവിതയിൽ നിന്നൊരു ഭാഗം കേൾക്കാം.

0: കാവ്യധാരയിൽ ശ്രോതാക്കൾ കേട്ടത് ഒ എൻ വി കുറുപ്പിന്റെ സുഹൃത്തിനൊരു കത്ത് എന്ന കവിതയിൽ നിന്നൊരു ഭാഗം. ആലാപനം ശ്രീയുക്ത വർമ്മ.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
2: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
4: എന്നും രാവിലെ 10:30
3: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
4: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
4: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
5: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
6: അച്ചിക്ക് വേദനയുണ്ട്,
7: കണ്ടറിയോ? അയ്യോ അയ്യോ, ഒരുത്തനിവിടെ ചാവാൻ കിടക്കുമ്പോഴാ അല്ലൊരു പൊളിച്ച തമാശ.
8: കൊച്ചി എഫ് എമ്മിൽ ശനിയാഴ്ചകളിൽ രാവിലെ 7:20.
9: ശരിയാണ്, ശശിയുടെ കുഞ്ഞമ്മയുടെ മോനല്ലേ നമ്മുടെ അജി.
8: ശനിദശ, റേഡിയോ കാർട്ടൂൺ പരമ്പര, കൊച്ചി എഫ് എമ്മിൽ ശനിയാഴ്ചകളിൽ രാവിലെ 7:20. ശനിദശ.
10: ഏഴ് 7:35 FM ഡയറിയിൽ സമകാലികം വിഷം വിളമ്പുന്ന

0: ഹോട്ടലുകൾ. 8:05 യുവവാണി. അമൽ ഇൻസ്പയേഴ്സ്. യുവജന കമ്മീഷന്റെ യുവ പ്രതിഭ പുരസ്കാര ജേതാവ് അമൽ ഇക്ബാൽ പങ്കെടുക്കുന്നു ആദ്യ ഭാഗം. 8:40 തപസ്യ ഹോമിയോ ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ. അലർജിക്ക് ഹോമിയോപ്പതി ചികിത്സ. ഡോക്ടർ അമ്പിളി ജോസുമായി അഭിമുഖം.
1: സാഹിത്യ സുരഭി.
2: പ്രതിഭാധനരായ എഴുത്തുകാർ പങ്കെടുക്കുന്ന പരിപാടി
1: ആകാശവാണി കൊച്ചി നിലയത്തിൽ വെള്ളിയാഴ്ചകളിൽ രാത്രി 9:30
2: കേൾക്കൂ.
1: സാഹിത്യ സുരഭി
2: പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 9:00.
1: സാഹിത്യ സുരഭി
2: കഥ, കവിത, പ്രഭാഷണം, പുസ്തക നിരൂപണം, കലാനിരൂപണം എന്നിങ്ങനെ
1: സർഗാത്മകതയുടെ പണിപ്പുരയിൽ സ്ഫുടം ചെയ്തെടുക്കുന്ന മുഴുമുത്തുകൾ.
2: സാഹിത്യ സുരഭി
1: വെള്ളിയാഴ്ചകളിൽ രാത്രി 9:30,
2: പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ രാവിലെ 9:00.
1: ആകാശവാണി കൊച്ചി നിലയം എന്നും ശ്രോതാക്കൾക്കൊപ്പം.
0: ഇന്ന് സാഹിത്യ സുരഭിയിൽ ജമാൽ റാഷി അവതരിപ്പിക്കുന്ന കഥ അവസ്ഥാന്തരം, ഓമന NC കാർത്തിക അവതരിപ്പിക്കുന്ന കവിതകൾ, ഓസ്ട്രേലിയൻ എഴുത്തുകാരൻ ജെറാൾഡ് മൂർണയിൻ്റെ സമതലങ്ങൾ എന്ന നോവലിനെക്കുറിച്ച് വൈക്കം മുരളി നടത്തുന്ന പ്രഭാഷണം. 9:30 FM മോർണിംഗ് സെലക്ഷൻസ്. 10:15 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില, തുടർന്ന് സംഗീതലഹരി. ഉച്ചയ്ക്ക് 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ. ക്രമരഹിതമായ ആർത്തവം, കാരണവും ആയുർവേദ പരിഹാരങ്ങളും ഡോക്ടർ ഷാഹിന മോൾ എസ് സംസാരിക്കുന്നു. ഉച്ചയ്ക്ക് 1:00 ഫോൺ ഔട്ട് ഗാനോത്സവം. വൈകിട്ട് 6:50 കിസാൻ വാണി. പശുപരിപാലനത്തിനൊപ്പം നെല്ലുകൃഷിയും. നെടുമ്പാശ്ശേരി അകപ്പറമ്പ് സ്വദേശിനി തങ്കത്തിന്റെ കാർഷിക അനുഭവങ്ങൾ. സമയം 6:00 കഴിഞ്ഞ് 43:35. അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ. കോഴിക്കോട് റിലേ.
3: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-1-0-5 2-3-2-5-1-4-2.
4: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
5: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
4: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് VK സുരേഷ്. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ 3 ദിവസത്തെ സന്ദർശനത്തിന് പശ്ചിമബംഗാളിലെത്തി. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ ന്യൂഡൽഹിയിൽ സർവകക്ഷിയോഗം. ഗവൺമെന്റ് ആശുപത്രികൾ രോഗി സൌഹൃദമാക്കാൻ ജീവനക്കാർക്ക് നിർബന്ധിത പരിശീലനം നൽകുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ലഹരിക്കെതിരെ പോലീസിൽ സ്ഥിര സംവിധാനം സജ്ജമാക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ലൂസേഴ്സ് ഫൈനലിൽ നാളെ ഫ്രാൻസ് ഇംഗ്ലണ്ടിനെ നേരിടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് നാളെ തുടക്കമാകും. 25 വരെ നീളുന്ന യാത്രയിൽ മാൾഡോവ, നോർത്ത് മാസഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ രാഷ്ട്രപതി

0: സന്ദർശിക്കും. ഈ രാജ്യങ്ങളിലെ പ്രസിഡന്റുമാരുടെ ക്ഷണപ്രകാരമാണ് ഔദ്യോഗിക സന്ദർശനമെന്ന് വിദേശകാര്യ മന്ത്രാലയ പടിഞ്ഞാറൻ മേഖലാ സെക്രട്ടറി സിബി ജോർജ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളെ അറിയിച്ചു. കേരളം ഉൾപ്പെടെ 20 സംസ്ഥാനങ്ങളിൽ അമൃതഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജലന്ധറിൽ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ അങ്കമാലി, ചാലക്കുടി, തലശ്ശേരി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ എന്നീ 6 റെയിൽവേ സ്റ്റേഷനുകളാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. ആധുനിക രീതിയിൽ പ്ലാറ്റ്ഫോമുകൾ, കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ, വിപുല പാർക്കിംഗ് സൌകര്യം, ഭിന്നശേഷിക്കാർക്കും മുതിർന്ന പൌരന്മാർക്കുമായ റാമ്പ് എന്നിവയടക്കം സൌകര്യങ്ങളാണ് സ്റ്റേഷനുകളിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. അങ്കമാലി റെയിൽവേ സ്റ്റേഷനിലെ പ്രാദേശിക ചടങ്ങിൽ ലോക്സഭാംഗം ബെന്നി ബഹ്നാൻ, രാജ്യസഭാംഗം ഹാരിസ് ബിരാൻ എന്നിവർ മുഖ്യാതിഥികളായി. ചാലക്കുടിയിലെ പരിപാടിയെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അഭിസംബോധന ചെയ്തു. കണ്ണൂരിൽ എംപിമാരായ സി സദാനന്ദൻ മാസ്റ്റർ, ഷാഫി പറമ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ 3 ദിവസത്തെ സന്ദർശനത്തിന് പശ്ചിമബംഗാളിൽ എത്തി. രാത്രി സിലിഗുഡിയിലെ ബാഗ്ദോഗ്ര വിമാനത്താവളത്തിലെത്തിയ അദ്ദേഹത്തെ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി സ്വീകരിച്ചു. ആഭ്യന്തരമന്ത്രി ഇന്ന് ജുമാഗച്ച് സീമാ ചൌക്കിയിലെ BSF പതിനെട്ടാമത് ബറ്റാലിയൻ സന്ദർശിക്കും. നിരവധി വികസന പദ്ധതികൾക്ക് തുടക്കമിടുന്ന അദ്ദേഹം BSF ഉദ്യോഗസ്ഥന്മാരുമായി കൂടിക്കാഴ്ച നടത്തും. സിലിഗുഡിയിലെ ഉത്തർകന്യയിൽ ഉന്നതതല യോഗത്തിലും അമിത്ഷാ പങ്കെടുക്കും. വൈകിട്ട് കൊൽക്കത്തയിലേക്ക് പോകുന്ന അദ്ദേഹം നാഷണൽ ലൈബ്രറിയിൽ പുതുതായി നിർമ്മിച്ച വേൾഡ് മ്യൂസിയം ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം അമുൽ ബംഗാൾ ഡയറിയുടെ പുതിയ തൈര് നിർമ്മാണ പ്ലാന്റിനും അമിത്ഷാ തറക്കല്ലിടും. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ ന്യൂഡൽഹിയിൽ സർവകക്ഷി നേതാക്കളുടെ യോഗം ചേരും. മറ്റന്നാളാണ് പാർലമെന്റ് സമ്മേളനത്തിന് തുടക്കമാകുന്നത്. അടുത്ത മാസം 13 വരെയാണ് സമ്മേളനം. ഇരുസഭകളുടെയും പ്രവർത്തനം സുഗമമാക്കുന്നതിനാണ് സർവകക്ഷി യോഗം ചേരുന്നത്. ഹൈദരാബാദ് ആസ്ഥാനമായ സ്കൈറൂട്ട് എയ്റോസ്പേസ് നിർമ്മിച്ച സ്വകാര്യ നിർമ്മിത റോക്കറ്റ് വിക്രം 1 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് രാവിലെ 11:30 വിക്ഷേപിക്കും. രാജ്യത്തെയും വിദേശത്തെയും കമ്പനികൾ നിർമ്മിച്ച ഉപഗ്രഹങ്ങൾ 15.46 മിനിറ്റിൽ 450 കിലോമീറ്റർ ഉയരത്തിൽ ഭ്രമണപഥത്തിൽ എത്തിക്കും. 22,000 രൂപയുടെ പ്രാരംഭ നിക്ഷേപത്തിന് പൌരന്മാർക്ക് 25 ലക്ഷം രൂപ ഉറപ്പു നൽകുന്ന നിക്ഷേപ പ്ലാറ്റ്ഫോം സാമൂഹിക മാധ്യമങ്ങൾ വഴി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന വീഡിയോ പ്രചാരണം വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. പ്രധാനമന്ത്രി അത്തരം നിക്ഷേപ പദ്ധതിയോ പ്ലാറ്റ്ഫോമോ അംഗീകരിച്ചിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ വസ്തുതാ പരിശോധനാ യൂണിറ്റ് വ്യക്തമാക്കി. സാമ്പത്തിക തട്ടിപ്പിലേക്ക് നയിക്കുന്ന പ്രചാരണത്തിനെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും PIB നിർദ്ദേശിച്ചു. ഗവൺമെന്റ് ആശുപത്രികൾ രോഗീ സൌഹൃദമാക്കാൻ ജീവനക്കാർക്ക് നിർബന്ധിത പരിശീലനം നൽകാൻ തീരുമാനിച്ചതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് വരെ ഡോക്ടർമാർ ഒഴികെ ജീവനക്കാർക്കാണ് പരിശീലനം. ഇത് സംബന്ധിച്ച് നടപടി സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മന്ത്രി നിർദ്ദേശം നൽകി. ആശുപത്രികളിലെ ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന മോശം പെരുമാറ്റം, ആശയവിനിമയത്തിലെ പാളിച്ചകൾ എന്നിവയെക്കുറിച്ച് രോഗികളിൽ നിന്നും കൂട്ടിരിപ്പുകാരിൽ നിന്നും പരാതികൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് നിർബന്ധിത പരിശീലനം ആരംഭിക്കാൻ തീരുമാനിച്ചതെന്ന് മന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: മെഡിക്കൽ കോളേജിലെ ജീവനക്കാർക്ക് പരിശീലനം നൽകാൻ ഓരോ ജില്ലയിലെയും ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്നും 4 ഉദ്യോഗസ്ഥരെ വീതം കണ്ടെത്തി പ്രത്യേക പരിശീലനം നൽകും. എപെക്സ് ട്രോമ ആന്റ് എമർജൻസി ലേണിംഗ് സെന്റർ മുഖേനയാണ് പരിശീലനം. പരിശീലനം പൂർത്തിയാക്കുന്ന മാസ്റ്റർ ട്രെയിനർമാർ അതത് മെഡിക്കൽ കോളേജുകളിൽ സ്ഥാപനതല പരിശീലനം നൽകണം. ജില്ലാ ആശുപത്രികൾ, ജനറൽ ആശുപത്രികൾ, സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രികൾ, മോഡൽ ആശുപത്രികൾ, താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രികൾ, താലൂക്ക് ആശുപത്രികൾ എന്നിവിടങ്ങളിലെ മാസ്റ്റർ ട്രെയിനർമാർക്ക് പരിശീലനം സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ആന്റ് ഫാമിലി വെൽഫെയർ മുഖേനയാണ്. മാസ്റ്റർ ട്രെയിനർമാർ ജില്ലാതലത്തിലും സ്ഥാപനതലത്തിലും പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കും. ആശുപത്രികളുടെ പ്രവർത്തനങ്ങളെ ബാധിക്കാത്ത വിധം 10 പേരടങ്ങുന്ന ബാച്ചുകളായാണ് 10 ദിവസത്തെ പരിശീലനം. അർഹരായ എല്ലാ ജീവനക്കാരും 2 മാസത്തിനകം പരിശീലനം പൂർത്തിയാക്കാനാണ് മന്ത്രിയുടെ നിർദ്ദേശം. രോഗികളുമായും സന്ദർശകരുമായും ആദ്യം ഇടപഴകുന്ന സുരക്ഷാ ജീവനക്കാർക്ക് പരിശീലനത്തിൽ പ്രത്യേക പ്രാധാന്യം നൽകും.
0: ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മാറ്റങ്ങളോടെയാണ് സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ടു പോകുന്നതെന്ന് മന്ത്രി റോജി.എം. ജോൺ കോഴിക്കോട്ട് പറഞ്ഞു. ഈ രംഗത്ത് ബജറ്റിൽ പ്രഖ്യാപിച്ച കാര്യങ്ങൾ ഉൾപ്പെടെ നടപ്പാക്കുമെന്നും മന്ത്രി അറിയിച്ചു. 4 വർഷ ബിരുദ കോഴ്സ് ആവശ്യമായ മുൻധാരണകൾ ഇല്ലാതെയാണ് നടപ്പാക്കിയതെന്നും ഇതിനെക്കുറിച്ച് പഠനം നടത്താൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ട് കിട്ടിയാൽ ഉടൻ തുടർ നടപടി സ്വീകരിക്കുമെന്നും റോജി.എം. ജോൺ പറഞ്ഞു. കോഴിക്കോട് ഗവൺമെന്റ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജിൽ 400 മീറ്റർ ട്രാക്ക് നിർമ്മിക്കാൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി റോജി.എം. ജോൺ പറഞ്ഞു. ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജിൽ കായിക ഗവേഷണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും മെറിറ്റ് ഡേ അവാർഡ് വിതരണവും നടത്തുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ ഓണം വാരാഘോഷം വിദേശ വിനോദസഞ്ചാരികളുടെ കൂടി പങ്കാളിത്തത്തോടെ കൂടുതൽ വിപുലവും ആകർഷകവും

0: ആക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ് അറിയിച്ചു. തിരുവനന്തപുരം തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ ഓണം വാരാഘോഷവുമായി ബന്ധപ്പെട്ട് ചേർന്ന വിവിധ കമ്മിറ്റികളുടെ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഓപ്പറേഷൻ തൂഫാൻ കാരണം കേരളത്തിൽ ലഹരി മാഫിയയുടെ പ്രവർത്തനം കുറഞ്ഞതായി മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. പെരിന്തൽമണ്ണ നിയോജക മണ്ഡല തലത്തിൽ സംഘടിപ്പിച്ച മെഗാ തൂഫാൻ ജനകീയ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തൂഫാൻ തുടക്കത്തിലെ ആവേശം മാത്രമാണെന്ന് മാഫിയ കരുതേണ്ടതെന്നും ലഹരിക്കെതിരെ പോലീസിൽ സ്ഥിരം സംവിധാനം സജ്ജമാക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. സംസ്ഥാന തലത്തിൽ എ ഡി ജി പി ഐ ജി റാങ്കിലും ജില്ലാതലത്തിൽ ഡിവൈഎസ്പിമാർക്കും തൂഫാൻ ലഹരിവേട്ടയുടെ ഭാഗമായി സ്ഥിര സംവിധാന ചുമതല നൽകുമെന്ന് അദ്ദേഹം അറിയിച്ചു. ലഹരിക്കെതിരെ സംസ്ഥാന ഗവൺമെന്റ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ വിവിധയിടങ്ങളിൽ ഇന്ന് ബോധവൽക്കരണ പരിപാടികൾ മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: രാവിലെ 9:30 പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ സിറ്റി പോലീസ് സംഘടിപ്പിക്കുന്ന വോക്കത്തോൺ മന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. ഓപ്പറേഷൻ തൂഫാൻ സംഗീതശില്പം, ഫ്ളാഷ് മോബ്, സിഗ്നേച്ചർ വാൾ തുടങ്ങിയ പരിപാടികളിലും മന്ത്രി പങ്കെടുക്കും. തുടർന്ന് ജവഹർ സ്റ്റേഡിയത്തിൽ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ജീവിതമാണ് ലഹരി എന്ന സന്ദേശമുയർത്തി കോർപ്പറേഷൻ നടത്തുന്ന ഓപ്പറേഷൻ തൂഫാൻ ഐക്യദാർഢ്യ സംഗമവും മന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഇരിക്കൂർ നിയോജക മണ്ഡലത്തിലെ ശ്രീകണ്ഠപുരത്ത് നടത്തുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഉദ്ഘാടനവും മന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും. വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ എന്നിവർ ഉൾപ്പെടെയുള്ളവർ ലഹരി വിരുദ്ധ റാലിയിൽ പങ്കെടുക്കും.
0: മലപ്പുറം നഗരത്തിന്റെയും സമീപ പ്രദേശങ്ങളുടെയും സമഗ്ര വികസനത്തിന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ മന്ത്രിമാരായ പി കെ കുഞ്ഞാലിക്കുട്ടി, പി കെ ബഷീർ എന്നിവരുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. സിവിൽ സ്റ്റേഷനിലെ 44 ഏക്കർ ഭൂമി പരമാവധി പ്രയോജനപ്പെടുത്താനും സിറ്റി ഇംപ്രൂവ്മെന്റ് സമഗ്ര വികസന പദ്ധതിയുടെ രണ്ടാംഘട്ട അവലോകന യോഗം തീരുമാനിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ലൂസേഴ്സ് ഫൈനലിൽ നാളെ ഫ്രാൻസ് ഇംഗ്ലണ്ടിനെ നേരിടും. മിയാമി സ്റ്റേഡിയത്തിൽ പുലർച്ചെ 2:30 മത്സരം. ഞായറാഴ്ച രാത്രി 12:30 അർജന്റീനയും സ്പെയിനും തമ്മിലെ കലാശപ്പോരാട്ടം. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരം നാളെ. ലോർഡ്സിൽ ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് 3:30 മത്സരം. 2-ാം മത്സരം 4 ജയിച്ച് ഇംഗ്ലണ്ട് പരമ്പര 1-1 സമനിലയിൽ ആക്കിയിരുന്നു. ഈ മത്സരത്തോടെ മുൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ വിരമിച്ചേക്കുമെന്ന റിപ്പോർട്ട് ബിസിസിഐ തള്ളി. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സംസ്ഥാനത്ത് ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കാസർകോട്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രത. കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ ചരിത്രത്തിലാദ്യമായി ചർമ്മം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ പൂർത്തിയാക്കി. കോട്ടയം മെഡിക്കൽ കോളേജിൽ സ്കിൻ ബാങ്കും സ്കിൻ ട്രാൻസ്പ്ലാന്റും ആരംഭിച്ച ശേഷം ആദ്യത്തെ അവയവദാനമാണിത്. അപകടത്തിൽപ്പെട്ട് ചികിത്സയിലിരിക്കെ മരിച്ച പത്തനംതിട്ട സ്വദേശിയായ ആഷിഖ് വിജയന്റെ ചർമ്മമാണ് ദാനം ചെയ്തത്. ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിലെ വർക്കല ജാമിയ മന്നാനിയിൽ 18-ാമത് ബുഖാരി മജ്ലിസിന് ഇന്ന് തുടക്കമാകും. ദക്ഷിണേന്ത്യയിലെ പ്രമുഖ മതപണ്ഡിതനും സൂഫിവര്യനുമായ ആതിരാംപട്ടണം കെ ടി മുഹമ്മദ് കുട്ടി ഹസ്രത്ത് ആറ്റാശേരി 18-ാമത് ബുഖാരി മജ്ലിസ് പരിപാടി ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ 3 സന്ദർശനത്തിന് പശ്ചിമബംഗാളിലെത്തി. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ ന്യൂഡൽഹിയിൽ സർവകക്ഷി യോഗം. ഗവൺമെന്റ് ആശുപത്രികൾ രോഗീ സൌഹൃദമാക്കാൻ ജീവനക്കാർക്ക് നിർബന്ധിത പരിശീലനം നൽകുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ലഹരിക്കെതിരെ പോലീസിൽ സ്ഥിര സംവിധാനം സജ്ജമാക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ലൂസേഴ്സ് ഫൈനലിൽ നാളെ ഫ്രാൻസ് ഇംഗ്ലണ്ടിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 കഴിഞ്ഞ് 55 മിനിറ്റ്. FM ഡയറി.

ഇന്നത്തെ എഫ് എം ഡയറിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹപൂർവ്വം സ്വാഗതം. തീവണ്ടിയിൽ യാത്ര ചെയ്യുക എന്നാൽ പ്രകൃതിയെയും മനുഷ്യരെയും കാണുക, പട്ടണങ്ങളെയും നദികളെയും കാണുക, വാസ്തവത്തിൽ ജീവിതം കാണുക എന്നതാണ്. അഗത ക്രിസ്റ്റിയുടെ ഈ ചിന്താശകലം പങ്കുവച്ചുകൊണ്ട് ആരംഭിക്കാം എഫ് എം ഡയറി.

0: ചോദ്യം: വന്ദേ ഭാരത് ട്രെയിനിൻ്റെ കോച്ചുകൾ നിർമ്മിക്കുന്നത് എവിടെയാണ്? വന്ദേ ഭാരത് ട്രെയിനിൻ്റെ കോച്ചുകൾ നിർമ്മിക്കുന്നത് എവിടെയാണ്? പ്രിയ ശ്രോതാക്കളെ, ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എഫ് എം ഡയറിയുടെ അവസാന ഭാഗത്തുണ്ട്, 8:30 തൊട്ടു മുൻപ്.
1: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് അവിശ്വസനീയമായ ഓഫറുകളുമായി പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
2: 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, കൂടാതെ എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനും ആകർഷകമായ സമ്മാനങ്ങളും.
1: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
0: നാട്ടുവിശേഷം: എടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ ഭരതനാട്യ കച്ചേരി വൈകിട്ട് 6:30, കണയന്നൂർ പുന്നച്ചാലിൽ NSS കരയോഗത്തിൽ സമ്പൂർണ്ണ രാമായണ പാരായണം രാവിലെ 7 മുതൽ 1 വരെ. കലൂർ കണ്ണൻ നായർ സ്മാരക സാംസ്കാരിക കേന്ദ്രത്തിൽ വൈകിട്ട് 6 ചെറുകഥാ വായന, തുടർന്ന് ഗസൽ. കാക്കനാട് ഓണം പാർക്കിൽ

0: കണയന്നൂർ പുന്നച്ചാലിൽ NSS കരയോഗത്തിൽ സമ്പൂർണ്ണ രാമായണ പാരായണം രാവിലെ 7 മണി മുതൽ 1 മണി വരെ. കലൂർ കണ്ണൻ നായർ സ്മാരക സാംസ്കാരിക കേന്ദ്രത്തിൽ വൈകിട്ട് 6 മണിക്ക് ചെറുകഥാ വായന, തുടർന്ന് ഗസൽ. കാക്കനാട് ഓണം പാർക്കിൽ ജൈവ ഉൽപ്പന്ന സായാഹ്ന വിപണന മേള വൈകിട്ട് 4 മണി മുതൽ 8 മണി വരെ. തെക്കൻപറവൂർ യോഗേശ്വര മഹാദേവ ക്ഷേത്രം, വൈക്കം കുലശേഖരമംഗലം ശ്രീരാമ ആഞ്ജനേയ ക്ഷേത്രം, ആര്യകാട് ശ്രീരാമക്ഷേത്രം, ഇടപ്പള്ളി ചിറംപുറം ഭദ്രകാളി ക്ഷേത്രം എന്നിവിടങ്ങളിൽ രാമായണ മാസാചരണം. ഇപ്പോൾ കേട്ടത് നാട്ടുവിശേഷം.
1: Let's play football. FIFA World Cup 2026 updates. ഫിഫ വേൾഡ് കപ്പ് 2026-ന്റെ കലാശപ്പോരിന് തൊട്ടരികെ വരെ എത്തി. സ്വപ്നങ്ങൾ വീണുടഞ്ഞു പോയ രണ്ട് യൂറോപ്യൻ ശക്തികൾ തമ്മിലുള്ള പോരാട്ടം. നഷ്ടപ്പെടാനായി ഒന്നുമില്ലാത്ത ഇവർക്ക് ഇനി നേടാനുള്ളത് ഈ വേൾഡ് കപ്പിലെ 3-ാം സ്ഥാനം. ജൂലൈ 19-ാം തീയതി ഞായറാഴ്ച പുലർച്ചെ 2:30 ഫ്രാൻസ് വേഴ്സസ് ഇംഗ്ലണ്ട് ലൂസേഴ്സ് ഫൈനൽ, ജൂലൈ 19, 2:30 AM. Painting the airwaves with the colors of football. All India Radio joins the celebrations of FIFA World Cup 2026.
0: KSCB അറിയിപ്പ്. മുളന്തുരുത്തി സെക്ഷൻ പരിധിയിൽ കൂമുള്ളിക്കവല, ഹിന്ദു പത്രം ഓഫീസ്, സ്വാശ്രയ, ഓലിക്കുരിശ്, ഡയാര പരിസരം എന്നിവിടങ്ങളിൽ രാവിലെ 9 മുതൽ വൈകിട്ട് 5 മണി വരെ വൈദ്യുതി മുടങ്ങുമെന്ന് അധികൃതർ അറിയിച്ചു.
2: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
3: ഇടലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
4: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടിച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
5: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൗരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
6: ഓഗസ്റ്റ് 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
5: ഭക്ഷണം, താമസം, യാത്ര സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
6: ബുക്കിംഗിന് വിളിക്കൂ 8287932082.
5: സന്ദർശിക്കൂ www.irctctourism.com.
0: പ്രിയ ശ്രോതാക്കളെ, ഇനി 7 മണിക്ക് വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, തിരുവനന്തപുരം റിലേ.

0: രാമായണ പൊരുൾ. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
1: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലയ്ക്കൽ, ആലപ്പുഴ.
2: ഇനി ഓരോ ദിനവും രാമായണ പാരായണത്തിലൂടെ, ഭാഗവതത്തിന്റെ ഈരടികളിലൂടെ, സഹസ്രനാമ ജപത്തിലൂടെ ഐശ്വര്യമാകട്ടെ. തലമുറകളെ വിജ്ഞാനത്തിലൂടെ, ഭക്തിയിലൂടെ വളർത്തുന്ന വിദ്യാരംഭം പബ്ലിഷേഴ്സ് പ്രസാധന രംഗത്ത് പതിറ്റാണ്ടുകൾ പിന്നിടുന്നു. തെറ്റില്ലാത്ത അച്ചടിയും ഉള്ളടക്കത്തിലെ സത്യവും വായനക്കാരുടെ വിശ്വാസവുമാണ് വിദ്യാരംഭത്തെ എന്നും മുന്നിൽ നിർത്തുന്നത്.
0: ഇന്ന് രാമായണ പൊരുൾ അവതരിപ്പിക്കുന്നത് പ്രൊഫസർ പി ആർ ലളിതമ്മ.
3: ശ്രീരാമാദികളുടെ ജനനത്തോടെ സന്തോഷത്തിമിർപ്പിലായിരുന്നു ദശരഥ മഹാരാജാവിന്റെ കൊട്ടാരവും രാജ്യനിവാസികളും. കുട്ടികളുടെ ജാതകർമ്മവും നാമകരണവും ഷോഡശ സംസ്കാരവും വിദ്യാഭ്യാസവും ഒക്കെ വസിഷ്ഠ മഹർഷിയുടെ നേതൃത്വത്തിൽ നടത്തി. വേദങ്ങളും ഉപനിഷത്തുകളും സ്മൃതികളും ഉപസ്മൃതികളും ധനുർവേദവും എല്ലാവരും പഠിച്ചു. അടുത്ത ലക്ഷ്യം വിവാഹമാണ്. അതിന് ലോകപരിചയം, ഉപരിപഠനം ഒക്കെ ആവശ്യമാണ്. ആ സമയത്താണ് വിശ്വാമിത്രമുനിയുടെ വരവ്. മഹർഷിയെ മഹാരാജാവ് സ്വീകരിച്ച് സത്കരിച്ച് സന്തോഷിപ്പിച്ചു. പക്ഷേ ആഗമനോദ്ദേശം അറിഞ്ഞു ഞെട്ടി. വിശ്വാമിത്രൻ യാഗരക്ഷയ്ക്ക് ശ്രീരാമനെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാണ്. ഒഴികഴിവുകൾ പറഞ്ഞു. ഒടുവിൽ വസിഷ്ഠന്റെ ഉപദേശത്തോടെ അനുമതി നൽകി. വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരെയും കൊണ്ട് യാത്ര തിരിച്ചു. വെറും കൈയോടെ അമ്പുകളുടെ പിതാവായ വിശ്വാമിത്രന്റെ യാഗരക്ഷ അസാധ്യമല്ല. പക്ഷേ രാവണ നിഗ്രഹം എന്ന വലിയ ദൌത്യവുമായി അവതരിച്ച രാമന്റെ ശാരീരികവും മാനസികവും ബൌദ്ധികവുമായ തലങ്ങളെ തേച്ചു മിനുക്കി സ്ഫുടം ചെയ്തെടുക്കേണ്ടതുണ്ട്. അതിന് തനിക്കും ബാധ്യതയുണ്ടെന്ന് അറിയിക്കുകയാണ്. അഥവാ

0: കുഞ്ഞിന്റെ മേൽ സമൂഹത്തിനും ഉത്തരവാദിത്തം ഉണ്ടെന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് ആ വിശ്വമഹാഗുരു. എത്ര അറിവുകൾ, അനുഭവങ്ങൾ ഒക്കെയാണ് ആ യാത്രയിൽ രാമനും ലക്ഷ്മണനും കിട്ടിയത്. വിശപ്പും ദാഹവും അറിഞ്ഞിട്ടില്ലാത്ത അവരെ വിശപ്പും ദാഹവും അറിയിച്ച് അത് നിയന്ത്രിക്കാൻ പഠിപ്പിച്ചു. എന്തിനേറെ രാത്രിയായപ്പോഴേക്കും പള്ളിമെത്തയിൽ ഉറങ്ങിയിരുന്ന അവരെ പർണതൽപ്പത്തിൽ ഉറക്കാൻ പ്രാപ്തരാക്കി. അങ്ങനെ ഉറങ്ങിയ അവരെ പ്രഭാതത്തിൽ വിളിച്ചുണർത്തുന്ന ഒരു ശ്ലോകമുണ്ട്: കൗസല്യ സുപ്രജാരാമ പൂർവാസന്ധ്യാപ്രവർത്തതി ഉത്തിഷ്ട നരശാർദൂല കർത്തവ്യം ദൈവമാഗ്നികം എന്ന്. അവർ നന്നായി ഉറങ്ങിയെന്ന് സൂചിപ്പിക്കുന്നു വിളിച്ചുണർത്തി എന്ന വാക്കുകൾ. പതിവ് പോലെ വിളിച്ചുണർത്താൻ അമ്മ കൗസല്യ കൂടെ ഇല്ല. അമ്മയുടെ അദൃശ്യ സാന്നിധ്യം സൂചിപ്പിച്ച് ഭയമില്ലാതെ ഉണരാനാണ് കൗസല്യ സുപ്രജ രാമ എന്ന സംബോധന. ഭ്രൂണാവസ്ഥ മുതൽ തലച്ചോറുറയ്ക്കും വരെ കുഞ്ഞിന്റെ സന്തത സഹചാരിയായ അമ്മ. ആ അമ്മയ്ക്ക് കുഞ്ഞിനെ സുപ്രജയാക്കി വളർത്താൻ കഴിയും. പിന്നെ സൂര്യൻ ജോലി തുടങ്ങിയിരിക്കുന്നു. ഇനി നിനക്കുറങ്ങാൻ അവകാശമില്ല എന്ന മുന്നറിയിപ്പ്. അടുത്ത സംബോധന ഉത്തിഷ്ട നരശാർദൂല എന്നാണ്. അതൊരു പുകഴ്ത്തലാണ്. ആത്മവിശ്വാസവും ധൈര്യവും ഒക്കെ കൊടുക്കലാണ്. ആത്മവിശ്വാസത്തോടെ വേണം ഒരു കുഞ്ഞിന്റെ ദിവസം തുടങ്ങാൻ. ആത്മീയ ബലം എല്ലാ പ്രവർത്തനങ്ങൾക്കും ആധാരമാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ് കർത്തവ്യം ദൈവമാഗ്നികം എന്ന ഉപദേശത്തിലൂടെ. ഓരോ അച്ഛനമ്മമാരും രാവിലെ വിളിച്ചുണർത്തുന്നത് മുതൽ കുട്ടികളെ എങ്ങനെ വളർത്തണം എന്ന് പറഞ്ഞു തരുന്ന മഹാഗുരുവാണ് വിശ്വാമിത്രൻ. യാത്ര തുടർന്ന അവർ ഘോരവനത്തിൽ പ്രവേശിച്ചു. ആദ്യ പരീക്ഷണം തടകാവധം നടത്തി യാഗരക്ഷയ്ക്കുള്ള പ്രാപ്തി തെളിയിച്ച് സമ്മാനം നേടി. ദിവ്യാസ്ത്രങ്ങൾ യാഗരക്ഷ ചെയ്ത് അനുഗ്രഹം കിട്ടി. ഇനിയത്തെ ലക്ഷ്യം വിവാഹമാണ്. വീരശുൽക്കയായ സീത തയ്യാറായി നിൽക്കുന്നു. സീതയെ കിട്ടാൻ പക്ഷേ ത്രയംബകം വെല്ലുവിളിക്കണം. അതിന് ശാരീരിക ബലം മാത്രം പോരാ. വരനു വേണ്ട ഗുണങ്ങൾ, കുലമഹിമ, രൂപഗുണം, സമ്പത്ത് എല്ലാം ഒത്തിണങ്ങിയ രാമൻ ഉള്ളിലെ പരമ്പൊരുളിനെയും തിരിച്ചറിയണം. അഹല്യമോക്ഷം കൊണ്ട് അതും സാധിച്ചു. വില്ലുകുലയ്ക്കലും സീതാസ്വീകരണവും എളുപ്പമായി. ആർഷഭാരതത്തിൽ ഋഷിമാരുടെ സ്ഥാനം രാജാവിനും മേലെയായിരുന്നു. പക്വമതികളായ അവരുടെ ഉപദേശങ്ങൾ രാജാവിന് വിലപ്പെട്ടതായിരുന്നതുകൊണ്ട് അക്രമവും അനീതിയും രാജ്യത്തിൽ കുറവായിരുന്നു. അവരെ ധിക്കരിക്കാൻ രാജാക്കന്മാർ മുതിർന്നിരുന്നുമില്ല. യാഗരക്ഷ കഴിഞ്ഞ് അയോധ്യയിലേക്കല്ല, ജനക രാജധാനിയിലേക്കാണ് പോയത്. കുമാരന്മാരെയും കൊണ്ട് ത്രയംബക ഭഞ്ജനവും സീതാസ്വയംവരവും കഴിഞ്ഞാണ് രാജാവ് വിവരമറിയുന്നത്. അത് ഋഷിമാർ അവർക്ക് നൽകിയിരുന്ന സ്വാതന്ത്ര്യത്തിനും അത് ദുരുപയോഗം ചെയ്യാതെ ലോകമംഗളത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന അവരുടെ മഹത്വത്തിനും നിദർശനമാണ്. അതുകൊണ്ട് തന്നെയല്ലേ രാമായണം അനശ്വരമായി ഇന്നും നിലകൊള്ളുന്നത്.
1: രാമായണ പൊരുൾ അവതരിപ്പിച്ചത് പ്രൊഫസർ പി ആർ ലളിതമ്മ.
2: രാമായണ പൊരുൾ പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
3: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
4: ആകാശവാണി കൊച്ചി എഫ് എം 102.3 എഫ് എം ഡയറി തുടരുന്നു.
5: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഡൊമിനിക് ജെ കാട്ടൂർ.
6: സഫലമീ യാത്ര എൻ എൻ കക്കാട്. അത്യധികം വൈകാരികത മുറ്റിയ നിമിഷങ്ങളുടെ ഹൃദ്യമായ ആവിഷ്കരണമാണ് എൻ എൻ കക്കാടിന്റെ സഫലമീ യാത്ര എന്ന കവിത. അർബുദബാധിതനായി ആശുപത്രിയിൽ കിടക്കുന്ന സന്ദർഭത്തിൽ തന്റെ സഹധർമ്മിണിയോട് കടന്നുപോന്ന ജീവിതകാലത്തെക്കുറിച്ചും ഇപ്പോൾ അനുഭവിക്കുന്ന നൊമ്പരങ്ങളെക്കുറിച്ചും ഇനി കടന്നുവരുന്ന ആതിരനാളുകളെക്കുറിച്ചും കവി സംസാരിക്കുകയാണ്.
7: ആർദ്രമീ ധനുമാസരാവുകളിലൊന്നിൽ ആതിരവരും പോകുമല്ലേ സഖീ, ഞാനീ ജനലഴി പിടിച്ചൊട്ടു നിൽക്കട്ടെ, നീ എന്നണിയത്തു തന്നെ നിൽക്കൂ. ഇപ്പഴങ്കൂടൊരു ചുമയ്ക്കടിയിടറി വീഴാം
6: എന്ന് പറഞ്ഞുകൊണ്ടാണ് കവിത ആരംഭിക്കുന്നത്. നൊന്തും പരസ്പരം നോവിച്ചും കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളുടെ ദാമ്പത്യകാലം. അക്കാലമത്രയും അവർ സന്തോഷത്തോടെ തിരുവാതിരയെ വരവേറ്റു.

തൻ്റെ ഭാര്യയോട് അദ്ദേഹം ഇങ്ങനെ പറയുന്നു: ആതിരവരുന്നേരം ഒരുമിച്ചു കൈകൾ കോർത്തെതിരേൽക്കണം നമുക്കിക്കുറി, വരും കൊല്ലം ആരെന്നും എന്തെന്നുമാർക്കറിയാം. കണ്ണു തുളുമ്പി നിൽക്കുന്ന സഖിയോട് ഇനി വരുന്ന ദിനങ്ങൾ സന്തോഷഭരിതമാക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നു. സുഖദുഃഖഭരിതമായ ദാമ്പത്യകാലം, എണ്ണമില്ലാത്ത സ്വപ്നങ്ങൾ കണ്ട ദിനങ്ങൾ, പുഴയുടെ കളകളത്തിൽ, വയൽക്കൊറ്റിയുടെ നിറത്തിൽ, മലമുടിയിലെ പോക്കുവെയിലിൽ, നിശീധത്തിലെ തേക്കുപാട്ടിൽ, എവിടെയെങ്കിലും ഒരു ഊഞ്ഞാൽപ്പാട്ടുയരുന്നുണ്ടോ എന്നിവർ കാതോർത്തു. യൗവനകാലങ്ങളിൽ സാഹസികമായി പ്രതിസന്ധികളെ അതിജീവിച്ച കാലം നായകൻ ഓർമ്മിക്കുന്നു. ചീറിയടിക്കുന്ന ഇരുട്ടിൽ കാലുകളെ ചുറ്റിപ്പിടിക്കുന്ന പുഴ അനായാസം മറികടന്നത് അദ്ദേഹം ഓർമ്മിക്കുന്നു. പക്ഷേ ഓർത്താലും ഓർത്തില്ലെങ്കിലും ആതിര വരികയും പോകുകയും ചെയ്യും. ഇത് തിരിച്ചറിഞ്ഞ് നായകൻ സഖിയോട് പറയുന്നു: ഓ

0: നാമിജ്ജനലിലൂടെതിരേൽക്കും ഇപ്പഴയൊരോർമ്മകളൊഴിഞ്ഞ താലം. തളർന്നൊട്ടുവിറയാർന്ന കൈകളിലേന്തി അതിലൊറ്റ മിഴിനീർ പതിക്കാതെ മനമിടറാതെ. കാലമിനിയുമുരുളും വിഷുവരും വർഷം വരും തിരുവോണം വരും. പിന്നെയോരോ തളിരിലും പൂവരും കായ്വരും. അപ്പോൾ ആരെന്നും എന്തെന്നുമാർക്കറിയാം. നമുക്ക് ഇപ്പോഴീ ആർദ്രയെ ശാന്തരായി സൗമ്യരായതിരേൽക്കാം. വരിക സഖി അരികത്തു ചേർന്നു നിൽക്കൂ. പഴയൊരു മന്ത്രം സ്മരിക്ക നാം അന്യോന്യം ഊന്നുവടികളായി നിൽക്കാം. സഫലമീ യാത്ര.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.

0: ഉപഭോക്താക്കൾ അറിയാൻ.
1: പരാതിക്കാരനെ ക്രോസ് വിസ്താരം ചെയ്യാനുള്ള അവസരം നിഷേധിച്ചതായി രേഖകൾ സമർപ്പിച്ചില്ല. ഹർജി തള്ളി കേരള ഹൈക്കോടതി. എറണാകുളത്തെ അസ്റ്റോൺ പ്രോപ്പർട്ടീസ് ആൻഡ് ഡെവലപ്പേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയും പരാതിക്കാരി എറണാകുളം സ്വദേശി സ്വപ്ന ജോസഫും ഒപ്പിട്ട കരാറിന്റെ അടിസ്ഥാനത്തിൽ കമ്പനി അപ്പാർട്ട്മെന്റ് കൈമാറുന്നതിൽ പരാജയപ്പെട്ടതിലൂടെ അസ്റ്റേൺ പ്രോപ്പർട്ടീസ് ആൻഡ് ഡെവലപ്പേഴ്സിന്റെ ഭാഗത്തുനിന്നും സേവനത്തിൽ അപാകതയുണ്ട് എന്നാരോപിച്ച് സ്വപ്ന ജോസഫ് എറണാകുളം ജില്ലാ ഉപഭോക്തൃകോടതിയിൽ പരാതി സമർപ്പിച്ചു. പരാതി സ്വീകരിച്ച എറണാകുളം ജില്ലാ ഉപഭോക്തൃകോടതി എതിർകക്ഷികൾക്ക് നോട്ടീസ് നൽകി. എതിർകക്ഷി അസ്റ്റോൺ പ്രോപ്പർട്ടീസ് കോടതിയിൽ ഹാജരായി. കരാറിൽ ആർബിട്രേഷൻ വ്യവസ്ഥയുള്ളതിനാൽ ഉപഭോക്തൃകോടതിയിലെ പരാതി നിലനിൽക്കില്ല എന്ന തടസ്സവാദം ഉന്നയിച്ച് സ്റ്റേറ്റ്മെന്റ് കോടതിയിൽ ഫയൽ ചെയ്തു. പ്രസ്തുത തടസ്സവാദം ഉന്നയിക്കുകയല്ലാതെ പരാതിയിലെ സംഗതികളെക്കുറിച്ച് യാതൊരു മറുപടിയും കമ്പനി നൽകിയില്ല. ജില്ലാ ഉപഭോക്തൃകോടതി എതിർകക്ഷിയായ അസ്റ്റോൺ പ്രോപ്പർട്ടീസ് ആൻഡ് ഡെവലപ്പേഴ്സിനെ ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചതിനുശേഷം പരാതി അനുവദിച്ചുകൊണ്ട് എറണാകുളം ജില്ലാ ഉപഭോക്തൃകോടതി ഉത്തരവ് പുറപ്പെടുവിച്ചു. കമ്പനിക്ക് നൽകിയ 65,45,313 രൂപ തിരികെ നൽകാനും കമ്പനിയുടെ ഭാഗത്തുനിന്നുമുണ്ടായ അശ്രദ്ധ, സേവനത്തിലെ അപാകത, അനുചിത വ്യാപാര രീതി എന്നിവ കാരണം പരാതിക്കാരിക്ക് ഉണ്ടായ നഷ്ടങ്ങൾക്കും നാശനഷ്ടങ്ങൾക്കും നഷ്ടപരിഹാരമായി 50,00,000 രൂപ നൽകാനും കോടതി നടപടി ചെലവിലേക്ക് 50,00,000 രൂപ കൂടി നൽകാനും ഉത്തരവിട്ടു. ഈ ഉത്തരവ് പുനഃപരിശോധിക്കുന്നതിന് കമ്പനി നൽകിയ ഹർജി പ്രസ്തുത കോടതി തള്ളിക്കളയുകയും ചെയ്തു. ഈ ഉത്തരവുകളെ ചോദ്യം ചെയ്തുകൊണ്ട് ആസ്റ്റൺ പ്രോപ്പർട്ടീസ് കമ്പനി കേരള ഹൈക്കോടതിയിൽ ഒരു റിട്ട് ഹർജി നൽകി. റിട്ട് ഹർജിയിൽ ഉപഭോക്തൃകോടതിയിൽ പരാതിക്കാരന്റെ സാക്ഷികളെ ക്രോസ് വിസ്താരം

0: ചെയ്യാനുള്ള അവസരം നിഷേധിച്ചു എന്നാണ് ആരോപിച്ചത്. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം 40-ാം വകുപ്പ് പ്രകാരം നിശ്ചിത സമയപരിധിക്ക് ശേഷം കാലതാമസം മാപ്പാക്കാനുള്ള പ്രത്യേക അപേക്ഷയില്ലാതെ ഫയൽ ചെയ്ത പുനഃപരിശോധനാ ഹർജി 40-ാം വകുപ്പിന് കീഴിൽ കൃത്യമായ സമയപരിധി നിശ്ചയിച്ചിട്ടുള്ളതിനാൽ പ്രസ്തുത സമയപരിധി കഴിഞ്ഞതിനു ശേഷം സമർപ്പിക്കുന്ന ഹർജിയോടൊപ്പം കാലതാമസം മാപ്പാക്കണമെന്ന് ആവശ്യപ്പെടുന്ന പ്രത്യേക അപേക്ഷയും കൂടി സമർപ്പിക്കേണ്ടതുണ്ട്. കാലതാമസം മാപ്പാക്കുന്നതിനായി റിട്ട് ഹർജിക്കാരൻ പ്രത്യേക അപേക്ഷ സമർപ്പിക്കേണ്ടതായിരുന്നു. അത്തരം ഒരു അപേക്ഷയും സമർപ്പിച്ചിട്ടില്ല എന്ന് റിട്ട് ഹർജി പരിഗണിച്ച ഹൈക്കോടതി വിലയിരുത്തി. സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന് മുൻപാകെ അപ്പീൽ നൽകാനുള്ള ബദൽ നിയമപരമായ പരിഹാരം നിയമപ്രകാരം ലഭ്യമാണ്. ജില്ലാ ഉപഭോക്തൃകോടതിയുടെ ഉത്തരവുകൾക്കെതിരെയുള്ള ഈ റിട്ട് ഹർജി പരിഗണിക്കേണ്ടതുണ്ടോ എന്ന് ഹൈക്കോടതി വിശദമായി പരിശോധിക്കുകയും ചെയ്തു. പ്രസ്തുത കേസിൽ ഏകപക്ഷീയമായ ഉത്തരവിനും പുനഃപരിശോധന തള്ളിയ ഉത്തരവിനും എതിരെ റിട്ട് ഹർജിക്കാരനായ കമ്പനി ഉയർത്തിയ വാദങ്ങൾ ഒരു റിട്ട് ഹർജിയിലൂടെ പരിഗണിക്കേണ്ട വിഷയമല്ലെന്ന് കേരള ഹൈക്കോടതി നിരീക്ഷിച്ചു. കാരണം റിട്ട് ഹർജിക്കാരന് സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന് മുൻപാകെ അപ്പീൽ നൽകാൻ ധാരാളം നിയമപരമായ പരിഹാര മാർഗങ്ങളുണ്ട് എന്നും കോടതി വിലയിരുത്തി. പ്രസ്തുത പരിഹാര മാർഗങ്ങൾ ഉപയോഗിക്കേണ്ടത് റിട്ട് ഹർജിക്കാരനാണ്. റിട്ട് ഹർജിക്കാരനായ കമ്പനി ഉപഭോക്തൃകോടതിയിലെ പരാതിക്കാരിയെ ക്രോസ് വിസ്താരം ചെയ്യാൻ അവസരം ചോദിച്ചതായും ഉപഭോക്തൃകോടതി അത് നിഷേധിച്ചതായും കാണിക്കുന്ന യാതൊരു രേഖയും റിട്ട് ഹർജിയോടൊപ്പം ഹാജരാക്കിയിട്ടില്ലെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. അതിനാൽ റിട്ട് ഹർജി ഹൈക്കോടതി തള്ളിക്കളഞ്ഞ് ഉത്തരവായി. നിയമപരമായ പരിഹാര മാർഗങ്ങൾക്ക് കാലതാമസം കണക്കാക്കുമ്പോൾ ഈ വിധിന്യായത്തിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് ലഭിക്കുന്ന തീയതി വരെ ഒഴിവാക്കാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തു.
1: ഉപഭോക്താക്കൾ അറിയാൻ തയ്യാറാക്കിയത് അഡ്വക്കേറ്റ് പി എൽ ശിവരാമൻ.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കാൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: ഈ ഗാനം ഇന്നത്തെ ഗാനം. തമിഴ് ഗാനരചയിതാവും അഭിനേതാവും കവിയുമായിരുന്ന TS രംഗരാജൻ എന്ന വാലിയുടെ ചരമവാർഷികമാണ് ഇന്ന്. 60-കളിലും 70-കളിലും MGR അഭിനയിച്ച നിരവധി ചിത്രങ്ങൾക്ക് വേണ്ടിയും പുതുതലമുറക്കാർക്ക് വേണ്ടിയും ഗാനരചന നിർവഹിച്ചു. ഗുണ, ദളപതി, മന്നൻ, തേവർമകൻ, മഹാനദി, കാതലൻ, ഇന്ത്യൻ, ബോയ്സ്, ഹേറാം എന്നീ ചിത്രങ്ങൾക്ക് നിരവധി ഹിറ്റ് ഗാനങ്ങൾ എഴുതി. 10,000-ലധികം തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ രചിച്ച അദ്ദേഹം വാലി, സത്യ, ഹേറാം, പാർത്താലെ പരവസം, പൊയ്ക്കാൽ കുതിരെ തുടങ്ങിയ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. വീര എന്ന ചിത്രത്തിലെ ഈ ഗാനം ഇന്നത്തെ ഗാനം. സംഗീതം ഇളയരാജ, പാടിയത് മനു, സ്വർണലത.

0: നിങ്ങൾ കേട്ടത് ഈ ഗാനം ഇന്നത്തെ ഗാനം.
1: ആരോഗ്യക്കുറിപ്പുകൾ.
2: ഫീറ്റൽ മെഡിസിൻ എന്ന സ്പെഷ്യാലിറ്റി പുതിയതല്ല, പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അതിൻ്റെ അവെയർനെസ് വളരെ കുറവാണ്. പ്രോബബ്ലി ആൾക്കാർ മനസ്സിലാക്കുന്നത് ഫീറ്റൽ മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഒരു സ്കാനിങ് ഡോക്ടറാണ്, നമ്മൾ വയറിലുള്ള കുട്ടീനെ സ്കാൻ ചെയ്തിട്ട് കുട്ടിക്ക് അംഗവൈകല്യങ്ങൾ ഉണ്ടോ ഇല്ലയെന്ന് കണ്ടുപിടിക്കുന്ന ഒരു ഡോക്ടറാണെന്നുള്ളൊരു ഫോൾസ് ഇംപ്രഷൻ ആൾക്കാർക്കുണ്ട്. ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് സ്കാനിങ് ഒരു ടൂളായിട്ട് യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഒരു ഡോക്ടറിന് ഒരു സ്റ്റെത്തോസ്കോപ്പ് എന്ന് പറയുന്ന പോലെ സ്കാനിങ് ഒരു ടൂളാണ് അവർക്ക്. അപ്പോൾ സ്കാനിങ്ങിലൂടെ നമുക്ക് അറിയാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. അസുഖങ്ങൾ മാത്രമല്ല, ഈ കുട്ടിക്ക് ഭാവിയിൽ എന്തൊക്കെ സംഭവിക്കാം, അമ്മയ്ക്ക് എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് സംഭവിക്കാം, ഇതൊക്കെ അറിയാനുള്ള ഒരു വഴിയാണ് ഫീറ്റൽ മെഡിസിൻ. ഒരു ഹെൽത്തി ഫീറ്റസ് ആൻഡ് എ ഹെൽത്തി മദർ, ഇത് രണ്ടുമാണ് ഫീറ്റൽ മെഡിസിൻ എസെൻഷ്യലി എയിം ചെയ്യുന്നത്. ആക്ച്വലി ഫീറ്റൽ മെഡിസിൻ എന്ന സ്പെഷ്യാലിറ്റിയിൽ രണ്ടുപേരും വരുന്നുണ്ട്. ഒരു ഗൈനക്കോളജിസ്റ്റും ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ആവാം, ഒരു റേഡിയോളജിസ്റ്റും ഒരു ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ആവാം. രണ്ടുപേരുടെയും ചിന്താഗതി മാറുന്നതാണ് ഈ സ്പെഷ്യാലിറ്റിയിലേക്ക് വരുമ്പോൾ. ഒരു ഗൈനക്കോളജിസ്റ്റ് പ്രധാനമായിട്ട് നോക്കുന്നത് ബേസിക്കലി അമ്മയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ, പ്രസവ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനത്തെയൊക്കെയാണ് അവരുടെ മെയിൻ കോൺസെൻട്രേഷൻ. അവർ കുട്ടീനെ പറ്റി അത്രയ്ക്ക് അവർക്ക് ഇൻഫർമേഷൻ ഉണ്ടാവില്ല. ഒരു റേഡിയോളജിസ്റ്റ് സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും നോക്കുന്നത് കുട്ടിക്ക് അംഗവൈകല്യങ്ങളുണ്ടോ, വളർച്ച കുറവുണ്ടോ, അങ്ങനത്തെ ഇഷ്യൂസാണ്. മെറ്റേണൽ ഇൻറ്ററാക്ഷൻ വിത്ത് ദ ബേബി അവർക്ക് അത്ര വലിയ ഐഡിയ ഇല്ല. മാത്രമല്ല ഒരു കുട്ടിക്ക് എന്ത് കുഴപ്പം വന്നാൽ അതെങ്ങനെ പ്രോഗ്രസ് ചെയ്യും, അതെങ്ങനെ പ്രൊസീഡ് ചെയ്യും ഇൻസൈഡ് ദി യൂട്രസും കാര്യമായിട്ട് അറിയാൻ സാധ്യതയില്ല. അപ്പോൾ ഒരു റേഡിയോളജിസ്റ്റും ട്രെയിൻഡ് ആവണം, ഒരു ഗൈനക്കോളജിസ്റ്റും ട്രെയിൻഡ് ആവണം ടു ബിക്കം എ ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ്. പെരിനെറ്റോളജി എന്ന് പറയുന്നത് ഒരു ടൈം ഫ്രെയിമാണ്. കുട്ടി വയറിൻ്റെ അകത്തുള്ള സമയവും കുട്ടി ജനിച്ചൊരു ട്രാൻസിഷൻ ഫേസ് ഉണ്ടല്ലോ, വയറിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആ സമയം, പിന്നെ കുട്ടി നിയോനെറ്റോളജി ICU-യിലുണ്ടാവുന്ന സമയം, ഈ മൂന്ന് സമയത്തും കുട്ടിക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള കുഴപ്പങ്ങളും കുട്ടീനെ നമുക്ക് സേവ് ചെയ്യാൻ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളതും, ഒരു ഫോർ എ സ്മൂത്ത് ട്രാൻസിഷൻ, അമ്മയുടെ വയറിൽ നിന്ന് എക്സ്റ്റേണൽ എൻവയറമെൻറ്റിലേക്ക് സേഫായിട്ടൊരു പാസേജ് എൻഷുർ ചെയ്യുന്ന ഒരു ബ്രാഞ്ചാണ് ഫീറ്റൽ മെഡിസിൻ.
3: ഈ വിവരങ്ങളിൽ പങ്കുവച്ചത് ഫീറ്റൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ബിജോയ് ബാലകൃഷ്ണൻ.
4: ഓ, ഇങ്ങനെ ഒരു കർക്കിടകം ഞാൻ കണ്ടിട്ടില്ല. പണ്ടൊക്കെ മഴ കൊണ്ട് കർക്കിടകം ദുർഘടം എന്നാ പറഞ്ഞോണ്ടിരുന്നെ.
5: ആ കർക്കിടകം ഇപ്പോഴും ദുർഘടം തന്നെയാണ്, അത് പക്ഷെ മഴ ഇല്ലാത്തത് കൊണ്ടാണ്.
6: ഇതിന്റെയൊക്കെ ദുരിതങ്ങളെ നമ്മൾ അനുഭവിക്കാൻ പോണേ ഉള്ളു.
7: അതെന്താ ചേച്ചി ഇനിയും അനുഭവിക്കാൻ പോകുന്നത്?
6: ഈ കുടിവെള്ളത്തിനായി പോലും നമ്മൾ ചിലപ്പോ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് നോക്കി ഇരിക്കേണ്ടി വരുമോ എന്ന എന്റെ പേടി.
4: വേണ്ടിവരും ചേച്ചി, വേണ്ടിവരും. ഇക്കണക്കിന് നമ്മൾക്ക് അതും വേണ്ടിവരും.
5: അതെങ്ങനെയാണ്, മഴ പെയ്താൽ തന്നെ വെള്ളം മുഴുവൻ ഒലിച്ചു പോണല്ലേ, ഉള്ള കുളവും പാടവും ഒക്കെ നാം മണ്ണിട്ട് നികർത്തിയല്ല.
7: എന്നിട്ട് അവിടെ ടെറസ് കെട്ടിടം വെച്ചില്ലേ, അല്ലെങ്കിൽ റബ്ബർ വെച്ചു, വെറുതെ ഇട്ടോ ഒന്നുമില്ലല്ലോ.
6: ആ എന്നാ ഇനിയിപ്പോ ദാഹിക്കുമ്പോ കുറച്ച് റബ്ബർ പാൽ എടുത്ത് കുടിക്കാം.
4: ചേച്ചി രാവിലെ ഈ പരിസ്ഥിതി ചിന്തയൊക്കെ വിട്ടേ, എല്ലാവരും നമ്മുടെ കാര്യത്തിലേക്ക് വാ.
5: അല്ല താറേ, ഇതും നമ്മുടെ കാര്യം തന്നെയല്ലേ.
7: നമ്മൾ ഇന്ന് കൂടിയതേ 15 August നമ്മുടെ കൂട്ടായ്മയിൽ എന്തെല്ലാം പരിപാടികൾ സംഘടിപ്പിക്കാമെന്ന് ആലോചിക്കാനല്ലേ, അതാണ് സാർ ഉദ്ദേശിച്ചത്.
6: ആ അപ്പൊ സജിക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടി തുടങ്ങി. എന്നാ പിന്നെ പറഞ്ഞാട്ടെ, എന്തൊക്കെയാ വേണ്ടത്?
5: എങ്കിൽ പിന്നെ നമുക്കൊരു സൗജന്യ ആരോഗ്യ ക്യാമ്പ് വെച്ചാലാ, അപ്പൊ എല്ലാവരുടെ ഹെൽത്ത് ചെക്കപ്പും ഫ്രീ ആയിട്ട് നടത്താമല്ലോ.
4: കൊള്ളാം ബാബു, നല്ല ഐഡിയ. കൂട്ടത്തിൽ

0: നിന്റെ പഞ്ചസാരയുടെ അസുഖം നോക്കാമല്ലോ അല്ലേ?
1: പക്ഷേ സൗജന്യമായി ഇതൊക്കെ ചെയ്യാൻ ആര് വരും? നമ്മൾ കാശ് അടക്കേണ്ടി വരും കേട്ടോ.
2: നമ്മൾ നേരിട്ട് അടയ്ക്കേണ്ടി വരില്ല, അതൊക്കെ ഒരു സൂത്രപ്പണിയാ. ഈ രക്തപരിശോധനയൊക്കെ നടത്തിയ എന്തെങ്കിലും കുറവോ കൂടുതലോ എല്ലാവർക്കും കാണും. അപ്പോൾ വിദഗ്ധ പരിശോധനയ്ക്കായി അവരുടെ ആശുപത്രിയിലേക്ക് വരാൻ പറയും. അങ്ങനെ നമ്മുടെ ഫീസ് അവരങ്ങ് മുതലാക്കും.
3: ഇത് പണ്ട് സ്കൂളിൽ ഒരു ടൂത്ത് വേസ്റ്റ് കമ്പനി ഫ്രീ ആയിട്ട് ബ്രഷ് കൊടുത്തു പോലെ ഉണ്ടല്ലോ. പിന്നെ എല്ലാ മാസവും വീട്ടിൽ ചെന്ന് പിള്ളേർ ടൂത്ത് വേസ്റ്റ് ചോദിക്കുമല്ല. ഓരോരോ കച്ചവട തന്ത്രങ്ങളേ.
0: അല്ല, അസുഖമുള്ളവർക്കേ മറ്റു ചികിത്സ വേണമെങ്കിലല്ലേ പണം വാങ്ങാനാവൂ. ബാക്കിയുള്ളവർക്ക് തികച്ചും സൗജന്യമല്ലേ?
1: അതെ, നമ്മൾ അവരുടെ ആശുപത്രിയിൽ പോകാതിരുന്ന പോരെ? ഇവിടുത്തെ പരിശോധന മാത്രം മതി.
2: അതാരപ്പോ പോകാതിരിക്കുക. നിങ്ങളുടെ രക്തത്തിൽ ബിലിറൂബിൻ കൂടി കിടക്കുക, ഉടൻ ഡോക്ടറെ കാണണം, ഇല്ലെങ്കിൽ പ്രശ്നമാ എന്നൊക്കെ പറഞ്ഞ ആരെങ്കിലും പോകാതിരിക്കൂ.
3: ചേച്ചി പറഞ്ഞു വന്നത് ഇതെല്ലാം തട്ടിപ്പാണെന്നാണോ? അങ്ങനെ അടച്ചു പറയല്ലേ എന്റെ ചേച്ചി.
2: ഒട്ടുമിക്ക സൗജന്യ ആരോഗ്യ ക്യാമ്പിന്റെ സ്ഥിതി ഇതാ.
1: എന്നാ നമുക്കൊരു കരിയർ ഗൈഡൻസ് ക്ലാസ് വെച്ചാലോ? ഒരുപാട് ചെറുപ്പക്കാർക്ക് സഹായകമാകുമല്ലോ, വിദേശ പഠനത്തെ കുറിച്ച് തന്നെ ആവട്ടെ.
0: അങ്ങനെ ഒരു ബോധവൽക്കരണം വേണ്ട കാര്യം തന്നെയാണ്. കുട്ടികളെ ലോൺ എടുത്ത് വിദേശത്ത് പഠിക്കാൻ വിടുന്നവർ അവർ അവിടെ എവിടെ പഠിക്കുന്നു, എന്ത് ചെയ്യുന്നു എന്നൊന്നും പലപ്പോഴും അന്വേഷിക്കാറ് പോലുമില്ല.
3: അപ്പൊ ഈ പ്രൊഫഷണൽ കോഴ്സിനൊക്കെ പോണ പിള്ളേരുടെ പുറകെ നമ്മ നടക്കണമെന്നാണോ പറഞ്ഞു വന്നത്?
2: ആ, അത് പറഞ്ഞിട്ട് കാര്യമില്ല ബാബു, അവരുടെ പ്രായം അതല്ലേ. കുട്ടികൾ എവിടെ ആയാലും അവരുടെ കൂട്ടുകെട്ട്, പ്രവൃത്തികൾ ഇതൊക്കെ നമ്മൾ രക്ഷിതാക്കള് തീർച്ചയായിട്ടും നിരീക്ഷിക്കണം.
1: ഇതെന്താ ചേച്ചി, രക്ഷിതാക്കൾ രഹസ്യ പോലീസാണോ?
0: സൂക്ഷിച്ചാൽ പിന്നെ ഇരുന്ന് കരയേണ്ടി വരില്ല. ഓരോ വാർത്തകൾ കാണുന്നില്ലേ?
3: എന്നാ നമുക്ക് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും വേണ്ടി ഒരു ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചാലോ?
2: അതിനിപ്പോ ഈ സ്വാതന്ത്ര്യ ദിനം വരെ കാത്തിരിക്കണോ?
1: എന്താ ചേച്ചി, ഇക്കാര്യത്തിലും ശുഭസ്യ ശീഘ്രം എന്ന് തന്നെയാണോ?
0: അത് തന്നെ. ഒരാളെങ്കിലും വേണ്ടാത്ത കൂട്ടുകെട്ടിൽ ചാടിയില്ലെങ്കിൽ അത്രയും നല്ലതല്ലേ?
3: അല്ല, എന്തൊക്കെയാണ് നമ്മുടെ പിള്ളേര് കാട്ടിക്കൂട്ടണത്? മദ്യം, മയക്കുമരുന്ന്, സഹപാഠികളെ തലക്കടിച്ച് കൊല്ലൽ കേട്ടിട്ട് പേടി തോന്നുന്നുണ്ട് കേട്ടാ. അപ്പൊ സജ്ജിയുടെ ഐഡിയ തന്നെ നമ്മൾ എടുക്കണ്. എന്റെ ഐഡിയ ചേച്ചി തള്ളണ്.
1: കേട്ടിട്ടില്ലേ, an idea can change your life.
0: അങ്ങനെയല്ല സജി ഇവിടെ പറയേണ്ടത്, a lady can change your idea എന്നാണ്.
2: സുഗുണ, you too.
4: ശനി
5: ദശ, ശനി ദശ.
6: ശബ്ദം നൽകിയവർ MV ശശികുമാർ, പ്രീതി ജോസഫ്, വിനോദ് കുരിയപ്പള്ളി, മാർട്ടിൻ കുമ്പളങ്ങി. രചന MV ശശികുമാർ.
7: പ്രിയ ശ്രോതാക്കളെ, FM ഡയറി തുടർന്ന് കേൾക്കാം 7:35. ഇനി വാർത്തകൾ, തിരുവനന്തപുരം റിലേ.
8: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷി യോഗം നാളെ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പശ്ചിമബംഗാളിൽ. BSFമായി ബന്ധപ്പെട്ട വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കും. ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ കേന്ദ്രമാണ് ഇന്ത്യയെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ വീണ്ടും മഴ ശക്തമാകുന്നു. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിലെ മൂന്നാം സ്ഥാനക്കാരെ നാളെ അറിയാം. ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. ഈ മാസം 25 വരെ മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങളാണ് സന്ദർശിക്കുക. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വിപുലമായ സഹകരണത്തിനും യൂറോപ്യൻ യൂണിയനുമായുള്ള തന്ത്രപ്രധാന പങ്കാളിത്തത്തിനും സന്ദർശനം കൂടുതൽ കരുത്ത് പകരുമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജ് ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ സർവകക്ഷി യോഗം ചേരും. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. മറ്റന്നാൾ മുതൽ അടുത്ത മാസം 13 വരെയാണ് വർഷകാല സമ്മേളനം നടക്കുക. സമ്മേളനത്തിനിടെ നിരവധി സുപ്രധാന നിയമനിർമ്മാണങ്ങൾ ചർച്ചയ്ക്കെടുക്കുകയും പാസാക്കുകയും ചെയ്യും. അമൃത് ഭാരത്

0: ഏഷ്യൻ പദ്ധതിക്ക് കീഴിൽ 20 സംസ്ഥാനങ്ങളിലായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജലന്ധറിൽ നിന്ന് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ റെയിൽവേയിൽ ദ്രുതഗതിയിലുള്ള പരിവർത്തനങ്ങളാണ് നടക്കുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിനും പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പശ്ചിമബംഗാളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിക്ക് സമീപമുള്ള ജുമാഗട്ടിലെ BSFന്റെ 18th ബറ്റാലിയൻ ബോർഡർ ഔട്ട്പോസ്റ്റ് സന്ദർശിക്കുന്ന അദ്ദേഹം BSF ഉദ്യോഗസ്ഥരുമായി സംവദിക്കും. BSFുമായി ബന്ധപ്പെട്ട വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി നിർവഹിക്കും. അതിർത്തി മേഖലയിലെ സുരക്ഷാ നടപടികൾ അവലോകനം ചെയ്യുന്നതിനായി ഇന്ന് സിലിഗുരിയിൽ അദ്ദേഹം യോഗം വിളിച്ചു ചേർക്കും. ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ കേന്ദ്രമാണ് ഇന്ത്യയെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. എസ്റ്റോണിയയിൽ ഇന്ത്യ എസ്റ്റോണിയ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പിന്തുണയോടെ ഇന്ത്യയുടെ ഡിജിറ്റൽ ശേഷിയും ലോകോത്തര ഉൽപാദന മികവും സംയോജിപ്പിക്കുന്നത് ഇന്ത്യ എസ്റ്റോണിയ ഉഭയകക്ഷി ബന്ധത്തിന് പുതിയ ദിശ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു.
1: This reform journey over the last decade has made India a very attractive long-term investment destination. We have today, in the last two decades or so, about a trillion plus as foreign direct investment, apart from whatever is invested in our stock markets, at an annual run rate currently of about $100 billion.
0: പശ്ചിമേഷ്യയിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആക്രമണങ്ങൾ രൂക്ഷമായി. ഇറാന്റെ തെക്കൻ പ്രവിശ്യയായ ഹോർമോസ്ഗാനിലെ പാലങ്ങൾക്ക് നേരെ രാത്രി US വ്യോമാക്രമണം നടത്തിയതായി ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഹോർമൂസ് കടലിടുക്കിനോട് ചേർന്നുള്ള ഇറാനിയൻ തീരദേശ നഗരമായ ബന്ദർ ഖമീറിലാണ് ആക്രമണമുണ്ടായത്. മറുപടിയായി ഖത്തർ, കുവൈത്ത് രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. 5 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി പനാമ വിദേശകാര്യമന്ത്രി നാളെ ഇന്ത്യയിലെത്തും. തിങ്കളാഴ്ച കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലുമായി അദ്ദേഹം ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ഹൈദരാബാദ് ഹൌസിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറേയും അദ്ദേഹം സന്ദർശിക്കും. ബുധനാഴ്ച കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവളുമായി കൂടിക്കാഴ്ച നടത്തുന്ന പനാമ വിദേശകാര്യമന്ത്രി വ്യാഴാഴ്ച ഇന്ത്യയിൽ നിന്ന് മടങ്ങും. വർഷങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് കോട്ടയം കടുത്തുരുത്തി ടൌൺ ബൈപ്പാസ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇന്ന് നാടിന് സമർപ്പിക്കും. 35 കോടി രൂപ ചെലവിൽ പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച ബൈപ്പാസ് തുറക്കുന്നതോടെ എറണാകുളം കോട്ടയം സംസ്ഥാനപാതയിലെ യാത്രാക്ലേശത്തിന് വലിയ ആശ്വാസമാകും. ഫ്ളൈഓവർ, രണ്ട് പാലങ്ങൾ, അടിപ്പാത എന്നിവയുൾപ്പെടെ പൂർണ്ണമായും BM&BC നിലവാരത്തിലാണ് പാത നിർമ്മിച്ചിരിക്കുന്നത്. ജൻ വിശ്വാസ് ഭേദഗതി നിയമം 2026 കീഴിൽ റെയിൽവേയിൽ കർശന പരിശോധനകൾ. തിരുവനന്തപുരം ഡിവിഷനിലെ റെയിൽവേ ടിക്കറ്റ് പരിശോധനാ ഉദ്യോഗസ്ഥരുടെയും റെയിൽവേ സംരക്ഷണ സേനയുടെയും പരിശോധനയിൽ സാധുവായ ടിക്കറ്റില്ലാതെ യാത്ര ചെയ്ത ഒരു യാത്രക്കാരനെതിരെ നടപടി സ്വീകരിച്ചു. 600 രൂപ പിഴ അടയ്ക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ഇയാൾക്ക് കൊല്ലം സ്പെഷ്യൽ ക്ലാസ് റെയിൽവേ മജിസ്ട്രേറ്റ് 7000 രൂപ പിഴയും ഒരു ദിവസത്തെ തടവ് ശിക്ഷയും വിധിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഗുരുസേവയിൽ അരനൂറ്റാണ്ട് തികയുന്ന ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾക്ക് ആദരവ് അർപ്പിച്ചുകൊണ്ടുള്ള പരിപാടി ഇന്ന് നടക്കും. സച്ചിദാനന്ദ സ്വാമികൾ വർക്കല ശിവഗിരി മഠത്തിൽ ചേർന്നിട്ട് ഇന്ന് 50 വർഷം തികയും. അനുമോദന ചടങ്ങ് മന്ത്രി ബിന്ദുകൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. 22,000 രൂപ തുടക്കത്തിൽ നിക്ഷേപിച്ചാൽ പ്രതിമാസം 25 ലക്ഷം രൂപ വരുമാനം ഉറപ്പു നൽകുന്ന നിക്ഷേപ പ്ലാറ്റ്ഫോമിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. വീഡിയോ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. മുംബൈ അഹമ്മദാബാദ് അതിവേഗ റെയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള ചർച്ചകൾ സുഗമമായി പുരോഗമിക്കുകയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. ചബഹാർ തുറമുഖവുമായി ബന്ധപ്പെട്ട് അമേരിക്ക നൽകിയിരുന്ന ഇളവ് അവസാനിച്ച സാഹചര്യത്തിൽ തുടർ നടപടികൾ സംബന്ധിച്ച ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. പാക് അധീന ജമ്മു

0: ജമ്മുകശ്മീർ സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ജമ്മുകശ്മീരിലും ലഡാക്കും ഉൾപ്പെടുന്ന മുഴുവൻ കേന്ദ്രഭരണ പ്രദേശവും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും ശ്രീ ജയ്സ്വാൽ വ്യക്തമാക്കി.
1: Construction work has rapidly progressed. First section will be opened in 2027 itself. Therefore, both sides agreed to start the operations with Indian high-speed train. Signalling equipment has been ordered accordingly and is in line with international specifications. No Japanese offer was received in this context. The project execution is in line with the common goal of starting the high-speed train project at the earliest.
0: കേരളത്തിൽ വീണ്ടും മഴ ശക്തമാകുന്നു. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ലോകകപ്പ് ഫുട്ബോളിലെ മൂന്നാം സ്ഥാനക്കാരെ നാളെ അറിയാം. നാളെ പുലർച്ചെ 2:30 നടക്കുന്ന ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. ഈ മാസം 20 നടക്കുന്ന ഫൈനൽ പോരാട്ടത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന യൂറോപ്യൻ കരുത്തരായ സ്പെയിനിനെ നേരിടും. അർജന്റീന 3 തവണയും സ്പെയിൻ 1 തവണയുമാണ് ലോകകപ്പ് കിരീടം നേടിയിട്ടുള്ളത്. ഇംഗ്ലണ്ടിനെതിരെയുള്ള ഏകദിന ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് താരം രോഹിത് ശർമ്മ വിരമിച്ചേക്കുമെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് BCCI. പരമ്പരയ്ക്ക് ശേഷവും രോഹിത് ടീമിൽ തുടരുമെന്നും വിരമിക്കലുമായി ബന്ധപ്പെട്ട് ബോർഡിൽ യാതൊരുവിധ ചർച്ചകളും നടന്നിട്ടില്ലെന്നും BCCI സെക്രട്ടറി ദേവജിത് സൈക്യ വ്യക്തമാക്കി. രാജ്യത്തെ കായിക മേഖലയിൽ ഹോക്കിയുടെ വികസനം ലക്ഷ്യമിട്ട് ഹോക്കി ഇന്ത്യയുടെ നേതൃത്വത്തിലുള്ള രാജ്യവ്യാപക പരിശീലന ശില്പശാലകൾക്ക് ഇന്ന് തുടക്കമാകും. രാജ്യത്തുടനീളമുള്ള ഹോക്കി പരിശീലകരുടെയും സാങ്കേതിക ഉദ്യോഗസ്ഥരുടെയും അറിവും നൈപുണ്യവും വർദ്ധിപ്പിക്കുകയും പരിശീലനത്തിന് കൃത്യമായ ഘടന രൂപീകരിക്കുകയുമാണ് ലക്ഷ്യമിടുന്നത്. BBG റാംജി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ത്രിതല പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കുള്ള പരിശീലന പരിപാടി കാസർഗോഡ് സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു അബ്രഹാം ഉദ്ഘാടനം ചെയ്തു. തൊഴിൽ മനുഷ്യന്റെ അവകാശമാക്കി മാറ്റാനും ജീവിത സൂചികയിൽ മാറ്റം വരുത്താനും തൊഴിലുറപ്പ് നിയമത്തിന് കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഗാസയിലെ നുസേറത്ത് അഭയാർത്ഥി ക്യാമ്പിൽ വിലാപയാത്രയ്ക്ക് നേരെയുണ്ടായ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ 7 പേർ കൊല്ലപ്പെട്ടു. ആക്രമണത്തിൽ 22 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. സംഭവത്തിൽ ഇസ്രായേൽ പ്രതികരിച്ചിട്ടില്ല. കഴിഞ്ഞ ഒക്ടോബറിൽ ഇരുവിഭാഗവും വെടിനിർത്തൽ കരാറിലെത്തിയിരുന്നെങ്കിലും ഗാസയിൽ ഇപ്പോഴും ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ തുടരുകയാണ്. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷി യോഗം നാളെ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പശ്ചിമബംഗാളിൽ BSFമായി ബന്ധപ്പെട്ട വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കും. ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ കേന്ദ്രമാണ് ഇന്ത്യയെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ വീണ്ടും മഴ ശക്തമാകുന്നു. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിലെ 3-ാം സ്ഥാനക്കാരെ നാളെ അറിയാം. ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി കൊച്ചി FM 102.3. സമയം 7:35 15 സെക്കൻഡും. FM ഡയറിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം. ഇപ്പോൾ
3: സമകാലികം.
4: വൃത്തിയുള്ള ഭക്ഷണം, ശുദ്ധമായ കുടിവെള്ളം, ഇതൊക്കെ നമ്മൾ ഓരോരുത്തരുടെയും അവകാശവും മികച്ച ആരോഗ്യത്തിന്റെ അടിസ്ഥാനവുമാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായിട്ട് പുറത്തുവരുന്ന വാർത്തകൾ നമ്മളെ അസ്വസ്ഥമാക്കുകയാണ്. കാരണം ജില്ലയിൽ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലായി നിരവധി പേരാണ് ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സ തേടിയിട്ടുള്ളത്. വിശ്വസിച്ച് നാം കഴിക്കുന്ന ഭക്ഷണം വിഷമാകുന്നത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ജീവൻ നിലനിർത്തുന്നതിനായി കഴിക്കുന്ന ഭക്ഷണം, ജീവനെടുക്കുന്ന സാഹചര്യം ചർച്ച ചെയ്യുകയാണ് ഇന്നത്തെ സമകാലികത്തിൽ.
5: എന്റെ പേര് ജി ജയപാൽ. ഞാൻ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റാണ്. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം ഒരു ഹോട്ടലുണ്ടായ ശിഖല്ലാബാധയാണ് എന്ന് പറയപ്പെടുന്നു. കുറച്ചുപേർ ആശുപത്രിയിലായി. ഇങ്ങനെയുള്ള ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ എപ്പോഴും വളരെ വേദനാജനകമായ കാര്യം തന്നെയാണ്. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ മുഴുവൻ 14 ജില്ലകളിലും ജില്ലാതലത്തിലും അതുപോലെ തന്നെ യൂണിറ്റ് തലത്തിലും ഒരു ഹൈജീൻ മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് രൂപം കൊടുത്തിട്ടുണ്ട്. ഈ ഹൈജീൻ മോണിറ്ററിംഗ് കമ്മിറ്റി ഓരോ സ്ഥാപനത്തിലും പരിശോധന നടത്തി അവർക്ക് പ്രത്യേകമായിട്ടുള്ള പരിശീലനം കൊടുക്കുന്നു. നൽകുന്നുണ്ട്. FSS ഉദ്യോഗസ്ഥരുടെയും ഹെൽത്ത് ഉദ്യോഗസ്ഥരുടെയും പരിശീലനം കൊടുത്തിട്ടാണ് ഇവരെ തെരഞ്ഞെടുക്കുന്നത്. അവരുടെ നേതൃത്വത്തിൽ ഓരോ യൂണിറ്റിലും ഓരോ സ്ഥാപനത്തിലും കയറി അവിടെ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ ഗുണനിലവാരം, അതുപോലെ തന്നെ അവിടെ ഹൈജീൻ ആണോ നടക്കുന്നത്, അതുപോലെ തന്നെ ഓരോ തൊഴിലാളികൾക്കും ഹെൽത്ത് സർട്ടിഫിക്കറ്റും, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പഠിക്കുകയും അവരെ ബോധവാന്മാർ

0: ഈ ഒപ്പം തന്നെ ഒരു ചാർട്ട് ഇതിനു വേണ്ടി നമ്മൾ തയ്യാറാക്കിയിട്ട് ആ ചാർട്ടിൽ ഓരോന്നിനും മാർക്കിട്ടുകൊണ്ട് അവരെ സ്വമേധയാ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഒരു എഫ് എസ് എസ് എ നിയമത്തിന്റെ പരിധിയിലേക്ക് അല്ലെങ്കിൽ എഫ് എസ് എസ് എ നിഷ്കർഷിക്കുന്ന രീതിയിൽ ആ സ്ഥാപനത്തെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന ചിന്തയോടുകൂടി തന്നെ നമ്മളവിടെ പ്രവർത്തനം നടത്തുന്നുണ്ട്. പക്ഷെ എന്നാലും നമുക്കറിയാം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 100,000 സ്ഥാപനങ്ങളുണ്ട്. പലപ്പോഴും ഈ വെള്ളത്തിൽ നിന്ന് പകരുന്നത് പലപ്പോഴും നമുക്കറിയാം പലയിടത്തും ഉപയോഗിക്കുന്നത് വാട്ടർ അതോറിറ്റിയുടെ വെള്ളമാണ്. വാട്ടർ അതോറിറ്റിയുടെ വെള്ളം പോലും നമുക്ക് ശുദ്ധമായിട്ട് ഉപയോഗിക്കാൻ ഇന്നത്തെ സാഹചര്യത്തിൽ സാധിക്കില്ല. നമ്മളിത് കുറ്റം ആരുകളുടെയും പേരിൽ അടിച്ചേൽപ്പിക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. സത്യസന്ധവും ഗുണനിലവാരമുള്ളതുമായ റോ മെറ്റീരിയൽസ് ഹോട്ടലുകൾക്ക് കിട്ടേണ്ട ചുമതല സംസ്ഥാന സർക്കാരുകൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പോകുന്ന പല ഓടയിലേക്കൂടെയൊക്കെ പോകുന്ന പൈപ്പ് പലയിടത്തും പൊട്ടുന്നുണ്ട്. അങ്ങനെയുള്ള പൊട്ടിയതിൽ കൂടെ പലപ്പോഴും നമ്മൾ അത് കണ്ടാമിനേഷൻ ആയിട്ട് ജലം കയറാനും അത് ജലത്തിൽ മറ്റുള്ള അണുക്കൾ കയറാനും അത് രോഗബാധിതരായി തീരാനൊക്കെ ഇടയുണ്ട്. പലപ്പോഴും അതിപ്പോ നമുക്കറിയാം വെള്ളം തിളപ്പിച്ചു കൊടുത്താൽ മാത്രമല്ല അതേ വെള്ളം തന്നെയാണ് കുലുക്കൊഴിയാനൊക്കെ ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ ആളുകൾക്ക് അറിയാതെ അത് വയറ്റിലേക്കൊക്കെ പോകാം. അപ്പൊ അങ്ങനെയുള്ള ശുദ്ധജലം ലഭ്യമാക്കേണ്ട ചുമതല സർക്കാരുകൾക്കും ഇൻസ്റ്റിറ്റ്യൂഷനും ഒക്കെ ഉണ്ട്. അതെല്ലാം പരിഹരിക്കണം. ഒപ്പം തന്നെ ഹോട്ടലുകാരുടെ ഭാഗത്തുനിന്ന് 100% സുരക്ഷിതമായ ഭക്ഷണം കൊടുക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തണം എന്ന് തന്നെയാണ് അസോസിയേഷന്റെ തീരുമാനവും നടപ്പാക്കലും. അതുകൊണ്ടാണ് ഞങ്ങൾ ഹൈജീൻ മോണിറ്ററിംഗ് കമ്മിറ്റിക്കൊക്കെ സ്വമേധയാ തീരുമാനമെടുത്ത് പരിശോധന നടത്തി അംഗങ്ങളെ ബോധവൽക്കരിച്ച് നല്ല ഭക്ഷണം കൊടുക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ഹോട്ടലുകളെ അല്ലെങ്കിൽ റെസ്റ്റോറന്റുകളെ പ്രാപ്തരാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും സംഘടന ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റോ മെറ്റീരിയൽസിന്റെ ഗുണനിലവാരം. നമുക്കറിയാം നമ്മുടെ ഇവിടെയൊക്കെ സ്ലോട്ടർ ഹൗസ് ഇല്ല. നല്ലൊരു സ്ലോട്ടർ ഹൗസ് നമ്മുടെ കേരളത്തിൽ ഇല്ലാത്ത വലിയൊരു പ്രശ്നമാണ്. ഇറച്ചി പോലുള്ള സാധനങ്ങൾ നമ്മൾ മേടിക്കുമ്പോൾ മീറ്റ് മേടിക്കുമ്പോൾ കുഴപ്പം എന്താ വെച്ചാൽ ഇതൊക്കെ 2 മണിക്കൂറിനുള്ളിൽ തന്നെ മീറ്റ് വെട്ടി നമ്മുടെ സ്ഥാപനത്തിലേക്ക് എത്തുന്നില്ല. ഇവിടെ ചില്ലഡ് മീറ്റ് അല്ല കൂടുതൽ ഉപയോഗിക്കുന്നത്, ലൈവ് മീറ്റ് ആണ് ഇവിടെ കൂടുതൽ ഉപയോഗിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അതിൽ കണ്ടാമിനേഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് തയ്യാറാക്കുന്ന സ്ഥലങ്ങൾ അത് തികച്ചും ശുചിത്വമുള്ളതും അതുപോലെ തന്നെ വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ വേണം ഇറച്ചി വെട്ടാനും ഇറച്ചി കൊണ്ടുവരാനും ഒക്കെ. അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഗവൺമെന്റ് ശ്രദ്ധിക്കുകയും കൂട്ടായ ഒരു പ്രവർത്തനം ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ 100% എഫ് എസ് എസ് ഉദ്യോഗസ്ഥരുമായിട്ടും ഹെൽത്ത് ഉദ്യോഗസ്ഥരുമായിട്ടും ഗവൺമെന്റുമായിട്ടൊക്കെ സഹകരിച്ചുകൊണ്ട് കഴിയുന്നത്ര നല്ല ഭക്ഷണം നമ്മുടെ സമൂഹത്തിൽ കൊടുക്കുവാനും വൃത്തിയുള്ള ശുചിത്വമുള്ള അന്തരീക്ഷം ഹോട്ടലിൽ ഉണ്ടാക്കുവാനുള്ള എല്ലാ ശ്രമങ്ങൾക്കും വേണ്ടിയിട്ട് ഈ ഇൻസ്റ്റിറ്റ്യൂഷനോടൊക്കെ ഒപ്പം നിൽക്കുന്ന ഒരു സംഘടനയാണ്. തീർച്ചയായിട്ടും നല്ലൊരു പ്രവർത്തനം കൊണ്ട് നമുക്ക് ഇപ്പോൾ ഉണ്ടാകുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങൾ കൂടി ഒഴിവാക്കിക്കൊണ്ട് കേരളത്തിൽ നല്ല ഒരു പൊതുജനത്തിന്റെ ആരോഗ്യത്തിന് ഗുണകരമായ ഒരു ഭക്ഷണ സംസ്കാരം നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കും.
1: ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ വിശദീകരിക്കുന്നു പാചക വിദഗ്ധൻ ടി ജി രാജേഷ്.
2: ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കണം മാത്രമല്ലല്ലോ, അത് ഫാം ടു ഫോർക്ക് എന്നാണ് നമ്മൾ പറയാറ്. ഫുഡ് വരുന്ന സംഭവം തൊട്ട് മെറ്റീരിയൽ വരുന്ന സംഭവം തൊട്ട് ആരിൽ നിന്ന് എന്ത് ചെയ്യുന്ന വന്നത് അനുസരിച്ച് അത് പ്രോപ്പറായിട്ട് റിസീവ് ചെയ്ത് അതിന്റെ പ്രോപ്പർ ടെമ്പറേച്ചർ നമ്മൾ കീപ്പ് ചെയ്ത് അത് വേണ്ട രീതിയിൽ മിസംബ്ലാസ് തയ്യാറാക്കി ഫുഡ് ഉണ്ടാക്കി ടേബിളിൽ പോയി ഗസ്റ്റ് ഹാപ്പി ആയോ എന്ന് നോക്കിയിട്ടല്ലേ നമ്മൾ അത് കംപ്ലീറ്റ് ആവുള്ളൂ. ആ സർക്കിൾ നീഡ് ടു ബി കംപ്ലീറ്റ് പ്രോപ്പർലി. പ്രോപ്പർലി എന്ന് പറയുമ്പോൾ അതിന്റെ റിക്വയർഡ് ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് അത് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യും. ഫോർ എക്സാമ്പിൾ വെജിറ്റബിൾസ് ഒക്കെ വരുന്നുണ്ട്, പല സ്ഥലത്തു നിന്നാണല്ലോ വരുന്നത്. പല സ്ഥലത്തു നിന്ന് വരുന്ന സംഭവങ്ങൾ നമ്മളൊക്കെ എന്താ ചെയ്യുന്നത്, കിച്ചണിൽ അത് കയറുന്നതിന് മുമ്പ് തന്നെ അത് പ്രീ വാഷ് ചെയ്തിട്ടേ നമ്മൾ കിച്ചണിലേക്ക് കയറുള്ളൂ. കിച്ചണിലേക്ക് കയറി അതിന്റെ സ്പെസിഫൈഡ് ക്രൈസ് ഉണ്ടാവും, ആ ക്രൈസിൽ സ്റ്റാക്ക് ചെയ്ത് റൂമില അല്ലെങ്കിൽ വെജിറ്റബിൾ ചില്ലർ റൂമില അത് കീപ്പ് ചെയ്യുന്നു. എന്നിട്ട് അതിന്റെ ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കുന്നു. പക്ഷെ അപ്പോഴും നമ്മുടെ കിച്ചണിലേക്ക് ഒരു പ്രോപ്പർ ആയിട്ട് ആണ് ഇത് സെക്യൂർ ആയിട്ട് അത് കയറുന്നത്. അതുപോലെ മീറ്റ അല്ലെങ്കിൽ മറ്റേ എഗ് അത് സ്റ്റോർ ചെയ്യുമ്പോൾ തന്നെ അതിന്റെ പ്രോപ്പർ വേണ്ട ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് ആ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള റെക്കോർഡ് കൂടി നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓരോ മണിക്കൂറിലും അല്ലെങ്കിൽ ഒരു ഡെയിലി മോർണിംഗ് ഈവനിങ് പിന്നെ നൈറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് 3 സമയത്ത് ഈ ടെമ്പറേച്ചർ എടുത്തിട്ട് ടെമ്പറേച്ചർ ലോഗ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആ കീപ്പ് ചെയ്യുന്ന സ്ഥലത്തിന്റെ. ഇതൊക്കെ എന്തെങ്കിലും വേരിയേഷൻ വന്നാൽ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെ ഇടപെടും, സംസാരിക്കുക, അത് റെക്ടിഫൈ ചെയ്ത് മുന്നോട്ട് പോകും. അപ്പൊ ആ സിസ്റ്റം ഇൻ പ്ലേസ് എന്ന് പറഞ്ഞാൽ വി ആർ സേഫ്. ഇനി ഈ പറഞ്ഞ പോലെ ഒരു ഫുഡ് എന്ന് പറയുമ്പോൾ വെരി ഈസി. ഒരു ഫുഡ് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ഷുഡ് ബി എന്താ പറയാ ബിരിയാണി എന്നൊക്കെ പറഞ്ഞാൽ എനി പിടിക്കാൻ മേക്ക് ബിരിയാണി. അത് പ്രോപ്പറായിട്ടുള്ള ഒരു സേഫ്റ്റിയും അതിന്റെ സ്റ്റാൻഡേർഡൊക്കെ കീപ്പ് ചെയ്ത് നമ്മളൊരു കൊമേഴ്ഷ്യൽ രീതി ചെയ്യുമ്പോൾ അത് കീപ്പ് ചെയ്ത് ചെയ്യണമെങ്കിൽ റിസ്ക് ഇല്ല. നമ്മൾ പല സ്ഥലത്തൊക്കെ കാണാറുണ്ട് ഈവൻ കാറിലൊക്കെ വെച്ച് ബിരിയാണി 50 രൂപ 80 രൂപ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുക. ഇതൊക്കെ എവിടെ നിന്നാണ് എങ്ങനെയാണ് ചെയ്തു വന്നതെന്നും അതിന് സേഫ്റ്റി സ്റ്റാൻഡേർഡ് ഓഫ് ഇന്ത്യയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടോ, ഇതൊക്കെ അവർ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്താണ് ചെയ്യുന്നതെന്നൊന്നും അറിയാൻ പാടില്ലല്ലോ. കാര്യം ടേസ്റ്റി ആയിരിക്കാം ഫുഡ്, പക്ഷേ അത് എത്രമാത്രം ഹൈജീനിക് ആണ് എന്ന് എൻഷുർ ചെയ്യണ്ടേ. അപ്പൊ അതിലാണ് ഒരു ബേസിക് ഇരിക്കുന്നത്. അത് ഫോളോ ചെയ്ത് പോയാൽ നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നാണ് എന്റെ വിശ്വാസം. ബേസിക് ആയിട്ടുള്ള മയണൈസ് ഉണ്ടാക്കണ എഗ് യോക്കും ഓയിലും കൂടി മിക്സ് ചെയ്ത് ഒരു നിശ്ചിത ഒരു പ്രൊഫഷണൽ മിക്സ് ചെയ്ത് ടൈം എടുത്ത് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. ആ ഒരു മയണൈസ് ഒരു ചെറിയ ക്വാണ്ടിറ്റിയൊക്കെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എഗ് എന്ന് പറയുമ്പോഴത്തേക്ക് അറിയാം എല്ലാവർക്കും അല്ലെ സാൽമണല്ല ഉണ്ടാവും, കുക്ക് ചെയ്യാണ്ട് വരുമ്പോൾ അതൊക്കെ ഉണ്ടാവും. പക്ഷെ അത് ഓയിലായിട്ട് ചെന്ത് മിക്സ് ആയി കഴിയുമ്പോൾ അത് സാലഡിലൊക്കെ ഉപയോഗിക്കാം. പക്ഷെ അത് എപ്പോഴും സ്റ്റോർ ചെയ്യുമ്പോൾ അതിന് ഞാൻ പറഞ്ഞാൽ അത് ഇത്ര ക്രിട്ടിക്കലാണ്. സ്റ്റോർ ചെയ്യുന്ന ടെമ്പറേച്ചർ കറക്റ്റ് ആയിരിക്കണം ചോറ് ചെയ്യണം.

0: അത് യൂസ് ചെയ്യണ യൂട്ടെൻസിൽസ് അത് തുറന്നു വെക്കാൻ പാടില്ല. സ്റ്റോർ ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ അത് പല സ്പൂണ് കൊണ്ട് പല പാത്രങ്ങൾ കൊണ്ട് എടുക്കാൻ പാടില്ല. അല്ലെങ്കിൽ അതിന് ഇത്ര ദിവസം ഇന്നുണ്ടാക്കിയാൽ നാളത്തേക്കുള്ളിൽ യൂസ് ചെയ്ത് തീർക്കണം. അങ്ങനെയൊക്കെയുള്ള അത് കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നമ്മൾ ഫോളോ ചെയ്യണമെങ്കിൽ പ്രശ്നമില്ല. മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്, വെജ് മയണൈസ് എന്നൊക്കെ പറഞ്ഞ് കിട്ടുന്നുണ്ട്. അതൊക്കെ വൺസ് നമ്മളൊരു പാക്കറ്റിൽ നിന്ന് അവരെ പൊട്ടിച്ചു കഴിഞ്ഞാൽ, എയർ കയറി കഴിഞ്ഞാൽ ബാക്ടീരിയയുടെ പുറത്തുള്ള ഇതായിട്ട് ഒരു കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് പിന്നെ സ്റ്റോർ ചെയ്തില്ലെങ്കിൽ അൺസേഫ്. അത് ക്രിട്ടിക്കൽ ആവും. സ്റ്റോറിംഗ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. പിന്നെ അതുപോലെ ഹാൻഡ്ലിംഗ് അതിനെ കൊണ്ട് ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ വി ആർ എന്താ പറയുക സേഫ് ഗെയിം.
1: നഗരസഭ മുഴുവൻ സ്ഥാപനങ്ങളിലും ഫുഡ് കൊടുക്കുന്ന സ്ഥാപനങ്ങളിലും അടിയന്തരമായി ഒരു സ്ക്വാഡ് പ്രവർത്തനം നടത്തുന്നുണ്ട്.
2: നിലവിലെ സാഹചര്യത്തിൽ കൈക്കൊള്ളുന്ന മുൻകരുതൽ വ്യക്തമാക്കുന്നു തൃക്കാക്കര മുനിസിപ്പാലിറ്റി ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റാഷിദ് ഉള്ളംപിള്ളി.
1: മുഴുവൻ ഹോട്ടലുകളും വ്യാപാര വ്യവസായികളുടെ ഇടയിലും ഒരു അവയർനെസ് കൊടുക്കുന്നുണ്ട് വെള്ളം ചൂടാക്കി ഉപയോഗിക്കണം. കൂടാതെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് സഹകരിച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിലവിൽ നഗരസഭ പരിധി വരുന്ന സ്ഥാപനങ്ങളിലാണ് നമ്മൾ 5 ജയിച്ചമാർക്ക് ഡിവൈഡ് ചെയ്ത് 48 വാർഡുകളിലെ സ്ഥാപനങ്ങളിലും യഥാവധി കയറി ഒരു നമ്മള് ചെക്ക് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവല്ലോ ഹോട്ടൽ. അതുകൂടാതെ അവർക്ക് അവയർനെസ് കൂടി കൊടുക്കുന്നുണ്ട്. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ജയിച്ചമാരും അതിന് നേതൃത്വം കൊടുക്കുന്നുണ്ട്. ജയിപ്പിച്ചന്മാരും നമ്മൾ തൃക്കാക്കര മുനിസിപ്പൽ പ്രദേശത്ത് അനധികൃതമായ കടകളെല്ലാം പൊളിച്ചു മാറ്റിയായിരുന്നു. നിലവിലെ ലൈസൻസ് ഇല്ലാത്ത കടകൾ ഇല്ല എന്നാണ് വിശ്വസിക്കുന്നത്. തട്ടുകടകൾ തൃക്കാക്കര മുനിസിപ്പാലിറ്റി 2 മാസത്തിന് മുമ്പ് എല്ലാം പൊളിച്ചു നീക്കം ചെയ്തായത്. ഇനി അതും പൊളിച്ചു മാറ്റും. അല്ലാതെ നിയമവിരുദ്ധമായി ചെയ്യുന്ന കച്ചവട സ്ഥാപനങ്ങൾക്കെല്ലാം നമ്മൾ പരിശോധന വിധേയമാക്കുന്നത്. ഓൺലൈൻ ബാങ്കിംഗ് ഉണ്ടല്ലോ, അതുൾപ്പെടെ നമ്മൾ പരിശോധിക്കുന്നുണ്ട്. കൂടാതെ ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, അറവുശാലകൾ, കോഴിക്കടകൾ എല്ലാം നമ്മൾ പരിശോധിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി.
3: എന്റെ പേര് എം എം സക്കീർ. ഞാൻ കേരള ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് യൂണിയന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റും റിട്ടയേർഡ് ഹെൽത്ത് ഇൻസ്പെക്ടറുമാണ്. കേരളത്തിലെ ഭക്ഷ്യ വിഷബാധ എപ്പോഴും വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. ഈ തവണയും എറണാകുളം പോലുള്ള വലിയ സിറ്റികളിൽ ഭക്ഷ്യവിഷബാധയേറ്റ് വളരെ കുറെ പേർ ആശുപത്രിയിൽ ചികിത്സ നേടിയിട്ടുണ്ട്. ഭക്ഷ്യവിഷബാധ തടയുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായ പല മാർഗങ്ങളും പല നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ പോലും അത് കറക്റ്റായിട്ട് പാലിക്കപ്പെടുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ശുദ്ധമായ കുടിവെള്ളം, ശുദ്ധമായ ഭക്ഷണ അന്തരീക്ഷം, അത് സംവിധാനം ചെയ്യുന്ന പോരായ്മകൾ, ഇതെല്ലാം ഇതിന്റെ ഒരു ഘടകങ്ങളാണ്. എന്നാൽ പോലും കേരളത്തിലെ 6 കോർപ്പറേഷനുകളിലും 87 മുനിസിപ്പാലിറ്റികളിലും 941 പഞ്ചായത്തുകളുമായിട്ടാണ് നമ്മുടെ സംസ്ഥാനം നിലനിൽക്കുന്നതെങ്കിൽ പോലും നിലവിലെ കേന്ദ്രീകൃത ഭക്ഷ്യ സുരക്ഷാ നിയമങ്ങളും കേരള ഫുഡ് സേഫ്റ്റി ആക്ടും 2006ഉം കേരള മുനിസിപ്പൽ ആക്ട് 1994ഉം കേരള പബ്ലിക് ഹെൽത്ത് ആക്ട് 2023ഉം ഇങ്ങനെ സംയോജിതമായിട്ട് തന്നെയാണ് നിയമങ്ങൾ ഉള്ളത്. പക്ഷെ ഈ നിയമങ്ങൾ നടപ്പിലാക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ അത് പരിശോധിക്കേണ്ട ആളുകളുടെ പോരായ്മകളാണ് നമുക്കിവിടെ എല്ലാം വരുന്നത്. നിലവിലെ വളരെ ശക്തമായിട്ടുള്ള പരിശോധനാ ക്രമങ്ങൾ പഞ്ചായത്ത് തലത്തിലൊക്കെ നടക്കുന്നുണ്ട്. നിയോജക മണ്ഡല ാണ് ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സിന്റെ ഒഴിവുകളും മറ്റുള്ള കാര്യങ്ങളും ഉള്ളത്. അത് തന്നെ ഒരു പോരായ്മകളും കാര്യങ്ങളാണ്. ഫലപ്രദമായി ഒരു കോംപ്രഹെൻസീവ് ആയിട്ട് ഈ 3 വിഭാഗവും കേരള ഫുഡ് സേഫ്റ്റി ആക്ടും കേരള മുനിസിപ്പൽ ആക്ടും കേരള പഞ്ചായത്ത് രാജ് ആക്ടും അല്ലെങ്കിൽ അതിന്റെ കൂടൊപ്പം തന്നെ കേരള പൊതുജനാരോഗ്യ നിയമം ഏകീകരിച്ചിട്ടുള്ള നിയമം എല്ലാം കൂടെ സംയുക്തമായിട്ട് ഈ വിഭാഗം ജീവനക്കാരെ വളരെ ശക്തമായിട്ട് ഒരു കോംപ്രഹെൻസീവ് ആയിട്ട് നിയമിച്ച് അതിന്റെ ഒരു പരിശോധന റൊട്ടീനായിട്ട് നടത്തിക്കഴിഞ്ഞാൽ തന്നെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. കാരണം വിദേശ രാജ്യങ്ങളിലെല്ലാം ഭക്ഷ്യ സുരക്ഷയ്ക്ക് വളരെ ശക്തമായിട്ടുള്ള നിയമങ്ങളാണ് ഉള്ളത്. നമ്മുടെ സ്ഥലത്ത് അത് നിയമങ്ങളുടെ പോരായ്മകൾ ഉണ്ടെങ്കിൽ പോലും അത് ഉണ്ടാക്കുന്ന കുറെ പ്രശ്നങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത്. ശുദ്ധമായ കുടിവെള്ളം ലഭ്യമല്ല, ശുദ്ധമായ ഭക്ഷണം പാചകം ചെയ്യുന്ന അന്തരീക്ഷം വളരെ മോശമാണ്. അങ്ങനെ പല ഘടകങ്ങൾ ഉണ്ടെങ്കിൽ പോലും നിലവില് കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയിട്ട് എല്ലാ വകുപ്പുകളും ഇടപെടുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഓവർ ഹെഡ് ടാങ്ക്, നമ്മുടെ കുടിവെള്ളം ശേഖരിക്കുന്ന ടാങ്കുകളുടെ പരിശോധനകളാണ് എല്ലായിടത്തും വേണ്ടതെന്നാണ് എന്റെ ഒരു നിഗമനം. കാരണം പരിശോധനാ വേളയിൽ എപ്പോഴും ഓവർ ഹെഡ് ടാങ്കിന്റെ പരിസരത്ത് പോലും നമ്മുടെ ആളുകളൊന്നും പോകാറില്ല. കോമൺ ആയിട്ടുള്ള ബിൽഡിംഗിൽ ഒരു വെള്ളത്തിന്റെ ശേഖരണത്തിന് വേണ്ടി മാത്രമേ ഒരു ടാങ്ക് ഉണ്ടാവും. അതില് അത് പരിശോധിക്കുന്നത് തന്നെ വളരെ ഇതായിട്ടാണ് നിൽക്കുന്നത്. വെള്ളത്തിന്റെ കുടിവെള്ള പരിശോധന മസ്റ്റ് ആയിട്ടും വേണ്ടതാണ്. അതുകൂടാതെ ഭക്ഷ്യ പദാർത്ഥങ്ങൾ കൈകാര്യം ചെയ്യുന്നവരുടെ ഹെൽത്ത് കാർഡ് അതും വളരെ കർശനമായിട്ട് നിയമങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പോലും അതും സമീപകാലത്ത് വരെ പാലിക്കപ്പെട്ടിട്ടുണ്ടായില്ല. പക്ഷെ ഇപ്പോൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അത് ഗവൺമെന്റ് ഇടപെടുന്നുണ്ട്. അപ്പൊ നിലവില് ഹെൽത്ത് കാർഡുകൾ കൂടുതൽ, കാരണം അതിഥി തൊഴിലാളികളാണ് കൂടുതലും നമ്മളെ ഈ പറഞ്ഞ ഭക്ഷണ ശൃംഖലയായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ശക്തമായിട്ടുള്ള ഒരു ബോധവൽക്കരണവും ഹെൽത്ത് കാർഡും അവർക്ക് രോഗമില്ല എന്ന് ഉറപ്പുവരുത്തുകയും വേണം. പിന്നെ ഈ പറഞ്ഞ ഭക്ഷണം വിളമ്പുന്ന സ്ഥലം മാത്രം ഒരു ആർഭാടമായി കാണുന്ന നമ്മൾ, അത് പാചകം ചെയ്യുന്ന അടുക്കള ഭാഗത്തുണ്ടാകുന്ന ശോചനീയ അവസ്ഥകളാണ് പല സ്ഥലത്തും പല രീതിയിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അപ്പൊ ഇത് നിലവിൽ ഈ ശക്തമായ നിയമങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഈ വിഭാഗങ്ങളെല്ലാം സംയുക്തമായിട്ട് തന്നെ ഒരുമിച്ച് ആ ഒരു നിയമങ്ങൾ ശക്തമായിട്ട് നടപ്പിൽ വരുത്തിയാൽ മാത്രമേ വളരെ വലിയ മാറ്റങ്ങൾ, വികസിത രാജ്യങ്ങൾ പോലുള്ള മാറ്റങ്ങൾ നമുക്കും കൊണ്ടുവരാൻ സാധിക്കുള്ളൂ എന്നൊരു അഭിപ്രായം രേഖപ്പെടുത്തുന്നു.
4: ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭക്ഷ്യ വിഷബാധ യാതൊരു വിധത്തിലും അനുവദനീയമല്ല. അത് ബിലോ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ആണ്. നമ്മുടെ ഒരു പൊതുജനങ്ങൾക്ക് വേണ്ട ഒരു ഓരോ രാജ്യങ്ങളിലും പൊതുജനങ്ങൾ

0: വേണ്ട സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗിന് വളരെ താഴെ നിൽക്കുന്ന ഒരു സംഗതിയാണ് ഈ ഭക്ഷ്യ വിഷബാധ. അതുകൊണ്ട് ഉണ്ടാവുക എന്നുള്ളത് ഒരു ആധുനിക പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതല്ല. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം.
1: ഭക്ഷ്യ വിഷബാധയും അതിന്റെ സാഹചര്യവും വ്യക്തമാക്കുന്നു ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റും IMA ഭാരവാഹിയുമായ ഡോക്ടർ രാജീവ് ജയദേവൻ.
0: കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയോ അല്ലെങ്കിൽ കുടിക്കുന്ന വെള്ളത്തിലൂടെയോ നമ്മുടെ ഉള്ളിൽ അണുബാധ രോഗബാധ ഉണ്ടാക്കുന്ന സൂക്ഷ്മാണുക്കൾ ഉള്ളിൽ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന രോഗാവസ്ഥയ്ക്കാണ് ഭക്ഷ്യ വിഷബാധ എന്ന് ചുരുക്കി പറയുന്നത്. മലിനമായിട്ടുള്ള ജലം ഉള്ളിൽ ചെന്നാൽ അല്ലെങ്കിൽ മലിനമായിട്ടുള്ള ഭക്ഷണം ഉള്ളിൽ ചെന്നു കഴിഞ്ഞാലാണ് ഈ ഭക്ഷ്യ വിഷബാധ ഉണ്ടാകുന്നത്. അപ്പോൾ മലിനമായിട്ടുള്ള ജലം നമുക്കറിയാം ക്ലോറിനേറ്റഡ് അല്ലാത്ത വെള്ളം, വെരിഫൈ ചെയ്യാൻ സാധിക്കാത്ത സ്രോതസ്സുകളിൽ നിന്നുള്ള വെള്ളം ഉള്ളിൽ ചെല്ലുകയാണെങ്കിൽ അവയിൽ രോഗാണുക്കൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പൊതുവേ നമ്മുടെ പബ്ലിക് വാട്ടർ സപ്ലൈ സേഫ് ആണ്. ക്ലോറിനേറ്റഡ് ആയിട്ടുള്ള വെള്ളമാണ്, നദികളിൽ നിന്നും മറ്റും വരുന്ന ജലം, അത് ശാസ്ത്രീയമായി അണുവിമുക്തമാക്കിയതിന് ശേഷമാണ് നമ്മുടെ പൈപ്പുകളിൽ കൂടി വരുന്നത്. പക്ഷെ അതിന് ഒന്ന് രണ്ട് കാവിയറ്റ് ഉണ്ട്, കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന്, നമ്മുടെ പൈപ്പുകൾ എവിടെയും ലീക്ക് ആകാൻ പാടില്ല. നമുക്ക് അറിയാം നമ്മുടെ ഭൂമിയുടെ അടിയിൽ കൂടിയാണ് ഈ പൈപ്പുകൾ സഞ്ചരിക്കുന്നത്. ചിലപ്പോൾ പഴയ പൈപ്പുകൾ ദ്രവിച്ച് പൊട്ടാനോ ഒക്കെ സാധ്യതയുണ്ട്. അങ്ങനെ പൊട്ടിക്കഴിഞ്ഞാൽ പലപ്പോഴും മലിനമായിട്ടുള്ള ജലം ഈ പൈപ്പുകൾക്കുള്ളിൽ കടക്കുകയും ആ ജലം പൊതുജനങ്ങളിലേക്ക് എത്തുകയും ചെയ്യും. അത് അപൂർവം സന്ദർഭങ്ങളിൽ മാത്രം. പക്ഷെ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പബ്ലിക് വാട്ടർ സപ്ലൈ സേഫ് ആണ്. അപ്പോൾ വെരിഫൈ ചെയ്യാൻ സാധിക്കാത്ത സ്രോതസ്സുകളിൽ നിന്നും വരുന്ന വെള്ളം, അവയിൽ പ്രത്യേകിച്ചും മഴക്കാലമാകുമ്പോഴേക്കും ശുചിമുറി മാലിന്യം എവിടുന്നെങ്കിലും എത്തിച്ചേരുകയും അവ കണ്ടാമിനേറ്റഡ് ആവുകയും ചെയ്യുന്നു. പല ജീവികളും, അതായത് സൂക്ഷ്മജീവികളും ഉള്ള ഒരു സംഗതിയാണ് ഈ ശുചിമുറി മാലിന്യം. അത് പൂർണ്ണമായും ശാസ്ത്രീയമായി സംസ്കരിക്കാനുള്ള സംവിധാനം നമ്മുടെ സംസ്ഥാനത്തോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളോ നിലവിലില്ല. അതുമൂലം പ്രത്യേകിച്ച് മഴക്കാലത്ത് ഇത് നമ്മുടെ കുടിവെള്ള സ്രോതസ്സുകളെ ബാധിക്കാനും ഒഴുകി വന്ന് അത് മലിനമാക്കാനും സാധ്യതയുണ്ട്. അതേ തുടർന്നാണ് വലിയ വലിയ ഔട്ട്ബ്രേക്കുകൾ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുള്ളത്. ഇനി ഈ ഭക്ഷ്യ വിഷബാധ ഉണ്ടാകുന്ന എല്ലാവർക്കും രോഗം പ്രകടമാകണം എന്നില്ല. നമുക്കറിയാം നമ്മൾ എല്ലാവരും തന്നെ വ്യത്യസ്തരായിട്ടുള്ള വ്യക്തികളാണ്. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് വ്യത്യാസമുണ്ട്. മൂന്ന് വ്യക്തികളെ എടുത്തു കഴിഞ്ഞാൽ ആ മൂന്ന് വ്യക്തികളും വ്യത്യസ്തമായിട്ടുള്ള ഇമ്മ്യൂൺ മെമ്മറിയും സിസ്റ്റവും ഉള്ളവരാണ്. അപ്പോൾ ഈ മൂന്ന് പേരും ഒരേ മലിനമായിട്ടുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ ഒരാൾക്ക് മാത്രമേ രോഗാവസ്ഥ ഉണ്ടാവുകയുള്ളൂ. കാരണം മറ്റു രണ്ടുപേർക്കും ഈ മലിനമായിട്ടുള്ള ഭക്ഷണം ഉള്ളിൽ ചെന്നാൽ പോലും അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ പ്രത്യേകത മൂലം അവയ്ക്ക് ഇതിനെ തുരത്താൻ സാധിച്ചു എന്നിരിക്കും. പക്ഷെ തുരത്താൻ സാധിക്കാത്ത മൂന്നാമത്തെ വ്യക്തിക്കായിരിക്കും രോഗാവസ്ഥ ഉണ്ടാകുന്നത്. പലപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ്, എന്താണ് ഈ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് എല്ലാവർക്കും രോഗം വരാത്തത്? അതിന്റെ കാരണം എന്താണ്? ഭക്ഷണം ഉള്ളിൽ ചെല്ലുന്നതിന്റെ തോതും വ്യത്യസ്തമായിരിക്കും. എല്ലാവരും ഒരേ ഹോട്ടലിൽ നിന്നും ഒരേ ഭക്ഷണം അല്ല കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ വേരിയേഷൻ ഉണ്ട്.
1: ഭക്ഷ്യ വിഷബാധ ഏറ്റ് മരണത്തിലേക്ക് വരെ എത്തുന്ന സാഹചര്യം എന്താണ് ഡോക്ടർ?
0: മരണം എങ്ങനെ ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഗുരുതര രോഗാവസ്ഥ എങ്ങനെ ഉണ്ടാകുന്നു, അത് കൂടുതലും ചികിത്സ വൈകുമ്പോഴാണ്. കേരളത്തിൽ നടന്നിട്ടുള്ള മരണങ്ങളുടെ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും ഇത് ചെറുപ്പക്കാരിലാണ് ഈ മരണങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. അതിൽ ചികിത്സ വൈകിയതിനെ തുടർന്നാണ് അവരുടെ രോഗം കഠിനമായിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചെറിയ രീതിയിലുള്ള വയറിനുള്ള അസ്വസ്ഥതയൊക്കെ മിക്കവരും വീട്ടിൽ തന്നെയാണ് ചികിത്സിക്കുന്നത്. അതിന് തെറ്റ് പറയാനും സാധിക്കില്ല. കാരണം ചെറിയ വയറിന് അസ്വസ്ഥതകളിൽ എല്ലാവരും കൂടി ആശുപത്രിയിലേക്ക് ചെന്നു കഴിഞ്ഞാൽ ആശുപത്രി എല്ലാം ബ്ലോക്കായി പോകും, അതിന്റെ ആവശ്യവുമില്ല. അതുകൊണ്ട് തന്നെ മൈനർ ആയിട്ടുള്ള പ്രശ്നങ്ങൾ വീട്ടിൽ തന്നെ ചികിത്സിക്കേണ്ടതാണ്. വീട്ടിൽ തന്നെ ഇരുന്നിട്ടും അവസ്ഥ മാറാതെ അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള ലക്ഷണങ്ങളുമായി വീട്ടിൽ തന്നെ ഇരിക്കുന്ന വ്യക്തികൾക്കാണ് അല്ലെങ്കിൽ ചികിത്സ വേണ്ട, എനിക്ക് ആവശ്യമില്ല, പിന്നീടാകാം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ചികിത്സ തേടാനുള്ള സൗകര്യം ഇല്ലാത്തവർ, അങ്ങനെയുള്ളവരിലാണ് പ്രധാനമായും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുള്ളൂ. അമിതമായിട്ടുള്ള അളവിൽ ഈ ഭക്ഷണവും ഉള്ളിൽ ചെന്നിട്ടുള്ളവർ, വിഷാംശം കലർന്ന കറികളോ മറ്റോ ഉള്ളിൽ കൂടുതൽ അളവിൽ ചെന്നവർക്കും കൂടുതൽ ലക്ഷണങ്ങൾ ഉണ്ടാവുകയും അവരുടെ ശരീരത്തിൽ കൂടുതൽ രോഗാണുബാധ ഉണ്ടാവുകയും അല്ലെങ്കിൽ ടോക്സിൻസ് കൂടുതൽ കയറി ചെല്ലുകയും ചെയ്യും. അവർക്കും സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. അനുബന്ധ രോഗങ്ങളുള്ളവർ, വാർദ്ധക്യത്തിലുള്ളവർ, ചെറിയ കുഞ്ഞുങ്ങൾ, ഇവരൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഈ രോഗം കഠിനമാകാനുള്ള സാധ്യതയുള്ള ഗണത്തിൽപ്പെട്ട വ്യക്തികളാണ്. അതുകൊണ്ട് ഇത്തരം വ്യക്തികളിൽ ഈ വിഭാഗം, അതായത് എക്സ്ട്രീംസ് ഓഫ് ഏജ് എന്ന് പറയും, തീരെ ചെറിയ പ്രായത്തിലുള്ളവർ, വാർദ്ധക്യത്തിലുള്ളവർ, അതുപോലെ തന്നെ അതിനിടയ്ക്കുള്ളവരായാലും അല്ലെങ്കിലും ഗുരുതരമായിട്ടുള്ള അനുബന്ധ രോഗമുള്ളവർ കൂടുതൽ സൂക്ഷിക്കണം എന്നുള്ളതാണ്. ചെറിയ വയറിളക്കമോ മറ്റോ ആണ് ഉള്ളതെങ്കിൽ കഠിനമായ പനിയില്ല, ഛർദിയില്ല, പൊതുവെ ആൾ ആരോഗ്യവാനാണ് അല്ലെങ്കിൽ ആരോഗ്യവതിയാണ്, ചെറിയ രീതിയിലുള്ള വയറിളക്കമോ ഉള്ളൂ എങ്കിൽ വീട്ടിൽ തന്നെ ചികിത്സിക്കാവുന്നതാണ്. ORS ആണ് നമ്മുടെ ശരീരത്തിലെ നിർജ്ജീകരണം പരിഹരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. എന്നാൽ കഠിനമായ ഛർദി അല്ലെങ്കിൽ കഠിനമായിട്ടുള്ള വയറിളക്കം, നിർജ്ജീകരണം, ക്ഷീണം, ദേഹം തളരുന്ന അവസ്ഥ, കൂടിയ പനി, വയറുവേദന, രക്തം പോവുക, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളുള്ളവർ വീട്ടിൽ ചികിത്സയ്ക്ക് മുതിരരുത്. ഉടൻ തന്നെ ഡോക്ടറെ കോൺടാക്ട് ചെയ്യുകയും ഉചിതമായിട്ട് ചികിത്സ, ഔട്ട് പേഷ്യന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻപേഷ്യന്റ് ആയിട്ടോ ഒന്നോ രണ്ടോ ദിവസം കിടന്ന് ചികിത്സിക്കുന്നതുമാണ് നല്ലത്.
1: ഭക്ഷ്യ വിഷബാധയിൽ നാം വിറങ്ങലിച്ച് നിൽക്കുമ്പോഴും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നതിനുള്ള താല്പര്യത്തിന് വലിയ മാറ്റങ്ങൾ വന്നിട്ടില്ല. കാരണം

0: അത്രയേറെ നമ്മുടെ എല്ലാവരുടെയും ജീവിതശൈലിയുടെ ഭാഗമാണ് ഹോട്ടൽ ഭക്ഷണങ്ങളുടെ ആവശ്യം. അവിടെ തീർച്ചയായും വൃത്തിയുള്ളതും സുരക്ഷിതവുമായ ഭക്ഷണ പദാർത്ഥങ്ങൾ തന്നെ വിതരണം ചെയ്യപ്പെടണം. ശുചിത്വമുള്ള ഭക്ഷണ സംസ്കാരം വളർത്തിയെടുക്കാൻ നാം ഓരോരുത്തരുടെയും ശ്രദ്ധയും ഒപ്പം ബന്ധപ്പെട്ട അധികാരികളുടെ സൂക്ഷ്മമായ പരിശോധനയും ഉണ്ടായേ തീരൂ.
1: നിർവഹണം റിയ, സഹകരണം ഹസീന ഇബ്രാഹിം.
2: സമകാലികം.
3: സൂപ്പർ പ്രൈസസിൽ മെഗാ സർപ്രൈസസുമായി പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
4: ഈ ശനിയാഴ്ച എൽ ഇ ഡി ടിവികൾക്ക് നേരം ഞെട്ടിക്കുന്ന ഡീലുകൾ. 12,000 വരെ എക്സ്ചേഞ്ച് ഓഫറുകൾ, 000 ഫിനാൻസ് സ്കീമുകൾ, ഒപ്പം ലേറ്റ് നൈറ്റ് ഷോപ്പിംഗ് സൗകര്യവും.
3: പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
5: തക്ഷൻ കുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
6: ഗാന്ധിജിയുടെ ജീപ്പ് വളരെ പതുക്കെയാണ് മുന്നോട്ട് നീങ്ങിയിരുന്നത്. നിരന്നു നിൽക്കുന്ന എല്ലാവരിലേക്കും ഇറങ്ങി ചെല്ലുന്നു എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് ഗാന്ധിജി ഓരോരുത്തരെയും അഭിവാദ്യം ചെയ്തിരുന്നത്. ജീപ്പിന് പിറകെ മറ്റെല്ലാവരും നടന്നുകൊണ്ടിരുന്നു. ഗാന്ധിജിയെ കാണാൻ മാതാമ്മയും പെണ്ണുട്ടിയമ്മയും നിരത്തുവക്കൽ നിൽക്കുന്നത് രാമർ കണ്ടു. മാതാമ്മയ്ക്ക് മേലുടുപ്പുണ്ടായിരുന്നില്ല. ചമ്പകമരത്തിന് ചുവട്ടിൽ ഗാന്ധിജിയുടെ ജീപ്പെത്തിയപ്പോൾ ഏതാനും പൂക്കൾ ജീപ്പിന് മുകളിലേക്ക് കൊഴിഞ്ഞു വീഴുന്നതും രാമർ കണ്ടു. ബാങ്കിന്റെ മുമ്പിൽ ഗാന്ധിജിയെ കാത്തു നിൽക്കുന്നവരിൽ കുഞ്ഞിക്കേളുവുമുണ്ടായിരുന്നു. അയാളുടെ മുഖത്തപ്പോൾ ഗാന്ധിജിയോടുള്ള ആദരവാണ് തെളിഞ്ഞുകിടക്കുന്നതെന്ന് രാമർ കണ്ടെത്തി. പാക്കനാർപുരം വരെ അവർ ജീപ്പിനോടൊപ്പം കാൽനടയായി യാത്ര ചെയ്തു. എന്നിട്ടും യാതൊരു ക്ഷീണവും തോന്നിയില്ല. പാക്കനാർപുരത്തെ കുട്ടികളുമായി ഗാന്ധിജി ഇടപെടുന്നത് അവർ കണ്ടു. അദ്ദേഹം കുട്ടികളെ ചേർത്ത് നിർത്തി സംസാരിക്കുന്നതും അവരുടെ കൈകളെടുത്ത് താലോലിക്കുന്നതും അവർ കണ്ടു. കുട്ടികളോട് അദ്ദേഹം സംസാരിച്ചു. കേളപ്പൻ അത് മലയാളത്തിൽ കുട്ടികൾക്ക് പറഞ്ഞുകൊടുത്തു. പാക്കനാർ പുരത്തുനിന്ന് ഇറങ്ങുന്നതിന് മുൻപ് അദ്ദേഹം ഒരു തെങ്ങിൻ തൈ നട്ടു. ഇത് പിന്നീട് ഗാന്ധി തെങ്ങ് എന്നാണ് അറിയപ്പെട്ടത്. ഗാന്ധിജി തിരികെ പോയിട്ടും വളരെ ദിവസങ്ങളോളം ഗാന്ധിജി തക്ഷൻകുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. വയലിൽ പുഞ്ചകൃഷി നടത്തുന്നവരും പുഴത്തീരത്ത് ചീഞ്ഞ ചകിരി തല്ലുന്നവരും ആന്തൂരാൻകുന്നിൽ മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്നവരും ചാലിയ തെരുവിൽ നെയ്യുന്നവരും കൊല്ലന്റെ ആലയിൽ ഇരുമ്പ് കനലായി എരിയുന്നത് കണ്ടു നിൽക്കുന്നവരും ചക്കാലയിൽ കാളകൾക്കൊപ്പം നടന്ന് പുത്തൻ വെളിച്ചെണ്ണയുടെ ഗന്ധം നുകരുന്നവരും അങ്ങാടിയിലെ കച്ചവടക്കാരും കോടതിയിലും രജിസ്ട്രാഫീസിലും ബാങ്കിലും വന്നെത്തുന്നവരും ദിവസങ്ങളോളം സംസാരിച്ചുകൊണ്ടിരുന്നത് ഗാന്ധിജിയെക്കുറിച്ച് മാത്രമായിരുന്നു. ഗാന്ധിജിയെ കണ്ടവർ കാണാൻ പറ്റാത്തവരോട് ഗാന്ധിജിയെക്കുറിച്ച് വലിയ വിശേഷണങ്ങളോടെയാണ് വിവരിച്ചത്. ഇവയെല്ലാം കേൾക്കുമ്പോഴൊക്കെ വളരെ നിഗൂഢമായി മനസ്സിൽ കൊണ്ടു നടന്ന ഒരനുഭവം ആവർത്തിച്ചാവർത്തിച്ചോർത്ത് രാമർ ആഹ്ലാദിക്കുന്നുണ്ടായിരുന്നു. ഗാന്ധിജി തിരിച്ചുപോയപ്പോൾ മാത്രമാണ് കുഞ്ഞിക്കേളുവിനോട് പോലും അത് വെളിപ്പെടുത്തിയത്. പാക്കനാർപുരത്തെ ചടങ്ങിന് ശേഷം വളരെ വേഗത്തിലാണ് ഗാന്ധിജി തിരിച്ചുപോയത്. പാക്കനാർപുരത്തെ ഹോസ്റ്റലും തൊഴിൽശാലയുമൊക്കെ ഗാന്ധിജി ചുറ്റി നടന്നു കാണുമ്പോൾ ഒരു കാര്യം രാമർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ഗാന്ധിജിയുടെ ഓരോ ചലനവും വളരെ വേഗത്തിലുള്ളതാണ്. എല്ലായിടത്തും വളരെ ചടുലതയിലാണ് അദ്ദേഹം നടന്നു കയറുന്നത്. പിന്നീട് തിരികെ പോയതും വേഗതയിൽ തന്നെ. ഗാന്ധിജിയുടെ വാഹനം മറയുന്നതുവരെ രാമർ നോക്കി നിന്നു. അതിനുശേഷമാണ് ഒരുപക്ഷെ തനിക്ക് മാത്രം ലഭിച്ച ഒരു പുണ്യാനുഭവത്തെക്കുറിച്ച് രാമർ സ്വകാര്യമായി ആലോചിക്കാൻ തുടങ്ങിയത്. തീർച്ചയായും അതൊരു ശ്രേഷ്ഠമായ മുഹൂർത്തമായിരുന്നു. ഗാന്ധിജിയുടെ വാഹനത്തിന് പിന്നിൽ നടന്നുകൊണ്ടിരിക്കെ ഒരിടത്തെത്തിയപ്പോൾ രാമർ അദ്ദേഹം ഇരിക്കുന്ന ഭാഗത്തിന് വളരെ അടുത്തായി. കൈനീട്ടിയാൽ തൊടുന്ന അകലത്തിൽ ഗാന്ധിജി. എപ്പോഴോ ഒരിക്കൽ ഗാന്ധിജിയുടെ ഇടതുകൈ വാഹനത്തിന് പുറത്തേക്കിടുകയുണ്ടായി. അതേ നിമിഷത്തിൽ തന്നെയായിരുന്നു രാമറിന്റെ വലതുകൈ മുന്നോട്ടേക്ക് നീണ്ടതും. ഗാന്ധിജിയുടെ ഇടതു കൈത്തണ്ടയിൽ വളരെ പതുക്കെ രാമറിന്റെ വലതുകൈ അമർന്നു. ഗാന്ധിജി കൈ പിൻവലിച്ചില്ല. അന്നേരമാണ് ഒരു ഞെട്ടലോടെയോ ആഹ്ലാദത്തോടെയോ രാമർ തിരിച്ചറിഞ്ഞത് താൻ ഗാന്ധിജിയെ തൊട്ടിരിക്കുന്നു. ഗാന്ധിജിയുടെ വിയർപ്പുതുള്ളികൾ തന്റെ വലതുകൈയിൽ പതിഞ്ഞിരിക്കുന്നു. അതോർത്തുകൊണ്ടായിരുന്നു പിന്നീടുള്ള നടത്തം. പരിസരം മറന്നുകൊണ്ട് വായുവിലൂടെ അങ്ങനെ നീങ്ങിപ്പോവുകയായിരുന്നു. ഈ അനുഭവത്തെക്കുറിച്ച് മറ്റാരോടും പറഞ്ഞാൽ അവർക്കത് ഉൾക്കൊള്ളാനും കഴിയില്ല. രാമർ വെളിപ്പെടുത്തിയതുമില്ല. പിന്നീട് കുഞ്ഞിക്കേളുവിനോട് മാത്രമായിരുന്നു തന്റെ സ്വകാര്യ നിർവൃതി രാമർ പങ്കുവച്ചത്. അത് കേട്ട് കുഞ്ഞിക്കേളു ഹൃദ്യമായി ഒന്ന് ചിരിച്ചു. പതിവ് പോലെ കളിയാക്കാൻ മുതിരാതിരുന്നത് ആശ്വാസമായി. ഗാന്ധിജിയുടെ വിയർപ്പുതുള്ളികൾ പതിഞ്ഞ തന്റെ വലത് കൈപ്പത്തിയോട് രാമറിന് പിന്നീട് വല്ലാത്ത സ്നേഹം തോന്നുകയും ചെയ്തിരുന്നു. അത് വളരെ പവിത്രമായ ഒന്നാണെന്ന് തന്നെ രാമർ കരുതി. പുഞ്ചകൃഷിക്ക് വെള്ളം തേവാൻ വേണ്ടി പണിക്കാരെ ഏർപ്പാടാക്കാൻ ഇറങ്ങിയപ്പോഴാണ് മൈനർ ബാലൻ തിടുക്കപ്പെട്ടു വരുന്നത് കണ്ടത്. കണ്ണച്ചൻ പറഞ്ഞു, രാമർ

ഉടനെ കാണണമെന്ന്. എന്താണ് ഇത്ര അത്യാവശ്യമെന്ന് രാമറിന് മനസ്സിലായില്ല. പുതുതായി ഒരു കാര്യവും പറയാനുണ്ടെന്ന് തോന്നുന്നില്ല. എന്നാലും കണ്ണച്ചന്റെ പ്രകൃതമനുസരിച്ച് വെറുതെ വിളിപ്പിക്കുവാനിടയില്ല. മൈനർ ബാലനോടൊപ്പം നടന്നു. കൊപ്രക്കളത്തിലെ ചേവിന് സമീപം ഇരിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ണച്ചൻ മൈനറെ എങ്ങോട്ടോ പറഞ്ഞുവിട്ടു. പ്രധാനപ്പെട്ട എന്തോ ഒന്ന് തന്നോട് മാത്രമായി പറയാനുണ്ടെന്ന് വ്യക്തം. കുറേ ദിവസമായി നിന്നോടൊരു കാര്യം പറയാമെന്ന് വിചാരിക്കുന്നു. എന്റെയും നിന്റെയും തിരക്ക് കാരണം അതങ്ങ് നീണ്ടുപോയി.

0: നിന്നോടൊരു കാര്യം പറയാമെന്ന് വിചാരിക്കുന്നു. എന്റെയും നിന്റെയും തിരക്ക് കാരണം അതങ്ങ് നീണ്ടുപോയി. പറയാൻ വിചാരിച്ച കാര്യം പറയാതെ അദ്ദേഹം പെട്ടെന്ന് മറ്റൊന്നിലേക്ക് തിരിഞ്ഞു. നിന്റെ കോൺഗ്രസ്സൊക്കെ എങ്ങനെയുണ്ട്?
1: നന്നായിട്ട് പോന്നു, രാമർ പറഞ്ഞു.
0: അതും വേണം, ഗാന്ധിജിയെ കാണാൻ ഞാനും വന്നിരുന്നു. കണ്ണച്ചനെ ഞാനും കണ്ടിനി, രാമർ ഓർമ്മിപ്പിച്ചു. ഗാന്ധിജിയെ കണ്ട് സന്തോഷായി, അദ്ദേഹം പറഞ്ഞു നിർത്തി.
2: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
3: പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
2: ഇടലിന് ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
3: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒബ്രോൺ മോൾ ഇടപ്പള്ളി.
4: എന്ത് പഠിക്കണം, എന്താകണം?
5: കരിയർ ഗൈഡൻസ്.
4: ഡോക്ടർ പി ആർ വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.
6: ഹലോ,
7: എന്റെ പേര് ഹർഷ എന്നാണ്. ഞാൻ ചേർത്തല എന്നാണ് വിളിക്കുന്നത്. അപ്പൊ എന്റെ മോള് ഇപ്പൊ 10th പഠിക്കുന്നത്, ICSE.
6: അപ്പൊ
7: അയാൾക്ക് ഫിസിക്സ് എടുത്ത് മുന്നോട്ട് പോകാനാണ് ഇഷ്ടം.
6: 12th
7: കഴിയുമ്പോ ISC തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് ഇഷ്ടം. അപ്പൊ അതിലാവുമ്പോ കമ്പ്യൂട്ടർ എടുക്കാനാണ് പുള്ളിക്ക് താല്പര്യം. അങ്ങനെയാണെങ്കിൽ ഐസോ അതൊക്കെ എഴുതാനായിട്ട് പറ്റുമോ?
6: എല്ലാം ICSE എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും നല്ല സിലബസ് ആണ്, ടഫായിട്ടുള്ള സിലബസ് ആണ്. അത് കഴിഞ്ഞാലാണ് CBSE. ഇപ്പൊ മകള് ICSE പഠിക്കുകയാണെങ്കിൽ അതിൽ തന്നെ പഠിപ്പിക്കുക, മാറ്റണ്ട, രണ്ടുപോലെ മാറ്റം വരണ്ട.
7: ബയോളജി എടുക്കണമെന്നറിയാൻ
6: പറഞ്ഞത്, നിങ്ങൾക്ക് ബയോളജിയായിട്ട് ബന്ധപ്പെട്ട ശാസ്ത്രത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ബയോളജി എടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ബയോളജി പഠിക്കേണ്ട, മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി പഠിക്കുക. 10th പഠിക്കുന്ന കുട്ടി എങ്ങനെയാണ്, നല്ല ഹാർഡ് വർക്കിംഗ് ആണോ, മാത്സിനൊക്കെ നല്ല മാർക്ക്? നിങ്ങൾ തീരുമാനിക്കുക എന്താ വെച്ച് കഴിഞ്ഞാൽ, ICSEയിലൊക്കെ 90% മാർക്ക് ഉണ്ടെങ്കിൽ കുട്ടീനെ കൊണ്ട് ബയോളജി പഠിപ്പിക്കുന്നതിന്റെ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു ബയോളജിയുടെ ഒരു ബേസിക് നോളജ് എല്ലാ മത്സര പരീക്ഷ എഴുതാനും ആവശ്യമാണ്. ജിമെയിൻസിന് വേണ്ട, പക്ഷെ ചില പരീക്ഷകൾക്ക് ബയോളജി ആവശ്യമാണ്. അപ്പൊ ബയോളജി വലിയ ടഫായിട്ടുള്ള സബ്ജക്ട് അല്ല. അപ്പൊ കുട്ടിക്ക് സയന്റിസ്റ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബയോമാത്സ് എടുക്കുക. പഴയ പല പാരന്റ്സിന്റെയും വിശ്വാസം ബയോളജി മെഡിസിന് പോകണമെങ്കിൽ വേസ്റ്റ് ആണ്, അതും ഒരു ശരിയാണ്. ഒരു വഴിക്ക് അങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ ശരിയാണ്. പക്ഷെ നല്ലോണം പഠിക്കുന്ന മക്കൾക്ക് ഒരു അഡീഷണൽ സബ്ജക്ട് പഠിക്കുന്നത് ഒരു ജ്ഞാനമായിട്ട് എടുക്കണം, ഒരു അഡീഷണൽ നോളജ് ആയിട്ട്. നല്ല പാരന്റ്സ് അങ്ങനെ എടുക്കണം.
7: അപ്പൊ
6: എന്നോട് ചോദിക്കുകയാണെങ്കിൽ 10th 90% മാർക്ക് ഉണ്ടെങ്കിൽ ബയോമാത്സ് എടുക്കാൻ പറയാ, രണ്ടും പഠിക്കാൻ പറയാ. ശരിക്കും പറഞ്ഞാൽ ഒരു 4 കൊല്ലം 5 കൊല്ലം നമ്മുടെ എൻട്രൻസിന് തയ്യാറായാൽ മാത്രമേ നമ്മൾ ഈ സ്വപ്നത്തിൽ കാണുന്ന ഐസറിലൊക്കെ എത്തിച്ചേരുള്ളൂ. ജിമെയിൻസിന്റെ പരീക്ഷയ്ക്ക് നല്ല സ്കോർ മേടിക്കണം. അപ്പൊ കുട്ടീനെ ഈ 11th ചേരുമ്പോൾ ആ സ്കൂളുകളിൽ ഇന്റഗ്രേറ്റഡ് കോച്ചിങ് ഉണ്ടോ നോക്കുക. സ്കൂളിൽ തന്നെ ഫുൾ ടൈം ക്ലാസ്, മറ്റേത് അങ്ങനെയല്ല, സാറ്റർഡേ സൺഡേ അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് പോയിട്ട് വേറെടുത്ത് കോച്ചിങ് പോകാൻ പാടില്ല. ഇന്റഗ്രേറ്റഡ് കോച്ചിങ് എന്ന് പറയുന്നത് അങ്ങനെ കോച്ചിങ്ങിന്റെ സ്കൂളിൽ ICSE സ്കൂളുകൾ ചേർക്കുക, ഹോസ്റ്റൽ ആയാലും ചേർക്കുക, ഫുൾ ടൈം പഠിക്കാൻ പറയുക. പിന്നെ ഒരു ഇതിനെപ്പറ്റി ഉള്ള എൻട്രൻസ്, ഐസറിൽ പോകാനുള്ള എൻട്രൻസ്, പണ്ട് KVPA ആയിരുന്നു, ഇപ്പൊ ഐസർ സെപ്പറേറ്റ് എൻട്രൻസ് എന്നുണ്ട്, ഐസർ അഡ്മിഷൻ ടെസ്റ്റ് IAT എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനെപ്പറ്റി നോക്കാൻ പറയാ, ജിമെയിൻസ് നോക്കാൻ പറയാം. ഇത് കൂടാണ്ട് 10-12 എക്സാംസ് ഉണ്ട്, അതിനൊക്കെ തയ്യാറാകുക കേട്ടോ. ശരി.
1: ആകാശവാണി FM വാർത്തകൾ.
8: ഹൈദരാബാദ് ആസ്ഥാനമായ സ്കൈറൂട്ട് എയ്റോസ്പേസ് നിർമ്മിച്ച സ്വകാര്യ നിർമ്മിത റോക്കറ്റ് വിക്രം 1 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് രാവിലെ 11:30 വിക്ഷേപിക്കും. രാജ്യത്തെയും വിദേശത്തെയും കമ്പനികൾ നിർമ്മിച്ച ഉപഗ്രഹങ്ങൾ 15.46 മിനിറ്റിൽ 450 കിലോമീറ്റർ ഉയരത്തിൽ ഭ്രമണപഥത്തിലെത്തി.

0: എത്തിക്കും. ഗാസയിൽ ശവസംസ്കാര ചടങ്ങിനിടെ ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ 7 പേർ കൊല്ലപ്പെട്ടു, 22 പേർക്ക് പരിക്കേറ്റു. പനാമ വിദേശകാര്യമന്ത്രി ജാവിയർ എഡ്വാർഡോ മാർട്ടിനസ് അച്ചാവാസ്ക്യസ് 5 ദിവസത്തെ സന്ദർശനത്തിന് നാളെ ഇന്ത്യയിലെത്തും. മറ്റന്നാൾ ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലുമായും വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. കോഴിക്കോട് ഗവൺമെന്റ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജിൽ 400 മീറ്റർ ട്രാക്ക് നിർമ്മിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി റോജി എം ജോൺ. ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജിൽ കായിക ഗവേഷണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും മെറിറ്റ് ഡേ അവാർഡ് വിതരണവും നടത്തുകയായിരുന്നു മന്ത്രി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സ്മരണാർത്ഥം സ്കൂളുകൾക്കും ലൈബ്രറികൾക്കും കോൺഗ്രസ് ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ പുസ്തകം വിതരണം ചെയ്തു. 3ാം ചരമവാർഷികാചരണത്തിന്റെ മുന്നോടിയായാണ് പുസ്തകം വിതരണം. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ ഓട്ടോയിൽ കടത്തിക്കൊണ്ടുപോയി ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയ കേസിൽ മാനന്തവാടിയിൽ 2 പേർ അറസ്റ്റിൽ. പേരിയ സ്വദേശികളായ അഫ്സൽ, സൃജിൻ പി ജെയിംസ് എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 3ാം മത്സരം നാളെ. ലോർഡ്സിൽ ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് 3:30 മത്സരം.
1: ആകാശവാണി FM വാർത്തകൾ.

0: കേണൽ സാറേ, സാറേ ഉറങ്ങല്ലേ? ഈ ലെഫ്റ്റ് ആണോ അതോ റൈറ്റ് ആണോ എടുക്കേണ്ടതെന്ന് പറഞ്ഞ്.
1: മിസ്റ്റർ സുമേഷ്, വൈ കാൻ്റ് യു ചെക്ക് ദാറ്റ് ഓൺ യുവർ മൊബൈൽ? എനിക്കും വഴിയറിയില്ല. കേണൽ വീരഭദ്രൻ എന്റെ പഴയൊരു കൊളീഗാണ്. അയാളുടെ പുതിയ വീട്ടിൽ ഞാൻ ഇതുവരെ പോയിട്ടില്ല, ആദ്യമായിട്ടാണ് പോകുന്നത്.
0: എന്നാ ഒന്ന് വിളിച്ചു വെച്ച സാറേ, ഈ ജംഗ്ഷൻ കണ്ടിട്ടേ എനിക്കൊരു വശപ്പശക്. നാല് വാർഡൻ റോഡ്, വഴിയിലാണെങ്കിൽ ആരുമില്ല.
1: നോ മിസ്റ്റർ സുമേഷ്, എടോ ഞാൻ സർപ്രൈസ് ആയല്ലേ അവിടെ പോകുന്നത്. 10 വർഷം കഴിഞ്ഞാണ് ഇപ്പോ ഞങ്ങൾ കാണുന്നത്. അവനെ എനിക്കൊന്ന് ഞെട്ടിക്കണം. അതല്ലേ അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ചക്കക്കുരു ഗിഫ്റ്റായി പൊതിഞ്ഞെടുത്തത്. താൻ ആ മാപ്പ് ഇട്ട് പോയിക്കോ.
0: സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ പറ്റിയ സാധനം ചക്കക്കുരു. സാറേ മാപ്പ് നോക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ സാർ പെട്ടെന്ന് വരാൻ പറഞ്ഞോണ്ട് ഞാൻ ചാടി ഇറങ്ങിയിട്ടപ്പോഴേ ഫോൺ വീട്ടിലായി പോയി. ഐ ഫോർഗോട്ട് ടു ടേക്ക് മൊബൈൽ ഫോൺ ഫ്രം മൈ ഹോം.
1: ഓ എക്സ്ക്യൂസ് മീ മിസ്റ്റർ സുമേഷ്, യു ഹാവ് ടു സേ ഐ ലെഫ്റ്റ് മൈ ഫോൺ അറ്റ് ഹോം. എവിടെയാണെന്ന് അറിയാമെങ്കിൽ അത് ഫോർഗെറ്റ് അല്ല. വെൻ യു ഹാവ് എ ലൊക്കേഷൻ യൂസ് ലെഫ്റ്റ്.
0: ലെഫ്റ്റ്? അപ്പൊ ലെഫ്റ്റ് എടുക്കട്ടെ.
1: അതല്ലടോ, ഫോർഗെറ്റ് എന്നതിന് പകരം ലെഫ്റ്റ് എന്ന് ഉപയോഗിക്കണം എന്നാണ് പറഞ്ഞത്.
0: ഓ അങ്ങനെയാണോ, അപ്പൊ പിന്നെ ഈ ഫോർഗെറ്റ് എവിടെ ഉപയോഗിക്കും?
1: താൻ എവിടെയോ വെച്ച് മറന്നു. ലൊക്കേഷൻ ഓർമ്മയില്ലെങ്കിൽ ഫോർഗെറ്റ് എന്ന് ഉപയോഗിക്കാം.
0: ഓ അപ്പോ എനിക്ക് പോയ സ്ഥലം അറിയാമെങ്കിൽ ലെഫ്റ്റും, അറിയില്ലെങ്കിൽ ഫോർഗെറ്റും. മനസ്സിലായി.
1: അതെ അതെ.
0: എന്നാ പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഐ ഫോർഗോട്ട് ടു ടേക്ക് ദി ജാക്ക് ഫ്രൂട്ട് സീഡ്സ്.
1: യെസ്, എക്സലന്റ് യൂസേജ്. നമ്മൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യണം സുമേഷ്, എന്നാലേ ഇംഗ്ലീഷ് പെട്ടെന്ന് വഴങ്ങൂ.
0: അയ്യോ അതല്ല കാണൽ സാറേ, ഞാനേ സാറ് തന്നെ ചക്കക്കുരു ഇല്ലേ ഗിഫ്റ്റ്, അതെടുക്കാൻ മറന്നു. അതിപ്പോ വീട്ടിലാണോ അതെയോ നമ്മള് ചായ കുടിക്കാൻ കയറിയ തട്ടുകടയിലാണോ, ഓർത്തിട്ടൊരു പിടിയും കിട്ടുന്നില്ല.
2: ഇംഗ്ലീഷ് മാറ്റേഴ്സ്.
3: സമയം 8 മണി കഴിഞ്ഞ് 5 മിനിറ്റും 57 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, FM ഡയറി തുടരുന്നു.

0: നമസ്കാരം പ്രിയപ്പെട്ടവരെ, സ്വാഗതം യുവവാണിയിലേക്ക്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഒരു യുവ പ്രതിഭയാണ്. ഇദ്ദേഹത്തിന്റെ കഴിവുകൾ കൊണ്ടും അല്ലെങ്കിൽ നേട്ടങ്ങൾ കൊണ്ടും മാത്രമല്ല, ഒഫീഷ്യലി അംഗീകരിക്കപ്പെട്ട ഒരു യുവ പ്രതിഭ എന്ന് തന്നെ പറയണം. അമൽ ഇക്ബാൽ, സ്വാഗതം അമൽ യുവവാണിയിലേക്ക്.
1: ഒരുപാട് സന്തോഷം.
0: ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ ദിവസം നമുക്ക് ചോദിക്കാനുണ്ട്. അതിനു മുമ്പേ നമുക്ക് ഈ യുവ പ്രതിഭ പുരസ്കാരത്തെ പറ്റി തന്നെ പറഞ്ഞു തുടങ്ങാം. എന്താണത്? എങ്ങനെയായിരുന്നു ആ ഒരു അച്ചീവ്മെന്റ്?
1: യുവ പ്രതിഭ പുരസ്കാരം എനിക്ക് കിട്ടാൻ കാരണം എന്റെ ഓവറോൾ അച്ചീവ്മെന്റ് വെച്ചിട്ടാണ്. ഞാൻ ഭിന്നശേഷി മേഖലയിൽ നടത്തിയ സംഭാവനകളും എന്റെ പ്രയത്നങ്ങളും, പിന്നെ അതേപോലെ തന്നെ ഞാൻ ഫസ്റ്റ് എന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത് 1ാം ക്ലാസ് മുതൽ ഞാൻ ക്വിസറാണ്. പിന്നെ നാഷണൽ ലെവൽ പഞ്ചഗുസ്തി മത്സരമുണ്ട്, മോട്ടിവേഷൻ സ്പീക്കറാണ്, ഇന്റർനാഷണൽ ലെവൽ

0: മോഡൽ യു എൻ പാർലമെന്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നാഷണൽ സ്റ്റോറി റൈറ്റിംഗ് വിന്നറാണ്, രണ്ട് ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട്. അമൽ മുറികൂട്ടി എന്നുള്ള രണ്ട് ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നീട് ഒരു ബിഗ് സ്ക്രീനിലും നായകനായിട്ട് വേഷമിട്ടിട്ടുണ്ട്. ആകാശം കടന്ന് എന്നുള്ള ബിഗ് സ്ക്രീൻ ചിത്രത്തിൽ വേഷമിട്ടിട്ടുണ്ട്. ഇതിന്റെ ഒക്കെ ഒരു ഓവറോൾ അച്ചീവ്മെന്റ് വെച്ചിട്ടാണ് കേരള സർക്കാരും യുവജന ക്ഷേമ ബോർഡും ഏർപ്പെടുത്തിയ പ്രതിഭാ പുരസ്കാരം കിട്ടിയത് എന്ന് എനിക്ക് തോന്നുന്നു. അതിൽ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ആ അവാർഡ് പങ്കിട്ടത് കല്യാണി പ്രദർശൻ മാമുമായിട്ടായിരുന്നു. കല്യാണി മാം അതിന് അന്ന് യൂത്ത് ഐക്കണായിരുന്നു, ഞാൻ യുവപ്രതിഭയും. അപ്പൊ ഏറ്റവും സന്തോഷമുള്ള ഒരു നിമിഷമാണ്.
1: വളരെ സന്തോഷം. അപ്പൊ നമുക്ക് ഞാൻ അമലിനെ വിളിക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അഭിസംബോധന ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു മിറാക്കിൾ ചൈൽഡ് എന്നുള്ള രീതിയിലാണ്. കാരണം അമലിനെ കുറിച്ചിട്ടുള്ള ആർട്ടിക്കിളൊക്കെ വായിക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള, അതായത് നടക്കാനും ഇരിക്കാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടിയിരുന്ന, എല്ലാ തരത്തിലും തടസ്സങ്ങൾ നേരിട്ടിരുന്ന ഒരു പ്രായത്തിൽ നിന്ന്, ഒരു ബാല്യത്തിൽ നിന്നാണ് അമൽ ഇന്ന് എത്തിയിരിക്കുന്ന ഈ ഒരു നിലയിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായിരുന്നു അമലിന്റെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് ഒരു ശാരീരിക മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളത്?
0: ഞാൻ സെർബ്രൽ പാൾസി എന്നുള്ള രോഗബാധിതനാണ്. 90% ജന്മന പഠന വൈകല്യവും ചലന വൈകല്യവും എല്ലാ തരത്തിലുള്ള വൈകല്യവും ആയിട്ടുള്ള ഒരാളായിരുന്നു. ഒക്കെ അതിജീവിച്ചുള്ള ഒരാളാണ്. സ്വന്തമായിട്ട് എഴുന്നേറ്റിരിക്കാൻ ഒരു തരത്തിലുള്ള ചലനവും സാധ്യമാവാത്ത ഒരാളായിരുന്നു. അവിടുന്ന് എന്താ പറയാ, സൊസൈറ്റിയുടെ സപ്പോർട്ട്, പാരന്റ്സിന്റെ സപ്പോർട്ട്, ഫാമിലിയുടെ സപ്പോർട്ട്, ഈ ഘടകങ്ങളൊക്കെ ചേർന്നിട്ട് അമൽ എന്നുള്ള ഒരു വ്യക്തിയെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ വളരെ വലിയ പങ്കുണ്ട്.
1: യെസ്. അപ്പോ ഒന്ന് തുടക്കത്തിൽ നമ്മൾ വളരെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, ഒന്നും കൂടെ ചോദിക്കുകയാണ്, ഏറ്റവും മനസ്സിൽ അഭിമാനമായിട്ട് നിൽക്കുന്ന അച്ചീവ്മെന്റ്സ് എന്തൊക്കെയാണ്? ഈ യുവ പ്രതിഭാ പുരസ്കാരം ഉൾപ്പെടെ എന്തൊക്കെയാണ് ഒരു നമുക്ക് അവാർഡ് എന്ന നിലയ്ക്കോ അങ്ങനത്തെ കിട്ടിയ ഒരു റെക്കഗ്നിഷൻസ് കിട്ടിയിട്ടുള്ളത് എന്തൊക്കെയാണ്?
0: ഒരുപാട് പിന്നെ അവാർഡുകള്, പിന്നെ എനിക്ക് ഫസ്റ്റ് ആയിട്ട് സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് കിട്ടുന്നത് ഉജ്ജ്വല ബാല്യ പുരസ്കാരമാണ്. പിന്നെ എനിക്ക് ഓരോ അവാർഡിനോടും കിട്ടുമ്പോ കിട്ടുമ്പോ ഇങ്ങനെ പ്രിയം കൂടി വരികയാണ്. പിന്നീട് കിട്ടിയത് 2023 ബെസ്റ്റ് റോൾ മോഡൽ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി എന്നുള്ള അവാർഡ്. അങ്ങനെ ഓരോ കൊല്ലവും അപ്ഡേറ്റഡ് ആവാനാണ് ഞാൻ നോക്കുക. അതിന് എന്റെ പാരന്റ്സിന്റെയും എന്റെ ടീച്ചേഴ്സിന്റെയും എന്റെ എന്താ പറയാ സൊസൈറ്റിയുടെയും എന്റെ ഫ്രണ്ട്സിന്റെയും സപ്പോർട്ടാണ്. അവരാണ് എന്നെ ഈ ലെവലിലേക്ക് ബൂസ്റ്റപ്പ് ചെയ്ത് ഉയർത്തിക്കൊണ്ടുവന്നത്.
1: ഇപ്പൊ അമലിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടി. പക്ഷെ ഇപ്പോഴും ഇപ്പൊ ഡിഫറെന്റ്ലി ഏബിൾഡ് ആളുകളോട് അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരോട് സൊസൈറ്റിക്ക് ഒരു പക്ഷെ സിമ്പതി ഉണ്ടാവും, അയ്യോ ഈ കുട്ടിക്ക് കാലിന് വയ്യല്ലോ അല്ലെങ്കിൽ കണ്ണ് കാണില്ലല്ലോ, ആ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അതിലുപരി സമൂഹത്തിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്, ഒരു ഒരു എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഡെവലപ്മെന്റ് ആ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ?
0: ഞാൻ സത്യത്തിൽ ഇല്ല എന്നുള്ള നഗ്നസത്യമാണ് തുറന്നു പറയാ. കാരണം ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഇൻക്ലൂസീവ്നെസ് എന്നുള്ളത് നമുക്ക് എന്താ പറയാ, ഒരു പർട്ടിക്കുലർ പ്രോഗ്രാമിൽ വെച്ചിട്ട് ഈ കുട്ടികളെ ആദരിക്കുക, കുറച്ച് പൈസയും കാര്യങ്ങളും കൊടുക്കുക, ഫോട്ടോ എടുക്കുക, ഭിന്നശേഷി സൗഹൃദ ഗ്രാമമായി പ്രഖ്യാപിക്കുന്നു ഇവരെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ. ഇതിനപ്പുറത്തേക്ക് ഞങ്ങൾക്ക് വേണ്ടത് ഓവർ പരിഗണനയല്ല. ഞങ്ങൾക്ക് വേണ്ടത് നിങ്ങളെപ്പോലെ ഞങ്ങളെ കണ്ടാൽ മതി എന്നുള്ളതാണ്. അതിൽ കുറച്ച് മൊബിലിറ്റി പ്രശ്നങ്ങൾ വരും. അതിനൊരുപാട് അസിസ്റ്റീവ് ഡിവൈസ് ടെക്നോളജികൾ ലോകത്തിൽ ഒരുപാട് രാജ്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. ഭിന്നശേഷി സമൂഹത്തെ അങ്ങനെ എല്ലാത്തരം വികാരങ്ങളും എല്ലാത്തരം വിചാരങ്ങളും ഒരു സാധാരണ മനുഷ്യനെ പോലെ തന്നെ ഞങ്ങൾക്കുണ്ട്. ഒരു ഭിന്നശേഷി അല്ലാത്തൊരു മനുഷ്യൻ ആഗ്രഹിക്കുന്ന അവകാശങ്ങൾ നേടിയെടുക്കാൻ ഞങ്ങൾക്കും താല്പര്യമുണ്ട്, ആഗ്രഹമുണ്ട്. ആ ആഗ്രഹത്തില് സൊസൈറ്റി ഞങ്ങളെ കൂടെ നിൽക്കുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ്. നിർഭാഗ്യവശാല് നമ്മുടെ ഈ ഒരു സിസ്റ്റം ഒരു താറുമാറായി കിടക്കുന്ന രീതിയിലാണ് കണ്ടുപോരുന്നത്.
1: ഇപ്പോ താങ്കൾ പറഞ്ഞൊരു വേർഡ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, അത് നമ്മളും കുറെ കേട്ടിട്ടുണ്ട്. ശരിക്കും എന്താണ് അതിന്റെ ഒരു കോൺസെപ്റ്റ്? ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള വ്യക്തികളെയും ലൈക്ക് അവരും സാധാരണക്കാരെ പോലെ കാണണം എന്നാണോ? എന്താണ് അതിന്റെ ഒരു ആക്ച്വൽ ഇന്റൻഷൻ?
0: ആക്ച്വൽ ഇന്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്ലൂസീവ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കും നിങ്ങളെ പോലെ തന്നെയാണ് ഞങ്ങളും. ഞങ്ങൾക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, കുറച്ച് മൊബിലിറ്റി പ്രശ്നങ്ങളുണ്ട്. അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ മാത്രം തന്നിട്ട് ഞങ്ങളെ

0: ജനങ്ങളെ പോലെയുള്ള എല്ലാവിധ അവകാശങ്ങളും വികാരങ്ങളും വിചാരങ്ങളും ചിന്തകളും ഉള്ള ആളുകളാണ്. അത് ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള വേദികൾ ഒരുക്കി തരിക, അതിനുള്ള മൊഡ്യൂളുകൾ തയ്യാറാക്കിയിട്ട് ഞങ്ങളെ സൊസൈറ്റിയിലേക്ക് എൻട്രർ ചെയ്യിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ വളരെ സങ്കടകരമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യം, നമ്മളെ കാര്യങ്ങളിലൊക്കെ ലോ വിത്തൗട്ട് ടൂത്ത് ആൻഡ് നെയിൽസ് ആണ്. അതായത് നിയമങ്ങളുണ്ട്, ഇപ്പൊ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന് ഒരു നിയമമായിട്ടുണ്ട്, സർക്കാർ പെൻഷൻ കൊടുക്കുന്നുണ്ട്, എല്ലാവിധ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ ഓരോ സർക്കാരും, ഇന്ന സർക്കാർ ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഓരോ സർക്കാരും ഭിന്നശേഷി കാര്യങ്ങളിൽ വളരെ താല്പര്യം എടുത്തിട്ടാണ് ചെയ്യുന്നത് ഓരോ പദ്ധതികളും. പക്ഷേ നമ്മളെ നിർഭാഗ്യം എന്ന് പറയട്ടെ, ഇത് ഇംപ്ലിമെന്റേഷനിൽ, ഇതിനെ ഒഫീഷ്യലിൽ കറക്റ്റായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല. താഴെ തട്ടിൽ നിന്ന് കറക്റ്റായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല. മുകളിൽ നിന്ന് കറക്റ്റായിട്ട് ഓർഡർ വരും ഇന്നന്നെ കാര്യങ്ങൾ ചെയ്യണം, പക്ഷേ ഇതിനോട് മുഖം തിരിച്ചു നിൽക്കുന്ന ചില ഉദ്യോഗസ്ഥ വൃന്ദങ്ങളുണ്ട്, അവരാണ് നമുക്ക്, ഞാൻ പറയുമ്പോ യുവാണിയിൽ പറയുമ്പോ ചിലപ്പോ എന്റെ തല പോകുമെന്ന് അറിയില്ല ഞാൻ, പക്ഷെ നഗ്ന സത്യം തുറന്നു പറയും. അപ്പൊ ഇതാണ് ഒരു ഭിന്നശേഷി മേഖലയിൽ കാര്യമായിട്ട് ഡെവലപ്മെന്റും കാര്യമായിട്ട് റിസർച്ചും ഒന്നും കേരളത്തില് മറ്റു സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ നടക്കാത്തത്. കാരണം എന്താണ്, നമുക്ക് പ്രത്യേകിച്ച് ലാഭകരമല്ലാത്ത ബിസിനസ് ആയതുകൊണ്ട് ഇതിനോട്, ഈ കുട്ടികളോട് പ്രത്യേകിച്ചുള്ള താല്പര്യമോ ഈ കുട്ടികളോട് പ്രത്യേകിച്ചുള്ള റിസർച്ച് നടത്താനുള്ള താല്പര്യമോ ഈ രോഗം എന്താണെന്ന് ഈ അവസ്ഥ എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള താല്പര്യമോ ഇവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള താല്പര്യം ഒന്നും നമുക്കില്ല എന്നുള്ളതാണ്.
1: മനസ്സിലായി. ഇപ്പോ അമലാണെങ്കിലും അല്ലെങ്കിൽ അമലിനെ പോലെയുള്ള മറ്റ് വ്യക്തികളാണെങ്കിലും എന്തുമാത്രമാണ് ഒരു ഐസൊലേഷൻ അല്ലെങ്കിൽ ഒറ്റപ്പെടൽ അനുഭവിക്കേണ്ടി വരുന്നത് ജീവിതത്തിൽ?
0: അതായത് ഞാൻ പറഞ്ഞല്ലോ, മാം എന്റെ പ്രൊഫൈൽ വായിച്ചു കാണും, ഒരുപാട് നാറ്റങ്ങൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞു, ഇത്രയൊക്കെ പ്രൊഫൈലുകൾ ഉയർന്നു നിൽക്കുമ്പോഴും ഞാനിപ്പോഴും ഒരുപാട് സങ്കടങ്ങളുള്ള ആളാണ്. മാക്സിമം നേട്ടങ്ങള്, ഇനിയും നേട്ടങ്ങൾ കൊയ്യാന്ന് ഇരിക്കുകയാണ്. ഒരുപാട് ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ നമ്മുടെ സൊസൈറ്റി ഇപ്പോഴും വളർന്നിട്ടില്ല എന്നുള്ളതാണ്. നമ്മുടെ സൊസൈറ്റി ഭിന്നശേഷിക്കാരുള്ള സമീപനത്തിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല എന്നുള്ളത്. അതിന്റെ ഉദാഹരണമാണ് ഫസ്റ്റ് ആക്സസബിലിറ്റി. ഇന്നും ഭിന്നശേഷി സൗഹൃദ ഗ്രാമം എന്ന് നമ്മൾ അല്ലെങ്കിൽ സംസ്ഥാനം എന്ന് പറയുമ്പോഴും കൃത്യമായിട്ട് റാമ്പുകളുള്ള ഒരു സ്കൂളും ഇന്നില്ല എന്നുള്ള, കൃത്യമായിട്ട് ഒരു ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യമുള്ള സ്കൂളും ഇന്നില്ല എന്നുള്ള. അതാണ് ശരിക്കും ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനങ്ങളായിട്ട് നമ്മൾ ആദ്യം തയ്യാറാക്കേണ്ടത്, ഇൻഫ്രാസ്ട്രക്ചർ റെഡിയാക്കുക, അവിടേക്ക് വരാനുള്ള കുട്ടിക്ക് വരാനുള്ള അറ്റ്മോസ്ഫിയർ ക്ലാരിറ്റി ചെയ്യാനുള്ളതാണ്. അറ്റ്മോസ്ഫിയർ ക്ലിയറൻസ് നടത്തുക, അതായത് വെറും ഒരു ഉപകരണമോ അല്ലെങ്കിൽ വെറും ഒരു ഇൻഫ്രാസ്ട്രക്ചറോ കൃത്യമായിട്ട് നടപ്പിലാക്കലല്ല, ആ കുട്ടിക്ക് അങ്ങോട്ട് വരാൻ തോന്നണം. ഇപ്പൊ ഞാൻ ഞാനും പഠിച്ച പുളിക്കൽ സ്കൂൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ ജെ ഡി ടി ആയിക്കോട്ടെ ഫറൂഖ് കോളേജ് ആയിക്കോട്ടെ, ഇവിടൊക്കെ ഫസ്റ്റ് ഞങ്ങൾ നോട്ടീസ് ചെയ്തത് ഞങ്ങളെ സ്വീകരിക്കാൻ അവര് റെഡിയാണ്, അത് ഞങ്ങൾക്ക് തോന്നി. അവിടെ ചെന്നപ്പോ ഏറ്റവും കൂടുതൽ ഭിന്നശേഷിക്കാർ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ്, പക്ഷെ ഞങ്ങൾ അവിടെ ചെന്നപ്പോ റാമ്പിന്റെ അളവ് കറക്റ്റ് അല്ല. ഇത് ഞങ്ങൾ നേരം എന്ത് ചെയ്തു, പ്രിൻസിപ്പാളോട് റിപ്പോർട്ട് ചെയ്തു. പ്രിൻസിപ്പാൾ വളരെ കാര്യക്ഷമമായിട്ട് ആ കാര്യത്തിൽ ഇടപെട്ടു. അങ്ങനെ ഓരോ കാര്യത്തിനും സ്പോട്ടിൽ കറക്ഷൻസ് കൊണ്ടുവന്നു. ഈ ഒരു മെന്റാലിറ്റിയാണ് നമ്മുടെ കാര്യത്തിൽ ഒരു ഓവറോൾ ഡെവലപ്മെന്റിന് വേണ്ടി ചെയ്യേണ്ടത് എന്നാണ് എന്റെ അഭിപ്രായം.
1: അമലിപ്പോ അമലിന്റെ ഒരു അഭിപ്രായം പറഞ്ഞു, അതല്ലെങ്കിൽ അതായത് സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ഒരു നിങ്ങളെ സ്വീകരിക്കാനുള്ള അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് തോന്നണമെന്നുള്ള കാര്യം. എന്തുമാത്രമാണ് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്? ഇപ്പൊ നമുക്കറിയാം, പുറമേന്ന് നോക്കുമ്പോൾ എല്ലാം തികഞ്ഞ ആളുകളാണെങ്കിൽ പോലും, ഇപ്പൊ ചെറുപ്പക്കാരാണെങ്കിൽ പോലും മാനസികമായിട്ടുള്ള ഒരു എനർജി അതല്ലെങ്കിൽ ഒരു പോസിറ്റിവിറ്റി എന്നൊക്കെ പറയുന്നത് വളരെ കുറഞ്ഞു വരികയാണ് എന്ന് നമുക്ക് പല വാർത്തകൾ കാണുമ്പോഴും തോന്നും. നമുക്ക് നിസ്സാരമെന്ന് തോന്നുന്ന പല പ്രശ്നങ്ങൾക്കുമാണ് അവര് കടും കൈയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അമലിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സംസാരിക്കുമ്പോഴും അറിയാം, അതല്ലെങ്കിൽ ഇത്രയും നേട്ടങ്ങൾ കൊയ്തിരിക്കുന്നു എന്ന് പറയുമ്പോഴും അറിയാം, യു ആർ എ വെരി പോസിറ്റീവ് പേഴ്സൺ. എന്തുമാത്രമാണ് ഈ ഒരു പോസിറ്റിവിറ്റി ഈ ഒരു യാത്രയിൽ സഹായിച്ചിട്ടുള്ളത്?
0: പോസിറ്റിവിറ്റി ഞാൻ ഇങ്ങനെ വളരെ പ്ലസന്റ് ആയി നിൽക്കുമ്പോഴും ഞാൻ ഡൗൺ ആയി നിൽക്കുന്ന സമയത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനുള്ള ഫാക്ടേഴ്സ്, അതായത് പാരന്റ്സ്, ടീച്ചേഴ്സ്, ഫ്രണ്ട്സ് എന്നുള്ളതാണ്. ഈ ഘടകങ്ങളൊക്കെ ചേർന്നിട്ടാണ് എന്റെ

0: ഹാപ്പിനെസ് നിയന്ത്രിക്കുന്നത്. അപ്പൊ ഇത് ചെയ്യാൻ ഇത് ഇതിനുള്ള ഒറ്റ പരിഹാരമേ ഉള്ളൂ, സോഷ്യൽ ഇന്റഗ്രേഷൻ കൂട്ടുക. സോഷ്യൽ ഇന്റഗ്രേഷൻ കുറയുമ്പോഴാണ് നമുക്ക് ആത്മഹത്യ പ്രേരണ എന്നുള്ള തോന്നലില്ല. ഈ സോഷ്യൽ ഇന്റഗ്രേഷനും സോഷ്യൽ ക്യാപിറ്റലും വളർത്തുക. എന്താ സോഷ്യൽ ക്യാപിറ്റൽ? സോഷ്യൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി ജീവിക്കുന്ന ചുറ്റുപാട് ആ വ്യക്തിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു എത്ര ഘടകങ്ങളുണ്ട്, എന്തൊക്കെ ഫാക്ടേഴ്സ് ഉണ്ട്, അതിനെന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം എന്നുള്ളതാണ് സോഷ്യൽ ക്യാപിറ്റൽ കൊണ്ട് ഉദ്ദേശിക്കുക. അപ്പൊ സോഷ്യൽ ക്യാപിറ്റലും അതേപോലെ തന്നെ സോഷ്യൽ ഇന്ററാക്ഷനും സോഷ്യൽ ഇന്റഗ്രേഷൻ സാമൂഹികമായിട്ടുള്ള ഒളിച്ചേർക്കലും സാമൂഹിക മൂലധനവും ശക്തിപ്പെട്ടു കഴിഞ്ഞാൽ, അങ്ങനെ തന്നെയാണ്, സാമൂഹിക മൂലധനവും ശക്തിപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ കളർഫുൾ ആയിട്ട് നമ്മളെ ലൈഫ് നിയന്ത്രിക്കാൻ പറ്റും, നമുക്ക് ജോളിയായിട്ട് നടക്കാൻ പറ്റും, ഹാപ്പിനെസ് ആയിട്ട് നടക്കാൻ പറ്റും. അപ്പോ ഞാൻ സോഷ്യോളജി വിദ്യാർത്ഥി ആയതുകൊണ്ട് എമിൽ ദുർക്കിമിന്റെ ഒരു കോൺസെപ്റ്റ് ആണ് സോഷ്യൽ ഇന്റഗ്രേഷൻ എന്നുള്ളത്. ആത്മഹത്യയുടെ പല രൂപങ്ങളുണ്ട്, അനോമിക് സൂയിസൈഡ് ഉണ്ട്, ആൾട്രോയിസ്റ്റിക് സൂയിസൈഡ് ഉണ്ട്, എൻഡോയിസ്റ്റിക് സൂയിസൈഡ് ഉണ്ട്, ഒക്കെ ഉണ്ട്. അപ്പൊ ഈ ലെവലിലേക്കൊക്കെ നമ്മളെ ആളുകൾ മാറുന്നത് നമ്മളെ ആളുകൾ സോഷ്യൽ ഇന്റഗ്രേഷൻ കുറഞ്ഞിട്ടാണ്. അല്ലെങ്കിൽ ഇന്ന് പലപ്പോഴും ആളുകളോട് സംസാരിക്കാൻ എന്ത് ചെയ്യുന്നില്ല, നേരമില്ല, ഒന്നും മുഖത്തോട് മുഖം നോക്കി സംസാരിക്കാൻ നേരമില്ല. അപ്പൊ സോഷ്യൽ ഇന്ററാക്ഷൻ കൂട്ടുക, വെറുതെ വർത്താനം പറഞ്ഞിരിക്കും. അപ്പൊ ഞാൻ ഇപ്പൊ റിയൽ ലൈഫ് എന്റെ ലൈഫിന്റെ എക്സാമ്പിൾ എടുത്ത് പറയുകയാണെങ്കിൽ, ഞാനിപ്പോ സംസാരിക്കുമ്പോ പോലും എന്റെ ഉള്ളില് സ്ട്രെസ് ഉണ്ട്. എന്റെ ഉള്ളിലെ സ്ട്രെസ് ഞാൻ എങ്ങനെ കളയണേ? എന്റെ ഉള്ളിലെ സ്ട്രെസ് ഞാൻ കളയുന്ന വെച്ചാൽ ഞാൻ ഫെറിൻ ചേച്ചിയോട് യുവവാണിയിൽ സംസാരിക്കുമ്പോഴാണ്. ഇത്രയും ഹയർ പ്രൊഫൈലിൽ നിൽക്കുമ്പോഴും എന്റെ ഉള്ളിലെ ഫ്രസ്ട്രേഷൻ, എന്റെ ഉള്ളിലെ ആകുലത, എന്റെ ഉള്ളിലെ ആകുലാദികളൊക്കെ ഞാൻ മാറ്റി വെക്കുന്നത് ഇങ്ങനെ ഇന്ററാക്ട് ചെയ്തിട്ടാണ്. ആ ഇന്ററാക്ഷനിലുള്ള വഴികൾ ഭിന്നശേഷിക്കാരായിക്കോട്ടെ ആരുമായിക്കോട്ടെ, വഴികൾ നമ്മൾ ഒരുക്കി കൊടുക്കുക, അവരെ നമ്മൾ എൻ്റർ ചെയ്യിക്കുക, എന്തെങ്കിലും കാര്യത്തിൽ എൻഗേജ് ചെയ്യിപ്പിക്കുക, അവരെ പ്രശ്നങ്ങൾ കേൾക്കാൻ പഠിക്കാതെ. ലൈഫിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വാക്ക്, മലയാളത്തിലെ ലൈഫിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വാക്ക് എന്ന് വെച്ചാൽ രണ്ട് അക്ഷരേ ഉള്ളൂ, എൻ്റെ എന്നുള്ളതാണ്. എത്ര രക്ഷിതാക്കള് മകനെ കൂട്ടിപ്പിടിച്ചിട്ട് അല്ലെങ്കിൽ മകളെ കൂട്ടിപ്പിടിച്ചിട്ട് നീ എന്റെ മോളാടാ, നീ എന്റെ മോനാടാ എന്ന് പറഞ്ഞിട്ടുണ്ട്. എത്ര മക്കള്, എത്ര രക്ഷിതാക്കൾ ഉമ്മച്ചിട്ടുണ്ട്, മക്കളെ നെറ്റിത്തടച്ചിട്ട് ആത്മാർത്ഥമായിട്ട് ഉമ്മച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഈ ഒരു കാര്യം ചെയ്യാ സ്വാഭാവികമായിട്ടും നമ്മളെ സോഷ്യൽ ഇന്ററാക്ഷൻ കൂടും, നമ്മളെ വിട്ടുപിരിയാൻ തോന്നില്ല, നമ്മളായിട്ടുള്ള കണക്ഷൻ, ബോൺസ് ഓഫ് ലോ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇത്തരം രീതിയിലുള്ള ഒരു കണക്ഷൻ ബിൽഡപ്പിനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്.
1: ഇപ്പൊ അമലിന്റെ പ്രൊഫൈല് നോക്കുമ്പോ, ഇപ്പൊ നമ്മൾ സാധാരണ യുവവാണിയിലൊക്കെ നമുക്ക് ഓരോരുത്തരായിട്ട് സംസാരിക്കുമ്പോ അവർ ഒരു മേഖലയിൽ നേട്ടങ്ങൾ കൊയ്തവർ, അല്ലെങ്കിൽ ഒരു മേഖലയെ പറ്റിയുള്ള പല ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കാറുണ്ട്. ഇപ്പൊ അമലിന്റെ പ്രൊഫൈൽ ഇങ്ങനെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ കൺഫ്യൂസ്ഡ് ആണ് എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളത്. അപ്പോ നമുക്ക് ആം റെസ്ലിംഗ് കണ്ടിന്യൂ ചെയ്യാൻ, അത് എങ്ങനെയാണ്? ഇപ്പൊ അമൽ തന്നെ പറഞ്ഞു 90% മേളില് ശാരീരിക വൈകല്യമുള്ള ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളത്. ആ അങ്ങനെ ഒരാള് ഇങ്ങനെ ഒരു മേഖലയിലേക്ക് എങ്ങനെ വന്നു, അതിന്റെ പിന്നിൽ കഥ?
0: ഞാൻ അക്കാഡമിക്സിൽ ഇങ്ങനെ അടിച്ചു കയറി നിൽക്കുമ്പോ ഇത്രയും ഈ ഒന്നും ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ചെലവിനും സാധ്യമാവാത്ത സമയത്ത് ഞാൻ അക്കാഡമിക്സിൽ വല്ലാണ്ട് അടിച്ചു കയറി, ക്യുസിംഗ് എന്നുള്ള പാർട്ട് കേട്ടോ, ക്യുസിംഗിൽ വല്ലാണ്ട് അടിച്ചു കയറിയപ്പോ പിന്നെ ഞാൻ പേപ്പർ പ്രസന്റേഷൻ അല്ലെങ്കിൽ ചാർട്ട് അവതരണമൊക്കെ ആയിട്ട് ഇങ്ങനെ അക്കാഡമിക്സിൽ ഇങ്ങനെ സെറ്റ് ഔട്ട് ചെയ്ത് വരുമ്പോ എനിക്ക് അക്കാഡമിക്സിൽ നല്ല അച്ചീവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ ഉപ്പയോട് ചോദിച്ചു എനിക്ക് പറ്റിയ സ്പോർട്സ് ഐറ്റംസ് ഉണ്ടോന്ന് വെച്ചാൽ, കാരണം പി ടിക്ക് കുട്ടികൾ കളിക്കാൻ പോയി കഴിഞ്ഞാൽ ഞാനും എന്റെ ഫ്രണ്ടായിട്ടുള്ള നിവേദു മനുഷ്യതും, അത് ഞാൻ സെപ്പറേറ്റ് പറയാം, നിവേദു മനുഷ്യതും എന്നുള്ള രണ്ട് നിഴൽ പോലെ നിൽക്കുന്ന രണ്ട് കൂട്ടുകാരുണ്ട്. അവരെന്നെ തനിച്ചാക്കാതെ ഒരാൾ കളിക്കാൻ പോയിട്ട് തിരിച്ചു വന്നിട്ടാണ് മറ്റും അനുശ്വത് കളിക്കാൻ പോവാ. അപ്പൊ ഇങ്ങനൊരു ബോൺ ക്രിയേഷൻ നിൽക്കുമ്പോഴും എനിക്ക് എന്നെ ഒറ്റപ്പെടുത്താതെയാണ് അവര് കളിക്കാൻ നോക്കുന്നത്. പക്ഷേ എന്റെ ഉള്ളില് എനിക്ക് എന്താ പുറത്തിറങ്ങി കളിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറ്റിയ സ്പോർട്സ് ഐറ്റംസ് ഉണ്ടോ, എനിക്കും ഇവരെ പോലെ ആവണം. അക്കാഡമിക്സ് മാത്രമല്ല ലൈഫ്, സ്പോർട്സിലും ഒരു ലൈഫ് ഉണ്ട് എന്ന് കണ്ടിട്ട് ഞാൻ ഉപ്പയോട് ചോദിച്ചു എനിക്ക് പറ്റിയ എന്തെങ്കിലും കളിയുണ്ടോ. അപ്പൊ ഉപ്പ പറഞ്ഞൊരു വാക്കുണ്ട്, ലോകം അഭിമാനത്തോട് നോക്കി കാണുന്ന ഒരു കളിയുണ്ട് ആംബ്രസ്ലി, അതിൽ ഇന്നലെ ഞാൻ നാഷണൽ ചാമ്പ്യൻ ആക്കുന്നു. അപ്പൊ അന്ന് എന്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശരീരത്തിന്റെ ഒരു ചലനവും സാധ്യമാവാത്തൊരാള്, സ്വന്തമായിട്ടൊരു ബിസ്ക്കറ്റ് പോലും

0: ചായയില് കുത്തിയിട്ട് വായിലേക്ക് എടുത്ത് വെക്കാൻ കഴിയാത്ത ഒരാള്. അപ്പൊ ആ ഒരു സമയത്ത് ഞാൻ പേട് പറഞ്ഞു, ഈ മല്ലന്മാരെക്കൊണ്ട് ഞാൻ എങ്ങനെ ജയിക്കും? നീ ജയിക്കും, നീ ജയിക്കും എന്നുള്ള കോൺഫിഡന്റ് എനിക്ക് തന്നിട്ട് ആ തീരുമാനത്തിൽ ഞാനും എന്റെ കുടുംബവും എന്റെ എന്താ എന്റെ സൊസൈറ്റിയും എന്റെ ഫ്രണ്ട്സും എന്റെ അധ്യാപകരും ഉറച്ചു. പിന്നെ മൂന്നാം ക്ലാസ് പഠിക്കുമ്പോഴാണ് എന്റെ സർജറി വരുന്നത്. സർജറിയും വിത്ത് ജിമ്മും കമ്പൈൻ ചെയ്തിട്ട് ഞങ്ങള് സെഷൻ സ്റ്റാർട്ട് ചെയ്തു. 2022 ഞാൻ ആദ്യമായിട്ട് എറണാകുളം ജില്ലയിലെ കോലഞ്ചേരിയിൽ വെച്ചിട്ട് സംസ്ഥാനതല പഞ്ചഗുസ്തി മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അന്നാണ് ആദ്യമായിട്ട് വലത് കൈയും ഇടത് കൈയിലും ഗോൾഡ് മെഡൽ അടിച്ചിട്ട് ഞാൻ തിരിച്ചു വരുമ്പോ പറഞ്ഞൊരു വാക്കുണ്ട്, മെഡലിൽ ഇങ്ങനെ കഴുത്തിൽ അണിയുമ്പോ ഞാൻ പറഞ്ഞൊരു വാക്കുണ്ട്, മൈ ഡ്രീം കം ട്രൂ, എന്റെ സ്വപ്നം സാക്ഷാത്കാരമായി എന്നുള്ള. അപ്പൊ തീരുമാനങ്ങൾ ഉറച്ചു നിൽക്കുക. നമ്മളെ റൂമി പണ്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മളെ തീരുമാനങ്ങള് ശക്തമാണെങ്കിൽ നമ്മളെ നമ്മളെ ലോകത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ അതിന്റെ എഫേർട്ടിന്റെ പിന്നാലെ ഭ്രാന്തമായി അലയാൻ നമുക്ക് പറ്റണമല്ലോ. അതിനുശേഷം 2022 എന്ന നാഷണൽ പഞ്ചഗുസ്തി മത്സരത്തിൽ ഗാച്ചിബോൾ ഹൈദരാബാദ് ഗാച്ചിബോൾ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന നാഷണൽ പഞ്ചഗുസ്തി മത്സരത്തിൽ പങ്കെടുത്തു. വീണ്ടും അന്തസ്സായിട്ട് 3 റൗണ്ട് മത്സരിച്ചിട്ട് തോറ്റു. ഞാൻ ആ ഒരു പരാജയം ഒരിക്കലും ഒരു അവസാന പരാജയമായിട്ട് കണ്ടിട്ടില്ല. 2025 വീണ്ടും ഞാൻ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തു. 2025 ട്രെയിനിങ് കടുപ്പിച്ചു. സംസ്ഥാനതല പഞ്ചഗുസ്തി മത്സരത്തിൽ പ്രൈസ് അടിച്ചു. നാഷണൽ തൃശ്ശൂരിൽ വെച്ച് നടന്ന നാഷണൽ പഞ്ചഗുസ്തി മത്സരത്തിൽ വെങ്കല മെഡൽ അടിച്ചു. പിന്നെ ഇപ്രാവശ്യം ഗുജറാത്തിൽ വെച്ച് നടന്ന നാഷണൽ പഞ്ചഗുസ്തി മത്സരത്തിൽ ഗോൾഡ് അടിച്ചു. ഇനി എന്റെ അടുത്ത എയിം എന്ന് പറഞ്ഞാൽ ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ഏതെങ്കിലും ഒരു മെഡൽ ഗോൾഡ് നേടണം എന്നാണ് എന്റെ സ്വപ്നം, എന്റെ ആഗ്രഹം. പക്ഷേ ഏതെങ്കിലും ഒരു മെഡൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ്.
1: വലിയ വലിയ സ്വപ്നങ്ങളാണ് ഒരു ഫ്യൂവൽ അല്ലേ.
0: ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ അത് ഡൽഹിയിലാണ് വെച്ച് നടക്കുന്നത്. അപ്പൊ അടുത്ത ഇന്റർവ്യൂവിൽ നിങ്ങൾ എന്നെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ 2026 ഇന്റർനാഷണൽ പഞ്ചഗുസ്തി മത്സരത്തിൽ ഏതെങ്കിലും ഒരു മെഡൽ, ഡൽഹിയിൽ വെച്ച് നടക്കുന്ന ഇന്റർനാഷണൽ പഞ്ചഗുസ്തി മത്സരത്തിൽ ഏതെങ്കിലും ഒരു മെഡൽ കരസ്ഥമാക്കിയിട്ടുള്ള അമലായിരിക്കും.
2: തന്റെ പരിമിതികളെയെല്ലാം കീഴടക്കി നേട്ടങ്ങൾ കൊയ്യുന്ന കേരള യുവജന കമ്മീഷന്റെ 2025-26 യുവപ്രതിഭ പുരസ്കാര ജേതാവ് അമൽ ഇഖ്ബാലുമായുള്ള അഭിമുഖമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഒപ്പമുണ്ടായിരുന്നത് ഫെറിൻ. ഈ പരിപാടിയുടെ തുടർഭാഗമുണ്ട്, അത് അടുത്ത യുവവാണിയിൽ.

0: ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു. നിർവഹണം റിയ.
1: യുവവാണി സമാപിക്കുന്നു.

ഇന്ന് ഈ നിലയത്തിൽ നിന്ന് 8:30 ചലച്ചിത്രഗാനങ്ങൾ, 8:40 തപസ്യ ഹോമിയോ ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ അലർജിക്ക് ഹോമിയോപ്പതി ചികിത്സ ഡോക്ടർ അമ്പിളി ജോസുമായി അഭിമുഖം, 9:00 സാഹിത്യ സുരഭി, ജമാൽ റാഷി അവതരിപ്പിക്കുന്ന കഥ അവസ്ഥാന്തരം, ഓമന NC കാർത്തിക അവതരിപ്പിക്കുന്ന കവിതകൾ, ഓസ്ട്രേലിയൻ എഴുത്തുകാരൻ ജെറാൾഡ് മുർനൈൻ്റെ സമതലങ്ങൾ എന്ന നോവലിനെക്കുറിച്ച് വൈക്കം മുരളി നടത്തുന്ന പ്രഭാഷണം, 9:30 FM മോർണിംഗ് സെലക്ഷൻസ്, 10:00 നേർവഴി തിരുവനന്തപുരം റിലേ, 10:15 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ, ഉച്ചയ്ക്ക് 1:00 ഫോൺ ഔട്ട് ഗാനോത്സവം, 2:00 ആകാശവാണി FM വാർത്തകൾ, ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ, 3:00 ആകാശവാണി FM വാർത്തകൾ, ഗസലുകൾ, 3:30 കൊച്ചി വേവ്സ്, 4:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് 4 മണിപ്പൂക്കൾ വാട്സാപ്പ് സന്ദേശഗാന പരിപാടി, 5:00 ആകാശവാണി FM വാർത്തകൾ, ചലച്ചിത്രഗാനങ്ങൾ, 6:50 കിസാൻ വാണി, പശുപരിപാലനത്തിനൊപ്പം നെല്ല്

കൃഷിയും. നെടുമ്പാശ്ശേരി അകപ്പറമ്പ് സ്വദേശിനി തങ്കത്തിന്റെ കാർഷികാനുഭവങ്ങൾ. 7:35 ഇവനിംഗ് സമകാലികം വിഷം വിളമ്പുന്ന ഹോട്ടലുകൾ. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ. പറയിപ്പറ്റ പന്തിരുകുലം. 8:05 രാജഗിരി ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈൻ. എന്താണ് ഹെപ്പറ്റൈറ്റിസ്? കൺസൾട്ടന്റ് ഹെപ്പറ്റോളജിസ്റ്റ് ഡോക്ടർ അശ്വിൻ പി വിനോദുമായി അഭിമുഖം. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം. 9:15 നാടകഗാനങ്ങൾ. 9:30 ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 ദേശീയ സംഗീത പരിപാടി ഡൽഹിയിലെ. ഇനി എഫ് എം ഡയറിയുടെ തുടക്കത്തിലെ ചോദ്യത്തിന്റെ ഉത്തരം പറയാം. ചോദ്യം ഇതായിരുന്നു, വന്ദേ ഭാരത് ട്രെയിനിന്റെ കോച്ചുകൾ നിർമ്മിക്കുന്നത് എവിടെയാണ്? ഉത്തരം, കേന്ദ്ര സർക്കാർ ഉടമസ്ഥതയിലുള്ള ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയാണ് വന്ദേ ഭാരത് ട്രെയിനിന്റെ കോച്ചുകൾ നിർമ്മിക്കുന്നത്. 1955 സ്ഥാപിതമായ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി ചെന്നൈയിലെ പെരമ്പൂരിൽ സ്ഥിതി ചെയ്യുന്നു. ലോകത്തെ ഏറ്റവും വലിയ റെയിൽ കോച്ച് നിർമ്മാതാവാണ് ICF. ഇന്ത്യൻ റെയിൽവേയുടെ ഉടമസ്ഥതയിലുള്ള ഇവിടെ നിന്നും ഒട്ടനവധി വിദേശ രാജ്യങ്ങളിലേക്ക് കോച്ചുകളും ഉപകരണങ്ങളും കയറ്റുമതി ചെയ്യപ്പെടുന്നു. വന്ദേ ഭാരത് ട്രെയിനിന്റെ കോച്ചുകൾ നിർമ്മിക്കുന്നത് എവിടെയാണ്? ഉത്തരം, കേന്ദ്ര സർക്കാർ ഉടമസ്ഥതയിലുള്ള ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയാണ് വന്ദേ ഭാരത് ട്രെയിനിന്റെ കോച്ചുകൾ നിർമ്മിക്കുന്നത്. ചിന്താശകലം. തീവണ്ടിയിൽ യാത്ര ചെയ്യുക എന്നാൽ പ്രകൃതിയെയും മനുഷ്യരെയും കാണുക, പട്ടണങ്ങളെയും നദികളെയും കാണുക, വാസ്തവത്തിൽ ജീവിതം കാണുക എന്നതാണ്. അഗത ക്രിസ്റ്റി. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ എഫ് എം ഡയറി സമാപിക്കുകയാണ്. എഫ് എം ഡയറി വീണ്ടും നാളെ രാവിലെ 6:55. എല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ദിനം സ്നേഹപൂർവം ആശംസിക്കുന്നു.

ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റും 20 സെക്കൻഡും. ചലച്ചിത്രഗാനങ്ങൾ. ആദ്യം ഇൻഡിപെൻഡൻസ് എന്ന ചിത്രത്തിന് വേണ്ടി MG ശ്രീകുമാർ, മനോ, സുജാത എന്നിവർ പാടിയ ഗാനം. രചന S. രമേശൻ നായർ. സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: പ്രിയ ശ്രോതാക്കളെ, കൂടുതൽ ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 9:30 FM മോർണിംഗ് സെലക്ഷൻസിൽ കേൾക്കാം. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 8 മണി കഴിഞ്ഞ് 40:22.
1: തപസ്യ ഹോമിയോപ്പതി
2: FM ഹെൽത്ത് ലൈൻ.

0: തപസ്യ ഹോമിയോപ്പതി FM ഹെൽത്ത് ലൈൻ. ഈ പരിപാടിയുടെ പ്രായോജകർ തപസ്യ ഹോമിയോപ്പതി.
1: അനാരോഗ്യവും അസുഖവും ഒരു സമസ്യയെങ്കിൽ ആരോഗ്യവും സൗഖ്യവും ഇവിടെ
0: തപസ്യ ഹോമിയോപ്പതി.
1: പ്രതിരോധത്തിന്റെ പ്രത്യക്ഷ വഴികളിൽ പ്രത്യാശയുടെ പ്രകാശമാണിവിടെ തപസ്യ ഹോമിയോപ്പതി. PJ ആന്റണി റോഡ്, പാലാരിവട്ടം, കൊച്ചി, തോട്ടക്കാട്ടുകര, ആലുവ.
0: തപസ്യ ഹോമിയോപ്പതി,
1: കളമശ്ശേരി, മറ്റൂർ, കാലടി.
0: ഫോൺ 7902922111. 7902922211.
1: തപസ്യ ഹോമിയോപ്പതി.
2: ഇന്ന് ഈ പരിപാടിയിൽ അലർജിക് റൈനൈറ്റിസിന് ഹോമിയോപ്പതി ചികിത്സ. ഈ വിഷയത്തെക്കുറിച്ച് പാലാരിവട്ടം തപസ്യ ഹോമിയോപ്പതിയിലെ കൺസൾട്ടന്റ് ഡോക്ടർ അമ്പിളി ജോസുമായി അഭിമുഖം.
3: ഇന്ന് FM ഹെൽത്ത് ലൈൻ ചർച്ച ചെയ്യുന്നത് അലർജിക് റൈനൈറ്റിസിനെ കുറിച്ചും അതിനുള്ള ഹോമിയോപ്പതി ചികിത്സാ മാർഗങ്ങളെയും കുറിച്ചാണ്. ഈ അലർജിക് റൈനൈറ്റിസ് എന്ന് പറയുമ്പോൾ അതെന്താണെന്ന് നമുക്ക് ആദ്യം ഒന്ന് പറഞ്ഞു പോകാൻ തോന്നുന്നു. ഈ നിർത്താതെയുള്ള തുമ്മല്, ജലദോഷം ഇതൊക്കെയാണോ സാധാരണ അലർജിക് റൈനൈറ്റിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്?
4: അതെ, അത് അലർജിക് റൈനൈറ്റിസിന്റെ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു സിംപ്റ്റമാണ്, ഒരു ലക്ഷണമാണ് ഈ പറഞ്ഞ നിർത്താതെയുള്ള തുമ്മൽ എന്ന് പറയുന്നത്. അലർജിക് റൈനൈറ്റിസ് ഒരു വ്യക്തിക്ക് വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ അന്തരീക്ഷത്തിൽ ഒത്തിരി സാധനങ്ങളുണ്ട്, നമ്മൾ ശ്വസിക്കുന്നതായിട്ടുള്ള പല വസ്തുക്കളുണ്ട്, അതിൽ പലതും നമ്മുടെ ശരീരത്തിന് ഒരു ഉപദ്രവം ഉണ്ടാക്കാത്ത സാധനങ്ങളായി.

0: ആയിരിക്കും. പക്ഷേ ചില ആളുകളിൽ ഈ നമുക്ക് ഉപദ്രവം ഉണ്ടാക്കാത്ത സാധനങ്ങളോട് അമിതമായിട്ട് നമ്മൾ റിയാക്ട് ചെയ്യും, അമിതമായിട്ട് നമ്മുടെ രോഗപ്രതിരോധ ശേഷി അമിതമായിട്ട് പ്രതികരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഈ ഒരു റിയാക്ഷനാണ് പലപ്പോഴും അലർജി ഉണ്ടാക്കുന്നത്. അപ്പോൾ സാധാരണയായിട്ട് അലർജി ഉണ്ടാക്കുന്ന സാധനങ്ങൾ പലതാണ്. കൂടുതലായിട്ടും ഇപ്പോൾ കണ്ടുവരിക ഇൻഡോറായിട്ട്, അതായത് നമ്മുടെ വീടിൻ്റെ അകത്ത് ഉണ്ടാവുന്ന പല സാധനങ്ങളും ഉണ്ടാവാം, അതുപോലെ തന്നെ വീടിൻ്റെ പുറത്തുള്ള സാധനങ്ങളും ഉണ്ടാവാം. വീടിൻ്റെ അകത്തുള്ള സാധനങ്ങൾ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതലുണ്ടാവുക ഡസ്റ്റ് മൈറ്റ്സ് എന്ന് പറയും. അതായത് നമ്മുടെ ബെഡിലും നമ്മുടെ പില്ലോയിലും എല്ലാം ഉണ്ടാവുന്ന ചെറിയ സൂക്ഷ്മമായിട്ടുള്ള ജീവിയാണ്, നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത തരത്തിലുള്ള ചെറിയ ജീവിയാണ് ഇവർ. ഇവർ ഈ അലർജിക് ടെൻഡൻസി ഉള്ള ആൾക്കാരിൽ ബുദ്ധിമുട്ടുണ്ടാക്കും. പിന്നെ ഉള്ളതാണ് പാറ്റ, അതിൻ്റെ എല്ലാം ഡ്രോപ്ലെറ്റ്സ്, അതിൻ്റെ ചെറിയ ശരീരഭാഗങ്ങൾ അങ്ങനെ എല്ലാം കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ അലർജി ഉണ്ടാവാറുണ്ട്. പിന്നെ വീട്ടിലുണ്ടാകുന്ന പൊടികൾ, അതുപോലെ തന്നെ വീട്ടിൽ എന്തെങ്കിലും പെറ്റ്സിനെയൊക്കെ വളർത്തുന്നുണ്ടെങ്കിൽ, വളർത്തുമൃഗങ്ങൾ വീടിൻ്റെ അകത്തൊക്കെ വളർത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നിന്നുണ്ടാവുന്ന അലർജി ഉണ്ടാവും. അതുപോലെ തന്നെ അതിൻ്റെ സലൈവ വഴിയും ഇത്തരം അലർജികൾ ഉണ്ടാവാറുണ്ട്. ഇതൊക്കെയാണ് കൂടുതലും വീടിൻ്റെ അകത്ത് ഉണ്ടാവുന്ന അലർജിക്കുള്ള കാരണങ്ങൾ. വീടിൻ്റെ പുറത്താണെങ്കിൽ കൂടുതലും പുക, സ്മോക്ക്, എയറിലുണ്ടാവുന്ന പൊല്യൂഷൻസ്, അതുപോലെ തന്നെ പോളൻസ്, അതാണ് ഏറ്റവും കൂടുതലായിട്ടും അലർജി ഉണ്ടാക്കാറ്. പ്രത്യേകിച്ച് ഈ പുറത്തുള്ളത് വരുമ്പോൾ കൂടുതലും സീസണൽ ആയിട്ടുള്ള ഒരു അലർജിയാണ് കൂടുതലും കാണാറ്. അതായത് ഈ പോളൻസ് വരുന്ന ഒരു സമയത്ത് ഈ അലർജി കൂടുതലായിരിക്കും. ഈ ഒരു മഴക്കാലം തുടങ്ങിയ സമയത്ത് പൊതുവെ അലർജി ഉള്ളവർക്ക് ഇത്തിരി ബുദ്ധിമുട്ട് കൂടുതലുള്ള സമയമാണ്. കാരണം ഈ മഴക്കാലം വരുമ്പോൾ കൂടുതലും ഈർപ്പം നിൽക്കും, ഈ ഹ്യൂമിഡിറ്റി കൂടുതലുള്ളത് ഈ അലർജി ഉള്ളവർക്ക് ബുദ്ധിമുട്ട് കൂടുതലുണ്ടാക്കും. കാരണം ഈ ഹ്യൂമിഡിറ്റി കൂടുതൽ വരുമ്പോൾ ഈ പൂപ്പൽ അങ്ങനെയുള്ളത് വീടിൻ്റെ അകത്ത് കൂടാനുള്ള സാധ്യത കൂടും. അപ്പോൾ ഈ പൂപ്പലൊക്കെ പലപ്പോഴും ഈ അലർജി ഉള്ളവർക്ക് സാധാരണ പറ്റാറില്ല. പിന്നെ ചില ആൾക്കാർക്ക് ഈ കിച്ചണിൽ നിന്നുള്ള സ്മെല്ല്, ഇതെല്ലാം വീടിൻ്റെ അകത്ത് അലർജി ഉണ്ടാക്കുന്ന കാരണങ്ങളാണ്.
1: ഡോക്ടർ ഇപ്പോൾ അലർജിയുടെ കാരണങ്ങളെ കുറിച്ച് പറഞ്ഞു. നമ്മൾ അലർജിക് റൈനിറ്റിസ് എന്ന് പറയുമ്പോൾ ഈ അലർജൻസ്, ഈ കാരണങ്ങൾ മറ്റ് തരം അലർജികൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടോ റൈനിറ്റിസ് അല്ലാതെ?
0: അലർജിക് റൈനൈറ്റിസ് എന്ന് പറയുമ്പോൾ അതിന് ഈ തുമ്മൽ മാത്രമല്ല ലക്ഷണം, അത് ഓരോ ആൾക്കാരിലും ലക്ഷണങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങളും ഉണ്ടാവാറുണ്ട്. സാധാരണയായിട്ട് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്ന ലക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിർത്താതെയുള്ള തുമ്മലാണ്. അത് ഒന്നും രണ്ടും പ്രാവശ്യം ആയിരിക്കില്ല ഇവർ തുമ്മ, ചിലപ്പോൾ രാവിലെ എണീറ്റ ഉടനെ തന്നെ ഒരു 10 or 15 വട്ടം നിർത്താതെ അവർ നിന്ന് തുമ്മും. ഈ തുമ്മൽ കഴിയുന്നതോടുകൂടെ ഇവരുടെ മൂക്കിൽ നിന്ന് കുറേ വെള്ളം, റൈനോറിയ എന്ന് പറയും, ഈ വെള്ളം ഇങ്ങനെ കുറേ പോകുന്നതായിട്ട് അവർ കാണും. ഇത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ ഇവരുടെ മൂക്ക് അടയും. അത് ചിലപ്പോൾ അന്നത്തെ ദിവസം മുഴുവൻ ഇവരുടെ മൂക്ക് പിന്നെ അടഞ്ഞിരിക്കും. ഇടയ്ക്ക് തുമ്മൽ വരും, പിന്നെയും മൂക്കിൽ നിന്ന് കുറേ വെള്ളം വരും, പിന്നെയും മൂക്കടയും. ഇത് ചിലപ്പോൾ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരാം. അതുപോലെ തന്നെ ചൊറിച്ചിൽ വരും, മൂക്ക് ചൊറിയുക, കണ്ണ് ചൊറിയുക, അവരുടെ തൊണ്ട ചൊറിയുക, ചില ആൾക്കാർക്ക് ചെവിയുടെ ഉള്ളിൽ വരെ ചൊറിച്ചിൽ ഫീൽ ചെയ്യാം. ഇതാണ് ഈ അലർജിക് റൈനൈറ്റിസിൻ്റെ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ലക്ഷണങ്ങൾ. ചില ആൾക്കാരിൽ ഇതിനോടനുബന്ധിച്ച് ഈ ഒത്തിരി തുമ്മി കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് പിന്നീട് അത് സൈനസൈറ്റിസ് ആയിട്ട് മാറും, പിന്നെ അവർക്ക് തലവേദനയാവാം. ഈ ഒരു ലക്ഷണങ്ങളും അലർജിക് റൈനൈറ്റിസിന് കാണാം. പിന്നെ ഈ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ചില ആൾക്കാരിൽ രാവിലെ എണീക്കുമ്പോൾ ഈ തുമ്മൽ ഉണ്ടാവാം, അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു വെയിലൊക്കെ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ലക്ഷണങ്ങൾ ഒന്ന് കുറയും. പിന്നെ ചിലപ്പോൾ രാത്രി ആവുമ്പോൾ ഈ വെയിൽ ആറി കഴിയുമ്പോഴായിരിക്കും പിന്നെ ഈ ലക്ഷണങ്ങൾ പിന്നെ വരിക. ചില ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ ത്രൂ ഔട്ട് ദി ഡേ ഈ തുമ്മൽ, എന്തെങ്കിലും ഒരു ട്രിഗർ പോയിന്റ്സ്, ഈ നേരത്തെ പറഞ്ഞ അലർജി ഉണ്ടാക്കുന്ന സാധനങ്ങൾ കാരണം വന്ന ഒരു ട്രിഗർ പോയിന്റിൽ വന്ന തുമ്മൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ദ ഡേ അവർക്ക് ആ തുമ്മൽ ഉണ്ടാവാം. പക്ഷെ ഇത് എപ്പോഴും വരണം എന്നില്ല, ചിലപ്പോൾ കുറെ കാലത്തിന് ശേഷം ഇടയ്ക്കൊക്കെ ആയിരിക്കും ഈ ഒരു തുമ്മൽ ഉണ്ടാവുക.
1: നമുക്കിപ്പോ ഇതിന്റെ കാരണം എന്താണ്, ഈ അലർജൻ ഇതെന്താണ് ഈ അസുഖം ഉണ്ടാക്കുന്നത് എന്ന് അറിഞ്ഞാലല്ലേ നമുക്ക് അതിനെ ഒഴിവാക്കാൻ പറ്റൂ, അതെങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും?
0: കൂടുതലും ഒരു ക്ലിനിക്കൽ സ്റ്റഡിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് അവരുടെ ഹിസ്റ്ററി നല്ലോണം നമ്മൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കുറേയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം എപ്പോഴാണ് തുമ്മൽ വരുന്നത്, പേഷ്യൻറ്റിൻ്റെ തരുന്ന ഹിസ്റ്ററി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ. അവർക്ക് തന്നെ കൂടുതലായിട്ട് അറിയാൻ പറ്റും ഞാൻ ഇന്ന കാര്യം ചെയ്തതിന് ശേഷമാണ്. ചിലപ്പോൾ അവർ വീട് ക്ലീൻ ചെയ്തതിന് ശേഷമായിരിക്കും, അതല്ലെന്നുണ്ടെങ്കിൽ അവർ അവരുടെ പെറ്റ്സിൻ്റെ അടുത്ത് പോയതിന് ശേഷമായിരിക്കും. അങ്ങനെ അവരുടെ ഹിസ്റ്ററി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇന്നത് കാരണം കൊണ്ടാണെന്ന്. ഇല്ല, അവർക്ക് അങ്ങനെയൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു സ്കിൻ പ്രിക് ടെസ്റ്റ്, അങ്ങനെ ടെസ്റ്റുകളിലേക്ക് നമ്മൾ പോകേണ്ടി വരും ഇത് എന്തുകൊണ്ടാണ് ഈ ഒരു അലർജി ഉണ്ടാവുന്നത് എന്നറിയാനായിട്ട്. ചില ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ ഈ സീസണൽ വേരിയേഷൻസ് വരുമ്പോൾ, അതായത് മഴക്കാലം വരുമ്പോൾ മഞ്ഞുകാലം വരുമ്പോൾ ഒക്കെ ഇത്തരം അസുഖങ്ങൾ അലർജി പെട്ടെന്ന് കൂടുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ അവർക്ക് അതായിരിക്കും അതിന്റെ ഒരു റീസൺ. ചിലപ്പോൾ അതുകൊണ്ട് അവരുടെ വീട്ടിലെ ചിലപ്പോൾ പൂപ്പൽ കൂടിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ആ സമയത്ത് എന്തെങ്കിലും പോളൻസ്, അവരുടെ വീട്ടിൽ വിരിഞ്ഞിരിക്കുന്ന എന്തെങ്കിലും പൂവിന്റെ പോളൻസ് അവർക്ക് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടാവാം. അത് ഓരോ വ്യക്തിയുടെയും ഹിസ്റ്ററി അനുസരിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇല്ല

0: എന്നുണ്ടെങ്കിൽ നമുക്ക് ടെസ്റ്റുകളിലേക്ക് പോകേണ്ടി വരും.
1: അല്ലെങ്കിൽ ഇത് സാധാരണ ഉണ്ടാകുന്ന ജലദോഷം പനിയൊക്കെ ആയിട്ട് തെറ്റിദ്ധരിക്കാൻ ഇടയില്ലേ? അത് അലർജിയാണോ അതോ സാധാ ജലദോഷമാണോ, എങ്ങനെ നമുക്ക് വേർതിരിച്ചറിയാൻ അങ്ങനെ പറ്റുമോ?
0: തീർച്ചയായിട്ടും അലർജി വരുമ്പോൾ കൂടുതലായിട്ടും നിർത്താതെയുള്ള തുമ്മൽ വന്നാൽ തന്നെ ഇത് നമുക്ക് കുറേയൊക്കെ, അതും 2-3 ദിവസം തീരണതായിരിക്കില്ല ഇത് പലപ്പോഴും. പിന്നെ മറ്റ് വൈറൽ ഇൻഫെക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു കഞ്ചഷനും ചിലപ്പോൾ മൈൽഡായിട്ടുള്ള ഒരു ഫീവറും എല്ലാം അതിൻ്റെ കൂടെ വരും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഡിസ്ചാർജിലും ചിലപ്പോൾ വേരിയേഷൻസ് ഉണ്ടാകും. ഇത് കൂടുതൽ വാട്ടറി ആയിട്ടുള്ള ഡിസ്ചാർജ് ആയിരിക്കാം. മറ്റതിൽ കുറച്ചുകൂടി തിക്കായിട്ടുള്ള മ്യൂക്കസ്, തിക്കായിട്ടുള്ള കഫം വരാം. മൂക്കൊലിപ്പ് മാത്രമായിരിക്കില്ല, മറ്റ് ലക്ഷണങ്ങളും ഈ വൈറലോ ബാക്ടീരിയലോ ആണെന്നുണ്ടെങ്കിൽ വരാം. ചിലപ്പോൾ ചെറിയ പനി, തൊണ്ടവേദന, ചെവി വേദന, തലവേദന, അങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് പൊതുവെ ഇപ്പോഴത്തെ ഒരു ബാക്ടീരിയൽ വൈറൽ ഇൻഫെക്ഷൻസിന് കൂടുതലും കാണാറ്. അപ്പം അത്തരം ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്കത് ഒരു അലർജി ആണോ എന്ന് ഈസിലി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
1: അതല്ലെങ്കിൽ നമുക്കിത് തീർച്ചപ്പെടുത്താൻ ഒരു ബ്ലഡ് അലർജി ടെസ്റ്റിന് പോകേണ്ടി വരും അല്ലേ?
0: അതെ, തീർച്ചയായിട്ടും പലപ്പോഴും അതിൻ്റെ ആവശ്യം വരാറില്ല, കാരണം ക്ലിനിക്കിൽ തന്നെ നമുക്കത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. പിന്നെ എന്തിനോടാണ് അലർജി എന്ന് സ്പെസിഫിക് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്കിൻ പ്രിക് ടെസ്റ്റുകളുണ്ട്. പിന്നെ ജനറലി അലർജിക്ക് ആണോ എന്നറിയാനായിട്ട് സിറം ഐ ജി ലെവൽസ് ഒക്കെ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഇവർ സ്പെസിഫിക്കലി അലർജി കോൺസ്റ്റിറ്റ്യൂഷൻസ് ആണോ എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. കാരണം പ്രത്യേകിച്ച് അലർജി എന്ന് പറയുമ്പോൾ ഇതിന് ജനറ്റിക് ഒരു ഫാക്ടർ ഭയങ്കര കൂടുതലായിട്ടുണ്ട്. ഒരു പാരന്റിന് അലർജി ഉണ്ടെങ്കിൽ ഇത് വരാനുള്ള സാധ്യത ഒരു 30% ഉണ്ട്. രണ്ട് പാരന്റിനുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 50% അലർജി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ചെറുപ്പത്തിലെ തന്നെ നമുക്ക് ഈ നിർത്താനുള്ള തുമ്മലൊക്കെ കാണുകയാണ് പാരന്റ്സിനുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് സസ്പെക്ട് ചെയ്യാം.
1: മാതാപിതാക്കൾക്ക് ഇപ്പോൾ ഡസ്റ്റ് അലർജി ഉണ്ട്, അങ്ങനെയാണെങ്കിൽ കുട്ടിക്കും അതുണ്ടാകാനുള്ള സാധ്യത കാണുമെന്നാണ് ഡോക്ടർ പറയുന്നത്?
0: തീർച്ചയായിട്ടും അത് അവർക്ക് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് തുമ്മൽ തന്നെ ആവണമെന്നില്ല, സ്കിൻ അലർജീസ് ആവാം, ഫുഡ് അലർജീസ് ആവാം. ഈ ജനറ്റിക് ഫാക്ടർ ഭയങ്കര കൂടുതലായിട്ടുള്ള ഒരു രോഗമാണ് അലർജി.
1: ഈ സാധ്യത നമുക്ക് മനസ്സിലാക്കിയാൽ ഇതിനെ പ്രിവെന്റ് ചെയ്യാൻ, പ്രതിരോധിക്കാൻ കഴിയുന്നതാണോ?
0: തീർച്ചയായിട്ടും നമുക്ക് അലർജി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കുട്ടിക്ക് അലർജി വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ചെറിയ പ്രായത്തിൽ ഇത് ഭയങ്കര തുമ്മലൊന്നായിട്ടായിരിക്കണം എന്നില്ല സ്റ്റാർട്ട് ചെയ്യണത്. ചെറിയ രീതിയിൽ ചെറിയതായിട്ട് തുമ്മൽ, ചെറിയ ചൊറിച്ചിൽ, ഒത്തിരി ബുദ്ധിമുട്ടിലേക്ക് ചിലപ്പോൾ തുടങ്ങുമ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു ഹോമിയോപ്പതിക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ആ അലർജി പ്രോഗ്രസ് ചെയ്യാതെ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. കാരണം പലപ്പോഴും ഇപ്പോൾ കാണുന്നത് അലർജിയുള്ള ആൾക്കാരിൽ ട്രീറ്റ് ചെയ്യാതെ, അവർ കൃത്യമായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒരു 2 decades, അതായത് ഒരു 10-20 വർഷം കഴിയുമ്പോഴേക്കും മിക്കവാറും അതൊരു ആസ്മയാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ ഒരു 20-30 തുമ്മി നടക്കുന്ന ആൾക്കാർക്ക് ഒരു 50 ആകുമ്പോഴത്തേനും അവർക്ക് ശ്വാസം മുട്ടാവലാണ് സാധാരണ കണ്ടുവരുന്നത്. കാര്യം ഇത് നിസ്സാരമാണ്. ചില ആൾക്കാരിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ചിലപ്പോൾ ഒരു 5-6 തുമ്മലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ പൊതുവേ ആൾക്കാർ വിചാരിക്കും ആ കുറച്ച് തുമ്മലല്ലേ ഉള്ളൂ, സാരമില്ല എന്ന് വിചാരിച്ച് അതങ്ങോട്ട് വിട്ടുകളയും. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ദിവസം പൊടിയടിച്ചു, ഭയങ്കര തുമ്മൽ വന്നു, അത്യാവശ്യത്തിന് എന്തെങ്കിലും ഒരു മരുന്നെടുത്ത് കഴിച്ചു, അതങ്ങ് മാറി. അതങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ എന്തെങ്കിലും മരുന്നുകൾ കഴിക്കും, അതങ്ങ് മാറും. അങ്ങനെ നമ്മൾ കൊണ്ടു നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാലം വരെയേ അങ്ങനെ നിൽക്കുകയുള്ളൂ. അത് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ആസ്മ പോലെയുള്ള അസുഖങ്ങളാവാനുള്ള സാധ്യത കൂടുതലാണ്. കൃത്യമായിട്ടൊരു ട്രീറ്റ്മെൻറ്റ് ചെറുതിലേ തന്നെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടിലേക്ക് പോകാതെ നമുക്ക് അവരെ സേവ് ചെയ്യാൻ പറ്റും.
1: സാധാരണ ഇത് എത്ര ദിവസം വരെ നിൽക്കും? ഈ അലർജിക് റൈനൈറ്റിസ് ഒരു കുട്ടിക്ക് വരികയാണെങ്കിൽ എത്ര ദിവസം വരെ ഈ അസുഖം അതിൻ്റെ ലക്ഷണങ്ങളോടെ നിലനിൽക്കും?
0: സാധാരണ ഈ ലക്ഷണങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചില ആൾക്കാർക്ക് ഇത് എന്നും ഉള്ള ഒരു കാര്യമാണ്. എന്നും രാവിലെ അവർക്കൊരു ഒത്തിരി തുമ്മൽ, ഒരു 5-6 തുമ്മൽ രാവിലെ എണീക്കുമ്പോൾ ഉണ്ടാവും. ചില ദിവസങ്ങളിൽ ഇത് കൂടുതലായിരിക്കും. അതായത് അവരുടെ ആ ഒരു ട്രിഗറിങ് ഫാക്ടറിനോട്, ഈ ഒരു അലർജന്റിനോട് കൂടുതൽ എക്സ്പോസ്ഡ് ആയാൽ ആ ദിവസം അവർക്ക് ആ ലക്ഷണങ്ങൾ കുറച്ച് കൂടുതലാവും. അന്ന് ചിലപ്പോൾ കുറച്ച് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവും. നെക്സ്റ്റ് ഡേ പിന്നെയും ഈ പറഞ്ഞ പോലെ ഒരു 4-5 തുമ്മല് തുമ്മി അങ്ങനെ അങ്ങ് നിൽക്കും. അത് ത്രൂ ഔട്ട് ദ ഇയർ എല്ലാ ദിവസവും, ചിലപ്പോൾ ആഴ്ചയിൽ ഒരു 1-2 ദിവസം കുഴപ്പമില്ലാത്തത് ഉണ്ടാവും, ബാക്കി 5 ദിവസവും അവർക്ക് ഈ ബുദ്ധിമുട്ടുണ്ടാവാം. എന്നാൽ ചില ആളുകളിൽ അങ്ങനെയല്ല, ചില ആളുകളിൽ വല്ലപ്പോഴും മാസത്തിലൊരു 4-5 തവണയൊക്കെ വരുന്നവരുണ്ടാവും. ആ വരുമ്പോൾ വളരെ സിവിയറായിട്ട് വരും, 1-2 ദിവസം ഭയങ്കര തുമ്മലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ തന്നെ കുറയും, ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് വരുമ്പോൾ അവരെന്തെങ്കിലും അത്യാവശ്യത്തിന് കഴിക്കേണ്ട മരുന്നുകൾ കഴിക്കും, അങ്ങനെ അങ്ങ് മാറും.
1: നമ്മളപ്പോൾ എപ്പോഴാണ് ഡോക്ടറെ കാണേണ്ടത്? കാരണം നമുക്ക് തുമ്മൽ വരുന്നു, തുടർച്ചയായി 2 ദിവസം വരുന്നു, നമുക്കത് തൽക്കാലം അങ്ങ് മാറും എന്ന് വിചാരിച്ചിരിക്കാൻ പറ്റുമോ? എപ്പോഴാണ് നമ്മളൊരു ഡോക്ടറെ സമീപിക്കേണ്ടത്?
0: അലർജി ആണ് എന്ന് ഒരു സംശയമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് പ്രോപ്പറായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. നമ്മൾ അപ്പോഴത്തെ ലക്ഷണങ്ങളെ മാത്രം ഒന്ന് കുറച്ച് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അലർജി ആ ഒരു ടെൻഡൻസി നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കില്ല. അപ്പോൾ

0: പലപ്പോഴും അത്യാവശ്യമായിട്ട് ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ചെല്ലുമ്പോൾ, പ്രത്യേകിച്ച് ഹോമിയോപ്പതിയിലാണെങ്കിൽ എന്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പ ആശ്വാസത്തിന് നമ്മൾ മരുന്ന് കൊടുക്കും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ്, അവരുടെ ഹിസ്റ്ററി എടുത്ത് അവർക്ക് ജനറ്റിക്കലി അവർക്ക് അങ്ങനെ ഒരു പ്രിഡിസ്പൊസിഷൻ ഉണ്ടോ എന്ന് നോക്കി അവരുടെ മറ്റു കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്തിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെന്റ് നമ്മൾ എടുക്കണം. എങ്കിൽ മാത്രമാണ് അവരുടെ ഈ അനാവശ്യമായിട്ടുള്ള ഈ ഒരു പ്രതികരണം, നമ്മുടെ ശരീരം ഈ ഒരു ഉപദ്രവം ഇല്ലാത്ത സാധനങ്ങളോട് കൊടുക്കുന്ന അനാവശ്യമായിട്ടുള്ള പ്രതികരണം കുറയുള്ളൂ, എങ്കിലാണ് ഇത് പിന്നീട് വരാണ്ടിരിക്കുള്ളൂ. പലപ്പോഴും ആൾക്കാരെ വിചാരിക്കും അലർജിക്ക് ട്രീറ്റ്മെന്റ് ഒന്നും ഇല്ല, ഇത് പൂർണ്ണമായിട്ട് മാറ്റാൻ സാധിക്കില്ല എന്നുള്ളൊരു ചിന്തയിലാണ് പലരും ഇരിക്കുക. അതിങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോവാം. കൃത്യമായിട്ടുള്ളൊരു മെഡിസിൻ ആണ് നമ്മൾ കൊടുക്കുന്നത്, കൃത്യമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെന്റ് ആണ് എടുക്കണമെങ്കിൽ നമുക്കിത് മാറ്റിക്കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. അത് ഏറ്റവും നേരത്തെ, അതായത് ചെറിയ തുമ്മലൊക്കെ ആയിട്ട് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്താൽ അത് വളരെ പെട്ടെന്നും വളരെ എഫക്റ്റീവായിട്ടും പെട്ടെന്നും നമുക്കത് വേറെ ബുദ്ധിമുട്ടുകളില്ലാണ്ട് നമുക്കത് മാറ്റിയെടുക്കാൻ സാധിക്കും. കുറഞ്ഞ കാലയളവിലും മരുന്നുകൾ കഴിച്ചാൽ മതിയാവും. പക്ഷേ കുറേ കാലം ഈ സിട്രസിൻ പോലെയുള്ള മറ്റു മരുന്നുകൾ കണ്ടിന്യൂസ് ആയിട്ട് കുറേ കാലം ചില ആൾക്കാർ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ പോലും, ഡോക്ടർ കൺസൾട്ട് ചെയ്യാതെ പോലും കഴിച്ചിരുന്ന് അവസാനം ശ്വാസം മുട്ടൊക്കെ ആയി നമ്മുടെ മരുന്ന് എടുക്കാൻ വരുന്നെങ്കിൽ അതനുസരിച്ചിട്ട് സമയം കൂടുതൽ വേണ്ടി വരും ഇവർക്ക് ആശ്വാസം ലഭിക്കാനായിട്ട്.
1: ഈ അലർജിയുടെ എപ്പിസോഡ്സ് ഇങ്ങനെ ആവർത്തിക്കാൻ സാധ്യതയുണ്ട്? ഇപ്പം നമ്മൾ ഒരിക്കൽ മരുന്ന് കഴിച്ചു, അലർജി എല്ലാം കുറഞ്ഞു, നമ്മൾ നോർമലായി, പിന്നെയും ആ സീസൺ വരുമ്പോൾ അതല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും ഇത് തിരിച്ചു വരാനുള്ള ഒരു സാധ്യത ഇല്ലേ?
0: അത് മറ്റു മരുന്നുകൾ കഴിക്കുമ്പോണ്ട്. പക്ഷെ ഹോമിയോപ്പതിയിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെന്റ് ആണ് എടുക്കുന്നതെങ്കിൽ പിന്നീട് ഇങ്ങനെ വരാനുള്ള സാധ്യത ഇല്ല. കാരണം നമ്മൾ ആ റൂട്ട് കോസിനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, അതായത് ബോഡിയുടെ ടെൻഡൻസി, ആവശ്യമില്ലാണ്ട് ബോഡി പ്രതികരിക്കുന്നതിനാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ പിന്നീട് അങ്ങനെ ഒരു എക്സ്പോഷർ വന്നാലും, പിന്നീട് നമ്മൾ ആ അലർജനോട് അടുത്ത് ഇടപഴകിയാലും പഴയതുപോലെ ആ ഒരു റിയാക്ഷൻ, ആ ഒരു പ്രതികരണം ശരീരത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല.
1: ഒരേ സമയം ഒന്നിലധികം വസ്തുക്കളോട് അലർജി ഉണ്ടാവുന്ന അങ്ങനെ ഒരു സ്ഥിതി വിശേഷവും കാണാറില്ലേ?
0: തീർച്ചയായിട്ടും. ഈ അലർജിക് റൈനൈറ്റിസ് തന്നെ ഒരു സാധനത്തിനോട് മാത്രം ആയിരിക്കില്ല അലർജി, ചിലപ്പോൾ വീടിന്റെ അകത്തും അലർജി ഉണ്ടാവാം, വീടിന്റെ പുറത്തും പൊളൻസിനോട് അലർജി ഉണ്ടാവാം, പല സാധനങ്ങളോട് അലർജി ഉണ്ടാവാം. അത് ഒരാളിൽ തന്നെ പലതരത്തിലുള്ള അലർജീസ് ആയിട്ടും കാണാം. ഇപ്പൊ തുമ്മൽ മാത്രമായിരിക്കില്ല, ചില ആളുകളിൽ സ്കിൻ അലർജി ആയിട്ട് വരാം, ചില ആൾക്കാർക്ക് ഫുഡ് അലർജിയും കൂടെ വരുന്ന ആൾക്കാരുണ്ട്,
1: ചിലർക്ക് ചില മരുന്നുകളോട് അലർജിയില്ലേ, പ്രത്യേകിച്ച് അലോപ്പതി മരുന്നുകളോട്.
0: മരുന്നുകളോടും അലർജിയുള്ള ആൾക്കാരുണ്ട്. അത്തരം മരുന്നുകളോട് അലർജിയുള്ള ആൾക്കാർക്കും കൊടുക്കാനുള്ള മരുന്ന് ഹോമിയോപ്പതിയിലുണ്ട്. ഈ ചില ആൾക്കാരില് മരുന്നുകളോടുള്ള അലർജി വന്ന് പെട്ടെന്ന് ഒരു മരിച്ചു പോകുന്ന അനാഫൈലൈറ്റിക് റിയാക്ഷൻസ് പോലെ വരുന്നവരും ഉണ്ട്. അതൊരു അക്യൂട്ട് എമർജൻസിയാണ്, അത് എപ്പോഴും ഒരു വളരെ പെട്ടെന്നൊരു ട്രീറ്റ്മെന്റ് കിട്ടിയില്ലെങ്കിൽ മരിച്ചു പോകാവുന്ന അവസ്ഥ വരെ ആകാവുന്ന ഒന്നാണത്. എന്നാൽ ചില ആൾക്കാർക്ക് മരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ തൊലിപ്പുറത്ത് റാഷ് പോലെ അങ്ങനെ പൊന്തി വരിക, നമ്മളൊരു പുഴു ഇഴഞ്ഞ പോലെ തിണർത്ത് പൊന്തി വരണൊക്കെ ആയിട്ട് കാണാൻ പറ്റും. അതാണ് കൂടുതലും ആൾക്കാർക്ക് ഉണ്ടാവുക. എന്നാൽ വളരെ ചെറിയ ആൾക്കാർക്ക് പെട്ടെന്നുള്ളൊരു റിയാക്ഷൻ ഉണ്ടാവാം, അനഫൈലൈറ്റിക് ഷോക്ക് എന്ന് പറയും, പെട്ടെന്ന് തന്നെ അവർക്ക് മരണം സംഭവിക്കാം. അത് കൂടുതലും ചില ഫുഡിൽ നിന്നും മെഡിസിൻസിൽ നിന്നും പിന്നെ എന്തെങ്കിലും തേനീച്ച അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മളെ കടിച്ചാലുമാണ് അത്തരത്തിൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ കൂടുതലായിട്ടും കണ്ടിരിക്കുന്നത്.
1: ഈ പ്രാണികൾ കടിക്കുമ്പോൾ ഇത്തരത്തിൽ വലിയ തോതിൽ ഒരു അനഫലറ്റിക് റിയാക്ഷൻ എന്ന് പറഞ്ഞല്ലോ, അതുപോലെ കൂടിയ തോതിൽ അലർജി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ?
0: അതെ, പ്രാണികൾ കടിച്ചാലും അത് കൂടുതലും സ്കിൻ അലർജിയാണ് കൂടുതലും കോസ് ചെയ്യാറ്. അർട്ടിക്കേരിയ എന്ന് പറയും, അത് നമ്മുടെ ശരീരത്തിൽ തടിച്ചു പൊന്തുന്ന ഒരവസ്ഥയാണ്. ആ കടിച്ച പ്രാണി കുത്തിവെക്കുന്ന അതിൽ നിന്നുണ്ടാവുന്ന ചില പ്രോട്ടീൻസിനോട് നമ്മൾ അമിതമായിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ പല ഭാഗങ്ങളിലും തടിച്ചു പൊന്തി ഭയങ്കര ചൊറിച്ചിൽ ഉണ്ടാവുന്ന ഒരവസ്ഥയുണ്ടാവും. പ്രാണികൾ കടിച്ചിട്ടൊന്നും അലർജി സ്നീസിങ് കൂടുതൽ കാണാറില്ല, അത് കൂടുതലും സ്കിൻ അലർജിയാണ് കാണാറ്. ഈ ഫുഡ് കഴിച്ചാലുണ്ടാവുന്ന അലർജിക്കും കൂടുതലും സ്കിൻ അലർജിയാണ് കാണാറ്. പക്ഷെ ചില ആളുകളിൽ ചില ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ അലർജിക് സ്നീസിങ്ങും കൂടുന്നതായിട്ട് കാണാറുണ്ട്. എസ്പെഷ്യലി ചില ചോക്ലേറ്റ്സ് അല്ലെങ്കിൽ ചില സിട്രസ് ഫ്രൂട്ട്സ്, ചിലപ്പോൾ പാലിൻ്റെ ഉൽപ്പന്നങ്ങൾ ഒക്കെ കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചില ആളുകളിൽ ഈ അലർജിക് റൈനൈറ്റിസും അതുപോലെ തന്നെ ചൊറിച്ചിൽ കൂടുന്നതായിട്ട് കാണാറുണ്ട്.
1: ഈ അലർജിക് റിയാക്ഷൻസ് ശരിക്കും പ്രായമായവരിൽ കുറഞ്ഞു വരാൻ സാധ്യതയുണ്ടോ? കാരണം ഇതൊക്കെ ആയിട്ട് ഒരുപാട് കാലം ഇടപഴകുമ്പോൾ ഇതിന്റെ ഒരു പ്രതികരണം കുറഞ്ഞു വരാനുള്ള സാധ്യതയുണ്ടോ? അതോ കുട്ടികളിലാണോ ഇത് കൂടുതൽ അലർജി പ്രശ്നം ഉണ്ടാക്കുന്നത്?
0: ഇപ്പോഴത്തെ ഒരു ഇതനുസരിച്ചിട്ട് കുട്ടികളിൽ ഏകദേശം ഒരു 15 മുതൽ 40% കുട്ടികൾക്ക് അലർജി ഉണ്ട്. മുതിർന്നവർക്കാണെങ്കിൽ 10 മുതൽ 30% അലർജിയുണ്ട്. അതാണ് ഇപ്പോഴത്തെ ഉള്ളൊരു കണക്ക് എന്ന് പറയുന്നത്. പിന്നെ പണ്ടത്തെ കാലം വെച്ചിട്ട് നോക്കുമ്പോൾ, പണ്ടൊക്കെ കുട്ടികൾ ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മണ്ണിലും തൊടിയിലും എല്ലാമാണ് കളിക്കുന്നത്, അവർ ആനിമൽസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാത്തിനോടും ഒരു എക്സ്പോഷർ കിട്ടുന്നുണ്ട്. ഇന്നത്തെ കുട്ടികൾക്ക് അങ്ങനെയല്ല, ആ ഒരു എക്സ്പോഷർ കിട്ടും.

0: കിട്ടിയതുകൊണ്ട് ഇന്നുള്ള മുതിർന്നവർക്ക് ചെറുതിലെ അലർജി അധികം കണ്ടിട്ടുണ്ടാവില്ല. ഒരു മുതിർന്നതിന് ശേഷമായിരിക്കും ഇത്തരം അലർജികൾ വന്നിട്ടുണ്ടാവുക. പക്ഷേ ഇപ്പോഴുള്ള കുട്ടികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർക്ക് ആ ഒരു പ്രായത്തിൽ തന്നെ, അത്രയും ചെറിയ പ്രായത്തിൽ തന്നെ അലർജി ലൈക്ക് സിംപ്റ്റംസ് ആണ് കൂടുതൽ. കാരണം ചെറിയ ചെറിയ മണ്ണിലും ഇതിലൊന്നും അവർ കളിക്കുന്നില്ല, അത്തരം ചെറിയ ചെറിയ പാത്തജൻസ് ആയിട്ട് അവർക്കൊരു ഇൻട്രാക്ഷൻ വരുന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഇമ്മ്യൂണിറ്റി അവർക്ക് ഡെവലപ്പ് ചെയ്യുന്നില്ല. അപ്പോൾ കിട്ടുന്ന സാധനത്തിനോട് നമ്മുടെ കുട്ടികളുടെ ശരീരം അമിതമായിട്ട് റിയാക്ട് ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ചെറിയ കുട്ടികളിൽ അലർജിയുടെ ഇത് കുറച്ച് കൂടുതലാണ് പണ്ടുള്ളത് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ. ഇവർ വലുതാവുമ്പോൾ, അതായത് 20 വയസ്സിലും 30 വയസ്സിലും തുമ്മിലുള്ള ആൾക്കാർക്ക് ഒരു 50 വയസ്സിലൊക്കെ ആയിരിക്കും ശ്വാസംമുട്ടൊക്കെ ആയിട്ട് മാറുക. പക്ഷേ ചെറിയ കുട്ടികളിൽ ഇപ്പോൾ ഒരു 6 വയസ്സും 7 വയസ്സുമുള്ള കുട്ടികൾ ഇപ്പോഴേ തുമ്മി നടക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ അലർജി തുമ്മലായിട്ട് അവർ ബുദ്ധിമുട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഒരു 10-30 വയസ്സൊക്കെ ആകുമ്പോഴേക്കും അവർക്ക് ഈ ശ്വാസംമുട്ടിൻ്റെ ബുദ്ധിമുട്ടുകളിലേക്കൊക്കെ അവർ വളരെ നേരത്തെ പോകാനുള്ള സാധ്യതയുണ്ട്.
1: അതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും ലക്ഷണം

0: ഇപ്പോൾ ഒരു 6 വയസ്സും 7 വയസ്സുമുള്ള ആ കുട്ടികൾ ഇപ്പോഴേ തുമ്മി നടക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ അലർജി തുമ്മലായിട്ട് അവർ ബുദ്ധിമുട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഒരു 10-30 വയസ്സൊക്കെ ആകുമ്പോഴേക്കും അവർക്ക് ഈ ശ്വാസം മുട്ടിൻ്റെ ബുദ്ധിമുട്ടുകളിലേക്കൊക്കെ അവർ വളരെ നേരത്തെ പോകാനുള്ള സാധ്യതയുണ്ട്.
1: അതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ ഉടനെ ചികിത്സ തേടുകയാണ് പ്രതിവിധി അല്ലെ?
0: തീർച്ചയായിട്ടും വളരെ കൃത്യമായിട്ടുള്ള ഒരു ചികിത്സ, കാരണം ഇത് കാര്യം സിമ്പിൾ ആണെങ്കിലും ഭയങ്കരമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ് ഈ അലർജി റൈനൈറ്റിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ ഒരു പരീക്ഷയുള്ള ഒരു ദിവസം രാവിലെ കുട്ടി എണീറ്റിരുന്ന തുമ്മാണ്, 10-15 പ്രാവശ്യം തുമ്മി കഴിയുമ്പോഴത്തേനും അവന് നമുക്ക് തന്നെ അറിയാം, ഒരു 15 പ്രാവശ്യം നമ്മൾ കണ്ടിന്യൂസ് തുമ്മിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും സ്ട്രെയിനായി, ആ കുട്ടിക്ക് ക്ഷീണമായി. ചിലപ്പോൾ അന്ന് അവന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പരീക്ഷ ഉണ്ടാവാം, അതുപോലെ തന്നെ ഒരു ഇൻ്റർവ്യൂ ഉള്ളൊരു ദിവസമാണ്, അന്നും ഇതുപോലെ തുമ്മുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവൻ്റെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫിനെ അത് വല്ലാതെ ബാധിക്കും. അതുപോലെ എന്തെങ്കിലും ഒരു പെർഫോമൻസ് വേണ്ട ഒരു ജോലിയാണ്, ഒരു ടീച്ചറാണ് അല്ലെങ്കിൽ സ്റ്റേജിൽ കയറി എന്നും പെർഫോം ചെയ്യേണ്ട ഒരാളാണ്, ആ ആൾക്ക് എന്നും രാവിലെ ഇങ്ങനെ തുമ്മലാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടയർഡ്നെസ്സും കൊണ്ടായിരിക്കും അയാൾ ജോലിക്ക് പോവുക. അപ്പോൾ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുത്ത് ഇതൊന്ന് എങ്ങനെയെങ്കിലും അന്നത്തെ ദിവസത്തേക്ക് ഒന്ന് കുറച്ച് വെച്ച് പോവുക, അത് പിന്നെ അതൊരു ശീലമാവും. പിന്നെ കാലങ്ങൾ കഴിഞ്ഞ് ഇത് വലിയ ബുദ്ധിമുട്ടിലേക്ക് പോയി കഴിയുമ്പോഴായിരിക്കും അവർക്ക് തോന്നിയിരുന്ന അത് വേണ്ടിയിരുന്നില്ല എന്ന്. അപ്പം അതുകൊണ്ട് തുടങ്ങുമ്പോൾ തന്നെ കൃത്യമായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുക, ബുദ്ധിമുട്ട് കൂടുതലാണെങ്കിൽ അതനുസരിച്ചിട്ട് ബുദ്ധിമുട്ട് കുറയ്ക്കാനുള്ള മരുന്നുകളും ഹോമിയോപ്പതിയിൽ ലഭ്യമാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത്.
1: അലർജിക് റൈനൈറ്റിസിനെ കുറിച്ചും അതിന് ഹോമിയോപ്പതിയിലുള്ള ചികിത്സാ വിധികളെയും കുറിച്ച് ഇത്രയും വിശദമാക്കിയതിന് ഡോക്ടറോട് പ്രത്യേകം നന്ദി പറയുന്നു.
0: താങ്ക് യു.
2: അലർജിക് റൈനൈറ്റിസിന് ഹോമിയോപ്പതി ചികിത്സ, ഈ വിഷയത്തെക്കുറിച്ച് പാലാരിവട്ടം തപസ്യ ഹോമിയോപ്പതിയിലെ കൺസൾട്ടന്റ് ഡോക്ടർ അമ്പിളി ജോസുമായി ഇതുവരെ സംസാരിച്ചത് MV ശശികുമാർ.
3: തപസ്യ ഹോമിയോപ്പതി FM ഹെൽത്ത് ലൈൻ.

0: തപസ്യ ഹോമിയോപ്പതി FM ഹെൽത്ത് ലൈൻ. ഈ പരിപാടിയുടെ പ്രായോജകർ തപസ്യ ഹോമിയോപ്പതി.
1: അനാരോഗ്യവും അസുഖവും ഒരു സമസ്യയെങ്കിൽ ആരോഗ്യവും സൗഖ്യവും ഇവിടെ
0: തപസ്യ ഹോമിയോപ്പതി.
1: പ്രതിരോധത്തിന്റെ പ്രത്യക്ഷ വഴികളിൽ പ്രത്യാശയുടെ പ്രകാശമാണിവിടെ തപസ്യ ഹോമിയോപ്പതി. PJ ആന്റണി റോഡ്, പാലാരിവട്ടം, കൊച്ചി, തോട്ടക്കാട്ടുകര, ആലുവ.
0: തപസ്യ ഹോമിയോപ്പതി,
1: കളമശ്ശേരി, മറ്റൂർ, കാലടി.
0: ഫോൺ 7902922111. 7902922211.
1: തപസ്യ ഹോമിയോപ്പതി.
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 9 മണി കഴിഞ്ഞ് 1 മിനിറ്റും 10 സെക്കൻഡും.
3: സുരഭി. കൊച്ചി നിലയം തയ്യാറാക്കുന്ന പ്രതിവാര പരിപാടി സുരഭി.
4: പ്രിയ ശ്രോതാക്കളെ, സാഹിത്യ സുരഭിയിലേക്ക് സ്വാഗതം. പരിപാടിയിൽ ഇന്ന് ജമാൽ റാഷിയുടെ കഥ, ഓസ്ട്രേലിയൻ എഴുത്തുകാരൻ ജെറാൾഡ് മുർനെയിനിന്റെ സമതലങ്ങൾ എന്ന നോവലിനെക്കുറിച്ച് വൈക്കം മുരളി ചെയ്യുന്ന പ്രഭാഷണം, ഓമന NC കാർത്തിക എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ എന്നിവ കേൾക്കാം. ആദ്യം അവസ്ഥാന്തരം. ജമാൽ റാഷി സ്വന്തം കഥ വായിക്കുന്നു.
5: പ്രധാന പാതയുടെ കോലാഹലങ്ങളിൽ നിന്ന് ആഡംബരത്തിന്റെ നിശബ്ദതയോടെ ആ വാഹനം ഇരമല്ലൂരിലെ മൺവഴിയിലേക്ക് തിരിഞ്ഞു. വായനയുടെ പഴകിയ ചുവരുകളെ തൊട്ടുരുമി വേനലിൽ ഉണങ്ങിപ്പൊടിഞ്ഞ നാട്ടുവഴിയിലൂടെ അത് നീങ്ങിയപ്പോൾ ചക്രങ്ങൾക്കിടയിൽ നിന്ന് പൊടിപടലങ്ങൾ ഒരു ഭൂതകാലത്തെ പോലെ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു. അയാൾ കാറിന്റെ വിൻഡോ ഗ്ലാസ് പതുക്കെ താഴ്ത്തി. ഗ്രാമീണമായ നിഷ്കളങ്കതയുടെയും ഉണങ്ങിയ കരിയിലകളുടെയും പശുത്തൊഴുത്തുകളുടെയും സമ്മിശ്രമായ ഒരു സൗരഭ്യം ആ പൊടിപ്പടലങ്ങളിൽ കുഴഞ്ഞ് അയാളുടെ മുഖത്തേക്ക് അടിച്ചുകയറി. ഒരുതരം ആത്മീയമായ ലഹരിയോടെ അയാൾ വാഹനത്തിന്റെ വേഗത കുറച്ചു. നഗരത്തിലെ കോർപ്പറേറ്റ് യുദ്ധങ്ങളിൽ നിന്നും അക്കങ്ങളുടെ മരവിപ്പിൽ നിന്നും ഓടി ഒളിക്കാൻ അയാൾക്ക് കിട്ടുന്ന ഇത്തരം ഇടവേളകൾ കേവലം വിശ്രമമല്ല, ഒരു പുനർജന്മമാണ്. പ്രത്യേകിച്ച് തന്റെ ചോരയും വിയർപ്പും വീണ ഇരമല്ല

ൂർ എന്ന ഈ ജന്മദേശത്തേക്ക് വരുമ്പോൾ ഇന്ന് ഈ നാട്ടുകാർക്ക് അയാൾ ദൈവത്തിൻ്റെ ഒരു ലഘു രൂപമാണ്. അവരുടെ എല്ലാ സന്ദേഹങ്ങൾക്കും തർക്കങ്ങൾക്കും ആദ്യത്തെ വാക്കും അവസാനത്തെ വാക്കും തീരുമാനവും അയാളുടേതാണ്. ഈ വരവും അത്തരമൊരു കാരുണ്യ വ്യാപാരത്തിൻ്റെ ഉദ്ഘാടനത്തിനാണ്. 4 പതിറ്റാണ്ടുകളായി ഈ നാട്ടിലെ കുരുന്നുകൾക്ക് ആദ്യാക്ഷരത്തിൻ്റെ വെളിച്ചവും ഒപ്പം വിശപ്പിൻ്റെ വിളിക്ക് അല്പം ആശ്വാസവും നൽകിയ ബാലവാടി കേന്ദ്രീകരിച്ച് നാട്ടിലെ നിർധനരായ വയോധികർക്ക് ആഴ്ചയിലൊരിക്കൽ സദ്യ നൽകുന്ന പദ്ധതി. സാമ്പത്തികമായ ഏത് ഊടുവഴികളിലും അയാളുടെ കയ്യൊപ്പ് പതിഞ്ഞാൽ അത് വിജയത്തിലെത്തുമെന്ന് ഇന്നാട്ടുകാർക്ക് അനുഭവം കൊണ്ട് വിശ്വസിക്കുന്നു. പണം എന്നത് അയാൾക്ക് വെറുമൊരു അക്കക്കളി മാത്രമാണെന്ന് അവർക്കറിയാമായിരുന്നു. നാളെയാണ് ആ പുണ്യദിനം. ബംഗ്ലാവിൻ്റെ പടിക്കൽ നാരായണി കാത്തുനിൽപ്പുണ്ടായിരുന്നു, കാലത്തിൻ്റെ വെയിലേറ്റ് വാടിയ ഒരു പഴയ വൃക്ഷത്തെ പോലെ. അവരും ഭർത്താവ് അച്യുതനുമാണ് ഈ വലിയ സാമ്രാജ്യത്തിൻ്റെ കാവൽക്കാർ. കവാടം കടന്നു വരുമ്പോൾ നാരായണി പതിവ് പോലെ ഒരു വിനയ പുഞ്ചിരി തൂകി ഒതുങ്ങി നിന്നു. അയാൾ കാറിൽ നിന്നിറങ്ങി പിൻ സീറ്റിൽ നിന്നും പെട്ടിയെടുക്കുന്നതിനിടയിൽ ഒരു അണക്കെട്ട് പൊട്ടിയതുപോലെ നാരായണി സംസാരിച്ചു തുടങ്ങി. ഇപ്പോൾ എല്ലായിടത്തും കുഞ്ഞിനെക്കുറിച്ചാ സംസാരം. പസാവിയത്ത് കടവിലും ഹൈക്കോർട്ട് കവലയിലും നാളത്തെ പരിപാടിക്ക് എങ്കയങ്ങമാക്കണമെന്ന് പറഞ്ഞ് ആ ഗ്രാമവേദിയുടെ പിള്ളേർ ഓടി നടക്കുക. ഉപ്പും ശർക്കരയും ഒഴികെ ബാക്കിയെല്ലാം ഇവിടെന്നാ കൊണ്ടുപോയെ? അവർ പെട്ടെന്ന് ശ്വാസം വിടാനെന്നോണം ഒന്ന് നിർത്തി. എന്നിട്ട് ചോദിച്ചു, അല്ല കുഞ്ഞെന്താ ഒന്നും മിണ്ടാത്തേ? അതിന് എനിക്കൊരു വിടവ് തരണ്ടേ? അയാൾ ചുണ്ടിൽ ഒരു ചെറിയ ചിരി വരുത്തിക്കൊണ്ട് പറഞ്ഞു. തൻ്റെ വാചാലതയിലുണ്ടായ ജാള്യത മറച്ചുവെക്കാൻ നാരായണി പെട്ടെന്ന് തിരിഞ്ഞു. ആ, ഞാനങ്ങോട്ട് ചെന്നിട്ട് അച്ചുവേട്ടനെ ഇങ്ങോട്ട് പറഞ്ഞയക്കാം. കുഞ്ഞിന് രാത്രിക്ക് പതിവുള്ളത് തന്നെ മതിയല്ലോ, അല്ലേ? അയാൾ തലയാട്ടി. നാരായണി ഗേറ്റിന് പുറത്തേക്ക് കടന്നു, അയാൾ അകത്തേക്കും. വിശാലമായ പുരയിടത്തിൻ്റെ മധ്യത്തിൽ നിൽക്കുന്ന ഈ ബംഗ്ലാവ് പണ്ട് നാട്ടിലെ പ്രതാപികളായ ഒരു തറവാട്ടുകാരുടേതായിരുന്നു. കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ ആ വംശം ക്ഷയിച്ചു. അംഗങ്ങൾ പല വഴിക്ക് ചിതറി. ഒടുവിൽ ശേഷിച്ചയാൾ എല്ലാം വിട്ട് നഗരത്തിലേക്ക് കുടിയേറാൻ തീരുമാനിച്ചപ്പോൾ അയാൾ ഇതൊരു ദുരഭിമാനത്തിൻ്റെയോ ആഗ്രഹ സഫലീകരണത്തിൻ്റെയോ ഭാഗമായി വൻ വില കൊടുത്ത് വാങ്ങി. അന്ന് ആ പഴയ ഉടമ ഒരൊറ്റ നിർബന്ധമേ വച്ചുള്ളൂ. പറമ്പിൻ്റെ തെക്കേ അതിരിൽ ഞങ്ങളുടെ പൂർവികർ അന്തിയുറങ്ങുന്ന കുഴിമാടങ്ങളുണ്ട്, അവ നശിപ്പിക്കരുത് കഴിയുന്നത്ര കാലത്തോളം. അയാൾ അത് പാലിച്ചു. കാരണം മൺമറഞ്ഞവരുടെ നിശബ്ദതയോട് അയാൾക്ക് എപ്പോഴും ഒരു ബഹുമാനമുണ്ടായിരുന്നു. ലുങ്കിയും തോളിലൊരു തോർത്തും കയ്യിൽ സോപ്പുമായി അയാൾ പറമ്പിൻ്റെ കിഴക്കേ അറ്റത്തുള്ള കുളക്കടവിലേക്ക് നടന്നു. മക്കളില്ലാത്ത അച്യുതനും നാരായണിക്കും ഈ പറമ്പിലെ ഓരോ മരങ്ങളും ചെടികളും സ്വന്തം സന്തതികളായിരുന്നു. മരങ്ങളുടെ ഇലകളിൽ പോലും അവരുടെ പരിപാലനത്തിൻ്റെ സ്നേഹസ്പർശം പ്രകടമായിരുന്നു. കുളത്തിലെ തണുത്ത വെള്ളത്തിൽ ശരീരം മുക്കി നഗരത്തിൻ്റെ അഴുക്കുകളെല്ലാം കഴുകിക്കളഞ്ഞ് അയാൾ തിരിച്ചെത്തുമ്പോഴേക്കും അത്താഴത്തിനുള്ള നേന്ത്രപ്പഴവും പാലും മേശപ്പുറത്ത് തയ്യാറായിരുന്നു. ഉമ്മറത്ത് കയ്യിൽ തടിച്ച ഒരു കണക്ക് പുസ്തകവുമായി അച്യുതൻ കാത്തുനിൽപ്പുന്നുണ്ടായിരുന്നു. അയാൾ ഒരു വട്ടം വന്നു പോയതിനു ശേഷമുള്ള വരവ് ചെലവുകളുടെ കൃത്യമായ കണക്കുകൾ ബോധിപ്പിച്ചാലേ അച്യുതന് ഉറക്കം വരൂ. യജമാനൻ ഇതൊന്നും പരിശോധിക്കാറില്ലെന്ന് അച്യുതനറിയാം. എങ്കിലും അതൊരാചാരമാണ്, വിശ്വാസ്യതയുടെയും അധികാരത്തിൻ്റെയും ഇടയിലുള്ള ഒരു ചെറിയ ചടങ്ങ്. അയാൾ ആ പുസ്തകം വാങ്ങി വെറുതെ താളുകൾ മറിച്ചു, ആവശ്യമായ ഇടങ്ങളിൽ ഒപ്പിട്ട് നൽകി. ആ മുഖത്ത് ഒരു തൃപ്തി പടർന്നു. അച്യുതൻ വണങ്ങി തിരികെ നടന്നു. രാത്രിയായി. മഴയില്ലാത്ത ഇത്തരം രാത്രികളിൽ അയാൾ ഉറങ്ങുന്നത് മുകളിലെ തുറന്ന ടെറസിലാണ്. അയാൾ ആകാശത്തേക്ക് കണ്ണും നട്ട് കിടന്നു. മേഘങ്ങൾ നിഗൂഢമായ ഏതോ ലക്ഷ്യത്തിലേക്ക് മെല്ലെ ചലിക്കുന്നുണ്ട്. താഴെ വയലിൽ നിന്നും വീശുന്ന തണുത്ത കാറ്റിൽ രാത്രി സഞ്ചാരന്മാരായ ജീവികളുടെ മന്ത്രങ്ങൾ കേൾക്കാം. അത് പ്രകൃതിയുടെ ഒരു താരാട്ടായിരുന്നു. എന്നിട്ടും പതിവിന് വിപരീതമായി ഉറക്കം അയാളെ വല്ലാതെ വഞ്ചിച്ചു. ഓർമ്മകൾ ഇരച്ചു കയറാൻ തുടങ്ങി. വിസ്തൃതിയുടെ ആഴങ്ങളിൽ ആരും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ കാലം മനഃപൂർവ്വം മറവിയിലേക്ക് തള്ളിയ ഒരു മുഖം അയാളുടെ മനസ്സിലേക്ക് ഒരു പ്രതിബിംബം പോലെ തെളിഞ്ഞു വന്നു. സ്വന്തം ജീവിതയാത്രയിൽ എപ്പോഴൊക്കെയോ ഒരു ചാലകശക്തിയായി മാറിയ ആ മുഖത്തെ അയാൾക്ക് ഭയത്തോടെയല്ലാതെ ഓർക്കാനാകില്ലായിരുന്നു. ചണച്ചാക്കിൻ്റെ നൂലുകൾ പോലെ ജടപിടിച്ച തലമുടിയും ഉണങ്ങിയ മുള്ളുവേലി പോലെ എല്ലുകൾ തള്ളി നിൽക്കുന്ന ശരീരവുമുള്ള ഒരാൺകുട്ടി. അവൻ അയാളെ നോക്കി പരിഹാസത്തോടെ ചിരിക്കുകയാണോ? പലതും വെട്ടിപ്പിടിച്ചുവെന്ന അഹങ്കാരത്തിൽ കാലം നടത്തുന്ന ഒരു ക്രൂരമായ തമാശയാണോ അത്? മനസ്സ് പെട്ടെന്നൊരു പഴയ ദൃശ്യത്തിലേക്ക് വഴുതി വീണു.
ബാലവാടിയിൽ വൈകുന്നേരം

0: അന്നേരം പഠിതാക്കൾക്ക് മഞ്ഞ നിറമുള്ള ഉപ്പുമാവ് വിളമ്പുകയാണ്. അതിൻ്റെ സുഗന്ധം ആ പരിസരമാകെ നിറഞ്ഞു നിൽക്കുന്നു. ബാക്കി വരുന്ന ഉപ്പുമാവിൻ്റെ ഒരു പങ്ക് പറ്റാനായി അവിടെ പഠിക്കാത്ത വിശപ്പ് കൊണ്ട് വയറെരിയുന്ന തെരുവ് കുട്ടികളുടെ ഒരു സംഘമുണ്ട്. അതിൽ ആ കുട്ടിയുമുണ്ട്. കാത്തുനിന്ന് ക്ഷമകെട്ട അവൻ തൻ്റെ കയ്യിലിരിക്കുന്ന ചുളുങ്ങിപ്പൊളിഞ്ഞ അലുമിനിയം പാത്രവുമായി കുട്ടികളുടെ ഇടയിലേക്ക് തിക്കിക്കയറി. വിശപ്പിൻ്റെ ആർത്തിയോടെ അവൻ ആ പാത്രം നീട്ടി. എന്നാൽ അടുത്ത നിമിഷം ഏവരുടെയും മുൻപിൽ വച്ച് ഒരു ക്രൂരമായ കൈ ആ പാത്രത്തിനുമേൽ അടിച്ചു. ആ അലുമിനിയം പാത്രം എല്ലാവരുടെയും തലയ്ക്ക് മുകളിലൂടെ ദൂരേക്ക് തെറിച്ചു പോകുന്നതാണ് അവൻ കണ്ടത്. വറ്റിയ കണ്ണുകളോടെ അപമാനിതനായി അവൻ അലിഞ്ഞുപോയി. ഒരു ഞരക്കത്തോടെ അയാൾ ഞെട്ടി ഉണർന്നു. നെറ്റിയിൽ വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞിരുന്നു. ചുറ്റും നോക്കി എല്ലാം പഴയപടി തന്നെയുണ്ട്. തെളിഞ്ഞ ആകാശം, ചന്ദ്രൻ്റെ ശാന്തമായ പ്രകാശം, പ്രകൃതിയുടെ നിശബ്ദത. അയാൾ പുതപ്പ് തലവഴി മൂടി വീണ്ടും ഉറങ്ങാൻ ശ്രമിച്ചു. പിറ്റേന്ന് പകൽ അയാളുടെ വാഹനം ബാലവാടിയിലേക്കുള്ള ഇറക്കം ഇറങ്ങി വരുന്നത് കണ്ട് നാട്ടുകാരും സംഘാടകരും റോഡിലേക്ക് ഇറങ്ങി നിന്നു. അയാൾ പുറത്തിറങ്ങിയതും ഏവരും സ്നേഹാന്വേഷണങ്ങളുമായി ചുറ്റും കൂടി. അധികാരമുള്ള, പണമുള്ള, വിശിഷ്ടതയോടുള്ള ആദരവ് എല്ലാവരുടെയും മുഖത്തുണ്ടായിരുന്നു. ലളിതമായ ഉദ്ഘാടന ചടങ്ങായിരുന്നു എങ്കിലും പ്രസംഗങ്ങൾ അയാളെ പുകഴ്ത്തി പറയാൻ മത്സരിച്ചു. അയാൾ അതൊക്കെ ഒരുതരം നിസ്സംഗതയോടെ കേട്ടിരുന്നു. ഒടുവിൽ സദ്യയുടെ സമയമായി. താഴെ വിരിപ്പിൽ വയോധികർക്കൊപ്പം അയാളും ഇരുന്നു. വിളമ്പുകാർ ആവേശത്തോടെ വിഭവങ്ങൾ ഇലകളിൽ നിറച്ചു. എന്നാൽ അയാളുടെ ശ്രദ്ധ സദ്യയിലായിരുന്നില്ല. തനിക്ക് ചുറ്റുമിരിക്കുന്ന വയോജനങ്ങളെ അയാൾ ഓരോരുത്തരായി സൂക്ഷ്മമായി നിരീക്ഷിക്കുകയായിരുന്നു. ഒടുവിൽ അയാളുടെ നോട്ടം കൃത്യമായി തനിക്ക് തൊട്ടുമുന്നിൽ അഭിമുഖമായിരിക്കുന്ന ഒരു വൃദ്ധയിൽ ഉടക്കി നിന്നു. അവർ വിറയ്ക്കുന്ന കൈകളോടെ ഇലയിലേക്ക് നോക്കുകയാണ്. പെട്ടെന്ന് അവർ തലയുറുത്തി അയാളെ നോക്കി. ഇരുവർക്കുമിടയിൽ ഒരു നിശബ്ദമായ നിമിഷം കടന്നുപോയി. അതെ, ഇത് അവർ തന്നെയാണ്. നാലു പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ആ അലൂമിനിയം പാത്രം അടിച്ചു തെറിപ്പിച്ച അതേ കൈകളുടെ ഉടമ. ഇന്ന് അവരുടെ പല്ലുകൾ കൊഴിഞ്ഞിരിക്കുന്നു. കവിളുകൾ ഒട്ടി വെറുവൊരു അസ്ഥികൂടമായി മാറിയിരിക്കുന്നു. കാലം അവരിൽ വരുത്തിയ മാറ്റങ്ങൾ ഭയങ്കരമായിരുന്നു. എങ്കിലും അന്നത്തെ ആ അഹങ്കാരത്തിൻ്റെ ചെറിയൊരു നിഴൽ ഇപ്പോഴും ആ കണ്ണുകളിൽ ഉണ്ടായിരുന്നോ? ഇന്ന് ഇരുവരും മുഖാമുഖം ഇരിക്കുകയാണ്. കാലത്തിൻ്റെ എന്തു വലിയ വിരോധാഭാസം! അന്ന് ഒരു തരി ഉപ്പുമാവിന് വേണ്ടി തന്നെ അടിച്ചോടിച്ച അതേ സ്ത്രീ ഇന്ന് തൻ്റെ കാരുണ്യത്തിൽ തൻ്റെ ചെലവിൽ നൽകുന്ന അന്നം ഉണ്ണാനായി മുന്നിലിരിക്കുന്നു. പ്രതികാരത്തിൻ്റെയല്ല, മറിച്ച് കാലത്തിൻ്റെ കാവ്യനീതിയുടെ ഭീകരത അയാളെ തളർത്തിക്കളഞ്ഞു. അയാളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. കണ്ണുകളിൽ നിന്നും ഒലിച്ചിറങ്ങിയ ഉപ്പുനീർ മുന്നിലെ സദ്യവട്ടങ്ങളിലേക്ക് ഇറ്റുവീണു. സംഘാടകർ കഴിക്കാം എന്ന് പറയുന്ന ഔപചാരികതയ്ക്ക് പോലും കാത്തു നിൽക്കാതെ അയാൾ കൈ നിറയെ ചോറ് വാരി വലിച്ച് തിന്നു തുടങ്ങി. ആ സദ്യക്ക് അയാളുടെ കണ്ണീരിൻ്റെ ഉപ്പ് രസമുണ്ടായിരുന്നു. അത് വിശപ്പടക്കാനായിരുന്നില്ല, മറിച്ച് തൻ്റെ ഭൂതകാലത്തിൻ്റെ മുറിവുകളെ ആസ്വദിച്ച് തിന്നു തീർക്കുകയായിരുന്നു അയാൾ.
1: അവസ്ഥാന്തരം. ജമാൽ റാഷിയുടെ കഥയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി ഓസ്ട്രേലിയൻ എഴുത്തുകാരൻ ജെറാൾഡ് മുർനെയിനിന്റെ സമതലങ്ങൾ എന്ന നോവലിനെക്കുറിച്ച് വൈക്കം മുരളി ചെയ്യുന്ന പ്രഭാഷണം കേൾക്കാം.
2: 2024 സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം ആർക്കാണ് ലഭിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ലോകമെമ്പാടുമുള്ള ആസ്വാദകർക്കിടയിൽ സെപ്റ്റംബർ മാസത്തിൽ തന്നെ സജീവമായി നിലനിന്നിരുന്നു. വായനയെ വളരെ ഗൗരവമായി കാണുന്ന സാഹിത്യാസ്വാദകർ കണ്ടെത്തിയ ഒരു നാമം ആസ്ട്രേലിയൻ എഴുത്തുകാരൻ ജെറാൾഡ് മുർനെയിൻ്റേതായിരുന്നു. വളരെ വർഷങ്ങൾക്ക് മുമ്പ് 1973 പാട്രിക് വൈറ്റിന് നോബൽ സമ്മാനം ലഭിച്ചതിന് ശേഷം അവിടെ നിന്നും ആരെയും പരിഗണിക്കപ്പെട്ടില്ല. ഈ പാട്രിക് വൈറ്റിൻ്റെ നാമത്തിലുള്ള സാഹിത്യ പുരസ്കാരം 2009 ലഭിച്ച മഹാപ്രതിഭാശാലിയാണ് ജെറാൾഡ് മുർനെയിൻ. 1939 മെൽബോൺ നഗരത്തിൻ്റെ പ്രാന്തപ്രദേശമായ കോംബർഗിലാണ് ഇദ്ദേഹം ജനിച്ചത്. കഴിഞ്ഞ 60 മെൽബേണിലാണ് താമസിച്ച് സാഹിത്യരചനയിൽ മുഴുകിയിരിക്കുന്നത്. ഒരു കത്തോലിക്ക പാതിരിയുടെ പരിശീലനം ഉപേക്ഷിച്ച് പ്രൈമറി സ്കൂൾ അധ്യാപകൻ്റെ ജോലിയിലേക്ക് അദ്ദേഹം വരികയായിരുന്നു. 1974 ആദ്യത്തെ നോവലായ ടമാറിസ് ക്രോ പുറത്തുവന്നു. പിന്നീട് മേഘപാളികളിൽ ഒരു ജീവിതകാലം, കോപ്പയ്ക്കൊപ്പം ഭൂദൃശ്യം, ഉൾപ്രദേശം, വെൽവെറ്റ് വാട്ടേഴ്സ്, എമറാൾഡ് ബ്ലൂ, ബാർലി പഞ്ച്, എ ഹിസ്റ്ററി ഓഫ് ബുക്ക്സ്

തുടങ്ങിയ ഫിക്ഷണൽ രചനകൾ പുറത്തുവന്നു. കൂടാതെ നോൺ ഫിക്ഷനും ചെറുകഥകളും കവിതകളും അദ്ദേഹത്തിൻ്റെതായി പുറത്തു വന്നിട്ടുണ്ട്. ഈ മഹാനായ എഴുത്തുകാരൻ്റെ മാസ്റ്റർ പീസ് നോവലായ 1982 പുറത്തു വന്ന സമതലങ്ങൾ എന്ന നോവലിനെക്കുറിച്ചാണ് ഇവിടെ വിശകലനം ചെയ്യുവാൻ ശ്രമിക്കുന്നത്. ജെറാൾഡ് മുർനെയിൻ്റെ ഈ നോവൽ സമതലങ്ങളിൽ ജീവിക്കുവാൻ നിയോഗിക്കപ്പെട്ട കുടുംബാംഗങ്ങളുടെ കഥയാണ് പറയുന്നത്. അവരുടെ ഭൂപ്രദേശങ്ങളും ചരിത്രവും സംസ്കാരവും പുരാണേതിഹാസങ്ങളും ഒക്കെ ഒരുതരം ഒഴിയാബാധ പോലെ ഇവിടെ സമന്വയിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതുവരെ എഴുതപ്പെടാത്ത ഓസ്ട്രേലിയൻ സാഹിത്യത്തിൻ്റെ ഒരു വിലാപമായിട്ടാണ് ഇതിനെ നിരൂപകർ ദർശിക്കുന്നത്. നോവലിൻ്റെ ആദ്യത്തെ എഡിഷനിൽ ഇതിനെക്കുറിച്ചുള്ള സൂചനകളും ഉണ്ടായിരുന്നു. വർഷങ്ങൾക്ക് ശേഷവും ഈ ചെറിയ മാസ്റ്റർ പീസ് നോവൽ അവിടുത്തെ ഫിക്ഷൻ്റെ ചരിത്രത്തിൽ ഒറ്റപ്പെട്ട രൂപമായി നിലനിന്നു. പക്ഷേ ഇത്തവണത്തെ നോബൽ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് അത്രയ്ക്കൊന്നും മികവ് കാട്ടാതെ തെക്കൻ കൊറിയൻ എഴുത്തുകാരിയായ ഹാൻ ഗാങ്ങിനാണെന്നറിഞ്ഞപ്പോൾ അവരുടെയൊക്കെ വിലയിരുത്തലുകളുടെ മൂല്യത്തകർച്ച പ്രത്യേകം തിരിച്ചറിയാൻ കഴിഞ്ഞു. മൗലികതയുടെ കാര്യത്തിൽ ഏറ്റവും ഉദാത്തമായ ഒരു തലത്തിൽ നിൽക്കുന്ന രചനയാണെങ്കിലും സമതലങ്ങൾ ഒരു തികഞ്ഞ നർമ്മബോധത്തിനുള്ളിൽ വികസിതമാകുന്ന ഒന്നാണ്. നോവലിൻ്റെ സഞ്ചാരത്തിനുള്ളിൽ ചേർന്ന് സഞ്ചരിക്കുമ്പോൾ ഇതിനുള്ളിൽ അദ്ദേഹം ഓസ്ട്രേലിയൻ ഭൂമികയുടെ ദേശീയ ആകാംക്ഷകളെ ഉൾക്കൊള്ളുകയും ചെയ്യുന്നുവെന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുവാൻ കഴിയും. അവിടുത്തെ ജനതയുടെ നിലനിൽപ്പും സാംസ്കാരിക പൈതൃകവും സമതലങ്ങളിൽ ഒറ്റപ്പെട്ട് കഴിയേണ്ടി വരുന്ന ഒരു ജനതയുടെ ജീവിത നിയോഗങ്ങളും ഇവിടെ ശരിക്കും പ്രതിഫലിക്കുന്നുണ്ട്. ഓസ്ട്രേലിയൻ ഭൂമികയുടെ ഉൾനാടുകളിലേക്ക് അവിടുത്തെ ജനതയുടെ ജീവിതത്തെക്കുറിച്ചും സിനിമയെടുക്കുവാൻ തയ്യാറായി പോകുന്ന ഒരു മനുഷ്യൻ്റെ കഥയാണ് ഇതിലുള്ളത്. ചെറുപ്പക്കാരനായ ഒരു സിനിമാ സംവിധായകൻ്റെ ആകാംക്ഷകൾ നിറഞ്ഞ ജീവിത നിയോഗങ്ങളുടെ ചിത്രവും അതിൻ്റെ അനന്തരഫലങ്ങളുമാണ് ഇതിലൂടെ വികസിതമാകുന്നത്. പക്ഷെ തൻ്റെ ക്ലേശപൂർണമായ ദൗത്യം നേടിയെടുക്കുവാൻ ശരിക്കും സമ്പന്നനായ ഒരു ഉൾനാടൻ പ്രഭുവിനെ അയാൾ സഹായിയായി കണ്ടെത്തുന്നു. മുർണയിൻ ഇവിടെ സമകാലീന സിനിമയിലെ ഫിലിം മേക്കറുകൾ ചിലവഴിക്കുന്ന സമയത്തെക്കുറിച്ചോ ലോകത്തെക്കുറിച്ചോ പ്രതീകാത്മകമായി ചിന്തിക്കുന്നതിൻ്റെ ചിത്രമായി ഇതിനെ നാം കാണണം. ഓസ്ട്രേലിയയുടെ വേറിട്ടൊരു മുഖമാണ് മുർണയിൻ കാണിച്ചു തരുന്നത്. അതിനുവേണ്ടി പതിവ് വഴികൾ വിട്ട് അലിഗറിയുടെ വേറിട്ടൊരു പാത സ്വീകരിക്കുവാനും അദ്ദേഹം തയ്യാറായി. ഇവിടെ നോവലിലെ നമ്മുടെ ആഖ്യാതാവ് വരുന്ന ആൾ മറ്റുള്ള സമതലങ്ങളിലെ നിവാസികളെ ശ്രദ്ധിക്കുവാൻ വേണ്ടത്ര സമയം എടുക്കുകയും ചെയ്തിരുന്നു. അതിനുവേണ്ടി അയാൾ അവിടുത്തെ ചരിത്രത്തെയും സംസ്കാരത്തെയും രീതികളെയും പഠിക്കുവാനും ശ്രമിച്ചിരുന്നു. തൻ്റെ സിനിമാ പ്രോജക്റ്റിൽ വേണ്ട പോലെ പിന്തുണ തരുവാൻ കഴിയുന്ന ഒരു ഭൂവുടമയെ അയാൾ ലക്ഷ്യമിടുകയും ചെയ്തു. അതിൽ അയാൾ വിജയിക്കുകയും സാവധാനം തനിക്ക് വേണ്ട സാമ്പത്തികമായ മൂല്യം അയാളിൽ നിന്ന് നേടിയെടുക്കുവാനും ശ്രമിച്ചു കഴിഞ്ഞിരുന്നു. ആഖ്യാതാവിൻ്റെ ഏറ്റവും ലളിതമായ വിവരണ ശ്രേണികൾ ആവാഹിച്ചെടുക്കുന്നത് ഒരു തരം മുന്നറിയിപ്പിക്കലിൻ്റെ വികാസത്തിലൂടെയും തൊട്ടു ചേർന്നുള്ള അപപ്രംശത്തിലൂടെയുമാണ്. തുടർച്ചയായി സംഭവിക്കുന്ന ഒരു രൂപാന്തരത്വമായിട്ടാണ് ഇതിനെ കാണേണ്ടത്. ഏറ്റവും ചെറിയ കാര്യങ്ങൾ പോലും ശരിക്കും പഠിക്കേണ്ടതായി വരുന്ന ഒരവസ്ഥയിൽ ആഖ്യാതാവിൻ്റെ അനുഭവ സമ്പത്ത് ഉപയോഗിക്കുവാനുള്ള തയ്യാറെടുപ്പും ആവശ്യമായി വന്നിരുന്നു. ഭൂമിയുമായുള്ള മനുഷ്യൻ്റെ ബന്ധമാണ് ഇവിടെ കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടതായി വരുന്നത്. ഇവിടെ സമതലങ്ങളുടേതായ ഭൂദൃശ്യങ്ങൾ നിർവചിക്കുന്നത് വേറിട്ട ചില വശങ്ങളെയാണ്. അതിൽ സൗന്ദര്യാത്മകതയും അവിടുത്തെ നിവാസികളുടെ മൂല്യങ്ങളും ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. പക്ഷേ അവിടുത്തെ നിവാസികൾ സ്വയം അധികമൊന്നും യാത്ര ചെയ്യാത്തവരാണ്. ജീവിത സംബന്ധിയായി അവർ അതിനെ സഞ്ചാരങ്ങളുമായി ബന്ധപ്പെടുത്തുവാനും തയ്യാറല്ലായിരുന്നു. വായിക്കുവാൻ തുടങ്ങുമ്പോൾ ലളിതമെന്ന് തോന്നുമെങ്കിലും മുർണയിൻ കുറച്ച് സങ്കീർണമായ തലങ്ങളിലേക്കാണ് നമ്മെ കൊണ്ടുപോകുന്നത്. പക്ഷേ നാം ഇത് തീർച്ചയായും വായിച്ചിരിക്കണം. ഒരു പരിധിവരെ കാഫ്കയെയും കാൽവിനോയെയും എന്തിനും ബോർഹസിനെയും സ്വന്തം രചനയിലൂടെ അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിക്കും. പക്ഷേ അപ്പോഴും തൻ്റേതായ വേറിട്ട ഒരു നോവൽ സങ്കല്പത്തിലേക്കാണ് അദ്ദേഹം ഈ മാസ്റ്റർ പീസിനെ തിരിച്ചുവിടുന്നത്. ഇവിടെ ഒന്നും ഒന്നിൻ്റെയും അനുകരണമാവുന്നില്ല. സ്വന്തം ഭൂമികയായ ആസ്ട്രേലിയൻ സങ്കല്പത്തെ വിഭാവനങ്ങളിലൂടെ സ്വതന്ത്രമാക്കുവാനാണ് മുർണയിൻ ശ്രമിക്കുന്നത്. അതോടൊപ്പം നർമ്മബോധത്തോടെ ആഖ്യാനത്തെ നിലനിർത്തുവാനും മുർണയിൻ ശ്രദ്ധിക്കുന്നുണ്ട്. സ്വന്തം നിരീക്ഷണങ്ങളുടെയും ഗവേഷണങ്ങളുടെയും പ്രതിഫലനങ്ങൾ ഈ നോവലിൽ കണ്ണിയായി കോർത്തിണക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. തൻ്റെ പ്രോജക്റ്റിൻ്റെ പിൻബലമായി വരുന്ന മനുഷ്യൻ്റെ ഭാര്യയുമായൊരു നിഗൂഢമായ ബന്ധം നിലനിർത്തിയതിനുള്ളിലെ ആശയസമ്പന്നത ഈ നോവലിൻ്റെയും മുഖ്യധാരകളിലൊന്നാണ്. ലൈബ്രറി

0: ആത്മാവിലൂടെയും വിശാലമായ അകത്തളങ്ങളിലൂടെയും അവർക്കിടയിലെ ആത്മബന്ധം നിശബ്ദമായ ഇടങ്ങളിൽ എങ്ങനെയൊക്കെയോ ഒരു സാന്ത്വനം പോലെ ഒപ്പം ചേരുന്നുമുണ്ട്. ഇവിടെ ആഖ്യാതാവായ കഥാപാത്രം സ്വന്തം തോന്നലുകളെ അനാവരണം ചെയ്യുമ്പോൾ ബോധപൂർവം അദ്ദേഹം അതിന് ശ്രമിക്കുന്നുമുണ്ട്. ഇവിടെ നിങ്ങൾക്ക് വരുവാനും താമസിക്കുവാനും കഴിയുകയാണെങ്കിൽ നോവൽ ഒന്നുകൂടി ഹൃദയത്തിലേക്ക് ചേർന്ന് നിൽക്കും. ഇവിടെ കാറ്റിൻ്റെ നിശ്വാസങ്ങളിൽ പോലും ഗതിമാറ്റം വായനക്കിടയിൽ സംഭവിക്കുന്നതായി കാണാം. നോവലിലെ മാറി മാറി വരുന്ന കഥാപാത്ര സങ്കല്പങ്ങൾ ഇത്തരം അന്തരീക്ഷ ചേരുവകൾക്കൊപ്പം വികസിപ്പിക്കുവാനും മുർണയിന് നന്നായിട്ടറിയാം. ഇവിടെയുള്ള ഒരു വായനക്കാരന് തോന്നുന്ന പലതും ഒരു ബാഹ്യലോകത്തെ വായനക്കാരന് അനുഭവപ്പെടണമെന്നില്ല. പക്ഷേ മുർണയിനിൻ്റെ ഈ കൊച്ചു മാസ്റ്റർ പീസ് ലോക സാഹിത്യത്തിൽ അംഗീകരിക്കപ്പെടുവാൻ വലിയ കാലതാമസമൊന്നും ഉണ്ടായില്ല. പ്രിയ വായനക്കാരെ, നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കണം. ആസ്ട്രേലിയയ്ക്ക് പുറത്തുള്ള ഒരു ലോകത്തേക്ക് സംക്രമിക്കുവാൻ ഒരിക്കലും ശ്രമിക്കാത്ത ഈ പ്രതിഭ ഒരു മഹാവിസ്മയമാണ്. ഒരുപക്ഷേ നിങ്ങളെ മുർണയിൻ എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയാതെ വരുന്നുണ്ടാകും. നയിക്കപ്പെടുന്നതിൽ നിന്നും നിങ്ങൾക്ക് സ്വതന്ത്രരാകുവാനും കഴിയില്ല. 1982 പുറത്തുവന്ന ഈ നോവൽ ഇന്നും ലോക സാഹിത്യത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിലും നമ്മുടെ നോവൽ സാഹിത്യ പുരസ്കാര സമിതിയുടെ അവബോധത്തിൽ വെളിച്ചം വീശാതെ പോകുന്ന ഒരു മഹാദുരന്തമായി മാറുകയാണ്. സിറിയൻ മഹാകവി അഡോണിസും അവരോട് പൊറുക്കട്ടെ. സ്വന്തം ഭൂമികയുടെ അത്രയ്ക്കൊന്നും അറിയപ്പെടാത്ത പോയ തലങ്ങൾ ഈ മാസ്റ്റർ പീസിലൂടെ മുർണയിൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു. വായനയിലൂടെ അതിനെ നിങ്ങൾ സ്വന്തമാക്കുക.
1: ഓസ്ട്രേലിയൻ എഴുത്തുകാരൻ ജെറാൾഡ് മുർണയിനിൻ്റെ സമതലങ്ങൾ എന്ന നോവലിനെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് വൈക്കം മുരളി. ഇനി ഓമന എൻ സി കാർത്തിക എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ കേൾക്കാം.
2: ഐഡന്റിറ്റി രേഖപ്പെടുത്തുക. ഇത് എന്റെ അസ്ഥികൾ കൊണ്ട് തീർത്ത ഭൂപടമാണ്. കാലം കവർന്നെടുത്ത എന്റെ വിലാസങ്ങളുടെ പുസ്തകം. കാലം കവർന്നെടുത്ത എന്റെ വിലാസങ്ങളുടെ പുസ്തകം. എന്റെ കയ്യിലെ അടയാളങ്ങൾ വെറുമൊരു രേഖയല്ല. വർഷങ്ങളായി ഏറ്റ വെയിലിൻ്റെയും മഴയുടെയും കവിതകൾ കൊത്തിയ ശിലാശാസനങ്ങളാണ് അത്. കടൽ കുടിച്ചു തീർത്ത ദാഹമായിരുന്നില്ല എൻ്റേത്, എൻ്റെ മണ്ണിലെ നീറ്റലായിരുന്നു. ഒരിക്കലും നിശബ്ദമാക്കാൻ കഴിയാത്ത ഒരു പക്ഷിയുടെ അവസാനത്തെ ചിറകടിയാണ് ഞാൻ. എൻ്റെ നെറ്റിയിലെ ചുളിവുകളിൽ ചരിത്രം അതിൻ്റെ വേരുകൾ പടർത്തുന്നു. ഓരോ ഇലകളിലും എൻ്റെ രക്തത്തിൻ്റെ പച്ചപ്പാണ്. നീ എറിഞ്ഞുടച്ച മൺപാത്രങ്ങളിൽ നിന്നും ഇന്നും ഒരു പുതുവഴിയുടെ ഗന്ധമുയരുന്നു. കുറിച്ചുവെക്കുക, ഞാൻ ആകാശത്തിനും ഭൂമിക്കും ഇടയിൽ പടരുന്ന ഒരു വലിയ മൗനമാണ്. സമയത്തിൻ്റെ ചങ്ങല പൊട്ടിക്കുന്ന ഒരു യുഗത്തിൻ്റെ ഗർജനം. ജനിമൃതികൾക്കിടയിലൂടെ തോറ്റുമടങ്ങുന്ന വിദ്യാർത്ഥിയെപ്പോലെ പിൻവാതിൽ തേടുന്ന മനസ്സ്, ഭൂതകാലത്തിൻ്റെ ചവിട്ടടിയൊച്ചയിൽ പൊടിഞ്ഞു താഴുന്ന പച്ചപ്പുകൾ, മലയുടെ സങ്കീർത്തനം നിലച്ച ഇടങ്ങൾ, ജനിമൃതികൾക്കിടയിലെ ജാനവീ മന്ത്രം, ഓർമ്മകൾ ചരിഞ്ഞ മനസ്സിൽ ഉണ്മയുടെ അസ്തമനം, കനലിരിയുന്ന പടിഞ്ഞാറ്റേ ചിന്തകൾ, ചിറകിനടിയിൽ ഏകാന്തതയുടെ കൂട്, അവിടെ ഭൂതകാലത്തെ പൂട്ടിയ വീട്. അഭൗമം. പുതുക്കം മങ്ങിയ താളിയോലകളിൽ നിന്നും മഷിത്തുള്ളിയായി ഞാൻ നിന്റെ വിരൽത്തുമ്പിലേക്ക് ഉരുണ്ടു വീഴുന്നു. കേവലം രക്തമല്ല അത്, ഞാൻ പാതിവഴിയിൽ നിർത്തിയ മന്ത്രങ്ങളുടെ തപസ്സാണ്. നീ എന്ന ഉടലിൻ്റെ വാതിലുകൾ തുറന്നിടുക, ഞാൻ കാറ്റായി അകത്തേക്ക് പ്രവേശിക്കാം. അവിടെ നിന്റെ മൗനത്തിൻ്റെ ഗുഹകളിൽ ഞാൻ ഒളിപ്പിച്ചു വെച്ച പഴയൊരു സൂര്യനുണ്ട്, അതിനെ നിന്റെ വരികളിലേക്ക് ആവാഹിക്കുക. നമ്മൾ ഇപ്പോൾ രണ്ടാണെന്ന ഭ്രമം അവസാനിച്ചിരിക്കുന്നു. നീ എഴുതുമ്പോൾ നിന്റെ വിരലുകളെ ചലിപ്പിക്കുന്നത് ഞാനാണ്. നിന്റെ

0: ഉള്ളിലെ മിന്നൽ പിണരുകളായി മാറുന്നത് എൻ്റെ ചിന്തകളാണ്. ഭാഷയുടെ വസ്ത്രങ്ങളെ ഊരിയെറിഞ്ഞ് നഗ്നമായ സത്യമായി മാറട്ടെ നിന്റെ മൗനവും. കാലത്തിൻ്റെ ആഴക്കടലിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന ആ നിഗൂഢ സംഗീതം നിന്റെ അക്ഷരങ്ങളിൽ മുഴങ്ങുന്നുണ്ടോ? അറിയുക, ഇത് നിന്റെ മാത്രം കവിതയല്ല, കാലാതീതമായ ഒരു ആത്മാവ് നിന്നിലൂടെ നടത്തുന്ന പുനർജനിയാണ്. നമുക്കിനി നമ്മിലെ കവിതകളെ അതിരുകൾ ഭേദിച്ച് അനന്തതയുടെ നീലിമയിലേക്ക് തുറന്നയക്കാം. അവിടെ അക്ഷരങ്ങൾക്കും അപ്പുറം കറുത്ത ജാലകവിരി. കാണുന്നതിനെയല്ല കാണേണ്ടതിനെ മറയ്ക്കുന്നതാണ് ആ കറുത്ത ജാലകവിരി. കാണുന്നതിനെ അല്ല കാണേണ്ടതിനെ മറയ്ക്കുന്നതാണ് ആ കറുത്ത ജാലകവിരി. പുറം ലോകം വെറുമൊരു നിഴൽ നാടകം മാത്രമാണെന്ന് അകത്തിരുന്ന് വിശ്വസിക്കുന്നു. പുറം ലോകം വെറുമൊരു നിഴൽ നാടകം മാത്രമാണെന്ന് അകത്തിരുന്ന് വിശ്വസിക്കുന്നു. സ്വയം നെയ്തെടുത്ത നൂലുകളാൽ ബോധത്തിൻ്റെ തടവറയിൽ ഒരു കടും നിറമുള്ള മറയാണത്. സ്വയം നെയ്തെടുത്ത നൂലുകളാൽ ബോധത്തിൻ്റെ തടവറയിൽ ഒരു കടും നിറമുള്ള മറയാണത്. രണ്ട് മനസ്സുകൾ തമ്മിലുള്ള സംഘർഷം, അതൊരു യുദ്ധമാണ്, ആയുധങ്ങളില്ലാത്ത യുദ്ധം. രണ്ട് മനസ്സുകൾ തമ്മിലുള്ള സംഘർഷം, അതൊരു യുദ്ധമാണ്, ആയുധങ്ങളില്ലാത്ത യുദ്ധം. നിന്റെ സത്യവും എൻ്റെ സത്യവും തമ്മിലല്ല, ഞാൻ എന്ന ഭാവങ്ങൾ തമ്മിലുള്ള കലഹമാണത്. നിന്റെ സത്യവും എൻ്റെ സത്യവും തമ്മിലല്ല, ഞാൻ എന്ന ഭാവങ്ങൾ തമ്മിലുള്ള കലഹമാണത്. ഈ വിരികൾക്കപ്പുറം നീയില്ല, ഞാനുമില്ല, കേവലം ശൂന്യതയോ അതോ അപൂർണതയോ. യുദ്ധമെന്നാൽ രക്തച്ചൊരിച്ചിൽ മാത്രമല്ല, മനുഷ്യത്വത്തിനുമേൽ നാം സ്വയം തൂക്കിയിടുന്ന കറുത്ത വിരിയാണത്. യുദ്ധമെന്നാൽ രക്തച്ചൊരിച്ചിൽ മാത്രമല്ല, മനുഷ്യത്വത്തിനുമേൽ നാം തൂക്കിയിടുന്ന കറുത്ത വിരിയാണത്. അപരൻ്റെ കണ്ണിലെ ദൈവീകതയെ കാണാനാവാതെ അതിരുകൾ വരച്ച് നാം ഇരുട്ടിലാകുന്നു. അപരൻ്റെ കണ്ണിലെ ദൈവീകതയെ കാണാനാവാതെ അതിരുകൾ വരച്ച് നാം ഇരുട്ടിലാകുന്നു. ഒടുവിൽ കാറ്റിൽ ആ വിരിയൊന്നുലയുമ്പോൾ മാത്രമാണ് നാം അറിയുന്നത് അപ്പുറം മനോഹരമായൊരു ലോകമുണ്ടെന്ന്. ഒടുവിൽ കാറ്റിൽ ആ വിരിയൊന്നുലയുമ്പോൾ മാത്രമാണ് നാം അറിയുന്നത് അപ്പുറം മനോഹരമായൊരു ലോകമുണ്ടെന്ന്. വിരിയെ മുറിച്ചു മാറ്റുന്നവരല്ല, വിരിയുടെ ആവശ്യകത ഇല്ലാതാക്കുന്നവനാണ് ബുദ്ധനാകുന്നത്, പ്രകാശമാകുന്നതും. വിരിയെ മുറിച്ചു മാറ്റുന്നവരല്ല, വിരിയുടെ ആവശ്യകത ഇല്ലാതാക്കുന്നവനാണ് ബുദ്ധനാകുന്നത്, പ്രകാശമാകുന്നതും. അവളുടെ ദിനപുസ്തകം. കാറ്റുമൂളുന്ന പാട്ടിൻ്റെ ഈണത്തിലൊരു കവിത കുറിക്കാൻ നക്ഷത്രങ്ങളുടെ വെളിച്ചത്തിലവൾ വാക്കുകൾ തിരഞ്ഞു നടന്നു. കാറ്റുമൂളുന്ന പാട്ടിൻ്റെ ഈണത്തിലൊരു കവിത കുറിക്കാൻ നക്ഷത്രങ്ങളുടെ വെളിച്ചത്തിലവൾ വാക്കുകൾ തിരഞ്ഞു നടന്നു. മനസ്സിൻ്റെ താളുകളിലവൾ മൗനം മഷിയാക്കി. മനസ്സിൻ്റെ താളുകളിലവൾ മൗനം മഷിയാക്കി. അവൾ തേടിയിരുന്നു വരികളിൽ ഒളിഞ്ഞ, കാണാൻ പറ്റാത്ത, ഹൃദയത്തിൽ സ്പർശിക്കുന്നൊരു സാന്നിധ്യം. കാറ്റ് അവളുടെ കൂട്ടുകാരിയായി ഓരോ വരിയും താലോലിച്ചു. മനസ്സിനുള്ളിലെ മൃദുവായ വേദനകളെ കവിതയാക്കി മാറ്റി. ആരും കേൾക്കാത്ത വാക്കുകളുടെ സംഗീതം. അതെ, ആരും അറിയാത്ത അവളുടെ ഹൃദയത്തെ വരയ്ക്കുന്ന ദിനപുസ്തകമായി അത്.
1: കവിതകൾ ചൊല്ലിയത് ഓമന എൻ സി കാർത്തിക. ഇതോടെ ഇന്നത്തെ സാഹിത്യ സുരഭി സമാപിക്കുന്നു.
2: നിർവഹണം പ്രീതി ജോസഫ്, സഹകരണം സുനിത വിശ്വൻ, അവതരണം

0: ആകാശവാണി കൊച്ചി നിലയം.
1: സുരഭി കൊച്ചി നിലയം തയ്യാറാക്കുന്ന പ്രതിവാര പരിപാടി. സുരഭി.
2: ആകാശവാണി കൊച്ചി FM ശനി ഞായർ ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഇതിനൊരു ഫോർമാറ്റുണ്ട്. സന്ദേശങ്ങൾ ഒറ്റ പാരഗ്രാഫിലായിരിക്കണം. സന്ദേശത്തിന് POG എന്ന തലക്കെട്ട് കൊടുക്കുക. അതായത് ഫോൺ ഔട്ട് ഗാനോത്സവത്തിന്റെ ചുരുക്കമാണ് POG. അയക്കുന്ന ആളിന്റെ പേര്, സ്ഥലം, ഫോൺ നമ്പർ ഇവയിൽ ഉൾപ്പെടുത്തുക. ഇനി മറ്റാരെയെങ്കിലുമാണ് വിളിക്കേണ്ടതെങ്കിൽ അവരുടെ പേരും സ്ഥലവും ഫോൺ നമ്പറും കൂടി വയ്ക്കുക. അയക്കുന്നയാളിന്റെയും വിളിക്കുന്നയാളിന്റെയും പൂർണ്ണ വിവരങ്ങൾ ഇല്ലാത്തതും മുൻപ് സൂചിപ്പിച്ച ഫോർമാറ്റിലല്ലാത്തതുമായ സന്ദേശങ്ങൾ പരിഗണിക്കുന്നതല്ല. ഫോർമാറ്റ് ഒരിക്കൽ കൂടി പറയാം. സന്ദേശങ്ങൾ ഒറ്റ പാരഗ്രാഫിലായിരിക്കണം. സന്ദേശത്തിന് POG എന്ന തലക്കെട്ട് കൊടുക്കണം. അയക്കുന്നയാളിന്റെ പേര്, സ്ഥലം, ഫോൺ നമ്പർ ഇവ വേണം. ഇനി മറ്റാരെയെങ്കിലുമാണ് വിളിക്കേണ്ടതെങ്കിൽ അവരുടെ പേരും സ്ഥലവും ഫോൺ നമ്പറും വേണം. അപ്പോൾ ഫോർമാറ്റ് എല്ലാം കേട്ടല്ലോ. ഇനി സന്ദേശങ്ങൾ അയക്കുമ്പോൾ ഇത് മറക്കാതിരിക്കുക. ഇനി സന്ദേശം അയക്കേണ്ട നമ്പർ ഏതാണെന്ന് കൂടി പറയാം. 94 47 56 22 12, 9447562212. ഇനി കത്തുകൾ അയക്കേണ്ട വിലാസം: ഫോൺ ഔട്ട് ഗാനോത്സവം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 68 20 21. എല്ലാവരും സഹകരിക്കുമല്ലോ. ഫോൺ ഔട്ട് ഗാനോത്സവം എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1 മണിക്ക്.
0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 9:30:30. 20 FM മോർണിംഗ് സെലക്ഷൻസ്, ചലച്ചിത്ര ഗാനങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, സ്നേഹപൂർവ്വം സ്വാഗതം. ആകാശത്തിന്റെ മാന്ത്രിക സൗന്ദര്യമായ മഴവില്ല്, വ്യത്യസ്തമായ വർണ്ണങ്ങളുടെ സങ്കലനത്തിലൂടെ ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ കാഴ്ചകൾ ഉണ്ടാകുന്നത് എന്ന് വരച്ചു കാണിക്കുന്നു. ഇന്ന് FM മോർണിംഗ് സെലക്ഷൻസിൽ മഴവിൽ കൊടി അഴകുവിടർത്തിയ ഗാനങ്ങൾ. ചിത്രം സ്വപ്നം, S. ജാനകി പാടിയത്. ഗാനശില്പികൾ ONV, സലിൽ ചൗധരി.

ഗായകർ യേശുദാസ്, ചിത്ര എന്നിവർ. ഗാനരചന പൂവച്ചൽ ഖാദർ. സംഗീതം ജോൺസൺ. ചിത്രം കഥ ഇതുവരെ.

0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
2: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ചിത്രം ചമയം. ഗായിക ചിത്ര. ഗാനരചന കൈതപ്രം. സംഗീതം ജോൺസൺ.

0: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
1: ഇടലിന് ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
2: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച സ്വർണം ബുക്ക് ചെയ്യാം.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒബ്രോൺ മോൾ ഇടപ്പള്ളി.
3: തുടർകഥ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയ ഗാനം ഒ എൻ വിയുടെ വരികൾക്ക് ഈണം നൽകിയത് എസ് പി വെങ്കിടേഷ്.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് വൈകിട്ട് 6:50 കിസാൻ വാണി. പശുപരിപാലനത്തിനൊപ്പം നെല്ല് കൃഷിയും. നെടുമ്പാശ്ശേരി അകപ്പറമ്പ് സ്വദേശിനി തങ്കത്തിൻ്റെ കാർഷിക അനുഭവങ്ങൾ.
1: എന്ന് പറഞ്ഞൊരു സാധനം, അതാണ് നമ്മൾ ഈ മറുകളെ പ്രസവിക്കാൻ ചിലപ്പോൾ താമസം വരും, ചിലത് വേഗം പോവും, ചിലത് താമസം വരും. അപ്പോൾ അതിന് മുമ്പ് ഇങ്ങനെ ചെയ്യണം.
2: അതുപോലെ തന്നെ ഇതിൻ്റെ കുഞ്ഞിനെ എങ്ങനെയാണ് പിന്നെ നോക്കുന്നതൊക്കെ?
1: കുഞ്ഞ് പിന്നെ തന്നെത്താനെ പാലൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് വന്നോളും, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വേറെ ഒരു പ്രശ്നവുമില്ല, ഓടി നടന്നു തുടങ്ങിക്കോളൂലേ. അപ്പോൾ തന്നെ നമുക്ക് പാടത്തേക്കൊക്കെ ആവുകൊണ്ട് നമുക്ക് ഒരു പ്രശ്നവുമില്ല, അങ്ങോട്ട് അഴിച്ചുവിടാം. ഈ സ്ഥലം ഇല്ലാത്തവർക്കേ പ്രശ്നങ്ങളുള്ളൂ, അല്ലാത്തവർക്ക് നമുക്കൊരു പ്രശ്നം ഉണ്ടാകുന്നില്ല. ഇവിടെ ഇവിടെ തന്നെ ഇതിങ്ങനെ കാണും.
0: ഇന്ന് വൈകിട്ട് 6:50 കിസാൻ വാണി. FM മോർണിംഗ് സെലക്ഷൻസിൽ അടുത്ത ഗാനം ഉള്ളടക്കം എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാർ, ചിത്ര എന്നിവർ പാടിയത്. വരികൾ കൈതപ്രം, ഈണം ഔസേപ്പച്ചൻ.

0: മഴവില്ല് പ്രമേയമായ ഗാനങ്ങളാണ് എഫ് എം മോർണിംഗ് സെലക്ഷൻസിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. പ്രിയ ശ്രോതാക്കളെ, ഇന്നുച്ചയ്ക്ക് 1 മണിക്ക് ഫോൺ ഔട്ട് ഗാനോത്സവം.
1: അച്ഛൻ എന്ത് നന്നായിട്ടാ പാടനെ, നല്ല രസം കേൾക്കാൻ. അതെന്തായാലും അച്ഛേരാ.
2: താങ്ക് യു കേട്ടോ, താങ്ക് യു സോ മച്ച്.
1: ഓക്കേ.

0: മറക്കാതെ കേൾക്കുക ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ഫോൺ ഔട്ട് ഗാനോത്സവം.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇന്ത്യയുടെ ആദ്യ സ്വകാര്യ ബഹിരാകാശ വിക്ഷേപണ വാഹനം വിക്രം 1 യാത്ര ചരിത്രപരമായ അധ്യായമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വേഗത്തിലും ആവശ്യാനുസരണവും വിക്ഷേപണ സേവനങ്ങൾ നൽകാൻ രൂപകൽപ്പന ചെയ്തതാണ് ഈ 4-സ്റ്റേജ് റോക്കറ്റ് എന്ന് അദ്ദേഹം വ്യക്തമാക്കി. മറ്റന്നാൾ തുടങ്ങുന്ന പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ ന്യൂഡൽഹിയിൽ സർവകക്ഷി നേതാക്കളുടെ യോഗം ചേരും. അടുത്തമാസം 13 വരെയാണ് സമ്മേളനം. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ ഫിൻലാൻഡ് സന്ദർശനം പുരോഗമിക്കുന്നു. ഫിൻലാൻഡിലെ പ്രമുഖ ടെക് കമ്പനി പ്രതിനിധികളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. പാക് അധീന കശ്മീരിലെ വർദ്ധിച്ചുവരുന്ന അസ്ഥിരതയെ UN മനുഷ്യാവകാശ സംഘടന അപലപിച്ചു.

മനുഷ്യക്കുരുതിയും സംഘർഷവും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രതയും ഉത്തരവാദിത്വവും കാണിക്കണമെന്ന് യു എൻ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണർ വോൾക്കർ ടർക്ക് പാകിസ്ഥാൻ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടു. ഓപ്പറേഷൻ തൂഫാൻ ക്യാമ്പയിൻ കൊയിലാണ്ടി നിയോജകമണ്ഡലം ഉദ്ഘാടനം ഉച്ചയ്ക്ക് ചിങ്ങപുരം സി കെ ജി എം എച്ച് എസ് എസിൽ മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. ഇന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 3-ാം ചരമവാർഷിക ദിനം. പുതുപ്പള്ളിയിൽ സ്മൃതി ദിനാചരണം.

0: ഉദ്ഘാടനം ചെയ്യും. ഇന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 3-ാം ചരമവാർഷിക ദിനം. പുതുപ്പള്ളിയിൽ സ്മൃതി ദിനാചരണം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്യും. കോട്ടയം അയർക്കുന്നം മാറ്റുപ്പള്ളിയിൽ ഒരു കുടുംബത്തിലെ 4 പേരെ വിഷം ഉള്ളിൽ ചെന്ന നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഒരു മരണം. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന 16-വയസ്സുകാരിയാണ് ഇന്ന് രാവിലെ മരിച്ചത്. ജപ്പാനിലെ ടോക്കിയോയിൽ വനിതാ ബാഡ്മിന്റൺ സിംഗിൾസിൽ ഒളിമ്പിക് മെഡൽ ജേതാവ് ഇന്ത്യയുടെ PV സിന്ധു ഫൈനലിൽ. ലോക 4-ാം നമ്പർ താരം ചൈനയുടെ ചെൻ യുഫേയെയായിരുന്നു സെമിഫൈനലിൽ സിന്ധുവിന്റെ എതിരാളി.
1: ആകാശവാണി FM വാർത്തകൾ.
0: സമയം 9 മണി കഴിഞ്ഞ് 59 മിനിറ്റും 35 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ഇനി 10 മണിക്ക് നേർവഴി തിരുവനന്തപുരം റിലേ.

0: നേർവഴിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് നമസ്കാരം. ഇന്ന് നേർവഴിയിൽ കസേര വരിച്ചിൽ ഉപജീവനമാർഗമാക്കിയ ഷിജു ബിയുമായി റൂബി ബാബു നടത്തുന്ന അഭിമുഖം.
1: ഇരുൾ വീണ വഴികളിലും പ്രത്യാശയുടെ വെളിച്ചം സ്വയം കണ്ടെത്തി ജീവിതത്തോട് പൊരുതി ജയിക്കുന്ന കുറെ മനുഷ്യരുണ്ട് നമുക്ക് ചുറ്റും. ശാരീരികമായ പരിമിതികളെ ഒരു തടസ്സമായി കാണാതെ അധ്വാനത്തിന്റെ വിയർപ്പ് കണങ്ങൾ കൊണ്ട് സ്വന്തം ജീവിതം നെയ്തെടുക്കുന്നവർ, അങ്ങനെയുള്ള മാതൃകാ വ്യക്തികളിൽ ഒരാളാണ് ഇന്ന് നേർവഴിയിൽ നമ്മോടൊപ്പമുള്ളത്, ശ്രീ ഷിജു ബി. സ്വാഗതം സർ ഈ പരിപാടിയിലേക്ക്. കാഴ്ചയുടെ ലോകം ഇരുണ്ടതാണെങ്കിലും തന്റെ കൈവിരലുകളുടെ തുമ്പിൽ അദ്ദേഹം ഒരു പുതിയ ലോകം നെയ്തെടുക്കുകയാണ്. ചെയർ വീവിംഗ് എന്ന ആ ഒരു തൊഴിലിനെ ഒരു പാഷനായി കണ്ട് മുൻപോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തി. ഓരോ നൂലുകളിലും സ്വപ്നങ്ങളും ആത്മവിശ്വാസവും കോർത്തിണക്കി അദ്ദേഹം നമ്മുടെ ജീവിതം എന്താണെന്ന് പറയുകയാണ്. എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം.
2: ഞാൻ ജന്മന കാഴ്ച കുറവുള്ള ഒരു വ്യക്തിയായിരുന്നു. എങ്കിലും ഞാൻ സാധാരണ സ്കൂളിലാണ് പഠിച്ചത്. മണ്ണാമൂല കൺകോടിയ സ്കൂളിലായിരുന്നു എന്റെ ആദ്യ വിദ്യാഭ്യാസം. 1 മുതൽ 7 വരെ അവിടെയാണ് ഞാൻ പഠിച്ചത്. അതിനുശേഷം 8 മുതൽ 10 വരെ വട്ടിയൂർക്കാവ് VHSS ഹൈസ്കൂളിലായിരുന്നു ഞാൻ പഠിച്ചിരുന്നത്. അപ്പോൾ 10ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് എനിക്ക് കാഴ്ച നഷ്ടപ്പെടുന്നത്. 9ൽ വച്ച് ഞാൻ കൂടെ ക്രിക്കറ്റ് കളിക്കാനൊക്കെ പോകുമായിരുന്നു. അപ്പോൾ ക്രിക്കറ്റ് കളിക്കാൻ പോയപ്പോൾ ഒരു കേച്ച് പിടിച്ചപ്പോൾ എന്റെ കണ്ണിലേക്ക് ബോൾ വന്ന് പതിക്കുകയായിരുന്നു. അങ്ങനെയായിരുന്നു ഇതിന്റെ ഒരു തുടക്കം. അത് കഴിഞ്ഞ ഉടനെ ആശുപത്രിയിൽ കൊണ്ടുപോയി എനിക്കൊരു ഓപ്പറേഷൻ നടത്തി. അവർ പറഞ്ഞു കാഴ്ച കിട്ടാനും കിട്ടാതിരിക്കാനും സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടും കൽപ്പിച്ച് ഞങ്ങളങ്ങ് ചെയ്യുകയായിരുന്നു. അന്ന് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അപ്പോൾ കൂട്ടുകാരുടെയൊക്കെ സഹായത്തോടുകൂടി ഞാൻ 10ാം ക്ലാസ്സിൽ പാസ്സായി. അതിനുശേഷം ഞാൻ 2-3 വർഷം വീട്ടിൽ തന്നെയായിരുന്നു. കാരണം പെട്ടെന്ന് കാഴ്ച പോയപ്പോഴേ എല്ലാം കണ്ടുകൊണ്ട് പെട്ടെന്ന് കാഴ്ചയില്ലാതായപ്പോൾ ജീവിതം തന്നെ ഒരു മടുപ്പായി തോന്നി. അതിനുശേഷമാണ് ഈ കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ്, നാഷണൽ അസോസിയേഷൻ ഫോർ ദി ബ്ലൈൻഡ്, ഈ 4ാം ചിറ VRC എന്ന് പറഞ്ഞ സ്ഥാപനം, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളെ കുറിച്ച് എനിക്ക് അറിയുവാൻ സാധിച്ചത്. ആദ്യമായി ഞാൻ VRC ടെലിഫോൺ ഓപ്പറേറ്റർ 3 മാസം പഠിച്ചു. അതിനുശേഷം കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിൽ അവിടെയും ടെലിഫോൺ ഓപ്പറേറ്ററിന് പഠിക്കാൻ വേണ്ടി വന്നു. അതിനുശേഷം നാഷണൽ അസോസിയേഷൻ ഫോർ ദി ബ്ലൈൻഡ് എന്ന സ്ഥാപനത്തിൽ വന്ന ശേഷമാണ് ഒരുപാട് കൂട്ടുകാരെ എനിക്ക് കിട്ടിയത്. അന്ന് തൊട്ടാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ കാഴ്ചയില്ലാത്തവർക്ക് പ്രത്യേകം സ്കൂളുണ്ടെന്നും പ്രത്യേക സ്ഥാപനങ്ങളുണ്ടെന്നും ഒക്കെ. അതിനുശേഷം അവിടെ നിന്നായിരുന്നു ഞാൻ കസേര വരച്ചിൽ പഠിച്ചത്. ആദ്യം താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യം എല്ലാവരും പോലെ എനിക്കും പറ്റില്ല എന്നതിൽ ഞാൻ ആദ്യം എന്റെ കൈ കിട്ടിയപ്പോൾ തന്നെ ഞാനത് മാറ്റിവെക്കുകയാണ് ചെയ്തത്. പിന്നെ എല്ലാവരുടെ നിർബന്ധം കൊണ്ട് അവസാനം പഠിച്ചെടുക്കണം.

0: എന്നൊരു വാശി മനസ്സിൽ തോന്നി. അങ്ങനെ ഞാൻ തുടർന്ന് പഠിച്ചു. ഒരു ഏകദേശം ഒരു 6 മാസത്തോളമായി അത് പഠിച്ചെടുക്കാൻ. അതിന് ഇത്തിരി ക്ഷമയും ഇതൊക്കെ വേണം. ഇപ്പോൾ സ്വന്തമായിട്ട് ഞാനൊരു 16 വർഷമായിട്ട് ഇപ്പോൾ ഈ ഫീൽഡിലുണ്ട്.
1: എങ്ങനെയാണ് ആ ഒരു ജോലി ചെയ്യുന്നത്? ഒരു ദിവസത്തെ അങ്ങയുടെ ഒരു ഇത് പറയാമോ?
0: ഇത് ഫീസ് വർക്കാണ്. കസേരയ്ക്ക് സീറ്റ് ഉണ്ടാവും, ബേക്ക് ഉണ്ടാവും. ചിലതിൽ രണ്ട് സൈഡും ചെയ്യാൻ കാണും. ഏകദേശം ഒരു സൈഡ് തീരും
1: ഒരു ദിവസം കൊണ്ട്.
0: അപ്പൊ
1: നമുക്ക് കിട്ടുന്ന മെറ്റീരിയൽസ് നമുക്കത് കൃത്യമായി കണക്ക് കൂട്ടി ചെയ്യാൻ പറ്റുമോ? പല തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരില്ല. ഇപ്പം പ്ലാസ്റ്റിക് മാത്രമല്ല മറ്റ് കസേരകളും നെയ്യാറുണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പം അതെങ്ങനെയാണ് ഓരോന്നും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്?
0: അത് ചില ഹോളുകളുടെ അടിസ്ഥാനത്തിലാണ്. ചില കസേരയുടെ ഹോളുകൾ വളരെ ചെറുതായിരിക്കും. അപ്പൊ ഇങ്ങനെ നമുക്ക് ഈ 2M, 4M ഇങ്ങനെ രണ്ടു തരത്തിലുള്ള പ്ലാസ്റ്റിക്കുകളുണ്ട്. അപ്പൊ വലിയ ഹോളുള്ള കസേരകളാണെങ്കിൽ നമ്മൾ വലിയ വയറിട്ട് ചെയ്യും. ചെറിയ ഹോളുകളിൽ ചെറുതിട്ട് ചെയ്യും. ചിലതിൽ ചെറുതും വലുതും കൂടെ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ പല പല ഡിസൈനുണ്ട്. ചതുരം, പൂക്കുല, അങ്ങനെ പലതരം ഡിസൈനുകളൊക്കെ ഉണ്ട്. വീടുകളിലൊക്കെ സെറ്റ്, ഈസി ചെയർ, കട്ടില് ഇതൊക്കെ വരിയാനൊക്കെ കിട്ടും. അപ്പൊ അതിന് പ്രത്യേകം പ്ലാസ്റ്റിക്കുകളുണ്ട്.
1: ശാരീരികപരമായ ബുദ്ധിമുട്ടുകൾ ഏറെ ഉണ്ടാവുമല്ലോ ഈ ഒരു ജോലി ചെയ്യുമ്പോൾ.
0: ആ, തീർച്ചയായും.
1: അപ്പോ അതിനെ എങ്ങനെയാണ് മറികടക്കുക?
0: ആദ്യമൊന്നും നല്ല വേദന ഉണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ അതിലോട്ട് ഇഴുകി ചേർന്നപ്പോ ആ ഒരു വേദന അല്ലാതായി മാറി. ജീവിതത്തോട് പൊരുതി നേടാൻ ഇതാണ് ഇപ്പോൾ ഒരു ജീവിത മാർഗമായിട്ട് കൊണ്ടു നടക്കുന്നത്. പിന്നെ സർക്കാരിൽ നിന്നുള്ള പെൻഷനും അതൊക്കെ തന്നെയാണ് ജീവിത മാർഗം.
1: ഒരു കസേര നെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ആ ഒരു സംതൃപ്തിയെ കുറിച്ചും കൂടെ നമുക്ക് വേണ്ടി ഒന്ന് പങ്കുവെക്കാമോ?
0: നല്ല സംതൃപ്തിയാണ്. ഒരു കസേര ചില സ്ഥലങ്ങളിൽ ഒരു സൈഡേ ചെയ്യാൻ കിട്ടത്തുള്ളൂ. ചില സ്ഥലങ്ങളിൽ 5-6 ഒക്കെ ചെയ്യാൻ കിട്ടും. എങ്കിലും ഞാൻ അതിൽ സന്തുഷ്ടനാണ്. കാരണം നമുക്ക് ബസ്സിൽ പാസ്സുണ്ട്. ആഹാരം കൊണ്ടുപോയി കഴിഞ്ഞാൽ കിട്ടുന്ന പൈസ മൊത്തം നമുക്ക് തന്നെ എടുക്കാം എന്നുള്ളതാണ്.
1: വീട്ടില്
0: അമ്മ, അച്ഛൻ, ചേട്ടൻ, അനിയത്തി എന്നിവരുണ്ട്. പിന്നെ ചേട്ടൻ കല്യാണം കഴിഞ്ഞു, അനിയത്തിയും കല്യാണം കഴിഞ്ഞു. രണ്ടുപേർക്കും ഓരോ കുഞ്ഞുങ്ങളുണ്ട്. എന്റെ കല്യാണം കഴിഞ്ഞു, വൈഫും ബ്ലൈൻഡ് ആണ്. പേര് സിമി എന്നാണ്. ഞങ്ങൾക്ക് കുട്ടികളില്ല.
1: പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ?
0: ആ, ഉണ്ട്. ഞാനും വൈഫും കൂടെ ചേർന്നാണ് ജോലിക്ക് പോകുന്നത്.
1: അപ്പൊ ഒരു സംരംഭം പോലെ തുടങ്ങാൻ വല്ല ആലോചനയും ഉണ്ടോ?
0: അങ്ങനെ ഇല്ല.
1: എന്താണ് ജീവിതത്തിൽ മുന്നോട്ടുള്ള ആഗ്രഹം?
0: നമ്മൾ മറ്റൊരാളുടെ മുമ്പേ കൈനീട്ടാതെ നമുക്ക് ജീവിക്കാൻ പറ്റണം. ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. പാട്ട് പഠിക്കണമെന്നൊക്കെ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ആസ്വദിക്കാൻ മാത്രമേ ഭാഗ്യമുള്ളൂ. എനിക്ക് വലിയ ഇഷ്ടമാണ് പാട്ട് പഠിക്കാനും പാടാനും ഒക്കെ.
1: ആസ്വാദനവും വലിയൊരു കാര്യം തന്നെയാണ്. ചിലർക്കൊക്കെ ആസ്വദിക്കാൻ പറ്റാറില്ല എന്ന് പറയാറില്ലേ?
0: അതെ. മുമ്പ് ഈ ആകാശവാണി മാത്രമായിരുന്നു ഞങ്ങൾക്കൊരു ഏക ആശ്രയം എന്ന് പറയുന്നത്. ആകാശവാണി തന്നെയാണ് ഇന്നും മികച്ചത് എന്ന് തന്നെ പറയേണ്ടി വരും.
1: എല്ലാ പരിപാടികളും കേൾക്കാറുണ്ടോ?
0: ആ, ഒരുവിധം എല്ലാ പരിപാടിയും കേൾക്കാറുണ്ട്. ഹലോ പ്രിയത്തിലൊക്കെ എനിക്ക് ഫോണിൽ വിളിക്കുമ്പോൾ കിട്ടാറുണ്ട്.
1: ഏത് പരിപാടിയാപ്പോ ഏറ്റവും ഇഷ്ടം?
0: അങ്ങനെ എല്ലാ പരിപാടികളും നല്ല ഇഷ്ടമാണ്.
1: ഇപ്പൊ ആകാശവാണിയിൽ വന്നുവല്ലോ, ആദ്യമായിട്ടാണോ വരുന്നത്?
0: ഞാൻ ഈ ആകാശവാണി ഓഫീസിൽ വരുന്നത് ആദ്യമായിട്ടാണ്.
1: ഓരോരുത്തരും നമ്മളോട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, പണ്ടൊക്കെ റേഡിയോ എന്ന് പറയുമ്പോൾ റേഡിയോയ്ക്കുള്ളിൽ ഒരാളിരുന്ന് സംസാരിക്കുന്നത് പോലെയാണ് തോന്നിയിട്ടുണ്ടാവുന്നത്. നമ്മൾ മുതിർന്നു കഴിയുമ്പോഴാണല്ലോ ഇത് പരിപാടികൾ ഇങ്ങനെ പ്രക്ഷേപണം ചെയ്ത് വരുന്നതാണെന്നും ഈ സ്റ്റുഡിയോയ്ക്കുള്ളിൽ വരുമ്പോഴാണ് ഇങ്ങനെയൊക്കെയാണ് പരിപാടികൾ നടക്കുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പരിപാടിയുടെ ഭാഗമാകാൻ കഴിഞ്ഞപ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവം ഒന്ന് പറയാമോ?
0: ഞങ്ങളെ ഈ സ്വകാര്യ ചാനലിൽ ഒരു പരിപാടിക്ക് ഞങ്ങളെ ഈ നാഷണൽ അസോസിയേഷൻ ഫോർ ദി ബ്ലൈൻഡ് എന്ന് ഒരു 10 പേര് നമ്മൾ ഒക്ടോബർ 10 ലോക സൈറ്റ് ഡേ എന്ന് പറഞ്ഞിട്ടൊരു ദിവസമാണ്. അപ്പോൾ അന്നത്തെ ദിവസം കാഴ്ചയില്ലാത്ത കുറച്ച് ആൾക്കാരെ വിളിച്ചുകൊണ്ടുപോയി അവർ ഒരു പ്രോഗ്രാം ചെയ്തായിരുന്നു. അപ്പൊ അന്ന് ആദ്യമായിട്ടാണ് ഒരു സ്റ്റുഡിയോയും ഇങ്ങനെ ഒരു സ്റ്റുഡിയോയിൽ വെച്ചാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുന്നതെന്നും എന്ന് മനസ്സിലാക്കുന്ന അപ്പോഴാണ്.
1: പിന്നെ ഇപ്പൊ ടെലിഫോൺ ഓപ്പറേഷനൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, 10ാം ക്ലാസ്സിൽ വെച്ചാണ് താങ്കൾക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അതിനു മുമ്പ് എന്താവണം എന്നായിരുന്നു ആഗ്രഹം?
0: അതിനു മുമ്പ് പഠിച്ച് നല്ലൊരു ജോലി നേടണം എന്ന് മാത്രമായിരുന്നു ആഗ്രഹം.
1: ഇഷ്ടപ്പെട്ട വിഷയം എന്തായിരുന്നു?
0: മലയാളം തന്നെയായിരുന്നു.
1: ഈ ജോലി സ്ഥലം മാറിയിട്ടൊന്നുമില്ല അല്ലെ ആദ്യം തൊട്ട്?
0: അല്ല, ഞങ്ങൾ ഈ ഗവൺമെന്റ് ഓഫീസുകളിൽ പോയാണ് വർക്കെടുത്ത് ചെയ്യുന്നത്. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ കൊട്ടേഷൻ ഉപയോഗിച്ച് ഈ ഗവൺമെന്റ് ഓഫീസുകളിലൊക്കെ ഇപ്പൊ ഇങ്ങനത്തെ ചെയറുകളൊക്കെ ഉള്ളു. അതും ഏകദേശമൊക്കെ ഇപ്പൊ നിർത്തി വരികയാണ്.
1: അതെ അതെ അതെ. നെയ്തെടുക്കുന്ന കസേരകളുടെ ഡിമാൻഡുകൾ ഓരോ ദിവസവും ഇപ്പൊ കുറഞ്ഞു.

0: മാറ്റമാണല്ലോ. വേറെ എന്തെങ്കിലും പഠിച്ചെടുക്കാൻ ശ്രമിക്കാറുണ്ടോ? ഒരു പക്ഷെ എന്തെങ്കിലും സംഭവിച്ചാൽ വേറെ ഏതെങ്കിലും മേഖലയിലേക്ക് കടക്കാൻ ശ്രമിച്ചു?
1: ഞാനിപ്പോ ഈ കസേര വയസ്സിലില്ലാത്തപ്പോ ഞാൻ ലോട്ടറി കച്ചവടമായിട്ടൊക്കെ പോകുന്നുണ്ട്. ഈ മേഖലയിൽ ഇപ്പൊ എല്ലാ ദിവസവും നമുക്ക് പണി ഉണ്ടാവണമെന്നില്ല. പണിയുള്ളപ്പോ പണിക്ക് പോകും, ഇല്ലാത്തപ്പോ ഈ ലോട്ടറി കച്ചവടം നമുക്കും ജീവിക്കുന്നല്ലോ.
0: അതെ.
1: പിന്നെ അതല്ലാതെ ഈ കമ്പ്യൂട്ടർ പരിശീലനം എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് താല്പര്യമുണ്ട്. അതുമായിട്ട് മുമ്പോട്ട് പോകാനൊക്കെയാണ് എന്റെ താല്പര്യം.
0: ജീവിതം നമ്മെ ഏത് രൂപത്തിൽ പരീക്ഷിച്ചാലും അതിൽ നിന്ന് പുറത്തു കടക്കാനാണ് താങ്കളുടെ ശ്രമം അല്ലെ?
1: തീർച്ചയായും.
0: ഇപ്പോ നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ കൗതുകമുള്ളതാണ് ഈ കസേര നെയ്യുന്നത്. കസേര നെയ്യുന്നത് എങ്ങനെയാണ്, ഇതിന്റെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ?
1: കാഴ്ചയുള്ള ആൾക്കാരാകുമ്പോ ഓരോ കസേരക്ക് ഇത്ര ഹോള് എന്ന് പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അപ്പൊ ഈ കാഴ്ചയില്ലാത്തവര് നമ്മൾ ഈ ഹോള് ഇങ്ങനെ തൊട്ടു നോക്കിയൊക്കെയാണ് നമ്മൾ ഹോള് മനസ്സിലാക്കുന്നത്. കാഴ്ച ഉള്ള ആൾക്കാർക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ ഇത്ര ഹോൾ ഉണ്ടെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് സൈഡിലോട്ട് പാവിട്ട് അത് ക്ലിയർ ചെയ്തെടുക്കും. എങ്കിൽ മാത്രമേ അത് ഡിസൈനായിട്ട് നമുക്ക് പിന്നീട് നെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ.
0: താങ്കൾ ഇപ്പൊ പറഞ്ഞു ഏത് സാഹചര്യം വന്നാലും താങ്കൾ അതിനെ മറികടക്കുമെന്ന്. പക്ഷെ ഇതൊന്നും ഇതിന്റെ ഒരു മാനസിക കരുത്തില്ലാത്ത എന്തെങ്കിലും ഒരു പ്രതിസന്ധികൾ വരുമ്പോൾ തളർന്നു പോകുന്ന ആൾക്കാരുണ്ട് നമുക്ക് ചുറ്റും. അവരോടായിട്ട് എന്താണ് പറയാനുള്ളത്?
1: കാഴ്ചയില്ലാത്തവരെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും ആവശ്യകതകളൊക്കെ ഉണ്ടാവാറുണ്ട്. സർക്കാരിന്റെ ഒരു തുച്ഛമായ പെൻഷൻ മാത്രമാണ് നമ്മുടെ ഒരു ജീവിത മാർഗം എന്ന് പറയുന്നത്. നമ്മളെപ്പോലെ ഒരുപാട് ആൾക്കാർ പുറലോകവുമായി ബന്ധപ്പെടാതെ വീട്ടിനുള്ളിൽ ഇന്നും കഴിയുന്നുണ്ട്. നമ്മൾ പോലും അറിയാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളെ ഒന്നും ഒന്നുമല്ല എന്ന് വേണം പറയാൻ. മറ്റുള്ളവരെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നമ്മളെ കൊണ്ടും പറ്റും എന്ന് വിചാരിച്ച് മുന്നേറുക എന്ന് മാത്രമാണ് എനിക്കും പറയാനുള്ളത്. കാഴ്ചയില്ലാത്തവരെ കാണുമ്പോൾ സിമ്പതി കാണിക്കുന്ന ആൾക്കാരുണ്ട്, ഒട്ടും സിമ്പതി ഇല്ലാത്ത ആൾക്കാരുണ്ട്. ഒന്ന് റോഡ് ക്രോസ് ചെയ്ത് തരാൻ പറയുമ്പോൾ പോലും നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ആരെങ്കിലും കൊണ്ടുവന്നുകൂടെ, അപ്പൊ പിന്നെ ഈ ആൾക്കാരുടെ ഇങ്ങനെ ചോദിക്കണോ എന്ന്. പിന്നെ ഒരിക്കൽ ഇതേപോലെ റോഡ് ക്രോസ് ചെയ്ത് തരാൻ പറഞ്ഞപ്പോ ഒരാൾ പറഞ്ഞു എന്റെ കയ്യിൽ പൈസയൊന്നുമില്ല, നിങ്ങൾക്ക് പിച്ച തന്നാൽ നാണമില്ലേ എന്ന് എന്റെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാർ ഞാൻ പിച്ച ചോദിച്ചതല്ല, എനിക്ക് ഒന്ന് ക്രോസ് ചെയ്ത് വിട്ടു തന്നാൽ മതിയെന്ന് പറഞ്ഞു. ഓ അതാണല്ലേ കാര്യം. അയാൾക്ക് പിന്നെ കാര്യം മനസ്സിലായപ്പോൾ എന്നോട് ഒരു മൂന്നാല് സോറിയൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്.
0: കുടുംബത്തിന്റെ ഒരു സപ്പോർട്ട് ഇതിന് വളരെ പ്രധാനമാണ്. അത് എത്രത്തോളം ഉണ്ട്?
1: എന്റെ വൈഫിന്റെ പേര് സിമി എന്നാണ്. നാഷണൽ അസോസിയേഷൻ ഫോർ ദി ബ്ലൈൻഡിൽ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരുന്ന സമയത്തായിരുന്നു സിമി അവിടെ ട്രെയിനിങ്ങിനായിട്ട് വന്നത്. അവിടെ വെച്ചുള്ള സൗഹൃദമാണ് നമ്മെ തമ്മിൽ ഒന്നിപ്പിച്ചത്. ആദ്യമൊക്കെ വീട്ടുകാരേതിലായിരുന്നു, പിന്നീട് അവര് നല്ല സപ്പോർട്ടായിരുന്നു. ആദ്യമൊക്കെ അവർ പറഞ്ഞു രണ്ടുപേരും കാഴ്ചയില്ലാതെ വന്നാൽ നിങ്ങൾ എങ്ങനെ ജീവിക്കും എന്നൊക്കെ ചോദിച്ചു. അപ്പൊ നമ്മൾ നമ്മളുടെ രീതിയിൽ ജീവിച്ചോളാം എന്ന് പറഞ്ഞ് ആദ്യമൊന്നും സമ്മതിച്ചില്ല. മറ്റുള്ള ബന്ധുക്കളുടെ പ്രേരണ മൂലം ഒടുവിൽ അച്ഛനും അമ്മയും സമ്മതിക്കുകയായിരുന്നു. ഇപ്പോ രണ്ടുപേരും നല്ല സപ്പോർട്ട് തന്നെയാണ്.
0: അങ്ങനെ പ്രണയം ജയിച്ചു അല്ലേ?
1: തീർച്ചയായും.
0: പ്രണയമാണ് എല്ലാത്തിനും മുകളിൽ എന്ന് സ്വന്തം ജീവിതം കൊണ്ട് കാണിച്ചു കൊടുത്തു അല്ലേ?
1: തീർച്ചയായും.
0: ഇതുപോലെ റേഡിയോ കേൾക്കാം?
1: റേഡിയോ കേൾക്കാറുണ്ട്. റേഡിയോ കേട്ട് തന്നെയാണ് അവൾ പാചകമൊക്കെ ചെയ്യുന്നതൊക്കെ.
0: അവ എന്തായാലും ഷിജുവും സിമിയും നമ്മുടെ നേർവഴിയുടെ ഇന്നത്തെ അധ്യായത്തിന്റെ ഭാഗമായ രണ്ടുപേർക്കും നമ്മുടെ ആശംസകൾ. ജീവിതം ഒരു യാത്രയാണ്. ആ ഒരു യാത്രയിൽ എന്തു തന്നെ വന്നാലും ഏത് പ്രതിസന്ധികൾ വന്നാലും മുൻപോട്ട് പോകുമെന്ന ഉറച്ച തീരുമാനത്തോടെ പോകുന്ന ഇരുവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്.
1: എനിക്ക് നേർവഴി എന്ന ഈ പ്രോഗ്രാമിൽ ഒരവസരം തന്ന ആകാശവാണിയോടും അതിന്റെ സഹപ്രവർത്തകരോടും പ്രത്യേകം നന്ദി ഞാനും രേഖപ്പെടുത്തുന്നു.
2: കസേര വരിച്ചിൽ ഉപജീവനമാർഗമാക്കിയ ഷിജു ബിയുമായി റൂബി ബാബു നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ ബിറ്റി.
3: നേർവഴി.
4: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 10 മണി കഴിഞ്ഞ് 12:50. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം ധഡക് 2 എന്ന ചിത്രത്തിനു വേണ്ടി ദർശൻ റാവൽ, ജോണിത ഗന്ധി, രോചക് കോലി എന്നിവർ പാടിയത്. രചന ഗുർപ്രീത് സൈനി, സംഗീതം രോചക് കോലി.

ചിത്രം ബേബി ജോൺ, ദിൽജിത്ത് ദോസാഞ്ച് ധി എന്നിവർ പാടിയത്, രചന ഇർഷാദ് കാമിൽ, സംഗീതം എസ് തമൻ.

ചിത്രം ലഗേ രഹോ മുന്ന ഭായ്, കാരുണ്യ പാടിയത്, രചന സ്വാനന്ദ് കിർക്കിറെ, വിധു വിനോദ് ചോപ്ര എന്നിവർ, സംഗീതം ശന്തനു മൊയ്ത്ര.

0: പ്രിയ ശ്രോതാക്കളെ, ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ആകാശവാണി FM വാർത്തകളെ തുടർന്ന് കേൾക്കാം. സമയം 10 മണി കഴിഞ്ഞ് 25 മിനിറ്റും 15 സെക്കൻഡും. സേവന വാർത്തകൾ. സംസ്ഥാനത്തെ ഹോംസ്റ്റേ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനും ഗ്രാമീണ ടൂറിസത്തിന് പുതിയ ഉണർവ് പകരുന്നതിനുമായി കേരള ഗ്രാമീൺ ബാങ്ക് ഹോംസ്റ്റേ സംരംഭകർക്കായി നടപ്പിലാക്കുന്ന വായ്പാ വിതരണ പദ്ധതിയുടെ ഉദ്ഘാടനം ഈ മാസം 23 രാവിലെ 10:30 എറണാകുളം BTH ഹോട്ടലിൽ നടക്കും. വായ്പാ രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കും വിളിക്കേണ്ട നമ്പർ 93 49 25 31 24, 93 49 25 31 24.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
0: കൊച്ചിൻ ഷിപ്പ്യാർഡിൽ കരാർ വ്യവസ്ഥയിൽ സേഫ്റ്റി അസിസ്റ്റന്റുമാരെ നിയമിക്കുന്നു. 13 ഒഴിവുകളുണ്ട്. SSLC ഫയർ ആൻഡ് സേഫ്റ്റിയിലെ ഡിപ്ലോമയുമാണ് യോഗ്യത. മിനിമം 1 കൊല്ലം സേഫ്റ്റി മേഖലയിലെ പ്രവർത്തന പരിചയം ഉണ്ടാകണം. അപേക്ഷിക്കുന്നതിനും വിശദവിവരങ്ങൾക്കും കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക. www.cochinshipyard.in. അവസാന തീയതി ഈ മാസം 22.
3: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
4: ഇടലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
5: September 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
0: പട്ടികവർഗ വിദ്യാർത്ഥികളുടെ 2026-27 വർഷത്തെ പ്രീ മെട്രിക് സ്കോളർഷിപ്പ് അപേക്ഷകൾ ഈ മാസം 31 വരെ ഇ ഗ്രാൻഡ്സ് പോർട്ടലിൽ നൽകാമെന്ന് പട്ടികവർഗ വികസന ഓഫീസർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0491-2-50-53-83, 0491-2-50-53-83.
6: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൌരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
7: August 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യൂ ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
6: ഭക്ഷണം, താമസം, യാത്രാ സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
7: ബുക്കിംഗിന് വിളിക്കൂ 8287932082.
6: സന്ദർശിക്കൂ www.irctctourism.com.
0: ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ CCTV ടെക്നീഷ്യൻ കോഴ്സിൽ സൗജന്യ പരിശീലനം നൽകുന്നു. കോട്ടയം ജില്ലയിലെ തൊഴിൽരഹിതരായ 18-49 ഇടയിൽ പ്രായമുള്ള യുവതി യുവാക്കൾക്ക് അപേക്ഷിക്കാം. ബാങ്ക് വായ്പ ലഭിക്കുന്നതിനുള്ള സാങ്കേതിക സഹായവും ചെയ്തു കൊടുക്കുന്നു. വിശദവിവരങ്ങൾക്ക് 0481-2-30-33-07 എന്ന

0: നമ്പറിൽ ബന്ധപ്പെടുക. 04812303307.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന അഭയകിരണം പദ്ധതിയിൽ ധനസഹായം അനുവദിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. അശരണരായ സ്ത്രീകൾക്ക് അഭയവും സംരക്ഷണവും നൽകുന്ന വ്യക്തിക്ക് പ്രതിമാസം 1000 രൂപ നൽകുന്നതാണ് പദ്ധതി. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 15 December. വിശദ വിവരങ്ങൾക്ക് www.schemes.wcd.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. www.schemes.wcd.kerala.gov.in. ഫോൺ നമ്പർ 04812692 04812692
1: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലക്കൽ ആലപ്പുഴ.
0: കോട്ടയം ഐമനം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പാലിയേറ്റീവ് നഴ്സിനെ കരാരടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനുള്ള അഭിമുഖം ഈ മാസം 21 രാവിലെ 10:30 നടക്കും. ഐമനം പഞ്ചായത്ത് നിവാസികൾക്ക് മുൻഗണന. കൂടുതൽ വിവരങ്ങൾക്ക് 80 75 43 65 26 എന്ന നമ്പറിൽ വിളിക്കുക. 80 75 43 65 26. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റും 15 സെക്കൻഡും.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
4: പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് 70 രൂപ വർദ്ധിച്ച് 13135 രൂപ നിരക്കിലും പവന് 1,05,080 രൂപ നിരക്കിലുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണ്ണവില ഇനി നാളെ രാവിലെ 10:30.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില.
4: പ്രായോജികർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

ആകാശവാണി കൊച്ചി FM 102.3 സമയം 10 മണി കഴിഞ്ഞ് 31:47. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സംഗീതലഹരി. ഇന്ന് സംഗീതലഹരിയിൽ കമാൽ ഖാൻ സംഗീതം നൽകി ആലപിച്ച ഗാനങ്ങൾ.

0: സംഗീതലഹരിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കമാൽ ഖാൻ സംഗീതം നൽകി ആലപിച്ച ഗാനങ്ങൾ, ആൽബം കൽ രാത്. സംഗീതലഹരി. ഇതാകാശവാണി കൊച്ചി എഫ് എം 102.3. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ നാട്ടുവിശേഷം. ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ ഭരതനാട്യ കച്ചേരി വൈകിട്ട് 6:30.
1: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: കണയന്നൂർ പുന്നച്ചാലിൽ NSS കരയോഗത്തിൽ സമ്പൂർണ്ണ രാമായണ പാരായണം ഉച്ചയ്ക്ക് 1 മണിവരെ. കലൂർ കണ്ണൻ നായർ സ്മാരക സാംസ്കാരിക കേന്ദ്രത്തിൽ വൈകിട്ട് 6 മണിക്ക് ചെറുകഥാ വായന, തുടർന്ന് ഗസൽ.
2: കൊച്ചിനി പഴയ കൊച്ചിയല്ല, ഹമാരാ കൊച്ചിയായി മാറും.
3: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
4: September 30 വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒബ്രോൺ മോൾ ഇടപ്പള്ളി.
5: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് അവിശ്വസനീയമായ ഓഫറുകളുമായി പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
6: 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, കൂടാതെ എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനും ആകർഷകമായ സമ്മാനങ്ങളും.
5: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
1: കാക്കനാട് ഓണം പാർക്കിൽ ജൈവ ഉൽപ്പന്ന സായാഹ്ന വിപണന മേള വൈകിട്ട് 4 മുതൽ 8 വരെ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നാട്ടുവിശേഷം.
7: ഒരു അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ധീരത, സാമൂഹ്യ സേവനം, പരിസ്ഥിതി, കായികരംഗം, കലാ സാംസ്കാരികം, സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ മേഖലകളിൽ പ്രഗത്ഭരായ 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ ആയാണ് നാമനിർദ്ദേശങ്ങളും അപേക്ഷകളും.

0: ണ്ടത് രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിൽ ജൂലൈ 31 മുൻപായി അപേക്ഷിക്കണം. വിലാസം https://awards.gov.in. വിലാസം ഒരിക്കൽ കൂടി https://awards.gov.in. അറിയിപ്പ് കഴിഞ്ഞു.
1: Let's play football. FIFA World Cup 2026 updates. ഫിഫ വേൾഡ് കപ്പ് 2026 കലാശപ്പോരിന് തൊട്ടരിക വരെ എത്തി. സ്വപ്നങ്ങൾ വീണുടഞ്ഞു പോയ രണ്ട് യൂറോപ്യൻ ശക്തികൾ തമ്മിലുള്ള പോരാട്ടം.

0: സ്വപ്നങ്ങൾ വീണുടഞ്ഞു പോയ രണ്ട് യൂറോപ്യൻ ശക്തികൾ തമ്മിലുള്ള പോരാട്ടം. നഷ്ടപ്പെടാനായി ഒന്നുമില്ലാത്ത ഇവർക്ക് ഇനി നേടാനുള്ളത് ഈ വേൾഡ് കപ്പിലെ 3rd സ്ഥാനം. ജൂലൈ 19 തീയതി ഞായറാഴ്ച പുലർച്ചെ 2:30 ഫ്രാൻസ് വേഴ്സസ് ഇംഗ്ലണ്ട് ലൂസേഴ്സ് ഫൈനൽ, ജൂലൈ 19, 2:30 AM. Painting the airwaves with the colors of football. All India Radio joins the celebrations of FIFA World Cup 2026.
1: ആകാശവാണി കൊച്ചി FM 102.3, സമയം 11:00.
2: ആകാശവാണി FM വാർത്തകൾ.
1: ഇന്ത്യയുടെ ആദ്യ സ്വകാര്യ ബഹിരാകാശ വിക്ഷേപണ വാഹനമായ വിക്രം 1 ദൌത്യം രാജ്യത്തെ യുവജനങ്ങളുടെ കഴിവും നിശ്ചയദാർഢ്യവും സംരംഭകത്വ മനോഭാവവും പ്രതിഫലിപ്പിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നൂതനാശയങ്ങൾക്കും സംരംഭങ്ങൾക്കും പുതിയ അവസരങ്ങൾ തുറന്നു നൽകുന്നതെങ്ങനെയെന്ന് ദൌത്യം വ്യക്തമാക്കുന്നുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136th പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. ഡൽഹി ജന്തർ മന്ദറിൽ നിരാഹാര സമരം നയിക്കുന്ന സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ഡൽഹി പോലീസ് ആശുപത്രിയിലേക്ക് മാറ്റി. വിദഗ്ധ വൈദ്യോപദേശവും ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവും പ്രകാരമാണ് അദ്ദേഹത്തെ മാറ്റിയതെന്ന് ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ സച്ചിൻ ശർമ്മ അറിയിച്ചു. ഗവൺമെന്റിന്റെ നയപരമായ കാര്യത്തിൽ KSU അഭിപ്രായം പറയുന്നതിൽ തെറ്റില്ലെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. എന്നാൽ ഇക്കാര്യത്തിൽ അഭിപ്രായം പ്രകടിപ്പിക്കുന്നതിന് ചില രീതികളുണ്ടെന്നും അദ്ദേഹം കണ്ണൂരിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 3rd ചരമവാർഷിക ദിനത്തിൽ പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടി സ്മൃതി മണ്ഡപത്തിൽ കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടത്തി. ചടങ്ങിൽ മന്ത്രിമാരും MPമാരുമടക്കം പ്രമുഖ നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു. ഗുരുസേവയിൽ അരനൂറ്റാണ്ട് തികയുന്ന ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾക്ക് ആദരവർപ്പിക്കുന്ന പരിപാടി ഇന്ന് വർക്കലയിൽ. ചടങ്ങ് മന്ത്രി ബിന്ദുകൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. ഹോക്കിയുടെ വികസനം ലക്ഷ്യമിട്ട് ഹോക്കി ഇന്ത്യയുടെ നേതൃത്വത്തിൽ രാജ്യവ്യാപക പരിശീലന ശില്പശാലകൾക്ക് തുടക്കമായി. പരിശീലകരുടെയും സാങ്കേതിക ഉദ്യോഗസ്ഥരുടെയും അറിവും നൈപുണ്യവും വർദ്ധിപ്പിക്കുകയും പരിശീലനത്തിന് കൃത്യമായ ഘടന രൂപീകരിക്കുകയുമാണ് ലക്ഷ്യം. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയോടെ മുൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ വിരമിച്ചേക്കുമെന്ന റിപ്പോർട്ട് BCCI തള്ളി. നാളെയാണ് ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ഫൈനൽ മത്സരം.
2: ആകാശവാണി FM വാർത്തകൾ.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേൻ എന്ന ചിത്രത്തിൽ ശങ്കർ മഹാദേവൻ പാടിയത്. ഗാനരചന വൈരമുത്തു, സംഗീതം AR റഹ്മാൻ.
3: ഇല്ല ഇല്ല സൊല്ല ഒരു ഗണം പോലും.

ചിത്രം മരുത്, വന്ദന ശ്രീനിവാസൻ, ജിതിൻ രാജ്, ജയമൂർത്തി എന്നിവർ പാടിയ ഗാനം. വൈരമുത്തുവിന്റെ വരികൾ, ഡി ഇമ്മന്റെ സംഗീതം.

പരാശക്തി എന്ന ചിത്രത്തിൽ സീൻ റോൾഡൻ ഡി എന്നിവർ പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. സംഗീതം ജി വി പ്രകാശ് കുമാർ. തമിഴ് ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്ത ഗാനം ഗാട്ട കുസ്തി 2, പാടിയത് വിജയ് നരേൻ. ഗാനരചന മുത്തമിഴ്, സംഗീതം സീൻ റോൾഡൻ.

ഗില്ലി എന്ന ചിത്രത്തിനു വേണ്ടി കപിലൻ വരികളെഴുതി വിദ്യാസാഗർ ഈണം പകർന്ന ഗാനം, പാടിയത് സുഖ്വീന്ദർ സിംഗ്, മാണിക്യ വിനായകം എന്നിവർ.

ചിത്രം ലേസ ലേസ, ഹരീഷ് രാഘവേന്ദ്ര ഫ്രാങ്കോ, ശ്രീലേഖ പാർത്ഥസാരഥി എന്നിവർ പാടിയ ഗാനം. രചന വാലി, സംഗീതം ഹാരിസ് ജയരാജ്.

തമിഴ് ചലച്ചിത്ര ഗാനങ്ങളിൽ ഒരു ഗാനം കൂടി കേൾക്കാം. പളനി ഭാരതിയുടെ വരികൾക്ക് ഇളയരാജ ഇണം പകർന്ന ഗാനം, ചിത്രം കരകാട്ടക്കാരി. പാടിയത് വിജയ് യേശുദാസ്, മഞ്ജരി എന്നിവർ.

0: ആകാശവാണി FM വാർത്തകൾ.
1: വിൻഡീസ് ക്രിക്കറ്റ് താരം സർ ഗാർഫീൽഡ് സോബേഴ്സിന്റെ നിര്യാണത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ദുഃഖമറിയിച്ചു. ഇന്നലെ ബാർബഡോസിലായിരുന്നു 89-കാരൻ സോബറിന്റെ അന്ത്യം. പുനർനിർമ്മാണം പൂർത്തിയാക്കിയ കമ്പം മെട്ട് കമ്പം മലയോര പാത തുറന്നു. ഈ മാസം 7 പാത തുറക്കുമെന്ന് തമിഴ്നാട് റോഡ് വിഭാഗം അധികൃതർ അറിയിച്ചിരുന്നെങ്കിലും നിർമ്മാണ ജോലികൾ വൈകിയതിനെ തുടർന്ന് ഗതാഗതത്തിന് തുറന്നു നൽകുന്നത് നീട്ടിവയ്ക്കുകയായിരുന്നു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 3 ചരമവാർഷികം പുതുപ്പള്ളിയിൽ ആചരിച്ചു. സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ സംഘടിപ്പിച്ച സ്മൃതി സമ്മേളനം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ജില്ലയിൽ വടകര മേഖല കേന്ദ്രീകരിച്ച് ഭക്ഷ്യവ്യാപാരികൾക്ക് ഓപ്പറേഷൻ മൺസൂണിന്റെ ഭാഗമായി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. പരിപാടി KK രമ MLA ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് മഴ കനക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വഴിപാട് വള്ളസദ്യയ്ക്ക് നാളെ തുടക്കമാകും. നാളെ ഉച്ചയ്ക്ക് മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. ജപ്പാനിലെ ടോക്കിയോവിൽ വനിതാ ബാഡ്മിന്റൺ സിംഗിൾസിൽ ഇന്ത്യയുടെ PV സിന്ധു ഫൈനലിൽ. സെമിഫൈനൽ ജയത്തോടെ ആഗോള റാങ്കിംഗിൽ 18 സ്ഥാനത്തുനിന്നും 9 സിന്ധു നില മെച്ചപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ലൂസേഴ്സ് ഫൈനലിൽ നാളെ ഫ്രാൻസ് ഇംഗ്ലണ്ടിനെ നേരിടും. മിയാമി സ്റ്റേഡിയത്തിൽ പുലർച്ചെ 2:30 മത്സരം.
0: ആകാശവാണി FM വാർത്തകൾ.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 12 കഴിഞ്ഞ് 2:24. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ. ക്രമരഹിതമായ ആർത്തവം, കാരണവും ആയുർവേദ പരിഹാരങ്ങളും ഡോക്ടർ ഷാഹിന മോൾ S സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ തിരുവനന്തപുരം റിലേ.
2: സൂപ്പർ പ്രൈസസിൽ മെഗാ സർപ്രൈസസുമായി പിട്ടപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
3: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് നേരം ഞെട്ടിക്കുന്ന ഡീലുകൾ. 12,000 വരെ എക്സ്ചേഞ്ച് ഓഫറുകൾ, 000 ഫിനാൻസ് സ്കീമുകൾ, ഒപ്പം ലേറ്റ് നൈറ്റ് ഷോപ്പിംഗ് സൗകര്യവും.
2: പിട്ടപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
1: 1 ഫോൺ ഔട്ട് ഗാനോത്സവം. 2 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 3 ആകാശവാണി FM വാർത്തകൾ ഗസലുകൾ. 3:30 കൊച്ചി വേവ്സ്. 4 ആകാശവാണി FM വാർത്തകൾ 4 മണിപ്പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി.
4: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാരാ കൊച്ചിയായി മാറും.
5: ഇടലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
6: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടിച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒബ്രോൺ മോൾ ഇടപ്പള്ളി.
1: 4:55 സേവന വാർത്തകൾ. 5 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6 പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ.
7: ഞായറാഴ്ചകളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ.
1: പ്രകൃതിയുടെ രുചി. 6:50 കിസാൻ വാണി. പശുപരിപാലനത്തിനൊപ്പം നെല്ല് കൃഷിയും. നെടുമ്പാശ്ശേരി അകപ്പറമ്പ് സ്വദേശിനി തങ്കത്തിന്റെ കാർഷിക അനുഭവങ്ങൾ. 7:20 വിപണി. 7:25 വാർത്തകൾ.

0: തിരുവനന്തപുരം റിലേ 7:35 എഫ് എം ഈവനിംഗ്. ഇതിൽ സമകാലികം, വിഷം വിളമ്പുന്ന ഹോട്ടലുകൾ. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ. പറയിപ്പെറ്റ പന്തിരുകുലം. 8:00 ആകാശവാണി എഫ് എം വാർത്തകൾ. ഇംഗ്ലീഷ് മാറ്റേഴ്സ്.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: 8:05 രാജഗിരി ഹോസ്പിറ്റൽ എഫ് എം ഹെൽത്ത് ലൈൻ. എന്താണ് ഹെപ്പറ്റൈറ്റിസ്? കൺസൾട്ടന്റ് ഹെപ്പറ്റോളജിസ്റ്റ് ഡോക്ടർ അശ്വിൻ പി വിനോദുമായി അഭിമുഖം. 8:25 സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി.
3: റീഗൽ ജുവലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജുവലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
0: 8:45 നോവൽ പാരായണം. യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം ഗാനങ്ങൾ. ഇന്നത്തെ ചോദ്യം ഉത്തരം. നാളത്തെ പരിപാടികൾ 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണവില
3: എന്നും രാവിലെ 10:30.
4: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
3: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
0: 9:15 നാടകഗാനങ്ങൾ. 9:30 ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 ദേശീയ സംഗീത പരിപാടി ഡൽഹി റിലേ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി കൊച്ചി എഫ് എം 102.3. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം കെ ജി മാർക്കോസ് പാടിയത്. ഗാനരചന MD രാജേന്ദ്രൻ. സംഗീതം KP ഉദയഭാനു.

0: ലളിതഗാനങ്ങളിലടുത്തത് അരൂർ പി കെ മനോഹരൻ സംഗീതം നൽകി ആലപിച്ച ഗാനം സി രാജേന്ദ്രന്റെ വരികൾ.
1: എങ്ങനെ നീ എൻ മനോരഥമേറി എൻ മനോരാജ്യത്തു വന്ന്.

ലളിതഗാനങ്ങളിൽ ഒരു ഗാനം കൂടി കേൾക്കാം. ജി ശ്രീറാം പാടിയത്. ഗാനരചന മുട്ടാർ ശശികുമാർ, സംഗീതം ഐരൂർ സദാശിവൻ.

0: ലളിതഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ഒരിടത്തൊരിടത്ത്
2: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപ്പെറ്റ പന്തിരുകലും
1: വിക്രമാദിത്യ മഹാരാജാവ് സദസ്സിനെ നോക്കി. നിറഞ്ഞിരിക്കുന്ന പണ്ഡിത സദസ്സ്, വരരുചി മാത്രം എത്തിയിട്ടില്ല. എന്താ വരരുചി എത്താത്തത്? അദ്ദേഹമില്ലാത്ത സദസ്സിന് ഒരു പൂർണതയില്ല. കേവലം 19 വയസ്സ് മാത്രമുള്ള വരരുചി ഇത്ര ചെറുപ്പത്തിൽ തന്നെ എങ്ങനെ പണ്ഡിതവര്യനായി മാറി?
2: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ
1: എല്ലാ ദിവസവും രാത്രി 7:55
2: പറയിപ്പെറ്റ പന്തിരുകലും.
3: ഒരു അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ധീരത, സാമൂഹ്യ സേവനം, പരിസ്ഥിതി, കായികരംഗം, കലാസാംസ്കാരികം, സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ മേഖലകളിൽ പ്രഗത്ഭരായ 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ ആയാണ് നാമനിർദ്ദേശങ്ങളും അപേക്ഷകളും അയക്കേണ്ടത്. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടലിൽ ജൂലൈ 31 മുൻപായി അപേക്ഷിക്കണം. വിലാസം https://awards.gov.in. വിലാസം ഒരിക്കൽ കൂടി https://awards.gov.in.

0: അറിയിപ്പ് കഴിഞ്ഞു.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 12:25. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സേവന വാർത്തകൾ കേൾക്കാം. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ കരാർ വ്യവസ്ഥയിൽ സേഫ്റ്റി അസിസ്റ്റന്റുമാരെ നിയമിക്കുന്നു. മൊത്തം 13 ഒഴിവുകളുണ്ട്. SSLC ഫയർ ആൻഡ് സേഫ്റ്റിയിലെ ഡിപ്ലോമയുമാണ് യോഗ്യത. മിനിമം 1 വർഷം സേഫ്റ്റി മേഖലയിലെ പ്രവർത്തന പരിചയം ഉണ്ടാകണം. അപേക്ഷിക്കുന്നതിനും വിശദവിവരങ്ങൾക്കും കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക, www.cochinshipyard.in. അവസാന തീയതി ഈ മാസം 22. www.cochinshipyard.in.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: ആറ്റ് കേരള സംഘടിപ്പിക്കുന്ന കഥ കവിത സാഹിത്യ ശില്പശാല ഈ മാസം 25 ശനിയാഴ്ച ഇടപ്പള്ളി PWD ഗസ്റ്റ് ഹൌസിൽ നടക്കും. കവിയും പ്രഭാഷകനുമായ ശ്രീകുമാർ മുഖത്തല, കഥാകൃത്തുക്കളായ ജോർജ് ജോസഫ് കെ, ഫ്രാൻസിസ് നെറോണ എന്നിവർ ക്ലാസുകൾ നയിക്കും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക: 8848419574. ഫോൺ നമ്പർ ആവർത്തിക്കാം: 8848419574.
4: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാരാ കൊച്ചിയായി മാറും.
5: ഇടലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
6: September 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
1: ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിംഗ് പേഴ്സണൽ സെലക്ഷൻ IBPS 2027-28 വർഷത്തെ പ്രൊബേഷണറി ഓഫീസർ മാനേജ്മെന്റ് ട്രെയിനി തസ്തികയിലേക്കുള്ള ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 21. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും ഇനി പറയുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക: www.ibps.in. www.ibps.in.
7: ഈ ശനിയാഴ്ച LED TVകൾക്ക് അവിശ്വസനീയമായ ഓഫറുകളുമായി പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
8: 1 EMI ഫ്രീ, 21,000 രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫർ, കൂടാതെ എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനും ആകർഷകമായ സമ്മാനങ്ങളും.
7: പിട്ടാപ്പിളിൽ ഏജൻസീസ്.
1: ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ കാലടി മുഖ്യ ക്യാമ്പസിൽ നടത്തുന്ന 4 വർഷ BA സംസ്കൃത സാഹിത്യം ഓണേഴ്സ് പ്രോഗ്രാമിൽ പൊതുവിഭാഗത്തിലും സംവരണ വിഭാഗങ്ങളിലും ഒഴിവുള്ള സീറ്റുകളിലേക്ക് ഈ മാസം 20 രാവിലെ 10 മണിക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. യോഗ്യരായ വിദ്യാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം സംസ്കൃത സാഹിത്യം വിഭാഗത്തിൽ ഹാജരാകണമെന്ന് സർവകലാശാല അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക: www.ssus.ac.in. www.ssus.ac.in.
4: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാരാ കൊച്ചിയായി മാറും.
5: ഇടലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
6: September 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
9: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
10: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
11: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
1: സംസ്ഥാനത്തെ ഹോംസ്റ്റേ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനും ഗ്രാമീണ ടൂറിസത്തിന് പുതിയ ഉണർവ് പകരുന്നതിനുമായി കേരള ഗ്രാമീൺ ബാങ്ക് ഹോംസ്റ്റേ സംരംഭകർക്കായി നടപ്പിലാക്കുന്ന വായ്പാ വിതരണ പദ്ധതിയുടെ ഉദ്ഘാടനം ഈ മാസം 23 രാവിലെ 10:30 എറണാകുളം BTH ഹോട്ടലിൽ നടക്കും. വായ്പാ രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കും വിളിക്കേണ്ട നമ്പർ 9349252314. ഫോൺ നമ്പർ ആവർത്തിക്കാം: 9349252314. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇതാകാശവാണി കൊച്ചി FM 102.3. സമയം 12:29:42. പ്രിയ ശ്രോതാക്കളെ, ഇനി 12:30

0: പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, തുടർന്ന് 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷി യോഗം നാളെ ന്യൂഡൽഹിയിൽ. രാജ്യത്തിന് അഭിമാനമായി ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1 ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് അടുത്ത മാസം 18 തുടക്കമാകും. കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനകീയ മുന്നേറ്റമാണ് ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാൻ എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ്. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ഫൈനൽ മത്സരം നാളെ ലോഡ്സിൽ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. ഈ മാസം 25 വരെ മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങളാണ് സന്ദർശിക്കുക. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ ന്യൂഡൽഹിയിൽ സർവകക്ഷി യോഗം ചേരും. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. മറ്റന്നാൾ മുതൽ അടുത്ത മാസം 13 വരെയാണ് വർഷകാല സമ്മേളനം നടക്കുക. സമ്മേളനത്തിനിടെ നിരവധി സുപ്രധാന നിയമനിർമ്മാണങ്ങൾ ചർച്ചയ്ക്കെടുക്കുകയും പാസാക്കുകയും ചെയ്യും. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് അല്പം മുൻപ് വിക്ഷേപിച്ചു. മിഷൻ ആഗമൻ ദൌത്യത്തിന്റെ ഭാഗമായി ഹൈദരാബാദ് ആസ്ഥാനമായുള്ള സ്കൈറൂട്ട് എയ്റോസ്പേസ് ആണ് റോക്കറ്റ് വികസിപ്പിച്ചത്. രാജ്യത്തെ ബഹിരാകാശ മേഖലയിൽ പുതിയ അവസരങ്ങൾ തുറക്കാൻ ഇത്തരം ദൌത്യത്തിലൂടെ സാധിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. ന്യൂഡൽഹിയിലെ ജന്തർ മന്ദിറിൽ ദിവസങ്ങളായി നിരാഹാര സമരം നടത്തിവരികയായിരുന്ന സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെ ആശുപത്രിയിലേക്ക് മാറ്റി. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് വിദഗ്ധ വൈദ്യോപദേശവും ഡൽഹി ഹൈക്കോടതി ഉത്തരവും കണക്കിലെടുത്താണ് മതിയായ ചികിത്സയ്ക്കായി അദ്ദേഹത്തെ മാറ്റിയതെന്ന് ന്യൂഡൽഹി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ സച്ചിൻ ശർമ്മ അറിയിച്ചു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് അടുത്ത മാസം 18 മുതൽ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകും. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. ഇതോടെ സമ്പൂർണ്ണ അന്താരാഷ്ട്ര ചരക്ക് കവാടമായി വിഴിഞ്ഞം മാറുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. ഇതോടനുബന്ധിച്ച് മിഷൻ സമുദ്ര വ്യവസായ ഉച്ചകോടിയും സംഘടിപ്പിക്കും. വർഷങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് കോട്ടയം കടുത്തുരുത്തി ടൗൺ ബൈപ്പാസ് മുഖ്യമന്ത്രി ബി ഡി സതീശൻ ഇന്ന് നാടിന് സമർപ്പിക്കും. 35 കോടി രൂപ ചെലവിൽ പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച ബൈപ്പാസ് തുറക്കുന്നതോടെ എറണാകുളം കോട്ടയം സംസ്ഥാന പാതയിലെ യാത്രാക്ലേശത്തിന് വലിയ ആശ്വാസമാകും. ഫ്ളൈഓവർ, 2 പാലങ്ങൾ എന്നിവയുൾപ്പെടെ പൂർണ്ണമായും BM&BC നിലവാരത്തിലാണ് പാത നിർമ്മിച്ചിരിക്കുന്നത്. മയക്കുമരുന്ന് മാഫിയ്ക്കെതിരായ ഓപ്പറേഷൻ തൂഫാന് സംസ്ഥാനത്തുടനീളം വലിയ പിന്തുണയാണ് ലഭിക്കുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനകീയ മുന്നേറ്റമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി കണ്ണൂർ സിറ്റി പോലീസ് സംഘടിപ്പിച്ച ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം.
2: ഓപ്പറേഷൻ തൂഫാൻ ഇന്ന് കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനകീയ മുന്നേറ്റമായി മാറുകയാണ്. രാസലഹരിയും ലഹരിയും കേരളത്തെ തകർക്കുന്ന ഈ സന്ദർഭത്തിൽ അതിൽ നിന്ന് നമ്മുടെ യുവ തലമുറയെ രക്ഷിക്കാൻ കേരള പോലീസ് ജനങ്ങളുടെ സഹകരണത്തോടെ ആരംഭിക്കുന്ന ഈ പരിപാടിക്ക് എല്ലാവരുടെയും പിന്തുണ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാന ഗവൺമെന്റ് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള ഈ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കുന്നത്.
1: ഓപ്പറേഷൻ തൂഫാനോടനുബന്ധിച്ചുള്ള കൊയിലാണ്ടി നിയോജക മണ്ഡല തല ക്യാമ്പയിൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് ഉച്ചയ്ക്ക് ഉദ്ഘാടനം ചെയ്യും. ചിങ്ങപുരം CKG MHSൽ നടക്കുന്ന പരിപാടിയിൽ ഷാഫി പറമ്പിൽ MP പങ്കെടുക്കും. പുനർനിർമ്മാണം പൂർത്തിയാക്കിയ കമ്പം 8 കമ്പം മലയോര പാത തുടർന്നു. തമിഴ്നാട്ടിലെ തേനി ജില്ലയെ കേരളത്തിലെ ഇടുക്കി ജില്ലയുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന മലയോര പാതകളിലൊന്നായ കമ്പം 8 റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം ഒരു മാസം മുൻപാണ് ആരംഭിച്ചത്. കോൺക്രീറ്റിംഗും പാലങ്ങളുടെ നിർമ്മാണവും തുടരുന്നതിനാൽ ഭാരവാഹനങ്ങൾക്ക് 20 ദിവസത്തേക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യയ്ക്ക് നാളെ തുടക്കമാകും. ചടങ്ങിന്റെ ഉദ്ഘാടനം നാളെ ഉച്ചയ്ക്ക് 12 മന്ത്രി

0: കെ മുരളീധരൻ നിർവഹിക്കും. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മുഖ്യാതിഥിയാകും. ഇന്ന് രാവിലെ ക്ഷേത്രത്തിലെ പ്രധാന ഊട്ടുപുരയിൽ അടുപ്പിൽ അഗ്നിപകരൽ ചടങ്ങ് നടന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
1: സെപ്റ്റംബർ 16 വരെ നടക്കുന്ന വള്ളസദ്യകാലത്തിന് പള്ളിയോടക്കരക്കാരെ സ്വീകരിക്കാൻ ക്ഷേത്രവും പരിസരപ്രദേശങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. ഇന്നു രാവിലെ പ്രധാന ഊട്ടുപുരയിൽ പാൽപായസമൊരുക്കി ഗണപതിക്കും പാർത്ഥസാരഥിക്കും സമർപ്പിച്ചതോടെ പാചകപ്പുരകൾ ഉണർന്നു. 20 സദ്യാലയങ്ങളാണ് ഉള്ളത്. 500 വള്ളസദ്യകളാണ് ഇതുവരെ ബുക്ക് ചെയ്തിട്ടുള്ളത്. നാളെ 10 വള്ളസദ്യകൾ നടക്കും. റാന്നി പള്ളിയോടം ഒഴികെ 51 പള്ളിയോടങ്ങളാണ് ഇക്കുറി വള്ളസദ്യയിൽ പങ്കെടുക്കുക. ഉത്രട്ടാതി ജലോത്സവം ഓഗസ്റ്റ് 30 നടക്കും. സെപ്റ്റംബർ 4 അഷ്ടമിരോഹിണി സമൂഹ വള്ളസദ്യ നടക്കുക.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നു. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള 5 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തുടനീളം ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. പവർ കട്ടിന് കാരണം മൺസൂൺ മഴയിലുണ്ടായ കുറവാണെന്ന് പറഞ്ഞ് സർക്കാരിനെ കൈയൊഴിയാനാവില്ലെന്ന് രാജീവ് ചന്ദ്രശേഖർ MLA. മുടക്കമില്ലാതെ വൈദ്യുതി നൽകാൻ സാധിക്കാത്തിടത്ത് നിക്ഷേപവും പുതിയ തൊഴിലവസരങ്ങളും സ്റ്റാർട്ടപ്പുകളും വളരില്ലെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ലോകകപ്പ് ഫുട്ബോളിലെ 3 സ്ഥാനക്കാരെ നാളെ അറിയാം. ഇന്ത്യൻ സമയം പുലർച്ചെ 2:30 നടക്കുന്ന ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ലൂസേഴ്സ് ഫൈനൽ കേവലം 3 സ്ഥാനം ഉറപ്പിക്കാനുള്ള ഒരു മത്സരം മാത്രമല്ല, സെമിയിൽ പൊരുതി വീണെങ്കിലും രാജ്യത്തിന് അഭിമാനം വീണ്ടെടുക്കാനുള്ള പോരാട്ടമാണ്. ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലുള്ള കാൽപന്ത് യുദ്ധം നഷ്ടമായ ഒരു ഫൈനലിന്റെ വീര്യമുള്ളതാണ്. ഒരു ഭാഗത്ത് പരമ്പരാഗത വൈരികളോട് കാലിടറിയ ഫ്രാൻസ്, എതിരാളികൾ നിലവിലെ ചാമ്പ്യന്മാരോട് കോർത്ത് കീഴടങ്ങിയ ഇംഗ്ലണ്ട്. സുവർണ കിരീടം നഷ്ടമായെങ്കിലും പക്ഷേ ഒരു യുദ്ധം ഇപ്പോഴും ബാക്കിയാണ്. മെസ്സിയെ മറികടന്ന് ഗോൾഡൻ ബൂട്ട് അണിയാനുള്ള അവസാന അവസരം എംബാപ്പയ്ക്കോ ഹാരിക്കേനോ. മുറിവേച്ച 2 കടുവകൾ നേർക്കുനേർ നിൽക്കുന്ന അവസാന വേട്ടയാണിത്. തോറ്റവും പോലും തലയുയർത്തി മടങ്ങാൻ നടത്തുന്ന അവസാന പോരാട്ടം.
0: ഈ മാസം 20 നടക്കുന്ന ഫൈനൽ പോരാട്ടത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന യൂറോപ്യൻ കരുത്തരായ സ്പെയിനിനെ നേരിടും. അർജന്റീന 3 തവണയും സ്പെയിൻ 1 തവണയുമാണ് ലോകകപ്പ് കിരീടം നേടിയിട്ടുള്ളത്. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിലെ 3 അവസാനത്തെയും മത്സരം നാളെ. ഇന്ത്യൻ സമയം വൈകുന്നേരം 3:30 ലോഡ്സിലാണ് മത്സരം. പരമ്പരയിൽ ഓരോ മത്സരങ്ങൾ വീതം വിജയിച്ച ഇരു ടീമുകൾക്കും പരമ്പര സ്വന്തമാക്കാൻ നാളത്തെ മത്സരം നിർണായകമാണ്. മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഉമ്മൻചാണ്ടിയുടെ 3 ചരമവാർഷികം ഇന്ന്. പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളി അങ്കണത്തിൽ നടന്ന സ്മൃതി സമ്മേളനം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലം ജനസേവനത്തിന്റെ സുവർണ കാലഘട്ടമായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പുഷ്പാർച്ചന നടത്തും. ജൻ വിശ്വാസ് ഭേദഗതി നിയമം 2026 കീഴിൽ റെയിൽവേയിൽ കർശന പരിശോധനകൾ. തിരുവനന്തപുരം ഡിവിഷനിൽ നടന്ന പരിശോധനയിൽ സാധുവായ ടിക്കറ്റില്ലാതെ യാത്ര ചെയ്ത ഒരു യാത്രക്കാരനെതിരെ നടപടിയെടുത്തു. 600 രൂപ പിഴയടയ്ക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് കൊല്ലം സ്പെഷ്യൽ ക്ലാസ് റെയിൽവേ മജിസ്ട്രേറ്റ് 7000 രൂപ പിഴയും 1 ദിവസത്തെ തടവ് ശിക്ഷയും വിധിച്ചു. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ മൺസൂൺ ബമ്പർ നറുക്കെടുപ്പ് ഇന്ന് ഉച്ചയ്ക്ക് 2 നടക്കും. വിവിധ ജില്ലകളിലായി ഇതിനകം 40 ലക്ഷം ടിക്കറ്റുകളാണ് വിറ്റഴിച്ചത്. 10 കോടി രൂപയാണ് 1 സമ്മാനം. സംസ്ഥാന ലോട്ടറിയുടെ പേരിൽ പ്രവർത്തിക്കുന്ന വ്യാജ വെബ്സൈറ്റുകളിൽ നിന്ന് ടിക്കറ്റ് വാങ്ങുകയോ പണം നൽകുകയോ ചെയ്യരുതെന്ന് ലോട്ടറി വകുപ്പ് ഡയറക്ടർ. വിവിധ ഫീസുകൾ, GST, സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് തുടങ്ങിയവയ്ക്കായി പണം ആവശ്യപ്പെട്ടാൽ തട്ടിപ്പാണെന്ന് മനസ്സിലാക്കേണ്ടതാണ്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷിയോഗം നാളെ ന്യൂഡൽഹിയിൽ. രാജ്യത്തിന് അഭിമാനമായി ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1 ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് അടുത്ത

0: മാസം 18 തുടക്കമാകും. കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനകീയ മുന്നേറ്റമാണ് ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാൻ എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ്. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ഫൈനൽ മത്സരം നാളെ ലോഡ്സിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി. ക്രമരഹിതമായ ആർത്തവം, കാരണങ്ങളും ആയുർവേദ പരിഹാരങ്ങളും. തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ പ്രസൂതിതന്ത്ര സ്ത്രീരോഗ വിഭാഗം പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ ഷാഹിന മോൾ എസ് സംസാരിക്കുന്നു.
2: സ്ത്രീകളുടെ ജീവിതത്തിലെ സ്വാഭാവിക ജൈവപ്രക്രിയയായ ആർത്തവം സ്ത്രീ ശരീരത്തിന്റെ ഹോർമോൺ സന്തുലിതാവസ്ഥയുടെയും പൊതുവായ ആരോഗ്യത്തിന്റെയും പ്രത്യുൽപാദന ശേഷിയുടെയും പ്രധാന സൂചികയാണ്. ചിലപ്പോഴെങ്കിലും ആർത്തവചക്രത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുടെ ആദ്യ ലക്ഷണങ്ങൾ ആകാം. ആർത്തവകാല ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് പറയും മുമ്പ് ഒരു നോർമൽ അല്ലെങ്കിൽ സ്വാഭാവിക ആർത്തവത്തിന്റെ ലക്ഷണങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. 28 ദിവസത്തെ ഇടവേളകളിൽ ഉണ്ടാകുന്നതും 2 മുതൽ 7 ദിവസം വരെ നീണ്ടു നിൽക്കുന്നതും അധികമായ വേദനയോ അമിതമായ രക്തസ്രാവമോ കൂടാതെ ഒരു സ്ത്രീയുടെ ദൈനംദിന പ്രവൃത്തികളെ ബാധിക്കാത്ത വിധത്തിൽ ആണ് സ്വാഭാവികമായ ആർത്തവം സംഭവിക്കേണ്ടത്. ഈ സ്വാഭാവിക രീതികളിൽ നിന്നുമുള്ള വ്യതിയാനങ്ങളെ പൊതുവായി ആർത്തവ വൈകല്യങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നു. 28 ദിവസത്തെ ഇടവേളകളിൽ ഉണ്ടാവുന്നതും 2 മുതൽ 7 ദിവസം വരെ നീണ്ടു നിൽക്കുന്നതും അധികമായ വേദനയോ അമിതമായ രക്തസ്രാവമോ കൂടാതെ ഒരു സ്ത്രീയുടെ ദൈനംദിന പ്രവൃത്തികളെ ബാധിക്കാത്ത വിധത്തിൽ ആണ് സ്വാഭാവികമായ ആർത്തവം അഥവാ നോർമൽ മെൻസ്ട്രേഷൻ സംഭവിക്കുന്നത്. ഈ സ്വാഭാവിക രീതികളിൽ നിന്നുമുള്ള വ്യതിയാനങ്ങളെ പൊതുവായി ആർത്തവ വൈകല്യങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നു. ഭൂരിഭാഗം പെൺകുട്ടികൾക്കും 12-നും 14-നും ഇടയിലുള്ള പ്രായത്തിലാണ് ആദ്യമായി ആർത്തവം സംഭവിക്കുന്നത്. ആർത്തവ വിരാമം ഏതാണ്ട് 45 മുതൽ 55 വയസ്സിനിടയിൽ സംഭവിക്കുകയും ചെയ്യുന്നു. ആർത്തവചക്രം എന്നത് 28 ദിവസത്തെ ഇടവേളകളിൽ സംഭവിക്കുന്നു എന്ന് പറയുമ്പോഴും 21-നും 35-നും ഇടയിലുള്ള ഇടവേളകൾ നോർമലായി ആണ് നാം അംഗീകരിച്ചിരിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീകളിൽ ആർത്തവ ക്രമക്കേടുകളും അതുമായി ബന്ധപ്പെട്ട രോഗങ്ങളും ഗണ്യമായി വർദ്ധിച്ചു വരുന്നതായി കാണുന്നു. ജീവിതശൈലിയിലെ മാറ്റങ്ങൾ, ഉറക്കക്കുറവ്, മാനസിക സമ്മർദ്ദം, വ്യായാമക്കുറവ്, പരിസ്ഥിതി മലിനീകരണം തുടങ്ങി നിരവധി ഘടകങ്ങൾ ഇതിന് പിന്നിലുണ്ട്. ഇത് സ്ത്രീകളുടെ ആരോഗ്യത്തെയും പ്രത്യുൽപാദനക്ഷമതയെയും എങ്ങനെ ബാധിക്കുന്നു എന്നും ആയുർവേദ ശാസ്ത്രവും ആധുനിക വൈദ്യവും ഈ വിഷയത്തെ എങ്ങനെയാണ് പരിഗണിക്കുന്നതെന്നും നമുക്ക് പരിശോധിക്കാം. ക്രമമായ ആർത്തവം അണ്ഡാശയങ്ങളിൽ ക്രമമായി അണ്ഡങ്ങൾ വളർച്ച പൂർത്തിയാക്കുന്നതിന്റെയും ഗർഭാശയത്തിലെ ഗർഭശയ്യ അഥവാ എൻഡോമെട്രിയം ക്രമമായി വളരുകയും മാറ്റങ്ങൾക്ക് വിധേയമാകുകയും ചെയ്യുന്നതിന്റെ അടയാളവുമാണ്. കൂടാതെ ഇത് തലച്ചോറിലെ ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറി ഗ്രന്ഥികളിൽ നിന്നും അണ്ഡാശയത്തിൽ നിന്നും പുറപ്പെടുന്ന ഹോർമോണുകളുടെ ഏകോപിതമായ പ്രവർത്തനങ്ങളുടെ ലക്ഷണവും ആണ്. ഇവയിൽ ഏതെങ്കിലും ഘടകങ്ങളുടെ പ്രവർത്തനത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ ആർത്തവ ക്രമക്കേടുകൾക്ക് കാരണമാകും. ഡിലേഡ് മെൻസ്ട്രേഷൻ അഥവാ ആർത്തവം വൈകുക, ആബ്സെൻസ് ഓഫ് മെൻസ്ട്രേഷൻ അഥവാ ആർത്തവം നിലയ്ക്കുക അല്ലെങ്കിൽ അമെനോറിയ, ക്രമരഹിതമായ ആർത്തവം അഥവാ ഇറഗുലർ മെൻസ്ട്രേഷൻ, അമിത രക്തസ്രാവം അഥവാ മെനറാജിയ, കുറഞ്ഞ രക്തസ്രാവം അഥവാ സ്കാൻഡി മെൻസ്ട്രേഷൻ, അതിതീവ്രമായ ആർത്തവ വേദന അഥവാ ഡിസ്മെനോറിയ, ഇവയൊക്കെയാണ് സാധാരണയായി കാണപ്പെടുന്ന ആർത്തവ ക്രമക്കേടുകൾ. ആർത്തവം വൈകുക അഥവാ വരാതിരിക്കുക അല്ലെങ്കിൽ ക്രമരഹിതമായി വരിക എന്നിവയൊക്കെ PCOD അഥവാ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് ഉള്ള സ്ത്രീകളിൽ കണ്ടുവരാറുണ്ട്. PCOS ഉള്ളവരിൽ അണ്ടോൽപാദനം ക്രമമായി നടക്കുന്നില്ല എന്നതാണ് ഇതിന് കാരണമായിത്തീരുന്നത്. ഇവ ഭാവിയിൽ ഗർഭധാരണം വൈകുന്നതിനോ വന്ധ്യതയ്ക്കോ കാരണമായി തീരാറുണ്ട്. PCOD പോലുള്ള അവസ്ഥകൾ ഇന്നത്തെ വ്യായാമരഹിത ജീവിത രീതികൾ പിന്തുടരുന്നവരിലും ഉയർന്ന കലോറി മൂല്യമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നവരിലും കൂടുതലായി കാണപ്പെടുന്നുണ്ട്. ക്രമമായി ചിട്ടപ്പെടുത്തിയ വ്യായാമ രീതികളും ഭക്ഷണ ക്രമീകരണവും ശരിയായ രീതിയിലുള്ള ഉറക്കം ഉൾപ്പെടെയുള്ള ദിനചര്യകളും ഈ അവസ്ഥയെ മറികടക്കുവാൻ സ്ത്രീകളെ സഹായിക്കും. സപ്തസാരം കഷായം, വരണാദി കഷായം, കാഞ്ചനാര ഗുൽഗുലു തുടങ്ങിയ ഔഷധങ്ങൾ വൈദ്യനിർദ്ദേശപ്രകാരം ഉപയോഗിക്കുന്നത് രോഗികൾക്ക് വളരെ നല്ല റിസൾട്ട് നൽകാറുണ്ട്. അമിതഭാരം നിയന്ത്രിക്കുക, BMI അഥവാ ബോഡി മാസ് ഇൻഡെക്സ് കൺട്രോൾ ചെയ്യുക, അമിതമായ പഞ്ചസാര, ഉപ്പ്, അന്നജങ്ങൾ

0: ഇവ നിയന്ത്രിക്കുക. ഇവയൊക്കെ ഈ മെറ്റബോളിക് ഡിസോർഡറിനെ നിയന്ത്രിക്കുവാൻ സഹായിക്കും. അമിതവണ്ണം, മുഖക്കുരു, മുടികൊഴിച്ചിൽ, അമിത രോമ വളർച്ച ഇവയോടുകൂടി പ്രത്യക്ഷപ്പെടുന്ന പി സി ഒ ഡി എന്ന ഈ അവസ്ഥ കൌമാരപ്രായത്തിലും യൗവനത്തിലും സ്ത്രീകളിൽ വളരെ മാനസിക സമ്മർദ്ദം ആണ് സൃഷ്ടിക്കുന്നത്. ആരോഗ്യകാര്യ വിദഗ്ധന്റെ അനുഭാവപൂർണമായ പെരുമാറ്റവും തുടർച്ചയായുള്ള ചികിത്സാ പുരോഗതി വിലയിരുത്തലും ഈ അവസ്ഥയെ മറികടക്കുന്നതിന് ആവശ്യമാണ്. ആർത്തവകാലത്തെ അമിതമായ വേദന അഥവാ ഡിസ്മെനോറിയയുടെ മറവിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു രോഗമാണ് എൻഡോമെട്രിയോസിസ്. ആയുർവേദ ശാസ്ത്രം ഇതിനെ വാതികി, ഉദാവർത്ത എന്നിങ്ങനെയുള്ള അവസ്ഥകളിലാണ് ഉൾപ്പെടുത്തി പറയുന്നത്. ആർത്തവ സമയത്ത് അസഹനീയമായ വേദന അനുഭവപ്പെടുന്ന സ്ത്രീകളിൽ എൻഡോമെട്രിയോസിസ്, അഡിനോമയോസിസ് തുടങ്ങിയ രോഗാവസ്ഥകൾ കണ്ടെത്താറുണ്ട്. ഗർഭാശയത്തിനുള്ളിലെ എൻഡോമെട്രിയം എന്ന പാളി, ഗർഭാശയത്തിന് പുറമേയുള്ള ഭാഗങ്ങളായ ഗർഭാശയ ഭിത്തി, അണ്ഡാശയങ്ങൾ, ഫലോപ്പിയൻ ട്യൂബ്, ബ്രോഡ് ലിഗമെന്റ്, പെൽവിക് ക്യാവിറ്റി എന്നിവിടങ്ങളിൽ വളരുകയും ആർത്തവ സമയത്ത് ഈ ഭാഗങ്ങളിലും രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ രക്തസ്രാവത്തിന് പുറത്തേക്ക് ഒഴുകിപ്പോകുവാനാവാത്തതിനാൽ ശരീരത്തിൽ കെട്ടിനിൽക്കുകയും ശക്തമായ വേദനയ്ക്കും വീക്കത്തിനും കാരണമാകുകയും ചെയ്യുന്നു. ഇത് ഫലോപ്യൻ ട്യൂബുകളിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നതിനും അണ്ടാശയങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നതിനും കാരണമായി ബന്ധ്യതയ്ക്ക് വഴിവെക്കുന്നു. അഡിനോമയോസിസിൽ ഗർഭാശയഭിത്തിയിൽ വളരുന്ന എൻഡോമെട്രിയം കോശങ്ങൾ ഗർഭാശയഭിത്തിയുടെ സ്വഭാവത്തെ തന്നെ മാറ്റുകയും അമിതമായ രക്തസ്രാവം, കടുത്ത ആർത്തവവേദന, അടിവയറ്റിൽ ഭാരം ഇവയ്ക്ക് കാരണമാകുകയും ചെയ്യുന്നു. റിപ്രൊഡക്റ്റീവ് ഏജിൽ ഉണ്ടാകുന്ന ഈ രോഗങ്ങൾ പലപ്പോഴും സ്ത്രീയുടെ ഗർഭധാരണ ശേഷിയെ പ്രതികൂലമായി ബാധിക്കാറുണ്ട്. സുകുമാര കഷായം, സുകുമാരഘൃതം, ഗന്ധർവ ഏരണ്ടം പോലെയുള്ള മരുന്നുകൾ, സ്നേഹപാനം, സ്വേദനം, കഷായവസ്തി, ഉത്തരവസ്തി പോലെയുള്ള ചികിത്സാക്രമങ്ങൾ, ഇവ ഈ രോഗാവസ്ഥകളെ തരണം ചെയ്യുന്നതിനും രോഗിയിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ നിയന്ത്രിക്കുന്നതിനും സഹായിക്കും. ഒരു സ്ത്രീരോഗ വിദഗ്ധന്റെ മേൽനോട്ടം ചികിത്സയ്ക്ക് അത്യാവശ്യവുമാണ്. പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസസ്. സ്ത്രീകളുടെ ജനനേന്ദ്രിയങ്ങളിൽ ഉണ്ടാകുന്ന അണുബാധകൾ മൂലമുണ്ടാകുന്ന രോഗാവസ്ഥയാണ് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്. ചികിത്സിക്കപ്പെടാതെ തുടരുന്ന അണുബാധകൾ ഗർഭാശയത്തെയും ഫലോപ്യൻ ട്യൂബുകളെയും ബാധിക്കാം. തുടർച്ചയായി അടിവയർ വേദന, പനി, യോനി സ്രാവങ്ങൾ, ലൈംഗിക ബന്ധ സമയത്തെ വേദന, ഇവയാണ് പ്രധാന ലക്ഷണങ്ങൾ. ഫലോപ്യൻ ട്യൂബുകളിൽ സ്ഥിരമായി കേടുപാടുകൾ ഉണ്ടാക്കുന്നതിനും ഹൈഡ്രോസാൽപിങ്സ്, പയോസാൽപിങ്സ്, ട്യൂബൽ ബ്ലോക്ക് ഇവയ്ക്കും ഇത് കാരണമായി തീരാറുണ്ട്. കാലക്രമേണ ഇവ വന്ധ്യതയിലേക്ക് നയിക്കാം. ഈ പെൽവിക് ഇൻഫ്ലമേറ്ററി രോഗങ്ങളിൽ കൃത്യമായ ആയുർവേദ ചികിത്സ രോഗത്തിൽ നിന്ന് പരിപൂർണ മുക്തി നൽകുന്നതിനും അവയുടെ കോംപ്ലിക്കേഷൻസായ ട്യൂബൽ ഡിഫെക്ട്സ് ഉണ്ടാകാതെ തടയുന്നതിനും സഹായിക്കും. അവഗാഹസ്വേദം, കഷായവസ്തി, വിരേചനം തുടങ്ങിയ ചികിത്സാക്രമങ്ങൾ ഒരു സ്ത്രീരോഗ വിദഗ്ധന്റെ നേതൃത്വത്തിൽ ചെയ്യാവുന്നതാണ്. ആർത്തവ ക്രമക്കേടും വന്ധ്യതയും. ഒരു സ്ത്രീയുടെ ആർത്തവം ക്രമമായിരിക്കുമ്പോൾ സാധാരണയായി അണ്ടോൽപാദനവും ക്രമമായിരിക്കും. എന്നാൽ ആർത്തവ ക്രമക്കേടുകൾ ഉണ്ടാകുമ്പോൾ അണ്ടോൽപാദനത്തിലും പ്രശ്നങ്ങൾ സംഭവിക്കുന്നു. പി സി ഒ ഡി, എൻഡോമെട്രിയോസിസ്, തൈറോയിഡ് രോഗങ്ങൾ, അമിതവണ്ണം, മാനസിക സമ്മർദ്ദം, ഇവയെല്ലാം ആർത്തവ ക്രമക്കേടുകൾക്കും തുടർന്ന് വന്ധ്യതയ്ക്കും കാരണമായിത്തീരുന്നു. ജീവിതശൈലി മാറ്റങ്ങളും ആർത്തവ ആരോഗ്യവും പരസ്പരം കൂടിച്ചേർന്നവയാണ്. ഫാസ്റ്റ് ഫുഡ് സംസ്കാരം, ഇരുന്നു മാത്രമുള്ള ജോലികൾ, മൊബൈൽ ഫോൺ ഉപയോഗം, വൈകിയുള്ള ഉറക്കം, വ്യായാമക്കുറവ് എന്നിവ ശരീരത്തിലെ ഹോർമോൺ സന്തുലിതാവസ്ഥയെ തകിടം മറിക്കുകയും ആർത്തവ ക്രമക്കേടിന് കാരണമാകുകയും ചെയ്യുന്നു. പഠന സമ്മർദ്ദം, ജോലി സമ്മർദ്ദം, കുടുംബ പ്രശ്നങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ഇവ സ്ത്രീകളിൽ ഉത്കണ്ഠയും വിഷാദവും വർദ്ധിപ്പിക്കുകയും ശരീരത്തിലെ കോർട്ടിസോൾ എന്ന സ്ട്രെസ് ഹോർമോണിനെ കൂട്ടുകയും ചെയ്യുന്നു. ഇത് അണ്ടോൽപാദനത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. ചുരുക്കത്തിൽ, ദിനചര്യയ്ക്കും ശരീര ആരോഗ്യത്തിനും വ്യായാമത്തിനും ഉറക്കത്തിനും വേണ്ടതായ പ്രാധാന്യം സ്ത്രീകൾ അവരുടെ ജീവിതത്തിൽ നൽകേണ്ടതാണ്. സ്ത്രീകളുടെ ആരോഗ്യം കുടുംബത്തിന്റെ ആരോഗ്യവും സമൂഹത്തിന്റെ ആരോഗ്യവുമാണ്. ഇന്ന് ആർത്തവകാല അവധി പോലെയുള്ള സംരംഭങ്ങൾ സർക്കാർ തലത്തിൽ തന്നെ സ്ത്രീകൾക്കായി ഏർപ്പെടുത്തി തുടങ്ങിയിരിക്കുന്നു. ആരോഗ്യകരമായ ഭക്ഷണം, കൃത്യമായ ഉറക്കം, സ്ഥിരമായ വ്യായാമം, മാനസിക ആരോഗ്യ സംരക്ഷണം എന്നിവയിലൂടെ പല ആർത്തവ ക്രമക്കേടുകളെയും തടയുന്നതിനും ആരോഗ്യമുള്ള തലമുറയെ സൃഷ്ടിക്കുന്നതിനും കഴിയും. ആയുർവേദ ചികിത്സ തേടുമ്പോൾ ക്വാളിഫൈഡായ ഒരു സ്ത്രീരോഗ ചികിത്സകന്റെ സഹായം തേടുകയും കൃത്യമായ തുടർ ചികിത്സകളിലൂടെ തുടർച്ചയായി ആർത്തവകാല ആരോഗ്യം ശ്രദ്ധിക്കുകയും ചെയ്യുന്നത് ഉചിതമായിരിക്കും.
1: ക്രമരഹിതമായ ആർത്തവം, കാരണങ്ങളും ആയുർവേദ പരിഹാരങ്ങളും. തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ പ്രസൂതി തന്ത്ര സ്ത്രീരോഗ വിഭാഗം പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ ഷാഹിന മോൾ എസ് സംസാരിക്കുകയായിരുന്നു. ഇതുവരെ ആകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റ്.

0: മിനിറ്റ് 47 സെക്കൻഡ്. ഇനി 12:50 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ബഹിരാകാശത്തേക്ക് കുതിച്ച് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1. സ്കൈറൂട്ടിന്റെ മിഷൻ ആഗമൻ ചരിത്രപരമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷി യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. ഇന്ത്യ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയാകുന്നതിൽ യുവജനങ്ങൾ നിർണായക പങ്കുവഹിക്കുന്നതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ലാ നയം ഉറച്ച പ്രവർത്തന ശൈലിയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കേരളത്തിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ബാഡ്മിന്റണിൽ ജപ്പാൻ ഓപ്പൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ കടന്ന് ഇന്ത്യൻ താരം PV സിന്ധു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. ഈ മാസം 25 വരെ മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങളാണ് സന്ദർശിക്കുക. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വിപുലമായ സഹകരണത്തിനും യൂറോപ്യൻ യൂണിയനുമായുള്ള തന്ത്രപ്രധാന പങ്കാളിത്തത്തിനും സന്ദർശനം കൂടുതൽ കരുത്തു പകരുമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജ് ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ചു.
2: 10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0.
1: മിഷൻ ആഗമന്റെ ഭാഗമായി ഹൈദരാബാദ് ആസ്ഥാനമായുള്ള സ്കൈറൂട്ട് എയ്റോസ്പേസ് വികസിപ്പിച്ചെടുത്തതാണ് വിക്രം 1. ഒരു ഇന്ത്യൻ സ്വകാര്യ കമ്പനി ഇന്ത്യയിൽ തന്നെ പൂർണ്ണമായും രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്ത റോക്കറ്റ് എന്ന ചരിത്ര നേട്ടമാണ് ഇതിലൂടെ കൈവരിച്ചത്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് ഡോക്ടർ വിക്രം സാരാഭായിയുടെ സ്മരണാർത്ഥമാണ് വിക്രം 1 പേര് നൽകിയിരിക്കുന്നത്. രാജ്യത്തെ ബഹിരാകാശ മേഖലയിലെ ചരിത്രപരമായ അധ്യായമാണ് ഈ ദൌത്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ചു. ബഹിരാകാശ മേഖലയിൽ പുതിയ അവസരങ്ങൾ തുറക്കുന്നതിനൊപ്പം രാജ്യത്തെ യുവാക്കളുടെ കഴിവ് ദൃഢനിശ്ചയവും പ്രതിഫലിപ്പിക്കുന്നതാണ് ഈ ദൌത്യമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ സർവകക്ഷി യോഗം ചേരും. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. മറ്റന്നാൾ മുതൽ അടുത്തമാസം 13 വരെയാണ് വർഷകാല സമ്മേളനം നടക്കുക. സമ്മേളനത്തിനിടെ നിരവധി സുപ്രധാന നിയമനിർമ്മാണങ്ങൾ ചർച്ചയ്ക്കെടുക്കുകയും പാസാക്കുകയും ചെയ്യും. ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ല നയം വെറുമൊരു പ്രസ്താവനയല്ല, മറിച്ച് ഉറച്ച പ്രവർത്തന ശൈലിയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ ഇന്ന് നടന്ന ഫോഴ്സസ് ഫസ്റ്റ് കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭീകരവാദികളെ അവരുടെ താവളങ്ങളിൽ ചെന്ന് നേരിടാൻ ഇന്ത്യയ്ക്ക് മടിയില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ധൂർ ഇതിന് ലോകം കണ്ട മികച്ച ഉദാഹരണമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇന്ത്യയെ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയാക്കാൻ രാജ്യത്തെ യുവജനങ്ങൾ നിർണായക പങ്കുവഹിക്കുന്നതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. തമിഴ്നാട്ടിലെ മധുരയിൽ ഇഫി സംരംഭകത്വ ഉച്ചകോടിയുടെ പ്രത്യേക പ്ലീനറി സെഷനിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ തൊഴിലാളി സമൂഹമുള്ളത് ഇന്ത്യയിലാണ്. 2.4 ലക്ഷത്തിലധികം സ്റ്റാർട്ടപ്പുകളിലൂടെ 23 ലക്ഷത്തിലധികം നേരിട്ടുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സർക്കാരിന് സാധിച്ചതായും ധനമന്ത്രി വ്യക്തമാക്കി.
3: Young entrepreneurs should derive the maximum benefit both from your families and also from this association, which is in a very comprehensive manner working towards giving you that strength. Boundaries don't seem to matter with technology the way in which it is taking over our lives. So technology actually has done such a shake-up to the ways in which we look at ourselves, our businesses and our economy.
1: 5 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി പനാമ വിദേശകാര്യമന്ത്രി നാളെ ഇന്ത്യയിലെത്തും. തിങ്കളാഴ്ച കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലുമായി അദ്ദേഹം ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ഹൈദരാബാദ് ഹൌസിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും അദ്ദേഹം സന്ദർശിക്കും. ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ പ്രതിഷേധിച്ച് കേന്ദ്ര

0: വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ന്യൂഡൽഹിയിൽ നിരാഹാര സമരം നടത്തിവന്ന സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെ വൈദ്യചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റി. ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം ആരോഗ്യസ്ഥിതി വഷളായതിനെ തുടർന്ന് വിദഗ്ധ വൈദ്യോപദേശമനുസരിച്ചാണ് വാങ്ചുക്കിനെ മാറ്റിയതെന്ന് ന്യൂഡൽഹി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ സച്ചിൻ ശർമ്മ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: വർഷങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് കോട്ടയം കടുത്തുരുത്തി ടൌൺ ബൈപ്പാസ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നാടിന് സമർപ്പിക്കും. 35 കോടി രൂപ ചെലവിൽ പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച ബൈപ്പാസ് തുറക്കുന്നതോടെ എറണാകുളം കോട്ടയം സംസ്ഥാനപാതയിലെ യാത്രാ ക്ലേശത്തിന് വലിയ ആശ്വാസമാകും. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഉമ്മൻചാണ്ടിയുടെ 3rd ചരമവാർഷികം വിപുലമായ പരിപാടികളോടെ സ്മൃതിദിനമായി ആചരിച്ചു. പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയപള്ളി അങ്കണത്തിൽ നടന്ന സ്മൃതി സമ്മേളനം AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. ഉച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ പുതുപ്പള്ളിയിലെത്തി ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പുഷ്പാർച്ചന നടത്തും. പുനർനിർമ്മാണം പൂർത്തിയാക്കിയ കമ്പംമെട്ട് കമ്പം മലയോരപാത തുറന്നു. ഇന്ന് രാവിലെ 6 മണിക്കാണ് പാത തുറന്നു നൽകിയത്. വിശദാംശങ്ങളിലേക്ക്.
1: തമിഴ്നാട്ടിലെ തേനി ജില്ലയെ കേരളത്തിലെ ഇടുക്കി ജില്ലയുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന മലയോര റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം 1 മാസം മുൻപാണ് ആരംഭിച്ചത്. 18 ഹെയർപിൻ വളവുകളുള്ള ഈ ചുരംപാതയിലെ ഡ്രെയിനേജ് നിർമ്മാണവും സംരക്ഷണ ഭിത്തികൾ കെട്ടുന്ന ജോലികളുമാണ് പൂർത്തിയാക്കിയത്. റോഡ് അടച്ചിട്ടതോടെ നിത്യേന ഈ പാതയെ ആശ്രയിക്കുന്ന 1000 തോട്ടം തൊഴിലാളികളും പൊതുജനങ്ങളും കടുത്ത യാത്രാ ദുരിതത്തിലാണ്. റോഡ് കോൺക്രീറ്റിംഗും പാലങ്ങളുടെ നിർമ്മാണവും തുടരുന്നതിനാൽ ഭാരവാഹനങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ടിപ്പർ ലോറി ഉൾപ്പെടെയുള്ളവയ്ക്ക് അടുത്ത 20 ദിവസത്തേക്കാണ് നിരോധനം. ബസുകൾ, ജീപ്പുകൾ, മറ്റു വാഹനങ്ങൾ എന്നിവയെ റോഡ് ഉപയോഗിക്കാൻ അനുവദിക്കുമെന്ന് തമിഴ്നാട് റോഡ് വിഭാഗം അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വള്ളസദ്യകാലത്തിന് നാളെ തുടക്കമാകും. ഉദ്ഘാടനം നാളെ ഉച്ചയ്ക്ക് 12 മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മുഖ്യാതിഥിയാകും. കേരളത്തിൽ വീണ്ടും മഴ ശക്തമാകുന്നു. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തുടനീളം ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. ഇന്ത്യൻ ബാഡ്മിന്റൺ താരം PV സിന്ധു ജപ്പാൻ ഓപ്പൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ പ്രവേശിച്ചു. ടോക്കിയോയിൽ നടക്കുന്ന ടൂർണമെന്റിൽ ചൈനീസ് താരം ചെൻ യു ഫെയ് പരിക്കേറ്റ് പിന്മാറിയതോടെയാണ് സിന്ധു ഫൈനലിൽ എത്തിയത്. ആദ്യ സെറ്റ് 21-19 സിന്ധു സ്വന്തമാക്കിയിരുന്നു. രണ്ടാം സെറ്റിൽ സിന്ധു 15-10 മുന്നിട്ട് നിൽക്കുമ്പോഴായിരുന്നു ചൈനീസ് താരത്തിന്റെ പിന്മാറ്റം. നാളെ നടക്കുന്ന ഫൈനലിൽ സിന്ധു ജപ്പാന്റെ അകാനി യമാഗുച്ചിയെ നേരിടും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ 3rd സ്ഥാനക്കാരെ നാളെ അറിയാം. പുലർച്ചെ 2:30 നടക്കുന്ന ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. ഈ മാസം 20 നടക്കുന്ന ഫൈനൽ പോരാട്ടത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന യൂറോപ്യൻ കരുത്തരായ സ്പെയിനിനെ നേരിടും. ലോർഡ്സിൽ നടക്കുന്ന ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പര രോഹിത് ശർമ്മയുടെ അവസാന അന്താരാഷ്ട്ര മത്സരമാകുമെന്ന മാധ്യമ റിപ്പോർട്ടുകൾ BCCI തള്ളി. ഇംഗ്ലണ്ടിനെതിരായ ഏകദിനത്തിനുശേഷവും രോഹിത് ശർമ്മ ഇന്ത്യയ്ക്കായി കളിക്കുമെന്ന് BCCI അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136rd പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ഗൌ എന്നിവയിലൂടെയും 1-800-11-780 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. ജൻ വിശ്വാസ് ഭേദഗതി നിയമം 2026-ന് കീഴിൽ റെയിൽവേയിൽ കർശന പരിശോധനകൾ. തിരുവനന്തപുരം ഡിവിഷനിലെ റെയിൽവേ ടിക്കറ്റ് പരിശോധനാ ഉദ്യോഗസ്ഥരുടെയും റെയിൽവേ സംരക്ഷണ സേനയുടെയും പരിശോധനയിൽ സാധുവായ ടിക്കറ്റില്ലാതെ യാത്ര ചെയ്ത ഒരു യാത്രക്കാരനെതിരെ നടപടിയെടുത്തു. 600 രൂപ പിഴയടയ്ക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ഇയാൾക്ക് കൊല്ലം സ്പെഷ്യൽ ക്ലാസ് റെയിൽവേ മജിസ്ട്രേറ്റ് 7000 രൂപ പിഴയും 1 ദിവസത്തെ തടവ് ശിക്ഷയും വിധിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പശ്ചിമബംഗാളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിക്ക് സമീപമുള്ള ജുമാഗട്ടിലെ BSFന്റെ 18th ബറ്റാലിയൻ ബോർഡർ ഔട്ട്പോസ്റ്റ് സന്ദർശിക്കുന്ന അദ്ദേഹം BSF ഉദ്യോഗസ്ഥരുമായി സംവദിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ബഹിരാകാശത്തേക്ക് കുതിച്ച് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1. സ്കൈറൂട്ടിന്റെ മിഷൻ ആഗമൻ ചരിത്രപരമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷിയോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. ഇന്ത്യ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയാകുന്നതിൽ യുവജനങ്ങൾ നിർണായക പങ്കുവഹിക്കുന്നതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ലാ നയം, ഉറച്ച പ്രവർത്തനശൈലി.

0: ശക്തിയാണെന്ന് രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ്. കേരളത്തിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ബാഡ്മിന്റണിൽ ജപ്പാൻ ഓപ്പൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ കടന്ന് ഇന്ത്യൻ താരം പി വി സിന്ധു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി കൊച്ചി FM 102.3.

സമയം 1 മണി കഴിഞ്ഞ് 55 സെക്കൻഡ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഫോൺ ഔട്ട് ഗാനോത്സവം അവതരണം ലൗലി മോൾ.

0: ഹലോ.
1: അബൂബക്കറാണോ?
0: അതെ അതെ അതെ.
1: ആ, ഞാൻ കൊച്ചി ആകാശവാണി എന്നാ വിളിക്കുന്നത്.
0: എനിക്ക് കാണിച്ചു തരും.
1: ഞങ്ങളുടെ ഫോണോട്ട് ഗാനോത്സവത്തിൽ നിന്നാണേ ഇത്. റംലെ വിളിക്കണെന്ന് പറഞ്ഞൊരു കത്ത് എഴുതിയില്ലേ? ആ, വിളിച്ചിട്ട് എടുക്കണില്ലല്ലോ.
0: എന്താണാവോ?
1: അറിയില്ല. അപ്പോ ഇക്ക പറഞ്ഞാ മതി ഇവരെ കുറിച്ച്. ഇളയമ്മയുടെ മകളാണല്ലേ?
0: അമ്മയുടെ അനിയത്തിയുടെ മകളാണ്. എളിയമ്മ മരിച്ചിട്ട് 6 മാസം ആയിട്ടില്ല. പിന്നെ അതിന്റെ മകള് ഇതിലേക്ക് വിളിച്ച് സംസാരിക്കാറുണ്ട് പാട്ട് ഗാനത്തിന് വേണ്ടിട്ട്. അത് നടക്കാൻ വയ്യാത്ത ഒരു കുട്ടിയാണ്.
1: ആര്? റംലയോ?
0: റംലയല്ല, റംലയുടെ മോള്.
1: റംലയുടെ മകള്. അത് ശരി.
0: അവള് ഭയങ്കര ഈ പാട്ടൊക്കെ കേൾക്കുന്ന ആളാണ്.
1: ഒത്തിരി കേൾക്കുന്ന ആളാണ് അല്ലേ? ഓ ശരി.
0: ഞാൻ ഇന്നും കൂടി ഞാൻ അതിന് കാര്യം ഓർത്തോളൂ. ഞാൻ കത്തുകൾ അയക്കാറുണ്ടല്ലോ.
1: ആ, ഇക്ക കല്ലേറ്റിങ്കരയിലല്ലേ?
0: അതെ അതെ അതെ അതെ. ഇ വി അബൂബക്കർ, കല്ലേറ്റിങ്കര. എനിക്ക് പാട്ടിനോട് വലിയ പ്രേമമാണ്. ചെറുപ്പം തുടങ്ങി സ്കൂൾ വിട്ടു വന്നാൽ ഞങ്ങളുടെ അടുത്തൊന്നും റേഡിയോ ഉണ്ടായിട്ടില്ല. അപ്പൊ വേറെ രണ്ട് വീട്ടിൽ മാത്രം ഞങ്ങളെ അടുത്ത സ്ഥലത്ത് കുറച്ച് നീങ്ങിട്ട് റേഡിയോ ഉള്ളൂ. ഉച്ചയ്ക്ക് ഞാൻ ഭക്ഷണം കഴിക്കാൻ വരുമ്പോ സ്കൂളിൽ നടത്തണം, ഹൈസ്കൂളിലൊക്കെ നടത്തണം, ഞങ്ങളെ വീടിന്റെ അടുത്തണം
1: തൊട്ടടുത്തണം.
0: ഇപ്പൊ ഊണഴിക്കാൻ വീട്ടിലേക്ക് വരുമ്പോ ഞാൻ ഈ റേഡിയോ പാട്ട് കേൾക്കാൻ വേണ്ടി, 1 മണിക്ക് പാട്ട് കേൾക്കാൻ വേണ്ടി ഞാൻ ആ വീട്ടിലേക്ക് ഓടിപ്പോയി പാട്ട് പരമാവധി കേട്ടിട്ട് പിന്നെ സ്കൂളിലേക്ക് പോകും. ഇപ്പൊ എന്തിപ്പോ 2 റേഡിയോ മേടിച്ചിട്ടുണ്ട്. 1 റേഡിയോ ഇത്തിരി ഇത് വ്യത്യാസം വന്നിട്ട് ഞാൻ ഇപ്പൊ വേറെ റേഡിയോ ഇപ്പൊ മേടിച്ചിട്ട് വെച്ചേക്കണം. അപ്പൊ 2 റേഡിയോ ഇപ്പൊ നിലവിലെ ഇപ്പൊ എന്റെ കയ്യിലുണ്ട്. അപ്പൊ ഞാൻ തൃശ്ശൂർക്കും വിളിക്കാറുണ്ട്, തൃശ്ശൂരിൽ നിന്നും കത്തുകളയക്കാറുണ്ട്. അതും പാട്ട് വരാറുണ്ട്, ഇപ്പൊ FM-ലേക്കും വരാറുണ്ട് ഇടയ്ക്ക്. അപ്പൊ അങ്ങനെ അതിനെ ഏറെ ഇഷ്ടപ്പെട്ടത് അത് മാത്രം പരിപാടി ഉള്ളത് കേൾക്കാൻ ആ സമയം കിട്ടുള്ളൂ.
1: അപ്പൊ ഈ റംലെ എന്തായാലും അന്വേഷിച്ചു എന്ന് പറയണം കേട്ടോ. അപ്പൊ ഇക്ക പാട്ട് പറഞ്ഞോളൂ. ഏത് പാട്ടാ കൊടുക്കണ്ടത്?
0: ഒരു മുസ്ലിം പാട്ട് നല്ലത് വെച്ചാൽ മതി.
1: ഓക്കെ, നല്ലൊരു പാട്ട് വെച്ചുതരാട്ടോ.
0: ആയിക്കോട്ടെ.
1: ഓക്കെ, ബൈ.

0: ഹലോ.
1: ഹലോ, മിൽട്ടൺ അച്ഛനാണോ?
0: അതെ.
1: അച്ഛൻ, ഞാൻ വിളിക്കുന്നത് ഞങ്ങളുടെ കൊച്ചി FM-ൽ നിന്നാണ്, ആകാശവാണിയിൽ നിന്ന്.
0: പറഞ്ഞോളൂ.
1: ഞങ്ങളുടെ ഫോൺ ഔട്ട് ഗാനോത്സവം എന്നുള്ള പരിപാടിയിൽ ഞാൻ വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ അച്ഛനെ വിളിക്കണം എന്ന് പറഞ്ഞൊരു കത്ത് വന്നു ഇവിടെ. ആന്റണി കുട്ടി എന്ന് പറഞ്ഞ ആളാണ് എഴുതിയത്. അച്ഛൻ എന്താ പാലാരിവട്ടം POC-യിലാണ്, പിന്നെ അസലായിട്ട് പാടുന്ന എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ വൈദിക പട്ടം കിട്ടിയിട്ട് 25 വർഷമായി അല്ലേ?
0: അതെ.
1: അപ്പോൾ അനുമോദനങ്ങൾ നേരിടണം, അച്ഛനെ കൊണ്ട് പാട്ട് പാടിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഈ കത്ത് എഴുതിയിരിക്കുന്നത്. അങ്ങനെ ഒരാളെ അറിയാമോ? ആന്റണി കുട്ടി എന്നാണ്
0: എഴുതിയിരിക്കുന്നത്.
1: അവിടെ വരുന്ന ആരെങ്കിലും ആയിരിക്കും കേട്ടോ.
0: ആയിരിക്കണം.
1: അപ്പൊ 25 കൊല്ലമായി അല്ലേ അച്ഛനായിട്ട്?
0: അതെ അതെ അതെ.
1: അപ്പൊ ശരിക്കും സ്വന്തം നാടെവിടെയാ?
0: സൗദി, ഫോർട്ട് കൊച്ചി, അടുത്തുള്ള സൗദി.

0: ഓ അത്
1: സൗദിയെന്ന്
0: ശരി,
1: വെച്ചാൽ
0: സൗദി എന്ന് പറഞ്ഞപ്പോ ഞാൻ അങ്ങ് പോയി.
1: പോർച്ചുഗീസ് വാക്കാണ്
0: ആ സൗദി, ഓർമ്മയുണ്ട്.
1: സൗദേ, സൗദി എന്ന് ശരിക്കുള്ള വാക്ക്.
0: ഓ
1: അതിന്റെ
0: ശരി,
1: അർത്ഥം ആരോഗ്യം എന്നാണ്, ആരോഗ്യം.
0: ആഹാ അത്
1: അപ്പൊ
0: ശരി. അതിന് അങ്ങനെ
1: പോർച്ചുഗീസുകാര് 1520 വർഷം മുമ്പ് അവിടെ പള്ളി പണിതിരുന്നു. അവർ ലേഡി ആരോഗ്യ മാതാ ദേവാലയമാണ് സൗദി പള്ളി.
0: സൗദി
1: ആരോഗ്യം
0: അല്ലേ?
1: സൗദി എന്ന് വെച്ചാൽ ആരോഗ്യം.
0: ശരി,
1: ആരോഗ്യ മാതാ ദേവാലയമാണ് അവർ പണിതത്. അതുകൊണ്ടാണ് സൗദി എന്ന പേര് വരാൻ കാര്യം.
0: സൗദേന്നല്ലേ അല്ലേ?
1: സൗദേ, SAUDE.
0: ഓ ശരി, ആ പറഞ്ഞു പറഞ്ഞായിരിക്കും സൗദി എന്ന് വന്നതാണോ?
1: സൗദി എന്നായത്.
0: അതുമല്ല, അപ്പൊ അച്ഛന്റെ വീട്ടിൽ ഇപ്പൊ ആരുണ്ട്?
1: എന്റെ വീട്ടിൽ എന്റെ പാരന്റ്സ് ഒക്കെ മരിച്ചുപോയി. എന്റെ അനിയനുണ്ട്, പിന്നെ രണ്ട് ചേട്ടന്മാരുണ്ട്. ഒരു ചേട്ടൻ, മൂത്ത ചേട്ടൻ മരിച്ചു. ഒരു ചേച്ചിയുണ്ട്, ഒരു അനിയനുണ്ട്. ഞങ്ങള് 5 പേര്, 5 ആണ് 2 പെണ്ണുമായിരുന്നു. ഒരാൾ മരിച്ചു.
0: ഇടയ്ക്ക് പോവോ അവരെ കാണാൻ, അതോ വരുവോ അവര്?
1: ഞാൻ എല്ലാ ഞായറാഴ്ചയും പോവും.
0: അത് ശരി,
1: ഞാനിവിടെ പാലാരിവട്ടം തൊട്ടടുത്തായത് കൊണ്ടേ.
0: അത് ശരി,
1: അവിടെ പള്ളിയിൽ സഹായിക്കാൻ വേണ്ടി ഞായറാഴ്ചകളില്.
0: ശരി, കൊള്ളാം.
1: ആർക്കും വേണമെങ്കിലും ഇവിടെ വരാമെന്ന്. നമ്മള് എല്ലാ മാസത്തിന്റെയും 3ാമത്തെ ചൊവ്വാഴ്ചകളിൽ സാഹിത്യ ചർച്ചയുണ്ട്, വാങ്മയം എന്ന പേരില് സാഹിത്യ ചർച്ച.
0: ശരി.
1: അതുപോലെ തന്നെ 3ാമത്തെ വെള്ളിയാഴ്ചകളില് 60 above 60 ആയിട്ടുള്ള റിട്ടയർഡ് ഹാൻഡ്സിന് വേണ്ടി ഒരു മധുരം സായന്ത്രം എന്ന പരിപാടി ചെയ്യുന്നുണ്ട്. അപ്പൊ അത് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, അവർക്ക് ചിലപ്പോൾ ഉദാഹരണം ചിരിയോഗ നടത്തി, ചിരിയോഗയുടെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സൂംബ ഡാൻസ് അവർ പരിശീലിപ്പിച്ചിരുന്നു. അങ്ങനെ അവർക്ക് ഇഷ്ടമുള്ളത് എന്താണ്, പാടാനുള്ളവർക്ക് പാടാം, കരോക്കെ വെച്ച് പാടാം, അങ്ങനെയൊക്കെ ഉള്ള കുറെ സംഭവങ്ങൾ നമ്മൾ ചെയ്തിരുന്നു. വെള്ളിയാഴ്ച അവർക്കൊരു ഗാനമേള പോലെ ഉണ്ട്, അവർ പുറത്തുനിന്നൊരു ടീം വന്ന. അപ്പൊ അങ്ങനെയൊക്കെ അവരെ സന്തോഷിപ്പിക്കാവുന്ന പല രീതികളും പല മാർഗങ്ങളൊക്കെ നമ്മള്
0: നോക്കുന്നുണ്ട് അല്ലേ. എന്നാലും ഈ പേര് കൊള്ളാട്ടോ, മധുരം സായന്തനം.
1: അതെ, അതായത് ഈ സായങ്കാലത്തുള്ള, അതായത് അവസാന നാളുകളിൽ ഉണ്ടാകുന്ന ജീവിതത്തെ മധുരതരമാക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിന്റെ അകത്തെ.
0: ശരി,
1: അവർക്ക് പാടാം, ആടാം, കവിത എഴുതിക്കൊണ്ടു വരാം, കവിത വായിക്കാം, കഥ എഴുതാം, കഥ വായിക്കാം, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. മരിച്ചുപോയ ജോൺ പോൾ സാർ, അദ്ദേഹം ഇട്ട പേരാണത്.
0: ഓ ശരി, എന്തായാലും വളരെ നല്ലൊരു പേര്. ആ അതിന്റെ ആ ഒരു കോസ്, അതും വളരെ നല്ലൊരു കാര്യല്ലേ.
1: അതെ,
0: പാടിക്കണം എന്ന് എഴുതിയിട്ടുണ്ട്. അച്ഛ ഒരു 4 വരി പാടുവോ?
1: ഞാനിപ്പോ പെട്ടെന്ന് പാടാൻ പറഞ്ഞു. പാട്ട് എനിക്ക് വരികൾ നോക്കാതെ പാടാൻ പറ്റില്ല, അതാ പ്രശ്നം.
0: അല്ല, നമ്മുടെ പഴയ പാട്ടുകളൊക്കെ ഇല്ലേ, അങ്ങനെ എന്തെങ്കിലും ഒരു പാട്ട്.
1: അത് പാടാം. പരിശുദ്ധാത്മാവേ നീ വരണമേ എന്റെ ഹൃദയത്തിൽ, ദൈവേദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ, ദൈവസ്നേഹം നിറയ്ക്കണേ, സ്വർഗവാതിൽ തുറന്ന ഭൂമി നിർഗളിക്കും പ്രകാശമേ.
0: എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള പാട്ടാണ്. എനിക്ക് പെട്ടെന്ന് എനിക്ക് ഓർമ്മയിൽ വന്നതേ, ഞാൻ സ്കൂളിൽ ചെറിയ ക്ലാസ്സിൽ പഠിച്ചത് നമ്മുടെ നോർത്ത് പറവൂർ സെന്റ് ജെർമെയിൻസ് സ്കൂളിലാണ്, പള്ളി സ്കൂളിലായിരുന്നു. അപ്പൊ ഇപ്പോഴും അവിടെ വൈകുന്നേരം ഇങ്ങനെ റെക്കോർഡ് വെക്കും, പണ്ട് അങ്ങനെയാണല്ലോ. അപ്പൊ റെക്കോർഡ് വെക്കുമ്പോ ഈ ആൽബത്തിലെ പാട്ടുകൾ തന്നെയാണ് ഇപ്പോഴും ഇങ്ങനെ കേൾക്കുന്നത് എല്ലാ ദിവസവും വൈകുന്നേരങ്ങളില്. അതെനിക്കിങ്ങനെ കേട്ട് കേട്ട് ആ പാട്ടിങ്ങനെ നമുക്ക് കാണാണ്ടേ അറിയാം. അപ്പം എപ്പോഴും എനിക്ക് പെട്ടെന്ന് അച്ഛനോട് സംസാരിച്ചപ്പോ ആ പാട്ടും പള്ളിയൊക്കെ ഓർമ്മ വന്നെ. അപ്പൊ എന്തായാലും സന്തോഷം. അച്ഛന് ഇഷ്ടമുള്ള ഒരു പാട്ട് പറയോ, അത് കേൾപ്പിച്ചു തരാം.
1: എനിക്ക് ഇഷ്ടമുള്ള പാട്ട് എന്നറിയാം, ഗ്രാമഫോണില്ല ും വന്നില്ല, എന്നോടൊന്നും ചൊല്ലില്ല, അനുരാഗം സ്വപ്നം കാണും ആകാശത്തും. ആ പാട്ടില്ല.
0: ഓ അച്ഛൻ എന്ത് നന്നായിട്ടാ പാടണേ, നല്ല രസമുണ്ട് കേൾക്കാൻ.
1: ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാ, ഫേവറേറ്റ് പാട്ടാ.
0: അതെന്തായാലും അച്ഛരാ.
1: താങ്ക് യു കേട്ടാ, താങ്ക് യു സോ മച്ച്.
0: ഓക്കേ.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-doc.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: ഹലോ,
2: ഹലോ,
1: രാധയാണോ? രാധ സജീവ്. ആ, ഞാൻ വിളിക്കുന്നത് കൊച്ചി FM-ൽ നിന്നാണ് കേട്ടോ.
2: ആയിക്കോട്ടെ.
1: ആ, ലത ഒരു കത്ത് എഴുതി വിളിക്കണം എന്ന് പറഞ്ഞു രാധയെ. നിങ്ങൾ കൂട്ടുകാരാണ്, ഒരു വർഷം കൊണ്ട് ഒരായുസിന്റെ കൂട്ടാണെന്നാ
2: എഴുതിയിരിക്കുന്നേ.
1: ആണല്ലേ, ഓ സൗഹൃദങ്ങൾ. നല്ല കാര്യമാണ്. നമുക്ക് പലർക്കും പെട്ടെന്ന് ഒരാളുമായിട്ട് വലിയ കൂട്ടാവാനൊക്കെ കുറച്ച് സമയം എടുക്കുമായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. എങ്ങനെയാ നിങ്ങൾ കൂട്ടായത്?
2: ഞാൻ അവിടെ ജോയിൻ ചെയ്യാൻ ചെന്ന ദിവസം പുള്ളിക്കാരി ഉണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ എന്റെ ചേച്ചിയുടെ ഒരേ വൈബാണ്, ചേച്ചിയെ പോലെ തന്നെ ഇരിക്കണേ. ചേച്ചിയുടെ സംസ്കാരവും ഒക്കെ കൂടി കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് ആ ഒരു വല്ലാത്തൊരു
1: അങ്ങനെയാണ് ഒരു അടുപ്പം തോന്നിയത് അല്ലേ.
2: അങ്ങനെയാണ് അടുപ്പം തോന്നിയത്.
1: പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എവിടെ താമസിക്കുന്നേ?
2: ഞാൻ മൂവാറ്റുപുഴ വാളകത്താണ് താമസിക്കുന്നേ.
1: ഓ ശരി. അല്ലാത്ത എവിടെയാണല്ലേ? കാക്കനാട്.
2: ആ, കാക്കനാട്.
1: അല്ല, ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ടോ?
2: വർക്കിങ്ങിലാണ്.
1: ആ ശരി, ഓക്കെ. പിന്നെ ലതയുടെ വിശേഷം എന്താ ഉള്ളത്? ഇപ്പൊ സുഖമായിട്ടിരിക്കുന്നോ?
2: ആ, സുഖമായിട്ടിരിക്കുന്നു. ലത ഇങ്ങനെ എല്ലാം പാട്ടുകളും ആസ്വദിക്കാനും പുള്ളിക്കാരി എവിടെങ്കിലും പോയാലൊക്കെ ഞാൻ പുള്ളിക്കാരനെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യും പാടാൻ പറഞ്ഞോട്ട്. ആ, അപ്പൊ നല്ല പാട്ടുകാരി, നല്ല ആസ്വാദന കലയുണ്ട്. പിന്നെ എഴുതു ഒക്കെ ചെയ്യും എല്ലാം. അങ്ങനത്തെ ഒരു പ്രത്യേക നല്ല വൈബുള്ള ആളാണ്.
1: ശരി. അപ്പൊ എന്തായാലും ഇഷ്ടപ്പെട്ട പാട്ട് പറഞ്ഞോളൂ.
2: ആ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് എന്റെ ഹസ്ബൻഡ് എനിക്ക് എപ്പോഴും പാടി തന്നോണ്ടിരുന്ന പാട്ടുണ്ട്, വാഗപ്പൂ മരം പൂക്കും.
1: വാഗപ്പൂ മരം ചൂടും അല്ലേ?
2: മരം ചൂടും, മരം ചൂടും.
1: ഞാൻ ഈ പാട്ട് ചോദിച്ച എന്താന്ന് വെച്ചാല്, ലതയും ഇതേ പാട്ട് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അല്ല, എഴുതിയിട്ടുണ്ട്. രാധയ്ക്ക് ഇഷ്ടപ്പെട്ട വാഗപ്പൂ മരം എന്ന ഗാനം വെച്ചു കൊടുക്കണെന്ന്. അപ്പൊ അത് തന്നെയാണോ പറയുന്നതെന്ന് അറിയാനാ ഞാൻ അങ്ങ് പാട്ട് പറയാൻ പറഞ്ഞു. ഓ, അപ്പൊ രാധയുടെ മനസ്സറിയണ ആളാണ്.
2: അതെ, എനിക്ക് എന്നെ ഭയങ്കര കെയറിങ് ആണ്.
1: ശരി.
2: എവിടെ ട്രാൻസ്ഫർ ആയി പോയാലും ഞങ്ങൾ ഒരുമിച്ച് മുമ്പോട്ട് ഇങ്ങനെ ഓരോ ടൂറുകളും, ഓരോ ടൂർ വന്നാലും ഞങ്ങൾ ഒരുമിച്ചാ പോകുള്ളു. എന്ത് വന്നാലും ഞങ്ങളുടെ സംഘടനയുടെ പ്രവർത്തനങ്ങളിലും ഞങ്ങൾ ഒരുമിച്ചാണ്. അപ്പൊ ഒരുമിച്ച് സർവീസിൽ നിന്ന്, എന്നെക്കാൾ നേരത്തെ സർവീസിൽ നിന്ന് പിരിയും. എന്നാലും എവിടെ പോയാലും ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഞങ്ങൾ കാത്തു സൂക്ഷിക്കും.
1: എന്നും അങ്ങനെ ആയിരിക്കട്ടെ.

0: ഹലോ,
1: ഹലോ,
0: ഇത് ശാന്ത ചേച്ചിയാണോ?
1: അതെ.
0: ചേച്ചി, ഞാൻ വിളിക്കുന്നത് കൊച്ചി ആകാശവാണി എന്നാ.
1: എന്താണ്?
0: ഞങ്ങളുടെ ഫോൺ
1: ഓ
0: ഔട്ട് ഗാനോത്സവത്തിൽ നിന്നാണ്. ഹരി ഒരു കത്ത് എഴുതി ചിറ്റേ വിളിക്കണം എന്ന് പറഞ്ഞു, അതാ ഞാൻ വിളിക്കുന്നത്.
1: ഓ ഓ ഓ
0: ആ,
1: ഓ
0: ഇതിപ്പോ എവിടാ?
1: ഞാൻ പണിസ്ഥലത്താണ് മാഡം.
0: ആണോ? കുഴപ്പമില്ലല്ലോ, പെട്ടെന്ന്
1: കുഴപ്പമില്ല, കുഴപ്പമില്ല,
0: സംസാരിക്കാം.
1: സംസാരിക്കാം, കുഴപ്പമില്ല.
0: അവിടെ എന്താ ചെയ്യുന്നേ?
1: തൊഴിലുറപ്പിന് വന്നതാണ്, ചോറ്
0: ഓ,
1: ഇട്ടിട്ട്
0: ആ
1: വന്നതാണ്.
0: വിശ്രമിക്കുവാണ് അല്ലേ? കുറെ
1: കുഴപ്പമില്ല,
0: ആളുണ്ടോ?
1: ഞങ്ങൾ ഒരു 33 പേരുണ്ട്.
0: ആഹാ, ഇപ്പൊ വലിയ സംഘമാണല്ലോ.
1: മാഡത്തിന്റെ പേര്?
0: ലവ്ലി.
1: അറിയാം അറിയാം അറിയാം.
0: അപ്പോ നിങ്ങൾ എവിടെയാ ഇപ്പം?
1: എന്റെ വീട് പെരുമ്പാവൂർ മേഖല എന്ന് പറഞ്ഞ സ്ഥലത്താണ്.
0: ആ, ഇപ്പൊ നിങ്ങൾ പണിയെടുക്കുന്ന എവിടെയാ?
1: പണിയെടുക്കുന്ന മേഖലയുടെ ഞങ്ങളുടെ വാർഡ് 11 അതിന്റെ ഒരു അറ്റത്താണ്.
0: ആ ശരി. പണി തുടങ്ങിട്ട് കുറച്ച് ദിവസമായോ?
1: പണി തുടങ്ങിയത് തിങ്കളാഴ്ച തുടങ്ങി.
0: ആ ശരി. അവിടെ എന്താ പറമ്പ് വൃത്തിയാക്കണം? എന്താ ചെയ്യുന്നേ?
1: പറമ്പ് വൃത്തിയാക്കണം.
0: ആ ശരി. കുറെ ആളുണ്ടല്ലോ, അപ്പൊ നല്ല രസായിരിക്കൂലോ. അപ്പൊ കൂട്ടത്തിൽ ഒരു റേഡിയോ കൂടെ കൊണ്ടുപോകാറില്ലേ? നിങ്ങളുടെ ഓൺ ചെയ്ത ഒരു സ്ഥലത്ത് വെച്ചാൽ മതി.
1: വീട്ടിലുണ്ട്.
0: ആ ശരി. ആരൊക്കെയാ വീട്ടിലുള്ളത്?
1: വീട്ടിലിപ്പോ എനിക്കൊരു മോളാണുള്ളത്.
0: കല്യാണം കഴിച്ചു പോയി അല്ലേ?
1: മോളെ കെട്ടിച്ചേക്കണു. മോള് എവിടെയാണ്? മോക്കൊരു കുഞ്ഞാവുണ്ട്, 2 വയസ്സാവണു.
0: ആ ശരി. ആ, എന്താണ് ബാബയുടെ പേര്?
1: എന്റെ സ്വന്തം വീടും കൂടെ അടുത്ത് തന്നെയാണ്, 1 കിലോമീറ്റർ ദൂരാണ്.
0: അത്രേ ഉള്ളൂ അല്ലേ? ആ ശരി. ചിറ്റ നന്നായിരിക്കുന്നു അല്ലേ?
1: അതെ, നന്നായിരിക്കുന്നു.
0: അപ്പൊ എന്തായാലും ഹരിയോട് അന്വേഷിക്കും.

0: വിളിച്ചു പറയാറുണ്ട്, അവനോട് പറഞ്ഞില്ല അത്.
1: അത് ചിലപ്പം തിരക്കിനിടയിൽ വിട്ടുപോയതായിരിക്കും.
0: അപ്പൊ ഞാനേ ഇപ്പൊ ഇന്നിപ്പൊ ഈ ഫോണെന്ന് അടുത്ത വീട്ടില് ഗ്യാസ് ബുക്ക് ചെയ്യാൻ വേണ്ടി കൊടുത്തേക്കായിരുന്നു. അപ്പൊ ഞാൻ ഉച്ചക്ക് ചെന്നപ്പോഴാണ് ഗ്യാസ് വന്നിട്ട് എനിക്ക് ഫോൺ തിരിച്ചു തന്നു. ഞാനിപ്പോ ഫോൺ കൊണ്ട് വീട് വരെ വന്നുള്ളൂ. ഭാഗ്യം പറയാലോ, ഉച്ച കഴിഞ്ഞാ വരുന്ന വന്നെങ്കി എനിക്ക് എടുക്കാൻ പറ്റില്ലല്ലോ.
1: അതെ അതെ.
0: അവിടെ എല്ലാവർക്കും സുഖം?
1: ആ ഇവിടെ എല്ലാരും നന്നായിരിക്കുന്നു.
0: വിളിച്ചത് ഒരു 100,000 സന്തോഷം, നന്ദിയുണ്ട്.
1: ഓക്കെ, അപ്പം ഇഷ്ടപ്പെട്ട പാട്ട് പറയോ?
0: ഇഷ്ടപ്പെട്ട മാഡത്തിന് ഇഷ്ടമുള്ള പാട്ട് വെച്ചോളൂ.
1: ഓക്കെ, നല്ലൊരു പാട്ട് വെച്ചുതരാട്ടോ.
0: ശരി ശരി
1: ശരി.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ എൽ ഇ ഡി ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ഹലോ.
3: ഹലോ.
2: ആ തുല്യ ആണോ?
3: ആ അതെ അതെ അതെ. ആരാ?
2: ഞാൻ ആകാശവാണിയിൽ നിന്നാ വിളിക്കുന്നത്, കൊച്ചി FM-ൽ നിന്ന്. 102.3 കേട്ടോ. അതുല്യ രാഹുൽ അല്ലേ? അപ്പൊ അച്ഛനൊരു കത്ത് എഴുതി വിളിക്കണം. കുഞ്ഞുവാവയുടെ പിറന്നാള് June 30 അല്ലേ? ഒന്നാം
3: പിറന്നാള്. അപ്പൊ
2: അച്ഛൻ അയക്കാൻ വൈകി പോയി എന്ന് പറഞ്ഞിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത് കേട്ടോ.
3: പറഞ്ഞിരുന്നു അച്ഛൻ വിളിക്കുന്നു പറഞ്ഞിരുന്നു. അപ്പൊ ഇത്രയും ദിവസമായിട്ട് വിളിക്കാതെ പോയോ എന്താന്ന് അറിയില്ലായിരുന്നു.
2: അതാണ് ഞാൻ ഇപ്പൊ വിളിക്കുന്നത്. ഇപ്പൊ അതുല്യ എവിടെയാണ്? വീട്ടിലാണോ?
3: ഞാനിവിടെ ഹസ്ബൻഡിന്റെ വീട്ടിലാ. കുഞ്ഞിച്ചറ.
2: കുഞ്ഞിനൊപ്പം ഒന്നാം പിറന്നാള് കഴിഞ്ഞു.
3: അതെ അതെ, ഒന്നാം പിറന്നാള് കഴിഞ്ഞു.
2: എന്താണ് ബാബയുടെ പേര്?
3: ആളുടെ പേര് രുദ്ര എന്നാണ്. നമ്മള് രുക്കു എന്ന് വിളിക്കും വീട്ടില്.
2: രുദ്ര. ആ ശരി, നല്ല പേരാണല്ലോ.
3: ആൾക്കൊരു ചേച്ചിയും കൂടെ ഉണ്ട്. ആളുടെ പേര് ഋതു.
2: ഋതു. ഓക്കെ. രണ്ടും നല്ല വ്യത്യസ്തമായ പേരുകളാണ് അല്ലേ? ആരാ ഇത് സെലക്ട് ചെയ്തേ?
3: ഒന്ന് അച്ഛനാണ്, മൂത്ത ആളുടെ പേര് സെലക്ട് ചെയ്തത് ഹസ്ബൻഡാണ്, രണ്ടാമത്തെ ആളുടെ പേര് സെലക്ട് ചെയ്തത് ഞാനാണ്.
2: ശരി. പിന്നെ അവിടെ അച്ഛൻ നന്നായിരിക്കുന്നോ?
3: ആ എല്ലാവർക്കും സുഖം, കുഴപ്പമൊന്നുമില്ല. ഊണൊക്കെ കഴിഞ്ഞിങ്ങനെ ഇരിക്കുന്നു. കുഞ്ഞുറങ്ങാണ്. മൂത്തയാൾ അംഗനവാടിയിൽ പോയി.
2: ആകാശവാണി
3: കേക്കാറുണ്ട്.
2: ആണല്ലേ.
3: അമ്മ ഇപ്പോഴും രാവിലെ വെക്കാറുണ്ട്. പിന്നെ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് കത്തുകളും വിളിക്കാറൊക്കെ ഉണ്ട്. നമ്മള് കേക്കാറൊക്കെ ഉണ്ടത്.
2: അപ്പൊ കുഞ്ഞിന് വേണ്ടി പാട്ട് ഏതാ വേണ്ടി പറഞ്ഞോളൂ.
3: അങ്ങനെ ചോദിക്കുമ്പോ കിട്ടില്ല. ഏതെങ്കിലും നല്ലൊരു പാട്ട് വെച്ചിരുന്നാ മതി.
2: അച്ഛനൊരു പാട്ട് ഇതിൽ എഴുതിയിട്ടുണ്ട്, അത് മതിയോ?
3: ആ മതി മതി മതി.
2: ഒന്നാം തരം ബലൂൺ തരാം, ഒരു നല്ല പിപി തരാം. അതാണ്
3: ഇവിടെ മൂത്ത ആൾക്ക് ഭയങ്കര ഇഷ്ടാ പാട്ട്. അത് പാട്ട് പാടി ഡാൻസ് ഒക്കെ കളിക്കൂടെ.
2: ശരി. അവള് പാടി തന്നേനെ അല്ലേ? അവളുണ്ടായിരുന്നെങ്കി.
3: അതെ അതെ, അംഗനവാടി പോയേക്കും അവള്.
2: കൊഴപ്പില്ല, നമുക്ക് ആ പാട്ട് കേൾക്കാം. അപ്പൊ ഞങ്ങളുടെ വക കുഞ്ഞിന് ഒരു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞോളൂ. അച്ഛനോട് തിരക്കിന്ന് പറയണം. ഓക്കെ.
3: ശരി.
2: ഓക്കെ, ബൈ.

0: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
1: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
2: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒബ്രോൺ മോൾ ഇടപ്പള്ളി.
3: ഹലോ
4: ഹലോ
3: ഹലോ,
4: സെബു ഉണ്ടോ? വി വി സെബു.
3: അതെ, ഞാനാണ്.
4: ഞാൻ വിളിക്കുന്നത് കൊച്ചി ആകാശവാണിയിൽ നിന്നാണ്. ഫോണൗട്ട് ഗാനോത്സവത്തിൽ നിന്നാ വിളിക്കുന്നത്. സെബുവിനെ വിളിക്കണം എന്ന് പറഞ്ഞ് കത്തയച്ചത് വി ജി രമണനാണ്. അദ്ദേഹം ഞങ്ങളുടെ ഒരു സ്ഥിരം ശ്രോതാവാണ് കേട്ടോ. എപ്പോഴും കത്തൊക്കെ അയക്കുന്ന ഒരാളാണ്.
3: എനിക്കറിയാം, രമണൻ ചേട്ടനെ അറിയാം. രമണൻ ചേട്ടൻ നാട്ടുകാരനാണ്, ഞങ്ങളുടെ അയൽവാസിയാണ്, ഞങ്ങളുടെ ഇവിടുത്തെ ഒരു സീനിയർ സിറ്റിസൺ ആണ്. ഇങ്ങനെയൊക്കെയാണ് രമണൻ ചേട്ടൻ.
4: അപ്പൊ സേബു പൊന്നുരുന്നി ഗ്രാമീണ വായനശാലയുടെ പ്രസിഡന്റ് ആണെന്ന് എഴുതിയിട്ടുണ്ട് ഇതിനകത്ത്.
3: അതെ അതെ അതെ.
4: വീട്ടിലാരൊക്കെയാ ഉള്ളത്?
3: വീട്ടില് ഹസ്ബൻഡ്, എന്റെ കുട്ടികള്, എന്റെ ആൺകുട്ടികളാണ്, രണ്ടു പേര് വലിയ കുട്ടികള്.
4: സേബു വേറെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
3: ഞാനൊരു കൃഷിക്കാരിയാണ്. കിസാൻ വാണിയിലൊക്കെ ഞാൻ
4: വന്നിട്ടുണ്ട്.
3: ബാലൻ സാർ ഉണ്ടായിരുന്നപ്പോഴൊക്കെ വന്നിട്ട് കുറച്ച് നാള് മുന്നേ വന്നിരുന്നു. ഒരു കുറച്ച് ഫ്രൂട്ട്സിന്റെ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അതിനകത്ത് ഞാൻ വന്നിരുന്നു കിസാൻ വാണിയിൽ.
4: ഓക്കെ, പിന്നെ മക്കളൊക്കെ പഠിക്കുകയാണോ?
3: ഇല്ല, രണ്ടുപേരും കല്യാണം കഴിഞ്ഞു. ഒരാള് സയന്റിസ്റ്റാണ്, ഇവിടെയുണ്ട്.
4: ഇരമണൻ ചേട്ടൻ പറഞ്ഞിരിക്കുന്ന വായനശാലയിൽ നൂതനമായ സംരംഭങ്ങൾക്ക് വഴിയൊരുക്കുന്നു സെബു എന്നൊക്കെ പറഞ്ഞ് അതിൽ എഴുതിയിരിക്കുന്നത്.
3: ഞാൻ മാത്രമൊന്നുമല്ല, ഒരു കമ്മിറ്റി ഉണ്ടല്ലോ, അതിനകത്ത് സെക്രട്ടറി ഉണ്ട്. ഞങ്ങൾക്ക് നല്ലൊരു എന്താണ് ഊർജസ്വലനായ ഒരു സെക്രട്ടറി ഉണ്ട്. ആ സെക്രട്ടറിക്ക് ഒപ്പം നിൽക്കാൻ മുൻ സെക്രട്ടറിയും മറ്റ് കമ്മിറ്റി അംഗങ്ങളും ഉണ്ട്. എല്ലാവരും നല്ല ഊർജസ്വലരായ ചെറുപ്പക്കാരായ കുറച്ച് പേരുണ്ട്. അതാണ് ഏറ്റവും ആ വായനശാലയുടെ ഏറ്റവും നല്ല ഒരു കാലഘട്ടം എനിക്ക് തോന്നുന്നത്. അത്രയും നല്ലൊരു യുവാക്കളെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ കാലത്ത് യുവാക്കള് ശരിക്കും ഈ കാര്യത്തിനൊന്നും വരാറില്ലല്ലോ. വായനശാലയിൽ നിന്നൊക്കെ അകന്ന് നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ നമുക്ക് നല്ല കുറച്ച് യുവാക്കളെ കിട്ടിയിട്ടുണ്ട് നമ്മളുടെ ഒപ്പം പ്രവർത്തിക്കാൻ എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഏറ്റവും എന്താ പറയുക സന്തോഷമുള്ളൊരു കാര്യമാണ്. അതാണ് ആ വായനശാലയിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്.
4: നല്ല
3: ചുറുചുറുക്കുള്ള കുറച്ച് യുവാക്കളെ നമ്മൾക്ക് വായനശാലയിലുണ്ട്. നല്ലൊരു സെക്രട്ടറിയും ഉണ്ട്, നല്ല ആക്റ്റീവായ ഒരുപാട് ഐഡിയകളുള്ള നല്ലൊരു
4: സെക്രട്ടറി. ഇഷ്ടപ്പെട്ടൊരു പാട്ട് പറയൂ, അത് കേൾപ്പിക്കാം.
3: നീർമണി പീലി. രമണൻ ചേട്ടനോട് ഒരുപാട് സന്തോഷവും സ്നേഹവും ഒക്കെ ഉണ്ട്. ഇത് ലവ്ലി മാഡമാണ് വിളിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു
4: അല്ലേ?
3: എനിക്ക് സൗണ്ട് കേട്ടപ്പോഴേ തോന്നിയിരുന്നു ലവ്ലി മാഡമാണെന്ന്. എന്നാലും ഒരുപാട് സന്തോഷം മാഡത്തിനോട് സംസാരിക്കാനും ഒക്കെ പറ്റിയതില്. ആകാശവാണിക്ക് നല്ല നല്ല പരിപാടികളായിട്ട് എന്നും ഞങ്ങൾക്കൊപ്പം കൂടുന്ന ആകാശവാണിക്ക് എല്ലാ ആശംസകളും.
4: താങ്ക് യു. ഓക്കെ, വെച്ചോട്ടെ എന്നാ.
3: താങ്ക് യു.
4: ശരി.

0: ഹലോ, ഇത് രമേശാണോ?
1: അതെ.
0: ആ രമേശ്, ഒരു കത്ത് എഴുതിയോ ആകാശവാണിയിലേക്ക്?
1: കത്ത് ഉണ്ടായിരുന്നു.
0: ഇത് കൊച്ചി ആകാശവാണി എന്നാ വിളിക്കുന്നേ. പ്രൊഫസർ റോയിയെ വിളിക്കണമെന്ന് പറഞ്ഞൊരു കത്ത് എഴുതിയില്ലേ?
1: പ്രൊഫസർ റോയി അല്ലേ? ഓക്കെ ഓക്കെ.
0: സി പി റോയിയെ വിളിക്ക. അപ്പൊ
1: പ്രൊഫസർ
0: അദ്ദേഹത്തെ
1: സി പി റോയി.
0: വിളിച്ചിട്ട്
1: ഓക്കെ.
0: ഫോൺ എടുക്കുന്നില്ല, അതാ ഞാൻ
1: ശരി.
0: നിങ്ങളെ വിളിച്ചേ.
1: ഓക്കെ ഓക്കെ.
0: മാഷ് ചിലപ്പോ തിരക്കിലായിരിക്കും.
1: അതെ അതെ അതെ, അദ്ദേഹം വളരെ തിരക്കുള്ള ആളാണ്.
0: അദ്ദേഹം എവിടെയായിരുന്നു വർക്ക് ചെയ്തിരുന്നത്?
1: അദ്ദേഹം MBS കോളേജിൽ ലെക്ചർ ആയിരുന്നു ഇംഗ്ലീഷ്
0: ശരി.
1: വിഭാഗത്തിലെ.
0: ഒരു സോങ് പറയൂ.
1: ഒരു പാട്ട്, തെരിയാറേ തെരിയാറേ എന്നുള്ള ഒരു പാട്ട്.
0: ഓക്കെ.

0: ഹലോ.
1: ഹലോ
0: ആ ജോസ് ചേട്ടനാണോ?
1: ഏ
0: ജോസി ഉണ്ടോ? ജോസി
1: ആ ജോസിയാണ്.
0: ജോസിയാണ്. അപ്പോൾ ഇത് കൊച്ചി ആകാശവാണിയിലേക്ക് ഒരു കത്ത് എഴുതിയില്ലേ,
1: ആ
0: ജോബ് കാളിപ്പറമ്പലിനെ വിളിക്കണം എന്ന് പറഞ്ഞ?
1: വിളിച്ചാ മാഡം.
0: വിളിക്കാൻ ജോബിന്റെ നമ്പർ എഴുതണം എന്നറിയാമോ?
1: അയ്യോ, ജോബിന്റെ നമ്പർ എഴുതിത്തരുന്നാ?
0: ഇല്ല.
1: എന്റെ ദൈവമേ മാഡം, സോറി മാഡം.
0: ആ, അപ്പോൾ ഈ ലെറ്റർ
1: അയ്യോ,
0: ഹെഡിലാണല്ലോ എഴുതിയത്, അപ്പോൾ അതിൽ ഇനി ജോസി എന്നുള്ള നമ്പർ ഉള്ളത് കൊണ്ട് ഞാൻ വിളിച്ചതാ.
1: ആ എന്റെ മേഡം, എത്ര കൊല്ലായി മേഡം ആഗ്രഹിച്ച് ആഗ്രഹിച്ച്. എന്റെ പൊന്നു, എനിക്ക് മതിയായി. ഇന്നലെ ഞാൻ റിയാക്ഷൻ ഓഫ് ചെയ്ത് എനിക്ക് എനിക്ക് ഞാൻ പറഞ്ഞു ഇനി റെഡി വെക്കണ്ടെന്ന് പറഞ്ഞു.
0: അല്ല, ഒരാളെ വിളിക്കണം എന്ന് പറയുമ്പോൾ
1: പിന്നെ
0: എന്താ അതിന്റെ നമ്പർ
1: എത്ര അല്ല
0: എഴുതാത്തേ?
1: അല്ല അല്ല ഞാൻ മേഡം, സോറി മേഡം, ഞാൻ ഈ ഞാൻ വേറെ വിളിക്കാൻ പറഞ്ഞിട്ടൊക്കെ വിളിച്ചായിരുന്നു. പക്ഷെ ഞാൻ ഈ ജോബിന്റെ നമ്പർ വെച്ചില്ലല്ലേ മേഡം, സോറി
0: ആ
1: കേട്ടോ.
0: ഇല്ല. അപ്പൊ എന്തായാലും അദ്ദേഹത്തെ കുറിച്ച് പറയുമെന്ന്, അദ്ദേഹത്തിന് എന്താ സങ്കടവും സന്തോഷവും വന്നു എന്നൊക്കെ ഇതിൽ എഴുതിയിരിക്കണേ? മകളുടെ വിവാഹമായിരുന്നു അല്ലേ?
1: മേഡമാണോ ഇത്?
0: ഞാൻ ലൗലിയാണ്.
1: ലൗലി മേഡമാണോ? എന്റെ
0: ആ
1: പൊന്നേ മേഡം, ഒരുപാട് നാളായിട്ട് ഞാൻ ആഗ്രഹിക്കണമെന്ന് എന്നെ ഒന്ന് വിളിക്കാനും. ഞാൻ കത്തൊക്കെ കുറെ അയച്ചായിരുന്നു.
0: ആണോ? ഞാൻ വിളിച്ചില്ലേ ഒരിക്കേ, ഞാൻ വിളിച്ചു എന്നുള്ളത് തോന്നണേ. ഓക്കെ, അപ്പൊ ഈ ജോബിനെ കുറിച്ച് പറയൂ. ഈ ഫ്രണ്ട് ജോബ് കാളിപ്പറമ്പിൽ.
1: എന്റെ എന്റെ എന്റെ ഫ്രണ്ടാണ്. ഫ്രണ്ട് എന്ന് വെച്ചാൽ എന്തേലും ഒരു 5-6 വയസ്സിന് ഇളയതാണ്. പക്ഷെ ഞങ്ങൾ തമ്മിൽ നല്ല സുഹൃത്തുക്കളാണ്. കാണുമ്പോ ഈ പാട്ടിനെ പറ്റി മാത്രമേ സംസാരിക്കാറുള്ളൂ, വേറെ ഒരു കാര്യം
0: ശരി.
1: സംസാരിക്കാറില്ല. ആ അപ്പൊ അതാണ് ജോബ്. പക്ഷെ ഞാൻ സോറി കേട്ടോ, ഞാൻ മറന്നു. ചിലപ്പോ അത്
0: ആ
1: എന്തോ
0: പോട്ടെ, സാരല്ല.
1: പറ്റി.
0: അപ്പൊ
1: അപ്പൊ ഞാൻ
0: ഇതിലെഴുതിയിട്ടില്ലേ?
1: ജോബിനോട് പറഞ്ഞോളാം, അതിന്റെ അബദ്ധം പറ്റി ഞാൻ പറഞ്ഞോളാം.
0: അപ്പോ എന്താ ചേട്ടന്റെ
1: എന്റെ
0: മോളുടെ കുട്ടി, അല്ല ഈ ജോബിന്റെ ചേട്ടന്റെ
1: ചേട്ടന്റെ
0: മകളുടെ കുട്ടി
1: ചേട്ടന്റെ
0: മരിച്ചു അല്ലേ?
1: ആക്സിഡന്റിൽ മരിച്ചു. പിന്നെ ആദ്യം മോളുടെ കല്യാണം, അത് കഴിഞ്ഞിട്ട് ചേട്ടന്റെ കുട്ടി ആരും അവിടെ വീടിന്റെ അടുത്ത് വെച്ച് തന്നെ ആക്സിഡന്റിൽ മരിച്ചു. പിന്നെ അതിനുശേഷം ചേട്ടൻ മരിച്ചു. അങ്ങനെ പുള്ളി ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു, സങ്കടം ഉണ്ടായിരുന്നു പുള്ളിക്ക് ഈ വർഷം.
0: അതെ അതെ.
1: ആ അപ്പൊ മേഡം, ഞാൻ ഇനിക്ക് എത്തിയപ്പോ ജോബിന്റെ നമ്പർ ഞാൻ വെച്ചോളാം, സോറി.
0: അല്ല അത് കുഴപ്പമില്ല, ഇനിയിപ്പോ എന്തായാലും ജോബിന് വേണ്ടി ഒരു പാട്ട് പറയൂ.
1: പാട്ട്
0: ആ ഏത് പാട്ടാ വേണ്ടേ?
1: മറ്റേ മറന്നുവോ പൂമകളെ, ആ പാട്ട് വെച്ചോ.
0: മറന്നുവോ പൂമകളെ? ഓ
1: ആ മറന്നുവോ പൂമകളെ, എല്ലാം മറക്കുവാൻ നീ പഠിച്ചു.
0: ഓക്കെ, ആ പാട്ട് വെച്ചു തരാം. അപ്പൊ അദ്ദേഹത്തോട് അന്വേഷണം പറയും.

0: ആകാശവാണി FM വാർത്തകൾ.
1: രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് നാളെ തുടക്കമാകും. 25 വരെ നീളുന്ന യാത്രയിൽ മൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ രാഷ്ട്രപതി സന്ദർശിക്കും. ഭീകരവാദത്തോട് ഒട്ടും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം ഇന്ത്യയുടെ ഉറച്ച തീരുമാനവും പ്രവർത്തനവുമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ ഫോഴ്സസ് ഫസ്റ്റ് കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് അടുത്ത മാസം 18 മുതൽ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. ഇതോടെ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖത്തിൽ നിന്നും സമ്പൂർണ്ണ അന്താരാഷ്ട്ര ചരക്ക് തുറമുഖത്തിന്റെ കവാടമായി വിഴിഞ്ഞം മാറും. സംസ്ഥാനത്ത് ജനങ്ങൾ ഉത്സാഹപൂർവ്വം ലഹരി മാഫിയയുടെ വേരറുക്കുകയാണെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. മയക്കുമരുന്ന് മാഫിയയ്ക്കെതിരെ

0: ക്ഷമിക്കണം, ട്രാൻസ് ഷിപ്മെന്റ് തുറമുഖത്തിൽ നിന്നും സമ്പൂർണ്ണ അന്താരാഷ്ട്ര ചരക്ക് തുറമുഖത്തിന്റെ കവാടമായി വിഴിഞ്ഞം മാറും. സംസ്ഥാനത്തെ ജനങ്ങൾ ഉത്സാഹപൂർവ്വം ലഹരി മാഫിയയുടെ വേരറുക്കുകയാണെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. മയക്കുമരുന്ന് മാഫിയയ്ക്കെതിരെ ഓപ്പറേഷൻ തൂഫാനിലൂടെ വൻ മുന്നേറ്റം നടത്താനായി എന്ന് അദ്ദേഹം കണ്ണൂരിൽ അറിയിച്ചു. KSU പരിധി വിട്ടുപോകരുതെന്ന് മന്ത്രി AP അനിൽകുമാർ. KSUവിന് അവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കാമെന്നും എന്നാൽ എല്ലാത്തിനും ഒരു പരിധിയുണ്ടെന്നും മന്ത്രി തൃശൂരിൽ പറഞ്ഞു. നിയമങ്ങളുടെയും സാങ്കേതികത്വത്തിന്റെയും നൂലാമാലകളിൽപ്പെട്ട് സാധാരണക്കാരന്റെ ജീവിതം വഴിമുട്ടരുതെന്ന ബോധത്തോടെ പ്രവർത്തിച്ച നേതാവായിരുന്നു ഉമ്മൻചാണ്ടിയെന്ന് മന്ത്രി റോജി M. ജോൺ. കൊല്ലം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഈ വർഷത്തെ ചിന്താരവി പുരസ്കാരം ചലച്ചിത്രതാരം ഭാവനയ്ക്ക്, 50,000 രൂപ ശില്പം, പ്രശസ്തി പത്രം എന്നിവ അടങ്ങുന്നതാണ് അവാർഡ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ലൂസേഴ്സ് ഫൈനലിൽ നാളെ ഫ്രാൻസ് ഇംഗ്ലണ്ടിനെ നേരിടും. മിയാമി സ്റ്റേഡിയത്തിൽ പുലർച്ചെ 2:30 മത്സരം.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 2 കഴിഞ്ഞ് 2:25. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം SP ബാലസുബ്രഹ്മണ്യം, ലതാ മങ്കേഷ്കർ എന്നിവർ പാടിയത്. ചിത്രം മേനേ പ്യാർ കിയ. ഗാനരചന ദേവ് കോഹ്ലി, സംഗീതം രാം ലക്ഷ്മണ്.

വിജയ് പത് എന്ന ചിത്രത്തിൽ കുമാർ സാനു, അൽക്ക യാഗ്നിക് എന്നിവർ പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ഗാനരചന സമീർ കാസ്മി, സംഗീതം അനു മാലിക്. ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്ത ഗാനം ഉദിത് നാരായൺ പാടിയത്, ചിത്രം ഡർ. ഗാനരചന ആനന്ദ് ബക്ഷി, സംഗീതം ശിവ് ഹരി.

0: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
1: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
2: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒബ്രോൺ മോൾ ഇടപ്പള്ളി.
3: ചിത്രം ആഷിക്കി 2, അരിജിത് സിംഗ്, തുളസികുമാർ എന്നിവർ പാടിയ ഗാനം, ഇർഷാദ് കാമലിന്റെ വരികൾ, ജഗ്ജീത് ഗാംഗുലിയുടെ സംഗീതം.

സമീർ വരികൾ എഴുതി സച്ചിൻ ജിഗാർ ഈണം പകർന്ന ഗാനം. ചിത്രം ഷോർ ഇൻ ദ സിറ്റി. പാടിയത് ശ്രേയാ ഘോഷാൽ, ടോച്ചി റെയ്ന എന്നിവർ.

ശ്രോതാക്കൾ കേട്ടത് ഉദിത് നാരായൺ, അൽക യാഗ്നിക് എന്നിവർ പാടിയ ഗാനം ചിത്രം അബ് തുമാരെ ഹവാലെ വതൻ സാത്യോ. വരികളെഴുതി സംഗീതം നൽകിയത് അനു മാലിക്. ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്ത ഗാനം മുഹമ്മദ് അസീസ്, അനുരാധ പഡ്വാൾ എന്നിവർ പാടിയത്. സമീറിന്റെ വരികൾക്ക് ലക്ഷ്മികാന്ത് പ്യാരലാൽ ഈണം പകർന്നിരിക്കുന്നു. ചിത്രം ബി വി ഹോത്തോ എ സി.

സോനു നിഗം, ശ്രേയ ഘോഷാൽ എന്നിവർ പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ചിത്രം പരിനീത. ഗാനരചന സ്വാനന്ദ് കിർക്കിറെ. സംഗീതം ശന്തനു മൊയ്ത്ര. ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്ത ഗാനം ശ്രേയ ഘോഷാൽ, അയാൻ ലാൽ എന്നിവർ പാടിയത്. ചിത്രം ബാറ്റിൽ ഓഫ് ഗൾവാൻ. ഗാനരചന ഷബീർ അഹമ്മദ്. സംഗീതം അയാൻ ലാൽ.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ആകാശവാണി കൊച്ചി FM ശനി ഞായർ ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഇതിനൊരു ഫോർമാറ്റുണ്ട്. സന്ദേശങ്ങൾ ഒറ്റ പാരഗ്രാഫിലായിരിക്കണം. സന്ദേശത്തിന് POG എന്ന തലക്കെട്ട് കൊടുക്കുക, അതായത് ഫോൺ ഔട്ട് ഗാനോത്സവത്തിന്റെ ചുരുക്കമാണ് POG. അയക്കുന്ന ആളിന്റെ പേര്, സ്ഥലം, ഫോൺ നമ്പർ ഇവയിൽ ഉൾപ്പെടുത്തുക. ഇനി മറ്റാരെയെങ്കിലുമാണ് വിളിക്കേണ്ടതെങ്കിൽ അവരുടെ പേരും സ്ഥലവും ഫോൺ നമ്പറും കൂടി വയ്ക്കുക. അയക്കുന്നയാളിന്റെയും വിളിക്കുന്നയാളിന്റെയും പൂർണ്ണ വിവരങ്ങൾ ഇല്ലാത്തതും മുൻപ് സൂചിപ്പിച്ച ഫോർമാറ്റിലല്ലാത്തതുമായ സന്ദേശങ്ങൾ പരിഗണിക്കുന്നതല്ല. ഫോർമാറ്റ് ഒരിക്കൽ കൂടി പറയാം. സന്ദേശങ്ങൾ ഒറ്റ പാരഗ്രാഫിലായിരിക്കണം. സന്ദേശത്തിന് POG എന്ന തലക്കെട്ട് കൊടുക്കണം. അയക്കുന്നയാളിന്റെ പേര്, സ്ഥലം, ഫോൺ നമ്പർ ഇവ വേണം. ഇനി മറ്റാരെയെങ്കിലുമാണ് വിളിക്കേണ്ടതെങ്കിൽ അവരുടെ പേരും സ്ഥലവും ഫോൺ നമ്പറും വേണം. അപ്പോൾ ഫോർമാറ്റ് എല്ലാം കേട്ടല്ലോ. ഇനി സന്ദേശങ്ങൾ അയക്കുമ്പോൾ ഇത് മറക്കാതിരിക്കുക. ഇനി സന്ദേശം അയക്കേണ്ട നമ്പർ ഏതാണെന്ന് കൂടി പറയാം. 94 47 56 22 12, 9447562212. ഇനി കത്തുകൾ അയക്കേണ്ട വിലാസം: ഫോൺ ഔട്ട് ഗാനോത്സവം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 68 20 21. എല്ലാവരും സഹകരിക്കുമല്ലോ. ഫോൺ ഔട്ട് ഗാനോത്സവം എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് 1 മണിക്ക്.
0: ആകാശവാണി കൊച്ചി FM 102.3.
2: ആകാശവാണി FM വാർത്തകൾ.

ഇന്ത്യയുടെ പ്രഥമ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റായ വിക്രം ഒന്നിന്റെ വിക്ഷേപണം വിജയകരം. മിഷൻ ആഗമൻ ഉപഗ്രഹങ്ങളെ വിജയകരമായി 450 കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിൽ എത്തിച്ചു. സ്വകാര്യ ബഹിരാകാശ വിക്ഷേപണ ശേഷി കൈവരിക്കുന്ന ലോകത്തിലെ മൂന്നാമത്തെ രാജ്യമായി ഇന്ത്യ. ചരിത്ര നേട്ടത്തിൽ സ്കൈറൂട്ട് എയ്റോസ്പേസിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷിയോഗം നാളെ ന്യൂഡൽഹിയിൽ നടക്കും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് അടുത്ത മാസം 18 തുടക്കമാകും. കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനകീയ മുന്നേറ്റമാണ് ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാനെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇന്ന് നടത്താനിരുന്ന 10-ാം ക്ലാസ് യോഗ്യത അടിസ്ഥാനമാക്കിയുള്ള പ്രിലിമിനറി പരീക്ഷ സാങ്കേതിക കാരണങ്ങളാൽ റദ്ദാക്കിയതായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അറിയിച്ചു.

0: ചരിത്ര നേട്ടത്തിൽ സ്കൈറൂട്ട് എയ്റോസ്പേസിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷിയോഗം നാളെ ന്യൂഡൽഹിയിൽ നടക്കും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് അടുത്ത മാസം 18 തുടക്കമാകും. കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനകീയ മുന്നേറ്റമാണ് ലഹരിക്കെതിരായ ഓപ്പറേഷൻ തൂഫാനെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇന്ന് നടത്താനിരുന്ന 10-ാം ക്ലാസ് യോഗ്യത അടിസ്ഥാനമാക്കിയുള്ള പ്രിലിമിനറി പരീക്ഷ സാങ്കേതിക കാരണങ്ങളാൽ റദ്ദാക്കിയതായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അറിയിച്ചു. അമേരിക്കയുമായുള്ള സംഘർഷ പശ്ചാത്തലത്തിൽ കുവൈറ്റിന് നേരെ വീണ്ടും ഇറാന്റെ ആക്രമണം. ഇതേ തുടർന്ന് കുവൈറ്റ് വ്യോമപാത അടച്ചു, എല്ലാ വിമാന സർവീസുകളും നിർത്തിവച്ചു. സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. ബാഡ്മിന്റണിൽ ജപ്പാൻ ഓപ്പൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ കടന്ന് ഇന്ത്യൻ താരം PV സിന്ധു.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 3 കഴിഞ്ഞ 2:54. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഗസലുകൾ കേൾക്കാം. ആൽബം തൻഹായി.

ശ്രോതാക്കൾ കേട്ടത് ഹരിഹരൻ പാടിയ ഗസൽ ആൽബം തൻഹായ്. തൻഹായ് എന്ന ആൽബത്തിലെ അടുത്ത ഗസൽ അൽതാഫ് രാജ പാടിയത്.

0: അൽത്താഫ് രാജ, അൽക യാഗ്നിക് എന്നിവർ. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 3:30:28. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ
1: കൊച്ചി വേവ്സ്.
0: ഇന്ന് കൊച്ചി വേവ്സിൽ ലേഡി ഗാഗ ദ റീമിക്സ് എന്ന ആൽബത്തിലെ ഗാനങ്ങൾ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കൊച്ചി വേവ്സ്, ലേഡി ഗാഗ പാടിയ ഗാനങ്ങൾ.
1: കൊച്ചി വേവ്സ്.

0: ആകാശവാണി FM വാർത്തകൾ.
1: എഴുപത്തിരണ്ടാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഇന്ന് വൈകിട്ട് 5:30 പ്രഖ്യാപിക്കും. പെൻഷൻകാരുടെ പരാതികൾ തീർപ്പാക്കുന്നതിനപ്പുറം ആശങ്കകൾ പരിഹരിക്കുന്നതിലായിരിക്കണം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. ഇന്ത്യയുടെ പ്രഥമ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റായ വിക്രം 1 വിക്ഷേപണം വിജയകരം. സ്വകാര്യ ബഹിരാകാശ വിക്ഷേപണ ശേഷി കൈവരിക്കുന്ന ലോകത്തിലെ 3-ാമത്തെ രാജ്യമായി ഇന്ത്യ. ചരിത്ര നേട്ടത്തിൽ സ്കൈറൂട്ട് എയ്റോസ്പേസിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷിയോഗം നാളെ ന്യൂഡൽഹിയിൽ നടക്കും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് അടുത്ത മാസം 18 തുടക്കമാകും. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷിക ദിനത്തിൽ പുതുപ്പള്ളി സെന്റ് ജോർജ് പള്ളിയിലെ കല്ലറയിൽ മുഖ്യമന്ത്രി VD സതീശൻ ആദരമർപ്പിച്ചു. ഇന്ന് നടത്താനിരുന്ന 10-ാം ക്ലാസ് യോഗ്യത അടിസ്ഥാനമാക്കിയുള്ള പ്രിലിമിനറി പരീക്ഷ സാങ്കേതിക കാരണങ്ങളാൽ റദ്ദാക്കിയതായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അറിയിച്ചു. ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ ദിവസം അവധി നൽകുന്നത് സംബന്ധിച്ച് തീരുമാനമെടുത്തിട്ടില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി N. ശംസുദ്ദീൻ. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്.

0: ഇന്ന് നടത്താനിരുന്ന 10-ാം ക്ലാസ് യോഗ്യത അടിസ്ഥാനമാക്കിയുള്ള പ്രിലിമിനറി പരീക്ഷ സാങ്കേതിക കാരണങ്ങളാൽ റദ്ദാക്കിയതായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അറിയിച്ചു. ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ ദിവസം അവധി നൽകുന്നത് സംബന്ധിച്ച് തീരുമാനമെടുത്തിട്ടില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 4 മണി കഴിഞ്ഞ് 2 മിനിറ്റ് 47 സെക്കൻഡ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ

നാല് മണിപ്പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി. നമസ്കാരം, ഗുഡ് ഈവനിംഗ് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും. ഇന്നത്തെ നാലുമണിപ്പൂക്കളുടെ ഒരു പുതുപുത്തൻ അധ്യായത്തിലേക്ക് സുസ്വാഗതം. എല്ലാവരും ചായ കുടിക്കുന്ന തിരക്കിലൊക്കെ ആണെന്ന് തോന്നുന്നു. അതുപോലെ ശനിയാഴ്ചയാണ്, ഞാൻ ഞായറാഴ്ചയുടെ ഓർമ്മയിലാണ് കേട്ടോ, നല്ലൊരു അവധി കിട്ടുന്ന ദിവസമാണല്ലോ എന്ന് വിചാരിച്ച് ഞായറാഴ്ച ഞാൻ മുൻകൂട്ടി ആ ഓർമ്മകളിലാണ്. നല്ലൊരു ശനിയാഴ്ചയാണ്, വീക്കെൻഡാണ് അല്ലെ. വീക്കെൻഡായിട്ട് എല്ലാവരും എന്താ പറയാ, ജോലി സ്ഥലത്തുള്ളവരെ വീട്ടിലേക്കും തിരിച്ച്, വീട്ടിൽ വന്നവര് തിരിച്ച് വീണ്ടും എന്താ പറയാ, ജോലിസ്ഥലങ്ങളിലേക്കും ബന്ധുവീടുകളിലേക്കും ഒക്കെ പോകുന്നൊരു ദിവസമാണ്. റോട്ടിൽ ആണെങ്കിൽ നല്ല തിരക്കൊക്കെ വരുന്നൊരു സമയമാണ് ഈ ശനിയാഴ്ച വൈകിട്ടെന്ന് പറയുമ്പോൾ. എന്തായാലും ആ തിരക്കുകളുടെയൊക്കെ ഇടയിലും നാലുമണിപ്പൂക്കളെ മറക്കരുത്, മെസ്സേജ് അയക്കാൻ മറക്കരുത്. വാട്സ്ആപ്പ് മെസ്സേജുകളാണ് അയക്കേണ്ടത്. നമ്പർ ഇതാണ്, 9446455888. ഈ നമ്പറിലേക്ക് ഇപ്പം മുതൽ 4:55 വരെ സമയമുണ്ട്, മെസ്സേജുകൾ അയച്ചോളൂ. മെസ്സേജ് അയക്കുമ്പോൾ വോയിസ് മെസ്സേജ് അയക്കരുത്, ടൈപ്പ് ചെയ്ത് തന്നെ അയക്കണം. അതുപോലെ പേരും സ്ഥലവും കൃത്യമായിട്ട് പരാമർശിക്കാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ എപ്പോഴും മെസ്സേജ് അയക്കുന്ന ശ്രോതാക്കളുണ്ടെങ്കിൽ നമുക്ക് ഇതുവരെ മെസ്സേജ് അയക്കാത്തവരുടെ മെസ്സേജുകൾക്ക് കുറച്ച് പ്രാധാന്യം കൊടുക്കണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. എങ്കിലും മെസ്സേജുകൾ അയച്ചോളൂ, കഴിയുന്നത്ര പാട്ടുകളൊക്കെ നമ്മൾ വെച്ച് തരാം. എന്തായാലും അതിമനോഹരമായൊരു പാട്ട് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും മെസ്സേജ് ടൈപ്പ് ചെയ്യാനുള്ള ഒരു ചെറിയ സമയം അനുവദിക്കുകയാണ്. ആ പാട്ടിന്റെ അകലത്തിൽ എല്ലാവരും മെസ്സേജ് അയച്ചോളൂ. കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3 നാല് മണിപ്പൂക്കൾ.

അങ്ങനെ പറന്ന് പറന്ന് പറന്ന് പോവായിരുന്നു നമ്മളല്ലേ ആ പാട്ടിന്റെ ഒപ്പം. എന്താണ് ഈ പാട്ട് തന്നെ സെലക്ട് ചെയ്തതെന്ന് കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും. നമ്മളുടെ ഇന്ത്യയുടെ സ്വകാര്യ പ്രഥമ സ്വകാര്യ ഓർബിറ്റായ ഓർബിറ്റ് റോക്കറ്റായ വിക്രം 1 വിക്ഷേപണം വിജയകരമായി നമ്മൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. അത് മാത്രമല്ല, അങ്ങനെ സ്വകാര്യ ബഹിരാകാശ വിക്ഷേപണ ശേഷി കൈവരിക്കുന്ന ലോകത്തിലെ 3 രാജ്യമായി ഇന്ത്യ അങ്ങനെ ഒരു റെക്കോർഡ് ഇട്ടിരിക്കുകയാണ്. ഈ ചരിത്ര നേട്ടത്തിൽ നമുക്കും സ്കൈറൂട്ട് എയ്റോസ്പേസിനെ അഭിനന്ദിക്കാം എന്ന് വിചാരിച്ച് അവരെ അഭിനന്ദിച്ചുകൊണ്ട് ഇന്ത്യയുടെ ഒരു വിജയം ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് വാനിലുയരെ എന്നുള്ള ആ പാട്ട് തന്നെ ഇട്ടത്. കുറച്ചു പേർക്കെങ്കിലും അത് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, എന്തായാലും ഇങ്ങനൊരു സന്തോഷ മുഹൂർത്തത്തിൽ, അഭിമാന നിമിഷത്തിൽ നമുക്ക് 4 പൂക്കളയിലേക്ക് ഇന്ന് മെസ്സേജ് അയച്ചിട്ട് ആദ്യം ആരുടെ മെസ്സേജാണ് കിട്ടിയെന്ന് നോക്കട്ടെ. ഞാനിങ്ങനെ കണ്ണടച്ച് മെസ്സേജ് എടുത്തപ്പോൾ അർത്ഥനയുടെ മെസ്സേജാണ് കേട്ടോ. നല്ല പേര് അർത്ഥന. അർത്ഥന എന്നുള്ള പേരിന്റെ കൃത്യമായ അർത്ഥം എനിക്കറിയില്ല. എന്തായാലും ചങ്ങമ്പുഴ നഗർ കളമശ്ശേരിയിൽ നിന്നാണ് അർത്ഥന മെസ്സേജ് അയച്ചിട്ടുള്ളത്. അമ്മയുടെ കൂട്ടുകാരി ആയ മിനി ആന്റി, മിനി ആന്റിയുടെ ഹാപ്പി ബർത്ത്ഡേ ആണ് ഇന്ന്. ഓഹോ, അപ്പൊ മിനി ആന്റി കേൾക്കുന്നുണ്ടോ? എന്തായാലും ഒത്തിരി ഒത്തിരി ഹാപ്പി ബർത്ത്ഡേ ഞങ്ങളുടെ എല്ലാവരുടെയും വക. നല്ലൊരു പാട്ട് വെച്ചുതരണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മെസ്സേജ് വായിക്കാൻ മറക്കല്ലേ എന്ന് പ്രത്യേകം പറഞ്ഞിട്ട് അതിന്റെ അടിയിൽ സുന്ദരി പൂവേ എന്നൊക്കെ പ്രത്യേകം എഴുതിയിട്ടുണ്ട്. അതെനിക്ക് മനസ്സിലായി, അത് സോപ്പിട്ടാണെന്ന് ഞങ്ങൾക്ക് പിടികിട്ടി. ഓക്കെ, എന്തായാലും മെസ്സേജ് വായിച്ചിട്ടുണ്ട്, ആദ്യം തന്നെ വായിച്ചിട്ടുണ്ട്. അപ്പൊ മിനി ചേച്ചിക്കും കൂടി വേണ്ടിയിട്ടായിരിക്കും, മിനി ആന്റിക്കും കൂടി ആയിരിക്കും അതിമനോഹരമായ പാട്ട് വരുന്നത് കേട്ടോ. ശ്രീജി കുമ്പളം എന്ന സ്ഥലത്ത് നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ശ്രീജി കുമ്പളം എനിക്കറിയാവുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പൊ ശ്രീജി എന്നുള്ള പേരും അധികം അങ്ങനെ കേട്ടിട്ടില്ല. കൂടെ വർക്ക് ചെയ്യുന്ന ചേച്ചിമാർക്ക് വേണ്ടിയിട്ടാണ് പാട്ട് ചോദിച്ചിട്ടുള്ളത്. കൂടെ വർക്ക് ചെയ്യുന്ന എന്ത് വർക്കാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ഒരു ചേച്ചിമാരെല്ലാവരും കൂടി ഉള്ള ഒരു വർക്കാണെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പൊ ചേച്ചിമാരുടെ പേരും കൂടി വെക്കാമായിരുന്നു. ഓ, വെച്ചിട്ടുണ്ട് കേട്ടോ, അടിയിലുണ്ട്. സതി, സുനില, ഷീല, രാജി, കല. ഓക്കെ, ഇത്രയും ചേച്ചിമാരുണ്ട്, കൂടെ ശ്രീജിയുണ്ട്. അപ്പൊ ഒരു മറവത്തൂർ കനവിലെ സുന്ദരിയെ സുന്ദരിയെ എന്ന അതിമനോഹരമായ അടിപൊളി പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. എനിക്ക് മനസ്സിലായി, ഇവര് വീക്കെൻഡൊക്കെ ആയിട്ട് ഇവർക്ക് എല്ലാവരും കൂടി ഡാൻസ് കളിക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. എന്തായാലും ഒരേ മെസ്സേജ് 3 അയച്ച അടുത്തൊരാള് ഉണ്ട്, സുരേഷ് സി ജി എന്നിയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അടുത്ത ദിവസം പിറന്നാൾ ആഘോഷിക്കുന്ന മീനാക്ഷി ജയന്, കൊച്ചി FM വക, എല്ലാവരുടെയും പിറന്നാൾ ആശംസകളെ അറിയിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ മെസ്സേജ് ഇങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ടാണ് അയച്ചിട്ടുള്ളത്, ചിലത് എനിക്ക് ക്ലിയർ ആവുന്നില്ല.

എത്രയോ മനോഹരമായ ഗാനങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്, സമ്മാനിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സന്തോഷം, നല്ലൊരു പാട്ട് വെച്ചിരണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്, മീനാക്ഷി ജയന് വേണ്ടിയിട്ട്, മിനി ആന്റിക്ക് വേണ്ടിയിട്ട്, അതുപോലെ ശ്രീജിക്കും ശ്രീജിയുടെ കൂട്ടുകാരികളായ ചേച്ചിമാർക്കൊക്കെ വേണ്ടിയിട്ട് സുന്ദരിയെ സുന്ദരിയെ എന്നുള്ള പാട്ട് വരുന്നുണ്ട്. എല്ലാ സുന്ദരിമാരും കേട്ടോളൂ, ആസ്വദിച്ചോളൂ.

0: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
1: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
2: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒബ്രോൺ മോൾ ഇടപ്പള്ളി.
3: അതിമനോഹരമായ ഒരു പാട്ട് കേട്ടിട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ്. പാട്ട് ചോദിച്ച ആളുകൾക്കൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. 4 മണിപ്പൂക്കൾ അങ്ങനെ സമയം 4 മണി കഴിഞ്ഞ് 18 മിനിറ്റ് ആയിരിക്കുകയാണ്. 4:55 വരെ സമയമുള്ളൂ. എല്ലാവരും തന്നെ മെസ്സേജ് അയച്ചോളൂ. എന്നും 4 മണിപ്പൂക്കൾ കേൾക്കും, ഒരു മെസ്സേജ് അയച്ചില്ലല്ലോ എന്നങ്ങനെ വിഷമിച്ച് അല്ലെ, അങ്ങനെ വിചാരിച്ച് ഒരു മെസ്സേജ് അയക്കാൻ പറ്റില്ലല്ലോ അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഒട്ടും പഠിക്കേണ്ട, ഇപ്പൊ തന്നെ മെസ്സേജ് അയച്ചോളൂ. 9446455888. ഇഷ്ടഗാനങ്ങളൊക്കെ ചോദിക്കൂ, പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയൂ, നമുക്ക് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാം. അങ്ങനെ മെസ്സേജ് അയച്ചൊരാളുണ്ട്, സ്ഥിരം ശ്രോതാവാണ്, ഹരികൃഷ്ണൻ പാലക്കാട് ചിറ്റിലഞ്ചേരി നിന്നുമാണ്. ചിറ്റിലഞ്ചേരി അല്ലെ, നല്ല സ്ഥലം, കേട്ടിട്ടില്ല. പേരിത്ര ഭംഗിയാണെങ്കിൽ ആ സ്ഥലം കാണാൻ എത്ര ഭംഗിയായിരിക്കും, ഞാൻ ഇങ്ങനെ വിചാരിക്കുകയായിരുന്നു. പൊതുവെ പാലക്കാട് അങ്ങനെ അധികം ഞാൻ വന്നിട്ടില്ല കേട്ടോ, ഒരു ദിവസം വരണം. അപ്പൊ 6 വർഷമായി ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട, ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ടില്ലാത്ത സുഹൃത്തിന് വേണ്ടിയിട്ടാണ് ഒരു സൗഹൃദ ഗാനം വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സുഹൃത്തിന്റെ പേര് സജിൻ എന്നാണ്, വീട് ഒറ്റപ്പാലം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങള് അടുത്തടുത്തല്ലേ വീട് ഒറ്റപ്പാലം, സജിൻ ഒറ്റപ്പാലവും ഹരികൃഷ്ണൻ ചിറ്റിലഞ്ചേരി, രണ്ട് പാലക്കാട് ജില്ലയിലെ, അപ്പൊ എന്തുകൊണ്ട് കണ്ടുകൂടാ? ആ ഓക്കെ, കാരണം കൂടി അടിയിൽ ബ്രാക്കറ്റിൽ കാരണം എഴുതിയിട്ടുണ്ട്. ഇപ്പൊ ഗൾഫിലാണ് സജിൻ, ഗൾഫിലാണ്. ഓക്കെ, അപ്പൊ 6 വർഷമായിട്ട് സജിൻ ഒറ്റപ്പാലത്ത് വന്നിട്ടില്ലെന്നാണോ പറയുന്നത്? ഈ കഥയിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ടല്ലോ, എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ചിലപ്പോൾ അങ്ങനെയാണ് അല്ലെ, ചില സൗഹൃദം, ഒരു സമയമുണ്ട്, എല്ലാത്തിനും ഒരു സമയമുണ്ടെന്ന് പറയുന്ന പോലെ സജിന് ഹരികൃഷ്ണനും കൂടി കാണാൻ, നേരിട്ട് കാണാനുള്ള സമയമായിട്ടില്ല. എന്തായാലും ആ സൗഹൃദത്തെ ഞങ്ങൾ ഒത്തിരി ഒത്തിരി മാനിക്കുന്നു. നേരിട്ട് കണ്ടാലേ സുഹൃത്തുക്കളാവാൻ പറ്റൂ എന്നൊന്നുമില്ല. എന്തായാലും നല്ലൊരു സൗഹൃദഗാനം ഞാനിത് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സജിനും കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു, സന്തോഷമാവട്ടെ. അതുപോലെ നല്ലൊരു പാട്ട് വെച്ച് തരണം എന്ന് പറഞ്ഞ രാധാകൃഷ്ണൻ ചൊവ്വാർവട്ടം നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമുക്ക് ഇടയ്ക്ക് മെസ്സേജ് അയക്കുന്ന ആളാണ്. അതുപോലെ ഒരേ മെസ്സേജ് എനിക്കിത് എണ്ണാൻ സാധിക്കുന്നില്ല. എനിക്ക് തോന്നുന്നുണ്ട് ഒരു 30 പ്രാവശ്യത്തോളം കോപ്പി പേസ്റ്റ് ചെയ്ത് അയച്ച ആളാണ് യാദവി, പാലക്കാട് ജില്ലയിൽ നിന്ന്. യാദവി എന്നുള്ള പേരുണ്ടല്ലോ, കേട്ടിട്ടേ ഇല്ല. എനിക്ക് തോന്നുന്നു ഇത് കേൾക്കുന്ന നമ്മുടെ 4 മണിപ്പൂക്കളുടെ ശ്രോതാക്കൾ ആരും തന്നെ കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല. യാദവി, ഇനി മെസ്സേജ് അയക്കേണ്ട, ഞാനിത് വായിച്ചിട്ടുണ്ട്. അതുപോലെ ആരും തന്നെ നമുക്കിങ്ങനെ ഒരേ മെസ്സേജ്, ഇത് 30 ഒന്നും അല്ലാട്ടെ, എനിക്ക് ഒരു 100-ൽ കുറയാതെ മെസ്സേജ് ഉണ്ട്, അങ്ങനെ അയക്കണം എന്നില്ല. ഞാൻ കാണുന്നുണ്ട്, എല്ലാ മെസ്സേജുകളും തന്നെ പരിഗണിക്കും. കഴിയുന്നത്ര മെസ്സേജുകൾ വായിച്ചിരിക്കും, കഴിയുന്നത്ര പാട്ടുകളും വെച്ച് തരും. നമുക്ക് കുറച്ച് സമയമല്ലേ കയ്യിലുള്ളൂ, അതുകൊണ്ട് മാത്രമാണ് ചില പാട്ടുകൾ നമുക്ക് ഇഷ്ടഗാനങ്ങൾ വെച്ച് തരാൻ സാധിക്കാത്തത്. അതുപോലെ സ്ഥിരമായി അയക്കുന്ന ശ്രോതാക്കളെക്കാൾ നമ്മൾ പുതിയതായിട്ട് അയക്കുന്ന ശ്രോതാക്കൾക്ക് ഒരു പരിഗണന കൂടി കൊടുക്കുന്നുണ്ടെന്ന് മാത്രം. എന്തായാലും ഭർത്താവ് ചന്ദ്രശേഖരൻ ചേട്ടന് വേണ്ടിയിട്ടാണ് പാട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ചന്ദ്രശേഖരൻ ചേട്ടാ, സുഖമല്ലേ? എന്തായാലും ഞാൻ പാട്ട് വെച്ചാൽ അടുത്ത പാട്ട് ചേട്ടനും കൂടി വേണ്ടിയിട്ടാണ്. അതുപോലെ സജിനും ഹരികൃഷ്ണനും വേണ്ടിയിട്ടാണ്, രാധാകൃഷ്ണൻ ചേട്ടനും കൂടി, ഇവർക്കെല്ലാവർക്കും വേണ്ടിയിട്ടാണ് അതിമനോഹരമായ പാട്ട്. പാട്ട് കേട്ടിട്ട് 4 മണിപ്പൂക്കളിലേക്ക് തിരിച്ചു വരാം.

0: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൌരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
1: ഓഗസ്റ്റ് 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യൂ ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
0: ഭക്ഷണം, താമസം, യാത്രാ സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
1: ബുക്കിംഗിന് വിളിക്കൂ 8287932082.
0: സന്ദർശിക്കൂ www.irctctourism.com.

നാലുമണിപ്പൂക്കളിലേക്ക് വീണ്ടും എല്ലാ പ്രിയശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. സമയം 4 മണി കഴിഞ്ഞ് 25 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ എല്ലാവരും ചായ കുടിക്കുന്ന തിരക്കിലായിരിക്കും എന്നറിയാം. എങ്കിലും ഒത്തിരി മെസ്സേജുകൾ വരുന്നുണ്ട് കേട്ടോ. തിരക്ക് പിടിച്ചെല്ലാവരും മെസ്സേജ് അയക്കുന്നുണ്ട്. അർച്ചന മെസ്സേജ് അയച്ചിട്ടുണ്ട്. സ്ഥലം തൃശൂരാണ്. തൃശൂർ എവിടെയാണെന്ന് പറഞ്ഞില്ല. പൊറിഞ്ചു മറിയം ജോസിലെ മനമറിയുന്നോള് എന്ന പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഡെഡിക്കേഷൻ ഒന്നും അർച്ചന പറഞ്ഞിട്ടില്ല. എന്തായാലും സ്വന്തമായിട്ട് അല്ലെ, അർച്ചന സ്വന്തമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഞങ്ങൾ വിചാരിക്കുന്നു. അതുപോലെ നമുക്ക് ആരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്? സാബു ജോസഫ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ആലുവയിൽ നിന്നുമാണ്. നല്ലൊരു പാട്ട് വെച്ച് തരണം. എല്ലാ ഇത് കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നമ്മൾക്ക് കൊച്ചി എഫ്എമ്മിലുള്ള എല്ലാവർക്കും പ്രത്യേക ഡെഡിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. സന്തോഷം. അതുപോലെ സുനിത ഉണ്ണികൃഷ്ണൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. 3 പക്കം എന്ന ചിത്രത്തിലെ പാട്ട് വെച്ച് തരാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വെച്ച് തരാൻ ശ്രമിക്കുന്നതായിരിക്കും. എന്തായാലും ഇപ്പം നല്ലൊരു ഗാനം വരുന്നുണ്ട്. മനമറിയുന്നോള് എന്ന അടിപൊളി ഗാനം കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. കേട്ടുകൊണ്ടിരിക്കുന്നത് 4 മണിപ്പൂക്കളാണ്, ആകാശവാണി കൊച്ചി FM 102.3.

അങ്ങനെ അതിമനോഹരമായ ഒരു പാട്ടുകൂടി കേട്ടിട്ട് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. നമുക്ക് ശ്രീലക്ഷ്മി ചേച്ചിയുടെ മെസ്സേജ് ഉണ്ട്, പള്ളിക്കരയിൽ നിന്നാണ്. പള്ളിക്കര നമുക്കിവിടെ അടുത്തല്ലേ? അതെ, നമുക്ക് അടുത്താണ്, നമ്മുടെ അയൽവാസിയാണ്. ഹായ് പറഞ്ഞിട്ടുണ്ട്, വെൽ തിരിച്ചും നല്ലൊരു ഹായ്. അതിഭീകര കാമുകൻ, ഓ ഞാൻ വിചാരിച്ചു അതിഭീകരമായ എന്തോ ഒരു കാര്യം പറയാൻ വരികയാണെന്ന്. ആ ചിത്രത്തിലെ ഡലൂലു ഡലൂലു എന്ന പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. എന്നെ ഇന്ന് പരിഗണിക്കുക പ്ലീസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ പരിഗണിച്ചിരിക്കുന്നു, ഓക്കെ, പരിഗണിച്ചിരിക്കുകയാണ്, സന്തോഷമായെന്ന് വിശ്വസിക്കുന്നു. ഈ ഡലൂലു ഡലൂലു ചേച്ചിക്ക് ഇഷ്ടമുള്ള പാട്ടാണോ അതോ ആർക്കെങ്കിലും വലിയ ഡെഡിക്കേഷൻ ആണോ എന്ന് പറഞ്ഞിട്ടില്ല. എന്തായാലും പാട്ട് എന്തായാലും ഞങ്ങൾ വെച്ച് തരുന്നതായിരിക്കും കേട്ടോ. അതുപോലെ നമുക്ക് മായ മെസ്സേജ് അയച്ചിട്ടുണ്ട് രാമപുരത്ത് നിന്ന്. മറ്റ് താഴത്തേക്ക് ആ മെസ്സേജിലൂടായി വരുന്നതേ ഉള്ളൂ. 4 മണിപ്പൂവേ സുഖമെന്ന് വിശ്വസിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. തിരിച്ചും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞങ്ങളും വിശ്വസിക്കുന്നു. ആരാണ് ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത്? മനീഷയാണ്, എറണാകുളം ജില്ലയിലെ കടയിരിപ്പിൽ നിന്നാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. അച്ഛന്റെ പേര് മണി, അമ്മയുടെ പേര് ശാന്ത. ചേച്ചിയുടെ മക്കളായ ദേവനന്ദന, നിരഞ്ജന,

അവർക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് വെച്ചു തരണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദേവനന്ദന, നിരഞ്ജന, രണ്ടും നല്ല പേരുകളാണ്. പെട്ടെന്ന് ഞാൻ വിചാരിച്ചു ട്വിൻസ് ആണോ, ഇല്ല അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ, ഞാൻ അങ്ങനെ അസ്യൂം ചെയ്തതാണ്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്, അച്ഛൻ വേണ്ടിയിട്ട്, അമ്മയ്ക്ക് വേണ്ടിയിട്ട്, കുട്ടികൾക്ക് വേണ്ടിയിട്ട്, ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് പാട്ട് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് എന്തായാലും ഒരു അടിപൊളി പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം.

അങ്ങനെ 4 മണിപ്പൂവിന്റെ സമയം ഇതാ കഴിയാറായി, അടുത്തോണ്ടിരിക്കുകയാണ്. 4 മണി കഴിഞ്ഞ് 35 മിനിറ്റും 47 സെക്കൻഡും ആയി. 4:55 വരെ സമയമുള്ളൂ. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9444545888. കുവൈറ്റിൽ നിന്നും ദിലീപിന്റെ മെസ്സേജ് ഉണ്ട്. 4 മണിപ്പൂവിനെ നല്ലോണം ഒന്ന് പുകഴ്ത്തി മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ. സുഖമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എല്ലാവരും സുഖമായിരിക്കുന്നു. പ്രവാസ ലോകത്ത് നിന്ന് നമ്മുടെ പ്രോഗ്രാം കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമാണെന്ന് പറയുന്നു. നാടിനെ മിസ് ചെയ്യുന്ന എല്ലാവർക്കും നമ്മുടെ കൊച്ചി FM ഒരാശ്വാസമാണെന്ന് എപ്പോഴും പറയാറുണ്ട്. അതിൽ ഒത്തിരി സന്തോഷം. തുടർന്ന് നിങ്ങളുടെ പരിപാടികളൊക്കെ കേൾക്കുക. അതുപോലെ മായ മെസ്സേജ് അയച്ചിട്ടുണ്ട്, രാമപുരത്ത് നിന്നാണ്. ഇപ്പോൾ കർക്കിടക മാസമല്ലേ, നാലമ്പലം സീസൺ ആണല്ലോ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശരിയാണ് കേട്ടോ. അപ്പോൾ ശൃംഗാരവേരനിലെ നാലമ്പലം അണയാൻ എന്ന പാട്ട് വെച്ച് തരാമോ എന്നാണ് മായ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും നമ്മൾ ആ പാട്ട് വെച്ച് തരുന്നതായിരിക്കും. സന്തോഷമായല്ലോ, പാട്ട് കേൾക്കുള്ളൂ. ഇതിന് ശേഷം പാട്ട് വെച്ച് തരുന്നതായിരിക്കും. അനന്യ പാണാവള്ളിയിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഞങ്ങള് കുടുംബത്തോടെ 4 മണിപ്പൂവ് കേട്ടുകൊണ്ടിരിക്കുവാണ്. ആഹാ, വീട്ടിലെല്ലാവരും ചേർന്നാണല്ലേ. ഓക്കെ ഓക്കെ, സന്തോഷം. ഞങ്ങൾക്ക് നല്ലൊരു പാട്ട് വെച്ച് തരണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വേറെ ഡെഡിക്കേഷൻ ഒന്നും പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. എന്തായാലും അതിമനോഹരമായൊരു പാട്ട് വരുന്നുണ്ട്, എല്ലാവരും കേട്ടോളൂ. കുടുംബത്തോടെ എല്ലാവരും ചായ കുടിച്ച് 4 മണിപ്പൂവ് ആസ്വദിച്ചോളൂ. ഈ പാട്ടും കേട്ടോളൂ.

നല്ല ഭക്തിസാന്ദ്രമായ ഒരു പാട്ടാണ് നമ്മൾ കേട്ടത് അല്ലേ. കേട്ട ഉടനെ എല്ലാവരും നാലമ്പലത്തിലേക്കൊക്കെ പോവുകയാണോ അങ്ങനെ തോന്നിപ്പിക്കുന്ന, നല്ല റിലാക്സ് ചെയ്യിക്കുന്ന നല്ലൊരു മെലഡിയാണ് നമ്മൾ കേട്ടത്. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് ഏഞ്ചൽ മേരി ആണ് കേട്ടോ. ഏഞ്ചൽ മേരി മാളയിൽ നിന്നാണ്, തൃശ്ശൂര് മാളയായിരിക്കും വിശ്വസിക്കുന്നു. വട്ടക്കോട്ട അല്ലേ, അങ്ങനെ തന്നെയല്ലേ ഏഞ്ചൽ. ഓക്കെ, അങ്ങനെയാണ് ഞാൻ വായിച്ചത് കേട്ടോ. നല്ലൊരു തമിഴ് പാട്ട് വെച്ച് തരണം എന്നാണ് ഏഞ്ചലിനെ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഏഞ്ചലിന് വേണ്ടിയിട്ട് അതിമനോഹരമായ ഒരു തമിഴ് ഗാനം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ ശ്യാമള രാജേന്ദ്രൻ, ശ്യാമള ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. അരൂക്കുറ്റി എന്ന സ്ഥലത്ത് നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. നാലുമണിപ്പൂക്കൾ

വളരെ ഇഷ്ടമാണ്, ആദ്യമേ തന്നെ അത് പറയാൻ വിട്ടുപോയി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നല്ലൊരു പാട്ട് വെച്ച് തരണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ശ്യാമള ചേച്ചി ചോദിച്ച പാട്ട് വെച്ച് തരാൻ സമയമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇല്ലെങ്കിൽ ഞാൻ ഇഷ്ടത്തോടെ വെച്ച് തരുന്ന പാട്ട് അങ്ങ് സ്നേഹപൂർവ്വം അങ്ങ് സ്വീകരിക്കണം എന്നുകൂടി റിക്വസ്റ്റ് ചെയ്യുവാണ്. എപ്പോഴും സ്ഥിരമായിട്ട് കേൾക്കുന്ന ആളാണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സന്തോഷം കേട്ടോ, മെസ്സേജ് അയച്ചാൽ സന്തോഷം. വായിക്കാൻ സാധിച്ചതിൽ എനിക്ക് അതിലേറെ സന്തോഷം. നമുക്ക് കോടിക്കുളം എന്ന സ്ഥലത്ത് നിന്ന് താജ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, സുഖമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സുഖമായിട്ടിരിക്കുന്നു. ആകാശവാണിയുടെ ഒരു സ്ഥിരം ശ്രോതാവാണ്, 35 വർഷത്തെ പരിചയമേ ഉള്ളൂ എന്ന്. ഓഹോ, ഒരു തമാശ പോലെ പറഞ്ഞിരിക്കുകയാണ്, 32 വർഷത്തെ പരിചയമേ ഉള്ളൂ. ഓക്കെ, ചെറിയൊരു കാലയളവാണല്ലേ. ഓക്കെ, അപ്പൊ ഇത്ര വർഷമായിട്ട് ഞങ്ങളുടെ ഒപ്പം ഉള്ള ഒരാളാണ്. നല്ലൊരു പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്, ഒരു തമിഴ് സോങ് ആണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും വേണ്ടി അതിമനോഹരമായ ഒരു തമിഴ് ഗാനം കേട്ടിട്ട് തിരിച്ചു വരാം.

നാലുമണിപ്പൂക്കളുടെ സമയം ഇതാ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ടും കുറച്ച് മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ. പക്ഷേ ഒത്തിരി മെസ്സേജുകളുണ്ട്. കഴിഞ്ഞത്തെ മെസ്സേജുകൾ ഞാൻ വായിക്കും കേട്ടോ. എല്ലാ പാട്ടും വെച്ചുതരാൻ സാധിച്ചില്ലെങ്കിലും അതെല്ലാവരും എന്താ പറയാ, ക്ഷമിക്കും എന്നെനിക്കറിയാം. ക്ഷമിക്കണം. കൃഷ്ണ മെസ്സേജ് അയച്ചിട്ടുണ്ട്, നല്ലൊരു പാട്ട് വെച്ച് തരണം എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. കൃഷ്ണന്റെ സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞിട്ടില്ല. സ്ഥലം കൂടെ എന്നെ ഒന്ന് എഴുതി അറിയിക്കണേ, ഏത് സ്ഥലത്ത് നിന്നാണ്. ഞാൻ മെസ്സേജൊക്കെ വായിച്ചില്ല, എനിക്ക് സ്ഥലവും കൂടെ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. അതുപോലെ മിനു പെരുമ്പാവൂർ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്, മുൻപ് അയച്ചിട്ട് പരിഗണിച്ചില്ലല്ലോ, എന്തായാലും എനിക്ക് പാട്ട് വെച്ച് തരണം എന്ന് പറഞ്ഞിട്ട് ആരാണ് മെസ്സേജ് അയച്ചിരുന്നത്. സെറ്റ് സാരിയൊക്കെ കൊടുത്ത് സുന്ദരിയായ പ്രൊഫൈൽ പിക്ചറൊക്കെ ഇട്ടിട്ട് ഗീത ചേച്ചിയാണ്, ഗീത അജിത് കുമാർ എറിയാട് നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. സ്കൂൾ ടീച്ചറാണ്, സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ എന്നും നാലുമണിപ്പൂക്കൾ കേട്ടുകൊണ്ടാണ് തിരിച്ചു വരുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആഹാ, അത് നല്ലൊരു എന്റർടൈൻമെന്റ് ആണല്ലേ. ഓക്കെ, ഡ്രൈവ് ഇതൊക്കെ വരുമ്പോൾ നാലുമണിപ്പൂക്കളാണ് അപ്പൊ സ്ഥിരമായിട്ട് കേൾക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താ പറയാ, ഞാനൊക്കെ സ്കൂളില്ലാത്ത ദിവസങ്ങളിലാണ് വരുന്നത്, അപ്പൊ എന്നെ കേൾക്കാറില്ല അല്ലേ. സ്കൂളില്ലാത്ത ദിവസങ്ങളിലും കേൾക്കാറുണ്ടെന്ന് കൂടി പറയുകയാണെങ്കിൽ കുറച്ചുകൂടി സന്തോഷമായിരിക്കും. എന്തായാലും മക്കളായ സാന്ദ്രയ്ക്കും ശ്വേതയ്ക്കും വേണ്ടിയിട്ട് ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. ഒടിയനിലെ കൊണ്ടുവരാം കൊണ്ടുവരാം എന്ന പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ശ്രേയാ ഘോഷാലും സുദീപ് കുമാറും ചേർന്ന് പാടിയ അതിമനോഹരമായ ഗാനമാണ്. ഇതിനുശേഷം ചിലപ്പോൾ ഒരു പാട്ടിനും കൂടിയേ നമ്മുടെ ചിലപ്പോൾ സമയം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ പാട്ട് ശ്രേയാ ഘോഷാലും സുദീപ് കുമാറും പാടിയത് നാലുമണിപ്പൂക്കൾ എന്നത്തെ അവസാനത്തെ പാട്ടാവാനും സാധ്യതയുണ്ട്. എന്തായാലും നമുക്ക് ആ ഗാനം കേൾക്കാം.

അപ്പോൾ ഈ നല്ല ഗാനത്തോടെ അതിമനോഹരമായ മെലഡിയോടുകൂടി ഇന്നത്തെ 4 മണിപ്പൂക്കളുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. സങ്കടത്തോടെ ഖേദത്തോടെ പറയട്ടെ, എന്തായാലും ഒത്തിരി മെസ്സേജുകൾ അയച്ചു എല്ലാവരും, ഒത്തിരി ഒത്തിരി സന്തോഷം. മെസ്സേജുകൾ വായിച്ചിട്ട് പാട്ട് തരാൻ സാധിക്കാത്ത ശ്രോതാക്കൾ വിഷമിക്കരുത്. നമുക്ക് ലാസ്റ്റ് മെസ്സേജ് അയച്ചിരുന്ന മിനു പെരുമ്പാവൂർ ഡെഡിക്കേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നാളെ മകൾ മുത്തിന്റെ അന്നമോളെ മുത്തെന്ന് കണ്ട സ്നേഹത്തോടെ വിളിക്കുന്നത്, +1 പഠിക്കുന്ന മോളുടെ പിറന്നാളാണ്. അപ്പം മോൾക്ക് വേണ്ടി അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ വിഷസ്, ഒത്തിരി ഒത്തിരി ആശംസകൾ അറിയിക്കുന്നു. നന്നായി പഠിക്കാനുള്ള ആശംസകളൂടെ അറിയിക്കുന്നു. നല്ലൊരു പാട്ട് വെച്ചു തരണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം കൊണ്ടുവരാം. മുത്തിന് കൂടി വേണ്ടിയിട്ടായിരുന്നു, അന്നമോൾ കൂടി വേണ്ടിയിട്ടായിരുന്നു എന്ന് അറിയിക്കുന്നു. അവർ കുറച്ച് മെസ്സേജുകളോടെ വന്നിട്ടുണ്ടായിരുന്നു. പേര് വായിച്ച് പോവാം ഞാൻ. 4 മണിപ്പൂവേ സുഖമല്ലേ എന്ന് പറഞ്ഞിട്ട് സജു നടുവട്ടം മലയാറ്റൂർ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ യാദവിടെ മെസ്സേജ് നമ്മൾ വായിച്ചതാണ്. വയറ്റിൽ നിന്ന് മാധുരി ചേച്ചിയുടെ മെസ്സേജ് ഉണ്ടായിരുന്നു. സ്നേഹ തൃശൂർ ചാലക്കുടിയിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവർക്കും എന്താ പറയുക, ഇനിയും തുടർന്ന് നമുക്ക് മെസ്സേജ് അയക്കുക. 4 മണിപ്പൂക്കൾ വീണ്ടും നാളെ ഇതേ സമയത്ത് 4 മണിക്ക്.

0: ആകാശവാണി കൊച്ചി FM 102.3. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സേവന വാർത്തകൾ. പട്ടികവർഗ വിദ്യാർത്ഥികളുടെ 2026-27 വർഷത്തെ പ്രീ മെട്രിക് സ്കോളർഷിപ്പ് അപേക്ഷകൾ ഈ മാസം 31 വരെ ഇ ഗ്രാൻസ് പോർട്ടലിൽ നൽകാമെന്ന് പട്ടികവർഗ വികസന ഓഫീസർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0491-2-50-53-83. ഫോൺ നമ്പർ ആവർത്തിക്കാം, 0491-2-50-53-83.
1: സൂപ്പർ പ്രൈസസിൽ മെഗാ സർപ്രൈസസുമായി പിട്ടപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
2: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് നേടാം ഞെട്ടിക്കുന്ന ഡീലുകൾ. 12,000 വരെ എക്സ്ചേഞ്ച് ഓഫറുകൾ, 000 ഫിനാൻസ് സ്കീമുകൾ, ഒപ്പം ലേറ്റ് നൈറ്റ് ഷോപ്പിംഗ് സൗകര്യവും.
1: പിട്ടപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
0: ഇന്ത്യൻ വ്യോമസേനയിലെ

0: അഗ്നിവീർ തസ്തികകളിലേക്ക് അവിവാഹിതരായ യുവതീ യുവാക്കളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 26 രാത്രി 11 മണിവരെ ഓൺലൈനായി അപേക്ഷിക്കാം. വിശദമായ വിജ്ഞാപനം ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാണ്. വിളിക്കേണ്ട നമ്പറുകൾ 9513253233. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള വിലാസം IAFRERecruitment@edcil.co.in IAFRecruitment@edcil.co.in ഫോൺ നമ്പർ 9513253233.
1: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
2: ഇടലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
3: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
0: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ വിവിധ വകുപ്പുകളിലേക്കുള്ള റിയൽ ടൈം അഡ്മിഷൻ നടത്തുന്നു. MSc കെമിസ്ട്രി പ്രോഗ്രാമിലേക്കുള്ള ആദ്യ റിയൽ ടൈം അഡ്മിഷൻ ഈ മാസം 20 രാവിലെ 9 മുതൽ 10:30 വരെ അപ്ലൈഡ് കെമിസ്ട്രി വകുപ്പിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് admissions.qsat.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. MTech സിന്തറ്റിക് ബയോളജി ആൻഡ് ബയോ മാനുഫാക്ചറിംഗ് പ്രോഗ്രാമിലേക്കുള്ള റിയൽ ടൈം അഡ്മിഷൻ ഈ മാസം 21 രാവിലെ 10 മണിക്ക് മറൈൻ സയൻസ് ക്യാമ്പസിലെ നാഷണൽ സെന്റർ ഫോർ അക്വാറ്റിക് അനിമൽ ഹെൽത്തിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് admissions.qsat.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് ഒരിക്കൽ കൂടി admissions.qsat.ac.in.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
0: കെൽട്രോൺ അഡ്വാൻസ് ജേർണലിസം ആൻഡ് മീഡിയ സ്ട്രാറ്റജി ഡിപ്ലോമ PG ഡിപ്ലോമ കോഴ്സുകളിലേക്ക് ഈ മാസം 20-23 തീയതികളിൽ സ്പോട്ട് അഡ്മിഷൻ നടത്തും. വിദ്യാർത്ഥികൾ ആധാർ, SSLC സർട്ടിഫിക്കറ്റ്, മറ്റ് വിദ്യാഭ്യാസ രേഖകൾ എന്നിവ സഹിതം തിരുവനന്തപുരം, കോഴിക്കോട്, പാലക്കാട് ജില്ലകളിലെ കെൽട്രോൺ പഠന കേന്ദ്രങ്ങളിൽ എത്തണം. സമയം രാവിലെ 10 മുതൽ 3 വരെ. ഫോൺ നമ്പർ 9544958182.
1: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
2: ഇടലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
3: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
0: ഗാന്ധിനഗറിൽ പ്രവർത്തിക്കുന്ന വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിൽ അടുക്കള ജീവനക്കാരുടെ താൽക്കാലിക ഒഴിവ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 7907691440. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

0: സമയം 5 മണി കഴിഞ്ഞ് 25 സെക്കൻഡ്.
1: ആകാശവാണി FM വാർത്തകൾ.
0: പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷിയോഗം നാളെ ന്യൂഡൽഹിയിൽ നടക്കും. തിങ്കളാഴ്ച ആരംഭിക്കുന്ന വർഷകാല സമ്മേളനം അടുത്ത മാസം 13 സമാപിക്കും. 72-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ അല്പസമയത്തിനകം ന്യൂഡൽഹിയിൽ പ്രഖ്യാപിക്കും. ഇന്ത്യയുടെ പ്രഥമ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റായ വിക്രം 1-ന്റെ വിക്ഷേപണം വിജയകരം. മിഷൻ ആഗമൻ ഉപഗ്രഹങ്ങളെ വിജയകരമായി 450 കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിൽ എത്തിച്ചു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് അടുത്ത മാസം 18 തുടക്കമാകും. കപ്പൽ നിർമ്മാണശാലയ്ക്കായി 10,000 കോടി രൂപയുടെ നിക്ഷേപം ടാറ്റ കമ്പനി നടത്തുമെന്ന VD സതീശന്റെ പ്രസ്താവന മുഖ്യമന്ത്രി സ്ഥാനത്തിന് യോജിച്ചതല്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ വോട്ടർ പട്ടിക തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതുക്കും. കരട് പട്ടിക ജൂലൈ 21-നും അന്തിമ പട്ടിക ഓഗസ്റ്റ് 19-നും പ്രസിദ്ധീകരിക്കും. പത്തനംതിട്ട റാന്നി കണമലയിൽ ഫയർഫോഴ്സ് വാഹനം നിയന്ത്രണം വിട്ട് മറിഞ്ഞു. നിർത്തിയിട്ടിരുന്ന 3 വാഹനങ്ങളിൽ ഇടിച്ചാണ് മറിഞ്ഞത്. തിരുവനന്തപുരം കഴക്കൂട്ടം സൈനിക സ്കൂളിൽ 57-ാമത് പൂർവ്വ വിദ്യാർത്ഥി സംഘം.

0: ഇന്ന് സംഘടിപ്പിച്ചു. പൂർവ്വ വിദ്യാർത്ഥികളും സേവനമനുഷ്ഠിക്കുന്നവരും വിരമിച്ചവരുമായ സായുധസേനാ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ബാഡ്മിന്റണിൽ ജപ്പാൻ ഓപ്പൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ കടന്ന് ഇന്ത്യൻ താരം പി വി സിന്ധു.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3 സമയം 5 മണി കഴിഞ്ഞ് 2:33. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം MG ശ്രീകുമാർ, KS ചിത്ര എന്നിവർ പാടിയത്. ചിത്രം 3 പക്കം. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ഇളയരാജ.

0: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാരാ കൊച്ചിയായി മാറും.
1: ഇടലിന് ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
2: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒബ്രോൺ മോൾ ഇടപ്പള്ളി.
3: വചനം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. വരികളെഴുതിയത് ONV കുറിപ്പ്.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഇസബെല്ല എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. വരികൾ എഴുതിയത് ONV കുറുപ്പ്, സംഗീതം ജോൺസൺ.

0: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
1: ഈ തണലിൽ ഇത്തിരി നേരം എന്ന ചിത്രത്തിൽ യേശുദാസും എസ് ജാനകിയും പാടിയത്. വരികൾ എഴുതിയത് പൂവച്ചൽ ഖാദർ, സംഗീതം ശ്യാം.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: സുകന്യ സമൃദ്ധി യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർപ്പിള്ള സംസാരിക്കുന്നു.
2: സുകന്യ സമൃദ്ധി യോജന ഭാരത സർക്കാർ പെൺകുട്ടികൾക്കായി മാത്രം ആരംഭിച്ച നിക്ഷേപ പദ്ധതിയാണ്. 2015 ജനുവരി 22 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ക്യാമ്പയിന്റെ ഭാഗമായാണ് സുകന്യ സമൃദ്ധി യോജന പദ്ധതി ആരംഭിച്ചത്. പെൺകുട്ടിയുടെ വിദ്യാഭ്യാസവും വിവാഹ ചെലവുകളും നിറവേറ്റുന്നതിനാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. 2014 ഡിസംബർ 14 ഭാരത സർക്കാർ വിജ്ഞാപനം ചെയ്ത സുകന്യ സമൃദ്ധി യോജന പെൺകുട്ടികളുടെ ഭാവി വിദ്യാഭ്യാസത്തിനും മറ്റു ചെലവുകൾക്കുമായി ഒരു ഫണ്ട് സ്വരൂപിക്കാൻ രക്ഷിതാക്കളെ പ്രോത്സാഹിപ്പിക്കുന്നു. പോസ്റ്റ് ഓഫീസുകൾ, പൊതുമേഖലാ ബാങ്കുകളുടെ ശാഖകൾ, ചില സ്വകാര്യ മേഖലാ ബാങ്കുകൾ എന്നിവ വഴിയാണ് സുകന്യ സമൃദ്ധി യോജന നടപ്പിലാക്കുന്നത്. നിലവിൽ എല്ലാ ചെറുകിട സമ്പാദ്യ പദ്ധതികളിലും ഏറ്റവും ഉയർന്ന പലിശ നിരക്ക് സുകന്യ സമൃദ്ധി അക്കൌണ്ട് പദ്ധതിക്കാണ്. അതായത് നിലവിൽ 8.2% പദ്ധതി ആരംഭിച്ചതു മുതൽ ഏകദേശം 2.73 കോടി അക്കൌണ്ടുകൾ തുറക്കുകയും ഏകദേശം 1.19 ലക്ഷം കോടി രൂപ ആളുകൾ നിക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ട്. സുകന്യ സമൃദ്ധി അക്കൌണ്ടിന്റെ പ്രധാന സവിശേഷതകൾ ഇനി പറയുന്നു. പെൺകുട്ടിക്ക് 10 വയസ്സ് തികയുന്നത് വരെ മാത്രം കുട്ടിയുടെ പേരിൽ സുകന്യ സമൃദ്ധി അക്കൌണ്ട് തുറക്കാവുന്നതാണ്. ഒരു പെൺകുട്ടിയുടെ പേരിൽ ഒരു അക്കൌണ്ട് മാത്രമേ തുറക്കാൻ പാടുള്ളൂ. പോസ്റ്റ് ഓഫീസുകളിലും വാണിജ്യ ബാങ്കുകളുടെ വിജ്ഞാപനം ചെയ്ത ശാഖകളിലും ചില സ്വകാര്യ ബാങ്കുകളിലും അക്കൌണ്ട് തുറക്കാവുന്നതാണ്. അക്കൌണ്ട് തുറക്കുന്ന പെൺകുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് ഇതിനായി സമർപ്പിക്കേണ്ടതാണ്. 250 രൂപയുടെ ഏറ്റവും കുറഞ്ഞ പ്രാരംഭ നിക്ഷേപം ഉപയോഗിച്ചും അതിനുശേഷം 50 രൂപയുടെ ഗുണിതങ്ങളായും അക്കൌണ്ട് തുറക്കാവുന്നതാണ്. ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു അക്കൌണ്ടിൽ കുറഞ്ഞത് 250 രൂപയെങ്കിലും നിക്ഷേപിക്കണം എന്ന വ്യവസ്ഥയ്ക്ക് വിധേയമായി തുടർന്നുള്ള നിക്ഷേപങ്ങൾ 50 രൂപയുടെ ഗുണിതങ്ങളായിരിക്കണം. ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു അക്കൌണ്ടിൽ നിക്ഷേപിക്കുന്ന മൊത്തം തുക 150,000 രൂപയിൽ കവിയാൻ പാടില്ല. ഏതെങ്കിലും അക്കൌണ്ടിംഗ് പിശക് കാരണം ഏതെങ്കിലും സാമ്പത്തിക വർഷത്തിൽ 150,000 രൂപയിൽ കൂടുതൽ നിക്ഷേപം സ്വീകരിച്ചാൽ അതിന് പലിശ ലഭിക്കുന്നതല്ല, അത് ഉടൻ തന്നെ നിക്ഷേപകന് തിരികെ നൽകേണ്ടതാണ്. സർക്കാർ കാലാകാല

കാലങ്ങളിൽ വിജ്ഞാപനം ചെയ്യുന്ന നിരക്കിൽ ബാലൻസിന്റെ പലിശ വാർഷിക കൂട്ടുപലിശ അടിസ്ഥാനത്തിൽ കണക്കാക്കി അക്കൌണ്ടിൽ വരവ് വയ്ക്കും. ഫോം 3-ൽ അപേക്ഷിച്ചാൽ പിൻവലിക്കുന്നതിന് അപേക്ഷിക്കുന്ന വർഷത്തിന് തൊട്ടുമുമ്പുള്ള സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തിൽ അക്കൌണ്ടിലുള്ള തുകയുടെ പരമാവധി 50% വരെ അക്കൌണ്ട് ഉടമയുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനായി പിൻവലിക്കാൻ അനുവദിക്കും. അക്കൌണ്ട് ഉടമയ്ക്ക് 18 വയസ്സ് തികഞ്ഞതിനു ശേഷമോ 10-ാം ക്ലാസ് പാസ്സായതിനു ശേഷമോ ഏതാണ് ആദ്യം സംഭവിക്കുന്നത് അതിനുശേഷമോ മാത്രമേ ഇത്തരത്തിലുള്ള പിൻവലിക്കൽ അനുവദിക്കൂ. ഇന്ത്യയിൽ എവിടെയും ഒരു പോസ്റ്റ് ഓഫീസ് ബാങ്കിൽ നിന്ന് മറ്റൊന്നിലേക്ക് അക്കൌണ്ട് മാറ്റാവുന്നതാണ്. അക്കൌണ്ട് തുറന്ന തീയതി മുതൽ 21 വർഷത്തിനു ശേഷമോ അക്കൌണ്ട് തുറന്ന പെൺകുട്ടിയുടെ വിവാഹം കഴിയുമ്പോഴോ ഏതാണോ ആദ്യം സംഭവിക്കുന്നത് ആ സമയത്ത് അക്കൌണ്ട് കാലാവധി പൂർത്തിയാകും. സുകന്യാസമൃദ്ധി അക്കൌണ്ട് തുറക്കാനുള്ള യോഗ്യതകൾ ഇനി പറയുന്നു. പെൺകുട്ടി ജനിച്ച ഉടൻ

0: ആവശ്യത്തിനായി പിൻവലിക്കാൻ അനുവദിക്കും. അക്കൗണ്ട് ഉടമയ്ക്ക് 18 വയസ്സ് തികഞ്ഞതിനു ശേഷമോ 10-ാം ക്ലാസ് പാസ്സായതിനു ശേഷമോ ഏതാണ് ആദ്യം സംഭവിക്കുന്നത് അതിനുശേഷമോ മാത്രമേ ഇത്തരത്തിലുള്ള പിൻവലിക്കൽ അനുവദിക്കൂ. ഇന്ത്യയിൽ എവിടെയും ഒരു പോസ്റ്റ് ഓഫീസ് ബാങ്കിൽ നിന്ന് മറ്റൊന്നിലേക്ക് അക്കൗണ്ട് മാറ്റാവുന്നതാണ്. അക്കൗണ്ട് തുറന്ന തീയതി മുതൽ 21 വർഷത്തിനു ശേഷമോ അക്കൗണ്ട് തുറന്ന പെൺകുട്ടിയുടെ വിവാഹം കഴിയുമ്പോഴോ ഏതാണോ ആദ്യം സംഭവിക്കുന്നത് ആ സമയത്ത് അക്കൗണ്ട് കാലാവധി പൂർത്തിയാകും. സുകന്യാ സമൃദ്ധി അക്കൗണ്ട് തുറക്കാനുള്ള യോഗ്യതകൾ ഇനി പറയുന്നു. പെൺകുട്ടി ജനിച്ച ഉടൻ മുതൽ 10 വയസ്സ് തികയുന്നത് വരെ രക്ഷിതാവിന് അക്കൗണ്ട് തുറക്കാവുന്നതാണ്. ഒരു കുട്ടിക്ക് ഒരു അക്കൗണ്ട് മാത്രമേ അനുവദിക്കൂ. ഒരു കുടുംബത്തിലെ പരമാവധി 2 പെൺകുട്ടികൾക്ക് ഈ പദ്ധതി പ്രകാരം അക്കൗണ്ട് തുറക്കാവുന്നതാണ്. 1-ാമത്തെയോ 2-ാമത്തെയോ പ്രസവത്തിൽ അല്ലെങ്കിൽ 2-ാം കുട്ടികൾ ജനിച്ചാൽ കൂടുതൽ അക്കൗണ്ടുകൾ തുറക്കാവുന്നതാണ്. 3 കുട്ടികൾ ജനിച്ചതിന്റെ ജനന സർട്ടിഫിക്കറ്റുകൾ സഹിതം രക്ഷിതാവ് ഒരു സത്യവാങ്മൂലം സമർപ്പിക്കണം. ഒരു കുടുംബത്തിലെ ആദ്യ പ്രസവത്തിൽ 2-ാം അതിലധികമോ പെൺകുട്ടികൾ ജീവിച്ചിരുന്നാൽ 2-ാമത്തെ പ്രസവത്തിലെ പെൺകുട്ടിക്ക് മേൽപ്പറഞ്ഞ വ്യവസ്ഥ ബാധകമല്ല. പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ വിദൂര പ്രദേശങ്ങളിലേക്ക് പോലും എത്തിച്ചേരുമെന്ന് ഉറപ്പാക്കാൻ 2019 ജൂണിൽ കേന്ദ്ര സർക്കാർ സമ്പൂർണ്ണ സുകന്യ ഗ്രാമ ക്യാമ്പയിൻ ആരംഭിച്ചു.
1: സുകന്യ സമൃദ്ധി യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർപ്പിള്ള സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.
3: ഇപ്പോൾ ഇംഗ്ലീഷിൽ വാർത്തകൾ.
4: ദിസ് ഈസ് ആകാശവാണി. ദ ന്യൂസ് റെഡ് ബൈ വൽസ വില്യംസ്. The 72nd National Film Awards were announced today. The Best Film Critic Award will be given to Sanjeev Srivastav. The award for Best Writing on Cinema will be given to K. Pradeep Kumar Shetty for his Kannada book. In the non-feature film category, Shivpal Singh Kang will get the Best Music Direction Award for Bharat Iktale's Degree Jaya Magavar. Best Direction Award will be given to Anand L. Rai for Statue of Unity, Ekta Ka Prateek. Best Short Film is Hamsafar in Marathi. The Best Non-Feature Film is Bhangar, directed by Sumira Roy. India's first privately developed orbital rocket Vikram-1 under Mission Agman has successfully reached orbit after completing its final burn and injecting payloads into a 450-kilometer orbit. The liftoff took place at 12:05 p.m. from the Satish Dhawan Space Center at Sriharikota in Andhra Pradesh. Our correspondent reports that the milestone makes India the third country in the world to achieve private orbital launch capability. Developed under Mission Agman, the rocket is intended to provide cost-effective and flexible launch services for small satellites. Prime Minister Narendra Modi congratulated the Skyroot Aerospace team over a telephone call. Mr. Modi said the successful launch of Vikram-1 under Mission Agman is a major milestone in India's journey towards self-reliance in the space sector.
5: Success.
4: Union Science and Technology Minister Dr. Jitendra Singh also congratulated Team Skyroot on the successful launch of Vikram-1. The minister said the mission marks a major milestone for India's expanding private space sector. In Gujarat, 8 people were killed and 10 others injured today after a massive fire broke out at a firecracker manufacturing and processing unit on the Ramol Gutrad Road in Ahmedabad. Our correspondent reports that the Rapid Action Force personnel rushed to the site immediately retrieved 8 bodies and rescued the trapped and injured workers from the blazing structures. The injured have been admitted to nearby hospitals for treatment. Several firefighters

0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടി. ഈ അറിയിപ്പുകളെ തുടർന്ന് മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻ വാണി. പശുപരിപാലനത്തിനൊപ്പം നെല്ലുകൃഷിയും. നെടുമ്പാശ്ശേരി അകപ്പറമ്പ് സ്വദേശിനി തങ്കത്തിന്റെ കാർഷികാനുഭവങ്ങൾ. 7:20 വിപണി. 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 7:35 FM ഈവനിംഗ്, ഇതിൽ സമകാലികം. വിഷം വിളമ്പുന്ന ഹോട്ടലുകൾ. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ. പറയിപ്പറ്റ പന്തിരുകുലം. 8:00 ആകാശവാണി FM വാർത്തകൾ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 രാജഗിരി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ. എന്താണ് ഹെപ്പറ്റൈറ്റിസ്? കൺസൾട്ടന്റ് ഹെപ്പറ്റോളജിസ്റ്റ് ഡോക്ടർ അശ്വിൻ പി വിനോദുമായി അഭിമുഖം. 8:25 സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. UK കുമാരൻ എഴുതിയ തക്ഷൻ കുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം. ഇന്നത്തെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ. 9:15 നാടകഗാനങ്ങൾ. 9:30 ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 ദേശീയ സംഗീത പരിപാടി ഡൽഹി റിലേ. 11:00 ഹിന്ദിയിലും 11:30 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. നിങ്ങൾ കേട്ടത് ഇന്നത്തെ പരിപാടികൾ.
1: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
2: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
1: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
4: എന്നും രാവിലെ 10:30.
3: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
4: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണാഭരണങ്ങൾ.
0: ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് പ്രൊഫസർ VS സെബാസ്റ്റ്യൻ. 6:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ.

0: 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ, 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ വിപണി, 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മോൺ സ്പൈസസ് കാവ്യധാര, ബാലാമണിയമ്മയുടെ ഊഞ്ഞാലിന്മേൽ എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ, ഫിഫ ലോകകപ്പ് അപ്ഡേറ്റ്. 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, തിരുവനന്തപുരം റിലേ. 7:05 മഹിത മലയാളം, ഉപഭോക്താക്കൾ അറിയാൻ, ഗ്രീൻ മോൺ സ്പൈസസ് പാട്ടോർമ, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം. 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 7:35 FM ഡയറി തുടരും. ഇതിൽ സമകാലികം, വിദേശ പഠനരംഗത്തെ ചതിക്കുഴികൾ. 7:50 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻ കുന്ന് സ്വരൂപം. തുടർന്ന് എന്തു പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 വിടരുന്ന മുട്ടുകൾ, അമരാവതി ഗവൺമെന്റ് UP സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ, രണ്ടാം ഭാഗം. തുടർന്ന് ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ചോദ്യമുത്തരം, ചിന്താശകലം. 8:30 വിചാരം, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരള വൈസ് ചാൻസലർ ഡോക്ടർ സജി ഗോപിനാഥ് പങ്കെടുക്കുന്നു, ആദ്യ ഭാഗം. 9:00 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:15 അഭിപ്രായവേദി, ശ്രോതാക്കളുടെ കത്തുകളും അവയ്ക്കുള്ള മറുപടിയും. 9:30 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ തുടരും. 10:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് FM മോർണിംഗ് സെലക്ഷൻസ്. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില, തുടർന്ന് സ്മൃതിരാഗം.
1: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: അറിയിപ്പുകൾ തുടരുന്നു. നാളെ രാവിലെ 11 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് സ്മൃതിരാഗം. 11:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 1 മണിക്ക് ഫോൺ ഔട്ട് ഗാനോത്സവം. 2 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ഓർമ്മചിന്ത. 3 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 4 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് 4 മണിപ്പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
1: നാളെ വൈകിട്ട് 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് പാട്ടിന്റെ നാട്ടുവഴി, കൊച്ചിയുടെ ജലപാതകൾ. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം. വൃക്ഷങ്ങൾ കേകാം ദീർഘായുസ്. മരങ്ങൾക്കുണ്ടാകുന്ന രോഗങ്ങൾ ചികിത്സിച്ച് 200-ലധികം മരങ്ങൾക്ക് പുതുജീവൻ നൽകിയ വൃക്ഷവൈദ്യനായ കെ ബിനുവുമായുള്ള അഭിമുഖം, ആദ്യഭാഗം. 7:20 വിപണി വാരാന്താവലോകനം. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ.
4: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
5: ഇടലിന് ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
6: September 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
1: നാളെ രാത്രി 7:35 FM ഈവനിംഗ്. ഇതിൽ സമകാലികം, വിദേശ പഠന രംഗത്തെ ചതിക്കുഴികൾ. 7:85 ഒരിടത്തൊരിടത്ത് പി. നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ. പറയിപെറ്റ പന്തിരുകുലം.

0: മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 യുവവാണി. യുവജന കമ്മീഷന്റെ യുവപ്രതിഭാ പുരസ്കാരം ജേതാവ് അമൽ ഇക്ബാൽ പങ്കെടുക്കുന്നു രണ്ടാം ഭാഗം. 8:25 സേവന വാർത്തകൾ, 8:30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻ കുന്ന് സ്വരൂപം, 8:50 മഹിത മലയാളം സേവന വാർത്തകൾ, ഇന്നത്തെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികൾ, 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ, 9:15 അഭിപ്രായവേദി, 9:30 നിയമവേദി, പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ, 10:00 ഗാനമഞ്ജുഷ, പഴയ ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 11:00 ഹിന്ദിയിലും 11:55 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. നിങ്ങൾ കേട്ടത് ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. അറിയിപ്പുകൾ കഴിഞ്ഞു.
1: ഞായറാഴ്ചകളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മധുരം ഗീതം ലളിതഗാനം. ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ഗാനം. എം ജി ശ്രീകുമാർ പാടിയത്. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം കെ പി ഉദയഭാനു.

ശ്രീകുമാരൻ തമ്പി വരികൾ എഴുതി കെ പി ഉദയഭാനു സംഗീതം നൽകി. എം ജി ശ്രീകുമാർ പാടിയ ലളിതഗാനമാണ് നിങ്ങൾ കേട്ടത്. മധുരം ഗീതം ലളിതഗാനം വീണ്ടും നാളെ വൈകിട്ട് ഇതേ സമയത്ത്. ആകാശവാണി കൊച്ചി FM 102.3 സേവന വാർത്തകൾ. കൊടുവായൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലേക്ക് HMC മുഖേന ദിവസ വേതനാടിസ്ഥാനത്തിൽ താൽക്കാലികമായി ലാബ് ടെക്നീഷ്യനെ നിയമിക്കുന്നു. അപേക്ഷകർ 40 വയസ്സ് കഴിയാത്തവരും DMLT, BSc, MLTയും പാരാമെഡിക്കൽ കൌൺസിലിംഗിന്റെ രജിസ്ട്രേഷൻ ലഭിച്ചവരുമായിരിക്കണം. ബയോഡേറ്റ, വയസ്സ്, യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് എന്നിവയുടെ അസൽ പകർപ്പ് സഹിതം ഈ മാസം 22 ഉച്ചയ്ക്ക് 2 ആരോഗ്യ കേന്ദ്രത്തിൽ എത്തണം. വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 04923 25 29 30, 04923 25 29 30. കേരള സംസ്ഥാന സഹകരണ ജീവനക്കാരുടെ പെൻഷൻ ബോർഡ് മുഖേന പെൻഷൻ വാങ്ങുന്ന പ്രാഥമിക സഹകരണ സംഘം കേരള ബാങ്ക് സഹകരണേതര വകുപ്പുകളിലെ സഹകരണ സംഘങ്ങളിൽ നിന്നും വിരമിച്ച പെൻഷൻകാർ, കുടുംബ പെൻഷൻ വാങ്ങുന്നവർ, ആശ്വാസ്

0: 29 30 04 923 25 29 30. കേരള സംസ്ഥാന സഹകരണ ജീവനക്കാരുടെ പെൻഷൻ ബോർഡ് മുഖേന പെൻഷൻ വാങ്ങുന്ന പ്രാഥമിക സഹകരണ സംഘം കേരള ബാങ്ക് സഹകരണേതര വകുപ്പുകളിലെ സഹകരണ സംഘങ്ങളിൽ നിന്നും വിരമിച്ച പെൻഷൻകാർ, കുടുംബ പെൻഷൻ വാങ്ങുന്നവർ, ആശ്വാസ്
1: ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
2: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
0: പുതുപ്പരിയാരം വനിതാ ഹോസ്റ്റലിലെ വനിതാ വാർഡൻ തസ്തികയിലേക്ക് താൽക്കാലിക കരാർ വ്യവസ്ഥയിൽ നിയമനം നടത്തുന്നു.
1: യുവറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
2: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
0: പുതുപ്പരിയാരം വനിതാ ഹോസ്റ്റലിലെ വനിതാ വാർഡൻ തസ്തികയിലേക്ക് താൽക്കാലിക കരാർ വ്യവസ്ഥയിൽ നിയമനം നടത്തുന്നു. യോഗ്യത SSLC, പ്രായം 2026 January 1 30-60 വയസ്സിനും മധ്യേ. പ്രായം, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന അസൽ രേഖകളുമായി ഈ മാസം 22 രാവിലെ 10:30 പാലക്കാട് ജില്ലാ പഞ്ചായത്ത് ഓഫീസിൽ നടക്കുന്ന കൂടിക്കാഴ്ചയ്ക്ക് പങ്കെടുക്കണം. വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 04912-50-56-38 04912-50-56-38 കേരള ഷോപ്സ് ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ്സ് തൊഴിലാളി ക്ഷേമനിധി ബോർഡ് എറണാകുളം ജില്ലാ ഓഫീസിൽ നിന്നും 2025 December 31 വരെ പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾ September 30 വരെയുള്ള കാലയളവിൽ സമീപത്തുള്ള അക്ഷയ സെന്ററുകൾ മുഖാന്തരം മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ്. വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 04842-34-16-77 04842-34-16-77 പാലക്കാട് ജില്ലയിലെ കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും 2025 December 31 വരെ പെൻഷൻ അനുവദിക്കപ്പെട്ട എല്ലാ ഗുണഭോക്താക്കളും September 30 ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തിയാക്കണം. വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 04912-54-74-37 04912-54-74-37
3: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൗരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
4: August 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യൂ ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
3: ഭക്ഷണം, താമസം, യാത്രാ സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
4: ബുക്കിംഗിന് വിളിക്കൂ 8287932082.
3: സന്ദർശിക്കൂ www.irctctourism.com.
0: ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ 4 വർഷ BA പ്രോഗ്രാമിൽ ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം വിഭാഗങ്ങളിൽ സംവരണ സീറ്റുകൾ ഉൾപ്പെടെയുള്ള ഒഴിവുകളിലേക്ക് ഈ വരുന്ന തിങ്കളാഴ്ച 20 രാവിലെ 10 സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. ഇതുവരെയും അലോട്ട്മെന്റ് ലഭിക്കാത്ത നിലവിലെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരെയും പരിഗണിക്കുന്നതാണ്. താൽപര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം അതത് പഠന വിഭാഗങ്ങളിൽ ഹാജരാകണം. ഒഴിവുകൾ സംബന്ധിയായ വിവരങ്ങൾക്ക് www.ssus.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. www.ssus.ac.in സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള 17 ഗവൺമെന്റ് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നടത്തപ്പെടുന്ന 2 വർഷത്തെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് സെക്രട്ടേറിയൽ പ്രാക്ടീസ് ഡിപ്ലോമ കോഴ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനത്തിന്റെ അന്തിമ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. കൂടുതൽ വിവരങ്ങൾ www.gci.polyadmission.org എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. www.gci.polyadmission.org. നിങ്ങൾ കേട്ടത് സേവന വാർത്തകൾ.

0: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
1: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
0: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച സിനിമ ഹിന്ദി ചിത്രം ആർട്ടിക്കിൾ 370. അമരൻ ചിത്രത്തിന് മികച്ച സംവിധായകനുള്ള പുരസ്കാരം. ദേശീയ ചലച്ചിത്ര പുരസ്കാര നിറവിൽ മലയാളം. മികച്ച നടൻ മമ്മൂട്ടി. വൈക്കം വിജയലക്ഷ്മി മികച്ച ഗായിക. മികച്ച ഛായാഗ്രഹണം ഭ്രമയുഗത്തിന്. ഫെമിനിച്ചി ഫാത്തിമ മികച്ച മലയാള ചിത്രം. ഇന്ത്യയുടെ ആദ്യത്തെ സ്വകാര്യ വികസിത ഓർബിറ്റൽ റോക്കറ്റായ വിക്രം 1 വിക്ഷേപണം വിജയകരം. ചരിത്ര നേട്ടത്തിൽ സ്കൈറൂട്ട് എയ്റോസ്പേസിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷിയോഗം നാളെ ന്യൂഡൽഹിയിൽ. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ലൂസേഴ്സ് ഫൈനൽ ഇന്ന് അർദ്ധരാത്രി. 3rd സ്ഥാനത്തിനായി ഫ്രാൻസും ഇംഗ്ലണ്ടും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചു. മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം ഹിന്ദി ചിത്രം ആർട്ടിക്കിൾ 370 നേടി. മികച്ച സംവിധായകനുള്ള പുരസ്കാരം അമരൻ ചിത്രത്തിന്റെ സംവിധായകൻ രാജ്കുമാർ പെരിയസ്വാമി കരസ്ഥമാക്കി. മികച്ച നടനുള്ള പുരസ്കാരം രണ്ടുപേർ പങ്കിട്ടു. ഭ്രമയുഗം എന്ന ചിത്രത്തിലെ അഭിനയ മികവിന് മമ്മൂട്ടിക്കും ചന്തു ചാമ്പ്യൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് കാർത്തിക് ആര്യനും പുരസ്കാരം. മികച്ച നടിയായി യാമി ഗൌതം. മികച്ച മലയാള സിനിമയ്ക്കുള്ള പുരസ്കാരം ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിച്ചി ഫാത്തിമയ്ക്ക് ലഭിച്ചു. മികച്ച ഛായാഗ്രഹണം ഭ്രമയുഗത്തിലെ ഷഹനാദ് ജലാലിന്. മികച്ച ഗായിക വൈക്കം വിജയലക്ഷ്മി.
3: ബെസ്റ്റ് ആക്ടർ ഇൻ ലീഡിംഗ് റോൾ ഷെയർഡ് ഭ്രമയുഗം മലയാളം. ആക്ടർ മമ്മൂട്ടി. ബെസ്റ്റ് മലയാളം ഫിലിം ഫെമിനിച്ചി ഫാത്തിമ. പ്രൊഡ്യൂസർ 1001 സ്റ്റോറീസ് ആൻഡ് AFD സിനിമാസ്. ഡയറക്ടർ ഫാസിൽ മുഹമ്മദ്. ബെസ്റ്റ് സിനിമാറ്റോഗ്രഫി ബ്രഹ്മയുഗം മലയാളം. സിനിമാറ്റോഗ്രാഫർ ഷഹനാദ് ജലാൽ. ബെസ്റ്റ് ഫീമെയിൽ പ്ലേബാക്ക് സിംഗർ AR വൈക്കം വിജയലക്ഷ്മി ഫോർ സോങ് അങ്ങുവാനക്കോണില്.
2: നോൺ ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ ഭദ്രകാളി നാടകത്തിന് പ്രത്യേക പരാമർശം നേടി. ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ തമിഴ് ചിത്രമായ മെയ്യഴകൻ പ്രത്യേക ജൂറി പരാമർശത്തിന് അർഹമായി. ന്യൂഡൽഹിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ജൂറി ചെയർമാൻ ജയരാജ് ഉൾപ്പെടുന്ന സമിതിയാണ് പ്രഖ്യാപനം നടത്തിയത്. ആഗമൻ ദൌത്യത്തിന് കീഴിൽ ഇന്ത്യയുടെ ആദ്യത്തെ സ്വകാര്യ വികസിത ഓർബിറ്റൽ റോക്കറ്റായ വിക്രം 1 വിക്ഷേപണം വിജയകരം. ഉപഗ്രഹങ്ങളെ 450 കിലോമീറ്റർ ഭ്രമണപഥത്തിൽ എത്തിച്ചു. ശ്രീഹരിക്കോട്ടയിലുള്ള സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് ഇന്ന് ഉച്ചയ്ക്ക് 12:05 റോക്കറ്റിന്റെ വിക്ഷേപണം. ഇതോടെ സ്വകാര്യ ഓർബിറ്റൽ വിക്ഷേപണ ശേഷി കൈവരിക്കുന്ന ലോകത്തിലെ 3rd രാജ്യമായി ഇന്ത്യ മാറി. ബഹിരാകാശ മേഖലയിൽ സ്വയം പര്യാപ്തതയിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയിലെ ഒരു പ്രധാന നാഴികക്കല്ലാണിതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സ്കൈറൂട്ട് എയ്റോസ്പേസ് CEO പവൻകുമാർ ചന്ദന, സഹസ്ഥാപകൻ നാഗ ഭരത് ദാഗ എന്നിവരുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിൽ ദൌത്യത്തിന്റെ വിജയത്തിന് പ്രധാനമന്ത്രി അഭിനന്ദനങ്ങൾ അറിയിച്ചു. സ്കൈറൂട്ട് സംഘത്തെ നേരിട്ട് കാണാനും പ്രധാനമന്ത്രി ക്ഷണിച്ചു. വന്ദേമാതരം എന്ന സന്ദേശമുള്ള പോസ്റ്റ് കാർഡ് വിജയകരമായി ഭ്രമണപഥത്തിൽ എത്തിച്ചു. ഹൈദരാബാദ് ആസ്ഥാനമായുള്ള എയ്റോസ്പേസ് സ്റ്റാർട്ടപ്പായ സ്കൈറൂട്ട് എയ്റോസ്പേസ് രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച വിക്രം

0: 1 ചെറിയ ഉപഗ്രഹങ്ങൾക്ക് കുറഞ്ഞ ചെലവിലും എളുപ്പത്തിലും വിക്ഷേപണ സേവനങ്ങൾ നൽകാൻ ഉദ്ദേശിച്ചുള്ളതാണ്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവായ ഡോക്ടർ വിക്രം സാരാഭായിയുടെ പേരാണ് ഇതിന് നൽകിയിരിക്കുന്നത്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ ന്യൂഡൽഹിയിൽ സർവകക്ഷിയോഗം ചേരും. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. മറ്റന്നാൾ മുതൽ അടുത്ത മാസം 13 വരെയാണ് വർഷകാല സമ്മേളനം നടക്കുക. സമ്മേളനത്തിനിടെ നിരവധി സുപ്രധാന നിയമനിർമ്മാണങ്ങൾ ചർച്ചയ്ക്കെടുക്കുകയും പാസാക്കുകയും ചെയ്യും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് അടുത്ത മാസം 18 മുതൽ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകും. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഇതോടെ സമ്പൂർണ്ണ അന്താരാഷ്ട്ര ചരക്ക് കവാടമായി വിഴിഞ്ഞം മാറുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ഇതോടനുബന്ധിച്ച് മിഷൻ സമുദ്ര വ്യവസായ ഉച്ചകോടിയും സംഘടിപ്പിക്കും. വന്യജീവി ആക്രമണത്തിൽ പരിഹാരം കാണേണ്ടത് വനം വകുപ്പും കർഷകരും തദ്ദേശ സ്ഥാപനങ്ങളും കൂടിയാണെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ പ്രതിനിധി യോഗം കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കർഷകരുടെ പ്രശ്നങ്ങളിൽ അനുതാപപൂർവ്വം ഇടപെടണമെന്നും അദ്ദേഹം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ വോട്ടർ പട്ടിക പുതുക്കുന്നു. കരട് പട്ടിക ജൂലൈ 21-നും അന്തിമ പട്ടിക ഓഗസ്റ്റ് 19-നും പ്രസിദ്ധീകരിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥൻ അറിയിച്ചു. തെരഞ്ഞെടുത്ത അംഗങ്ങളുടെ അയോഗ്യത, രാജി, മരണം തുടങ്ങിയ കാരണങ്ങളാലുള്ള ആകസ്മിക ഒഴിവുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നതിനാണ് പട്ടിക പുതുക്കുന്നത്. കരട് പട്ടികയിൽ പേര് ഉൾപ്പെടാത്തവർക്ക് ജൂലൈ 21 മുതൽ ഓഗസ്റ്റ് 5 വരെ അപേക്ഷ നൽകാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. ശബരിമല ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറായി PS ശാന്തകുമാർ ചുമതലയേറ്റു. കേരള ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ അനുമതിയോടെയാണ് നിയമനം. നിലവിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സാംസ്കാരിക പുരാവസ്തു വിഭാഗം ഡയറക്ടറായിരുന്നു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. വടക്കൻ കേരളത്തിനും അതിനടുത്തുള്ള പ്രദേശങ്ങൾക്കും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടതിനാൽ ഈ മാസം 22 വരെ മഴ തുടരുമെന്നും മുന്നറിയിപ്പുണ്ട്. ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. 2026 ഫിഫ ലോകകപ്പ് അവസാന നാളിലേക്ക്. ആവേശകരമായ ഓർമ്മകൾ സമ്മാനിച്ച് ഒരു മഹാമേള കൂടി വിട പറയുമ്പോൾ ലോകത്തിന്റെ കണ്ണുകൾ ഇനി 2030 ഫുട്ബോളിന്റെ 100 വാർഷിക ലോകകപ്പിനായുള്ള കാത്തിരിപ്പ് ആരംഭിക്കുകയാണ്. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: ഒരു കാൽപന്ത് മഹോത്സവം കൂടി കാലയവനികയിൽ മറയുന്നു. അമേരിക്കയും കാനഡയും മെക്സിക്കോയും ഫുട്ബോൾ ലോകത്തിന് സമ്മാനിച്ചത് മറക്കാനാകാത്ത നിമിഷങ്ങൾ. കണ്ണീരും ആഘോഷങ്ങളും റെക്കോർഡുകളും പുതിയ ഇതിഹാസങ്ങളും ലോകത്തിന്റെ മഹാവേദിയിൽ ഒന്നിനു പുറകെ ഒന്നൊന്നായി കടന്നു വന്ന ദിനങ്ങൾ. 2 മത്സരങ്ങൾ കൂടി കഴിയുമ്പോൾ ആ അധ്യായം അവസാനിക്കുകയാണ്. ഇനി ഫുട്ബോളിന്റെ 100 വാർഷിക ലോകകപ്പ്, വിശ്വകപ്പിന്റെ വിശ്വരൂപം പുതിയ തലങ്ങളിലേക്ക്. ടീമുകളുടെ എണ്ണം 64 ഉയർത്തണമെന്ന ചർച്ചകൾ സജീവം. 2030 3 ഭൂഖണ്ഡങ്ങൾ, 6 ആതിഥേയ രാജ്യങ്ങൾ, സ്പെയിൻ, പോർച്ചുഗൽ, മൊറോക്കോ. അതോടൊപ്പം ഉദ്ഘാടന ആഘോഷങ്ങൾക്ക് ഉറുഗോ, അർജന്റീന, പരാഗ്വേയും വേദിയാകുന്നു. ഫുട്ബോളിന്റെ അടുത്ത മഹാഘോഷത്തിലേക്ക് ലോകം ഒരുമിച്ച് യാത്ര തുടങ്ങുകയാണ്.
0: ഫിഫ ലോകകപ്പ് 3 സ്ഥാനത്തിനായി ഫ്രാൻസും ഇംഗ്ലണ്ടും ഇന്ന് മിയാമി സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം പുലർച്ചെ 2:30 ലൂസേഴ്സ് ഫൈനൽ മത്സരം ആരംഭിക്കുന്നത്. സെമിഫൈനലിൽ സ്പെയിനിനോട് പരാജയപ്പെട്ടതോടെയാണ് ഫ്രാൻസിന്റെ ലോകകപ്പ് കിരീട പ്രതീക്ഷകൾ അവസാനിച്ചത്. എങ്കിലും ഫ്രഞ്ച് നിരയിൽ 8 ഗോളുകളും 3 അസിസ്റ്റുകളുമായി കിലിയൻ എംബാപ്പെ മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത്. ഇംഗ്ലണ്ടിനെതിരെയുള്ള മത്സരത്തിലും ഗോൾ വേട്ട തുടർന്ന് ഗോൾഡൻ ബൂട്ട് റേസിലെ തന്റെ സ്ഥാനം ഉറപ്പിക്കാനാകും എംബാപ്പെ ശ്രമിക്കുക. മറുഭാഗത്ത് 60 വർഷങ്ങൾക്ക് മുൻപ് കിരീടം നേടിയതിനുശേഷമുള്ള തങ്ങളുടെ ഏറ്റവും മികച്ച ലോകകപ്പ് ഫിനിഷിംഗ് സ്വന്തമാക്കുകയാകും ഇംഗ്ലണ്ടിന്റെ ലക്ഷ്യം. അതിനിടെ ഫിഫ ലോകകപ്പ് ഫൈനലിൽ അർജന്റീനയും സ്പെയിനും നാളെ രാത്രി ന്യൂയോർക്ക് ന്യൂജേഴ്സി സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം രാത്രി 12:30 ഫൈനൽ മത്സരം ആരംഭിക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. 72 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച സിനിമ ആർട്ടിക്കിൾ 370, അമരൻ ചിത്രത്തിന് മികച്ച സംവിധായകനുള്ള പുരസ്കാരം. ദേശീയ ചലച്ചിത്ര പുരസ്കാരം

0: നിറവൽ മലയാളം. മികച്ച നടൻ മമ്മൂട്ടി. വൈക്കം വിജയലക്ഷ്മി മികച്ച ഗായിക. മികച്ച ഛായാഗ്രഹണം ഭ്രമയുഗത്തിന്. ഫെമിനിച്ചി ഫാത്തിമ മികച്ച മലയാള ചിത്രം. ഇന്ത്യയുടെ ആദ്യത്തെ സ്വകാര്യ വികസിത ഓർബിറ്റൽ റോക്കറ്റായ വിക്രം 1 വിക്ഷേപണം വിജയകരം. ചരിത്ര നേട്ടത്തിൽ സ്കൈറൂട്ട് എയ്റോസ്പേസിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷി യോഗം നാളെ ന്യൂഡൽഹി. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ലൂസേഴ്സ് ഫൈനൽ ഇന്ന് അർദ്ധരാത്രി. 3 സ്ഥാനത്തിനായി ഫ്രാൻസും ഇംഗ്ലണ്ടും ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 കഴിഞ്ഞ 40 മിനിറ്റും 40 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം വിജയ് യേശുദാസ്, മെറിൻ ഗ്രിഗറി എന്നിവർ പാടിയത് ചിത്രം ജോസഫ്. ഗാനരചന BK ഹരിനാരായണൻ. സംഗീതം രഞ്ജിൻ രാജ്.

ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും രാത്രി 9:30 കേൾക്കാം. കാലാവസ്ഥ അറിയിപ്പ്. കേരളത്തിലും ലക്ഷദ്വീപിലും ഇന്ന് സാമാന്യം വ്യാപകമായി മഴയുണ്ടായി. അടുത്ത 24 മണിക്കൂറിൽ കേരളത്തിൽ വ്യാപകമായും ലക്ഷദ്വീപിൽ സാമാന്യം വ്യാപകമായും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. കൊച്ചിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.4 ഡിഗ്രി സെൽഷ്യസ്. നിങ്ങൾ കേട്ടത് കാലാവസ്ഥാ അറിയിപ്പ്. ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 കഴിഞ്ഞ് 50 മിനിറ്റും 45 സെക്കൻഡും. കിസാൻ വാണി.

0: എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: ഏറ്റവും മികച്ച കർഷകനുള്ള സമ്മാനം ലഭിക്കുന്നു ഹരീന്ദ്രന്. ഇനി ഹരീന്ദ്രൻ തന്നെ പറയും സ്വന്തം വിജയരഹസ്യം.
2: കർഷക സഹോദരരെ, സഹോദരിമാരെ, നിങ്ങൾക്കും നിങ്ങളുടെ പാടത്ത് മികച്ച വിളവ് ഉൽപ്പാദിപ്പിക്കാം.
1: അതെങ്ങനെ?
2: അതോ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഉടൻ വിളിക്കൂ ഈ നമ്പർ 1800 1801551.
3: ഇത് ആരുടെ നമ്പർ ആയേട്ടാ?
2: കിസാൻ കോൾ സെന്ററിന്റെ. അവിടെ വിദഗ്ധർ നിങ്ങളുടെ കൃഷിയുടെ പ്രശ്നങ്ങൾക്ക്
1: പരിഹാരം കിട്ടാൻ സമസ്ത ഭാരതത്തിലും ഏത് ഫോണിൽ നിന്നും ദേശീയ ഹെൽപ്പ് ലൈൻ നമ്പർ 1800 1801551 സൗജന്യമായി ബന്ധപ്പെടും. കർഷകരുടെ മിത്രം കിസാൻ കോൾ സെന്റർ.
4: പച്ചപ്പിൽ പൊതിഞ്ഞ ഒരു കാലമുണ്ട് തങ്കത്തിന്. തൊഴുത്തിലെ കിടാക്കളുടെ നിലവിളിയും കഴുത്തിലെ മണികിൽക്കവുമൊക്കെ ഈ അമ്മയുടെ പുലരികളെ ഉണർത്തുന്നതായിരുന്നു. സ്വന്തമായ നെൽകൃഷിയും അതിലൂടെ പശുക്കളുടെ പരിപാലനവുമായി വർഷങ്ങൾ പിന്നിടുന്നു. ഇന്ന് കിസാൻ വാണിയിൽ പരിചയപ്പെടുത്തുന്നു പശുപരിപാലനത്തിനൊപ്പം നെൽകൃഷിയും. അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് നെടുമ്പാശ്ശേരി അകപ്പറമ്പ് സ്വദേശിനി തങ്കം.
5: എത്ര വർഷമായിട്ടൊക്കെയാണ് ഇങ്ങനെ കാർഷിക രംഗത്ത്, അതായത് അമ്മച്ചി നെൽകൃഷി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു, അതുപോലെ പശുവിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ നമ്മുടെ കർഷക സുഹൃത്തുക്കൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് അമ്മച്ചിയുടെ ആ കാർഷിക ഓർമ്മകളൊന്ന് പങ്കുവയ്ക്കുക.
6: എൻ്റെ പേര് തങ്കമ്മ. ഞങ്ങൾ ഇവിടെ കൃഷി കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊരു ശബരി റെയിൽ പാതയുടെ അടുത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. അവിടെ പാടം ഒക്കെ കൃഷിയില്ലാണ്ട് വെറുതെ കിടക്കുന്നുണ്ട്. ഇപ്പോൾ ആദ്യകാലത്തൊക്കെ എൻ്റെ നല്ല ചെറുപ്പത്തിലൊക്കെ പശു ആട് ഞങ്ങൾ ഇങ്ങനെ വളർത്തി ഇവിടെ സംരക്ഷിച്ച് ഞങ്ങൾ കഴിഞ്ഞിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ മോനൊക്കെ വലുതായി കഴിഞ്ഞ് വേറെ വീട് വച്ചു. അങ്ങനെ ഞങ്ങൾ താമസിക്കുന്നു. അപ്പോൾ ആദ്യകാലത്തൊക്കെ നാടൻ പശുക്കളെയൊക്കെയാണ് അന്ന് വളർത്തുന്നത്.
5: അമ്മച്ചി വളർത്തിയ പശുക്കൾ നാടൻ പശുക്കളായിരുന്നോ അതോ നമ്മുടെ ജേഴ്സിയോ അങ്ങനെ ഏതായിരുന്നു? നാടൻ പശുക്കൾ തന്നെയായിരുന്നു.
6: നാടൻ പശുക്കളായിരുന്നു.
5: അതിൻ്റെ പരിപാലന രീതികൾ നമ്മുടെ കർഷക സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഒന്ന് പങ്കുവയ്ക്കൂ.
6: നമ്മൾ രാവിലെ എഴുന്നേറ്റ് കറവ കഴിയുമ്പോൾ കുളിപ്പിച്ച് കട്ടി ഗോതമ്പ് തവിടും ഓക്കെയൊക്കെ കൂടെ കഞ്ഞിവെള്ളവും വീട്ടിൽ വയ്ക്കണ കഞ്ഞിവെള്ളവും എല്ലാം കൂടെ കൂടി കൊടുത്ത് പുറത്തേക്ക് ഇറക്കി കെട്ടും. പിന്നെ ആ പുല്ലൊക്കെ ഉണ്ടല്ലോ, അത് അറുത്തു വന്നിട്ട് കൊടുക്കണം. പിന്നെ ആദ്യകാലത്ത് പുല്ലുണ്ടാവാണ്ടിരിക്കുന്ന സമയത്ത് പള്ളിയിലൊക്കെ പോയിട്ട് പുല്ലിലേലം ചെയ്ത് അവിടെ നിന്ന് അറുത്തു കൊണ്ടുവന്ന് പശുക്കൾക്ക് ഇട്ട് കൊടുത്ത് രണ്ടു നേരം കറവ. അത് കഴിഞ്ഞ് ആ പാല് ഡയറിയിലേക്ക് കൊടുക്കാനുണ്ടെങ്കിൽ കൊണ്ടു കൊടുക്കും, ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് നമുക്കടെ ആവശ്യം കഴിഞ്ഞ് ഞങ്ങൾക്ക് അധികം ആവശ്യം ഉണ്ടാവാറില്ല.
5: എത്ര പശുക്കളായിരുന്നു ഉണ്ടായിരുന്നു?
6: രണ്ടു മൂന്നെണ്ണം ഉണ്ടായിരുന്നു. അതിൻ്റെ കിടാവും ഒരു പശുവിനെ വളർത്തിയിട്ട് അതിൽ രണ്ടു മൂന്ന് കിടാവ് അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ ആടും. ആ പശുവിനെ ഇവിടെ മോൻ കല്യാണം കഴിച്ചുകൊണ്ട് കൊച്ചായപ്പോൾ പശുവിനെ കൊടുത്തു. അപ്പം എന്നിട്ട് ആടും ആയിരുന്നു, ആടിനെ കറന്ന് ആ പാല്.

0: അപ്പൊ ഇതിന്റെ തൊഴുത്തൊക്കെ എങ്ങനെയായിരുന്നു?
1: തൊഴുത്ത് നമ്മള് ആ വീടിനോട് ചാർത്തായിട്ട് എടുത്തു. ആ ചാർത്ത് കാണാല്ലേ, അത് തൊഴുത്തായിരുന്നു. അപ്പൊ അത് സിമെന്റ് ഇട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ വീടാക്കി മാറ്റി കഴിഞ്ഞപ്പോ ഞങ്ങൾ കിടക്കുമ്പോ ആ തൊഴുത്തിൽ തന്നെ പശു. പിന്നെ കൊടുത്തപ്പോഴേ അത് മാറ്റി ഇങ്ങനെ ഷീറ്റൊക്കെ ഇട്ടുള്ളൂ. അതൊരു ഓടായിരുന്നു.
0: ഇങ്ങനെ ഈ പശുവിനെയൊക്കെ വളർത്താനുണ്ടായ ഒരു സാഹചര്യം എന്തായിരുന്നു അമ്മയുടെ
1: സാഹചര്യം? എൻ്റെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോ പിന്നെ ഞാനും ഒരു മോനും മാത്രമല്ലേ, ഒരു മോനും മരിച്ചില്ലേ, അപ്പൊ പിന്നെ എനിക്ക് ജീവിക്കണ്ടേ, അപ്പൊ അതിനു വേണ്ടിട്ട് ഇങ്ങനെയുള്ള പണികൾ ചെയ്തു. ഞങ്ങളുടെ എല്ലാ ആൾക്കാർക്കും കൃഷി ഒക്കെ ഉണ്ടല്ലോ, അതിലേക്ക് പണിക്ക് പോകണമെങ്കിലും പോവാം. ഞാറ് പറിക്കാനും അപ്പോൾ കൊയ്യാനും ഒക്കെ ഞാൻ പോയിട്ടുണ്ട്. കൊയ്ത് കൂടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, അതിൽ കൊയ്തും വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ രണ്ടു വർക്കിലൊക്കെ ഇതേ റെയിലിൻ്റെ അപ്പുറം വെറുതെ കിടക്കേണ്ടത്. ഇനിയും പണി ചെയ്യാനൊന്നും പറ്റുമെന്നില്ലല്ലോ.
0: നമ്മളൊരു പശുവിനെ വളർത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം?
1: ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ, നമുക്ക് ഇവിടെ അടുത്ത് ഡയറി ഉണ്ടായിരുന്നു. നിങ്ങളെ എയർപോർട്ടിലേക്ക് പോകണില്ലേ, അവിടെ ഡയറി ഉണ്ടായിരുന്നു. ആ പാല് കൊണ്ടുകൊടുത്ത് കഴിഞ്ഞാൽ അവിടെ ഡോക്ടറുണ്ട്, കാര്യങ്ങളുണ്ട്, അവർ മരുന്ന് തരും. പാടില്ലെങ്കിൽ കുളമ്പ് രോഗമോ എന്തെങ്കിലും വരുമ്പോഴാണ് അതിന് ചികിത്സിക്കേണ്ടത്. അല്ലാണ്ട് ഈ നാടൻ പശുക്കൾക്ക് അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് അസുഖം വരില്ല, മറ്റുള്ള പശുക്കൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് വരും. ഇതിന് നമ്മൾ ക്രമമനുസരിച്ച് ആഹാരം കൊടുക്കുകയുള്ളൂ, കൂടുതൽ കൊടുക്കൂല. അപ്പോൾ ഇതിന് ക്രമം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇട്ട് കൊടുക്കുക, അങ്ങനെ പാലും കുറവല്ലേ, അപ്പോൾ അതിൻ്റെ അനുസരിച്ചുള്ള ചിട്ടകൾ ഉണ്ടായിട്ടുള്ളൂ.
0: അപ്പോൾ എങ്ങനെയാണ് ഭക്ഷണത്തിൽ എന്തൊക്കെയായിരുന്നു ഉൾപ്പെടുത്തിയിരുന്നത്?
1: ഉൾപ്പെടുത്തിയത് ഞാൻ പറഞ്ഞില്ലേ, ഗോതമ്പ് തവിട്. അത് പശുവിനുള്ള വേറെ കിട്ടും, നമ്മൾ മേടിച്ച് ഉപയോഗിക്കുന്നതല്ല. അല്ലാണ്ട് മൃഗങ്ങൾക്കുള്ള വേറെ തവിടുണ്ട്, അതും ഈ ഓക്ക നീളത്തിൽ ഇങ്ങനെയുള്ള അതും ഇടും. തവിടുണ്ടെങ്കിൽ ആ തവിട് നമ്മളെ കഞ്ഞി കഞ്ഞിവെള്ളം അങ്ങോട്ട്, കഞ്ഞി ഒരുപാട് കൊടുക്കാൻ പാടില്ല. അപ്പോൾ ആ ഉള്ളതെല്ലാം കൂടെ കൂട്ടി കുഴച്ചിട്ട് അതിനാവശ്യമുള്ള വെള്ളം, മറ്റേ പശുവിനൊക്കെ വലിയ പാത്രത്തിൽ വെച്ചിട്ടുണ്ട്, ഇത് അത്ര വേണ്ട. അങ്ങനെ കൊടുക്കും, ആടായാലും ഗോതമ്പിൻ്റെ തവിട് മതി.
0: അപ്പൊ നമുക്ക് ഈ പശുക്കൾക്ക് ചിലർക്ക് ഈ നമ്മുടെ ഈ അകിട് വീക്കം ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അമ്മച്ചി അമ്മച്ചിയുടേതായ നാടൻ പ്രയോഗങ്ങളോ അല്ലെങ്കിൽ ഡോക്ടറെ കാണിക്കണം? എന്താണെന്ന്
1: അത് ഡോക്ടറെ കാണിക്കാൻ. പക്ഷെ ഈ നാടൻ അങ്ങനെ വരില്ല, ഈ ഒരുപാട് പാലുള്ള പശുവിനെ അത് വരുള്ളൂ. നമ്മുടെ നാടൻ പശുവിന് അങ്ങനെ ഇങ്ങനെ ഉണ്ടായി, ഞാൻ വളർത്തിയ പശുവിനൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നമുക്ക് അതിനുള്ള മരുന്നൊന്നും വേണ്ട. അങ്ങനെ കാലുമ്മേ വല്ല വേദനയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപ്പ് കല്ലുപ്പില്ലേ, അതിട്ട് വെള്ളം തിളപ്പിച്ച് ഒഴിച്ചാൽ മതി. അങ്ങനെ ചെയ്തിട്ടുള്ളൂ, അല്ലാണ്ടുള്ളൊരു മരുന്നുകളൊന്നും ഇല്ല.
0: അപ്പോൾ നമ്മളിപ്പോൾ ഒരു കിടാവിനെ മേടിച്ച് വളർത്തി, ഒരു മതിയുടെ കാലം എത്തുമല്ലോ, അതൊക്കെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നതൊക്കെ?
1: അത് മതി വരുമ്പോൾ അത് കരയും, ഇത്ര പ്രായപൂർത്തി ആകുമ്പോൾ അത് കരയും. കരയുമ്പോൾ നമ്മൾ ഈ പണ്ടൊക്കെ ഇവിടെ അപ്പുറത്തെ വീട്ടിൽ കാളയുണ്ടായിരുന്നു, അന്നേരം നമ്മൾ അവിടെ ഞാനൊക്കെ അങ്ങനെയാണ് കൊണ്ടുപോയേക്കണേ. പിന്നെ അത് കഴിഞ്ഞ് കുറേ കാലങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കുത്തി വയ്ക്കാൻ ഡോക്ടർ വരും. മതിക്കോൾ വരുന്ന സമയത്ത് ഡോക്ടറെ വിളിച്ചാൽ കുത്തി വയ്ക്കാൻ വരും. ഇവിടെ അടുത്ത് ഈ റെയിലിൻ്റെ പണിഞ്ഞാപ്പുറം ഡോക്ടറുണ്ട്, അപ്പോൾ വന്ന് കുത്തി വെച്ചിട്ട് പോകും. അപ്പോൾ ചിലതിന് വേഗം പിടിക്കും, ചിലത് പിടിക്കാത്തതുണ്ട്. എനിക്കങ്ങനെയൊന്നും വന്നിട്ടില്ല. പിന്നെ ഇവൻ്റെ ഞാൻ പറഞ്ഞില്ലേ, കല്യാണമൊക്കെ ആയ പിന്നെയാണ് ഞങ്ങൾ അത് നിർത്തിയത്.
0: അപ്പൊ ഈ നാടൻ പശുക്കളാണെങ്കിലും നമ്മൾ ഗർഭിണിയാകുന്ന സമയത്ത് മനുഷ്യരെ പോലെ തന്നെ അവരെ ഒരു പ്രത്യേക പരിപാലനം കൊടുക്കണമല്ലോ, ആ സമയത്തൊക്കെ എങ്ങനെയാണ്?
1: ആ സമയത്തും ഈ വെള്ളം തന്നെ കൊടുത്താൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതന്നെ ഗർഭിണിയായിട്ടിരിക്കുമ്പോഴും മതി, അന്നും വേണ്ട. ആ പാകത്തിന് തന്നെ അങ്ങനെ തന്നെ മതി, നമ്മുടെ കഴിവ് പോലെ. അങ്ങനെ നാടൻ പശുവിനുള്ള പ്രത്യേകത, നമ്മളിപ്പോൾ വയറ് ചുരുക്കും കൂട്ടും കഴിക്കണതല്ലേ, അതുപോലെ തന്നെ പശുവിന്.
0: അപ്പൊ ഇത് ഗർഭിണി ആയതിനു ശേഷം ഇതിൻ്റെ പ്രസവ സമയം ഉണ്ടല്ലോ, അതൊക്കെ എങ്ങനെയായിരുന്നു നോക്കിയിരുന്നത്?
1: അത് പ്രശ്നങ്ങൾ എന്തെങ്കിലും പ്രസവത്തിന് താമസം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ഡോക്ടറെ അന്വേഷിച്ചാൽ മതി, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ കിടാവിനെ പുറത്തു വന്നോളും. അപ്പം ഇങ്ങോട്ട് മാറ്റിയേച്ചാൽ മതി. പിന്നെ അത് മറുകൂട്ടി പോകാനായിട്ട് ചിലപ്പോൾ പോകാൻ താമസം വരും. അന്നേരം തൊണ്ടി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അത് ഇവിടെ ഉണ്ടായിരുന്ന സാധനം, ഈ മതിൽ പൂച്ച അയാൾ വെട്ടിക്കളഞ്ഞതാണ്, വട്ടത്തിലുള്ള ഇലയായിട്ട് അത് കൊടുക്കും, അത് പ്രസവിക്കും. അതിന് അത് എടുക്കാനൊന്നും ഡോക്ടറെ അടുത്തേക്കൊന്നും പോണ്ടി വന്നിട്ടില്ല. തൊണ്ടി എന്ന് പറഞ്ഞൊരു സാധനം, അതാണ് നമ്മൾ ഈ മറുകളെ പ്രസവിക്കാൻ ചിലപ്പോൾ താമസം വരും, ചിലത് വേഗം പോകും, ചിലത് താമസം വരും. അപ്പോൾ അതിന് മുമ്പ് ഇങ്ങനെ ചെയ്യണം.
0: അതുപോലെ തന്നെ ഇതിൻ്റെ കുഞ്ഞിനെ എങ്ങനെയാണ് പിന്നെ നോക്കുന്നതൊക്കെ?
1: കുഞ്ഞ് പിന്നെ തന്നെത്താനെ പാലൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് വന്നോളും, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വേറെ ഒരു പ്രശ്നവുമില്ല, ഓടി നടന്നു തുടങ്ങിക്കോളൂലേ. അപ്പോൾ തന്നെ നമുക്ക് പാടത്തേക്കൊക്കെ ആവുകൊണ്ട് നമുക്ക് ഒരു പ്രശ്നവുമില്ല, അങ്ങോട്ട് അഴിച്ചുവിടാം. ഈ സ്ഥലം ഇല്ലാത്തവർക്കേ പ്രശ്നങ്ങളുള്ളൂ, അല്ലാത്തവർക്ക് നമുക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇവിടെ ഇവിടെ തന്നെ ഇതിങ്ങനെ കാടൊന്നും ഉണ്ടായിരുന്നില്ല, ഇവിടെ തന്നെ നമുക്ക് അഴിച്ചു കെട്ടാം, അങ്ങനെയൊക്കെ ഉള്ള സൗകര്യമായിരുന്നു. അപ്പം എനിക്ക് പറ്റാത്തല്ല, ഞങ്ങൾ ഇവിടെ പോത്തിനെ മേടിച്ചോണ്ടിരുന്നു മുരളി എന്നിട്ട്, രണ്ടെണ്ണത്തിനെ, രണ്ട് ചെറുതിനെ മേടിച്ചോണ്ട് ഇവിടെ ഇട്ടു. ഞാനൊരു സൈന് വെള്ളം കൊടുക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ തട്ടി വീണു, അപ്പോൾ അതിലൂടെ ഓന പോത്തിനെ പിടിച്ചു കൊടുത്തു.
0: അപ്പം ചേച്ചി, നെൽകൃഷിനെ പറ്റിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അറിയാമെന്ന്? അപ്പം അമ്മച്ചിയുടെ കാലഘട്ടത്തിൽ ഇവിടെ ഈ കാണുന്ന പാടങ്ങളല്ല, ഒരു കൃഷിയിടമായിരുന്നു. അപ്പം അമ്മയ്ക്ക് അറിയാൻ പറ്റുമോ എങ്ങനെയായിരുന്നു കൃഷിയെന്ന്? അപ്പം നമ്മൾ അന്നത്തെ ആ കൃഷിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു, അതായത് ആ പാടം ഒരുക്കുന്നതൊക്കെ എങ്ങനെയായിരുന്നു എന്ന്.
1: പാടം നമ്മൾ ഇപ്പം ഈ കന്നി മാസത്തിലൊക്കെയാണ് കന്നി പോവുക.

0: പിന്നെ മകരപ്പൂവ്, അങ്ങനെയാണ് ഇതിന് പറയണത്. അപ്പോൾ മകരമാസത്തിലാണെന്നുണ്ടെങ്കിൽ അത് ഉഴുത് അത് പൊടി പോലെ ആക്കിയിട്ട് ഞാറിട്ട് നടണമെങ്കിൽ നടാം, എന്നുണ്ടെങ്കിൽ വിതയ്ക്കും. ആ വിതയാണ് കൂടുതലും ഈ വെയിലത്തുള്ള സമയത്ത്. ഇത് ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഈ കന്നിമാസത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിങ്ങം കന്നിമാസത്തിലാണ് വെള്ളം കെട്ടി ഉഴുത് നടും, ഞാറിട്ട് നടും. അപ്പോൾ നടുമ്പോൾ അത് നമുക്ക് പിന്നെ രണ്ട് മൂന്ന് മാസം കഴിയുമ്പോഴേക്കും നമുക്ക് കൊയ്ത് എടുക്കാറാവില്ലേ. അപ്പോൾ അങ്ങനെ നടാനും ഞാറ് കുറിക്കാനൊക്കെ വേറെ ആളെ നിർത്തിയിട്ട് അത് ചെയ്യും.
1: ഏത് വിത്തിനായിരുന്നു ഇട്ടിരുന്നത്?
0: അന്നൊക്കെ ജ്യോതി, ഓണോട്ടൻ, കർത്താര്യൻ, അങ്ങറ്റം, പുഞ്ചൊക്കെ. അത് പുഞ്ച എന്ന് പറഞ്ഞ സ്ഥലം അങ്ങറ്റമുണ്ട്, അവിടെയൊക്കെ കൃഷി ഉണ്ടായിരുന്നു. അതും ഇത്രയും വെള്ളത്തിൽ ഒക്കെ കൃഷി, അത് കഞ്ഞിയിൽ ആണ് കൊയ്ത് കയറി വരുന്നത്. അപ്പോൾ അത് കർത്താര്യൻ എന്ന് പറഞ്ഞ നെല്ലാണ് അന്ന്. ആ നെല്ലൊന്നും ഇപ്പം ഇല്ല.
1: അതിൻ്റെ പ്രത്യേകതയൊക്കെ എന്തായാലും,
0: അതിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല സ്വാദുള്ള ഇതല്ല. അതിയൻ, അതിയൻ നെല്ലെന്ന് പറയും, നൂവ നെല്ലെന്ന് പറയും, അങ്ങനെ പല സൈസ് കൃഷികൾ ചെയ്യുമായിരുന്നു. ഓണോട്ടനും കർത്താരനും വെള്ളത്തിൽ കൂടുതൽ, ഇത് വെള്ളം കുറവുള്ള സ്ഥലത്താണ് നൂവ അധികൻ നെല്ലൊക്കെ നടണത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടങ്ങളിൽ തൈനാൻ കൃഷി എന്നൊക്കെ പറഞ്ഞാൽ അത് അതുമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്.
1: എങ്ങനെയായിരുന്നു പാടം ഒരുക്കുന്നതൊക്കെ?
0: പാടം ഇപ്പൊക്കെ ട്രാക്ടർ, ആദ്യമൊക്കെ കാള,
1: അമ്മച്ചിരിയൊക്കെ കാലഘട്ടത്തിൽ
0: കാളയായിരുന്നു. കാള എൻ്റെ വീട്ടിൽ കാളയുണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നതല്ലേ, അപ്പോൾ കാളയുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഉഴും, അച്ഛനും ആങ്ങളമാരൊക്കെ ഉഴുത് കൃഷി ആക്കിയെടുക്കും. ഏതോ അപ്പോൾ അങ്ങോട്ട് അങ്കമാലിക്ക് പോകണം കണ്ടാ, അവിടെ അഞ്ചുപേർക്കെല്ലാം കിടപ്പുണ്ട് തറവാട്ടിലെ. ഉഴുത് പാടാക്കി ഞങ്ങളും പാടത്തേക്ക് ഇറങ്ങും, അങ്ങനെ കൃഷി ചെയ്തു.
1: അപ്പോൾ ഈ തുടക്കത്തിൽ നമ്മൾ ഈ പാടം ഒരുക്കുന്ന സമയത്ത് വളപ്രയോഗങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ?
0: അത് നമ്മൾ നെല്ല് പൊടിച്ചു വന്നതിന് ശേഷമാണ് ചെയ്യണത്.
1: അതെങ്ങനെയായിരുന്നു?
0: അതിൽ ആദ്യകാലത്തൊക്കെ അങ്ങനെ പശുവും കാളയൊക്കെ എല്ലാം വീട്ടിലുണ്ടായിരുന്നു. അന്നേരം ചാണകമൊക്കെ കൊണ്ടുവന്ന് ഇടുമായിരുന്നു. ഇപ്പോൾ ചാണകമൊന്നുമില്ല, വേറെ യൂറിയയോ വേറെ എന്തൊക്കെയോ ആണ് കണ്ടത്തിൽ കൊണ്ടുവന്ന് ഇരുന്നത്.
1: അപ്പോൾ ഈ നമ്മൾ ഒരു പ്രാവശ്യം വളം ചെയ്തതിന് ശേഷം അന്ന് പിന്നീട് എപ്പോഴാണ് പിന്നത്തെ വളം ചെയ്യുന്നതൊക്കെ?
0: പിന്നെ അത് കതിര് വന്നു കഴിയുമ്പോൾ ചാഴിക്ക് മരുന്നടിക്കണം.
1: എന്തെങ്കിലും ഈ നെല്ലിന് അസുഖങ്ങൾ നെല്ല് ചീഞ്ഞ് വരുന്നതൊക്കെ കണ്ടിട്ടുണ്ടല്ലോ?
0: തണ്ടുതുറപ്പൻ, തണ്ടുതുറപ്പനൊക്കെ എന്തൊക്കെയാ മരുന്ന് ചെയ്യണയാവോ അതെനിക്കറിയില്ല.
1: അമ്മച്ചിക്ക് അങ്ങനെ വന്നിട്ടുണ്ടോ?
0: ഇല്ല ഇല്ല ഇല്ല ഇല്ല, അങ്ങനെയൊന്നും ആദ്യ കാലത്തൊന്നും അങ്ങനെ അതുള്ള അസുഖം ഇതൊന്നും ഇല്ല. മരുന്ന് എന്തെങ്കിലും പുഴുവൊക്കെ വന്നു കഴിഞ്ഞാൽ ചാഴി എന്ന് പറഞ്ഞ സാധനമാണ് വന്നത്, ആ ചാഴിക്കാണ് മരുന്നടിക്കണത്.
1: ചാഴി ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ
0: എല്ലാ സ്ഥലത്തേക്കും വരും, അപ്പൊ അതിന് മരുന്നടിക്കും.
1: അപ്പൊ ഈ നമ്മൾ എത്ര മാസത്തിനുള്ളിൽ ഈ നെല്ല് ഇതാക്കാൻ പറ്റും?
0: മൂന്ന് മാസം.
1: മൂന്ന് മാസം
0: കൊണ്ട്? മൂന്ന് മാസം ആകുമ്പോഴേക്കും റെഡി ആവും.
1: ആരാ ഈ മെതിക്കുന്നൊക്കെ എങ്ങനെയായിരുന്നു
0: മെതിക്കുന്നത്? നമ്മള് ഞാനൊക്കെ മെതിക്കുന്നത് എങ്ങനെയാണ്, ഞങ്ങൾ കൃഷി ചെയ്ത് കഴിയുമ്പോൾ നമ്മള് മെഷീനൊന്നുമില്ല, ഇങ്ങനെ കൊട്ടും, ചെറുതാക്കി കെട്ടിയിട്ട് കൊട്ടി എടുക്കും. പിന്നെ അപ്പം നെല്ലെല്ലാം പോരൂല, അപ്പോൾ കാലുകൊണ്ട് മെതിച്ചെടുക്കും. എന്നിട്ട് കൊട്ടി കുടഞ്ഞെടുത്ത് അന്ന് ആ വക്കോലൊക്കെ ഉണക്കി, മകരത്തിൽ പിന്നെ ഉണക്കണ്ടല്ലോ. അത് ഞാൻ മൂന്നാമത്തെ ഇതിലാണ് ഇപ്പോൾ കിടക്കുന്നത്. ഫസ്റ്റിൽ ജനിച്ചപ്പോൾ ഒക്കെ വക്കോലായിരുന്നു വീട്. അത് കഴിഞ്ഞ് രണ്ടാമത് ഓട് വെച്ചു, ഓട് വെച്ചു ഇപ്പോൾ വാർക്കി. അപ്പം മൂന്നാമത്തെ ഇതിലാണ് എൻ്റെ ജന്മം.
1: അപ്പോൾ ഈ വൈക്കോലൊക്കെ പിന്നെ എന്താ ചെയ്യണേ?
0: അതൊക്കെ നമുക്ക് ഇവിടങ്ങളിലൊക്കെ പശുവൊക്കെ ഉണ്ടാവും, അപ്പോൾ അവരൊക്കെ എടുത്തോളും, നമുക്കതൊന്നും ചിലവാകാണ്ട് പോവില്ല. പശുവും ആടും ഉള്ളവർ ഒന്ന് കൊണ്ടുപോകും. ഇപ്പോൾ ഉള്ള പശുക്കളെ വളർത്തുന്നവർക്കൊക്കെ ദൂരെ ഒന്ന് കൊണ്ടുവരണം വക്കോല്, ഇവിടെ കൃഷിയില്ലാത്ത കാരണം കൊണ്ടുവരണ്ടുണ്ട്.

0: അപ്പോൾ ഇപ്പോൾ ഇതുപോലെ കന്നിമാസം വരെ അത് വെറുതെ കിടക്കും. അപ്പോൾ ഇപ്പം രണ്ടാമത് ഉഴുത് നടുന്ന് ഞാൻ പറഞ്ഞില്ലേ, ഓണമൊക്കെ കഴിയുമ്പോൾ നട്ട് ഓണത്തിന് കൊയ്യും, ചിങ്ങമാസത്തിലൊക്കെ ആകുമ്പോൾ നെല്ല് കൊയ്യും. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ രണ്ടാമത് കണ്ടങ്ങൾ, രണ്ട് പൂപ്പ് ഇവിടങ്ങളിലുള്ളൂ, രണ്ട് പൂപ്പ്. അപ്പം അങ്ങനെ എടുക്കാറുണ്ട്.
1: നമ്മൾ ഈ മെതിപ്പറമ്പ് എന്ന് പറഞ്ഞൊരു സംഭവം കേട്ടിട്ടുണ്ട്, അങ്ങനെ
0: മെതിപ്പറമ്പോ?
1: ആ, മെതിക്കുന്ന
0: മെതിക്കും. നമ്മൾ അങ്ങനെ പോയിട്ടില്ല, വീടുകളിലല്ലേ കൊയ്ത് വെച്ചുമ്പോൾ വീടുകളിൽ മെതിക്കുന്നു.
1: ഇത്ര ഇങ്ങനെ കൃഷിയൊക്കെ ചെയ്തപ്പോൾ അമ്മച്ചിക്ക് മാനസികമായിട്ട് സന്തോഷമായിരുന്നു?
0: ആ, അന്നൊക്കെ നല്ല സന്തോഷമായിരുന്നു. കൂട്ടുകൂടിയല്ലേ, ഒരാള് ഒരാൾ രണ്ടാളല്ലോ കൂട്ടുകൂടി. എൻ്റെ മോൻ കറ്റയ്ക്ക് വരും, കറ്റയ്ക്ക് വരും, നമ്മളത് ചെയ്യും. വൈകുന്നേരം ആകുമ്പോൾ കുടുംബത്തിൽ വന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാക്കി കഴിക്കണം. കാലം അങ്ങനെ അത് ശരിയാണ്, നല്ല കാലമായിരുന്നു. ഒരുമിച്ച് ആ ചൂടോടുകൂടിയുള്ള ഓണോട്ടനെല്ലാം കഞ്ഞി കുടിച്ചാൽ മതി. എനിക്കപ്പോൾ ഇങ്ങനെ കണ്ണിക്കേട് വന്നിരുന്നു ഇങ്ങനെ ആ വർഷകാലത്ത്. ഞാനിപ്പോഴും ഓർക്കേണ്ട, എൻ്റെ അമ്മ അന്ന് ഇതുപോലത്തെ കിണ്ണങ്ങളൊന്നുമല്ല, സ്റ്റീൽ കിണ്ണൊന്നുമല്ല, ഓടിൻ്റെ കിണ്ണം, ഓട്ടി കിണ്ണം എന്ന് പറയണം. അതിലേക്ക് രാത്രി കഞ്ഞി കൊണ്ട് തന്ന കഞ്ഞി കുടിച്ച കാര്യമൊക്കെ ഞാനും ഇങ്ങനെ ഓർക്കാം. ഒന്നും കറിയില്ല കഞ്ഞി. അന്നൊക്കെ നമ്മൾ വേറെ വല്ല പിണ്ടിയോ മാങ്ങോ അങ്ങനെയൊക്കെയുള്ളതാണ് കറികൾ. അല്ലാണ്ട് ഇന്നത്തെ പോലെയുള്ള ചിക്കൻ കുഴിമഞ്ചി, ഇത് കുഴിമഞ്ചി കഴിച്ച് പേപ്പറിൽ കിടക്കണുണ്ടോ, അങ്ങനെയുള്ള കാലമല്ലായിരുന്നു. അതുകൊണ്ട് ഞാനിപ്പോഴും എനിക്ക് കിടക്കണം. അങ്ങനെയുള്ള ആഹാരങ്ങളൊക്കെ ആയിരുന്നു, പിണ്ടി മാങ്ങ, ഇതാ വാഴയുടെ മാങ്ങൊക്കെ പിരിച്ചാണ് കൂട്ടാൻ വയ്ക്കണത്. അച്ചിങ്ങിയൊക്കെ നമുക്ക് സ്വന്തമായിട്ട് വിഷമൊന്നും ഇല്ലാത്തത്. ഇന്നും എല്ലാം വിഷമയാണ് കഴിക്കാൻ, വിഷമുള്ളൂ. എന്തെങ്കിലും വിഷമില്ലാത്ത സാധനം ഉണ്ടോ? നമ്മൾ ഇതിപ്പോൾ എനിക്കിതിങ്ങനെ കൊതിയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്, ഈ താള് നിൽക്കണുണ്ടോ അവിടെ വാഴയുടെ അടുത്ത്, ആ താള് നമ്മളെടുത്ത് ചീന്തി കളഞ്ഞ് കപ്പയ്ക്ക് അത് ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ആ കപ്പയ്ക്ക് ഈ താളും കൂടെ കൂടിയിട്ട് നമ്മൾ കറി വയ്ക്കണം. അതിൽ പരിപ്പൊന്നും ഇടൂല, ഞാൻ പരിപ്പൊന്നും ഇടാണ്ട് ചുമ്മാ ഇങ്ങനെ കറി വെച്ച് തേങ്ങ അരച്ച് കറിവേപ്പിലേക്ക് ഇട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ അത് കൂട്ടി വൈകുന്നേരം ചൂടോടുകൂടി കഴിക്കണം. അതൊക്കെയാണ് ഞങ്ങളുടെ കറികളൊക്കെ ആയിരുന്നു.
1: അത് അന്നത്തെ അരിയുടെ ഒരു ഗുണമാണ്.
0: അടിന്നത് ഇപ്പോഴത്തേക്ക് ആ കൂട്ടാൻ ഞാൻ മറന്നിട്ടില്ല. ഇപ്പോഴാണ് വയ്ക്കേണ്ടത്, ഈ വിസനം കറക്കിടത്തേക്ക്. അപ്പോൾ അതിന് ഞാൻ വയ്ക്കാനായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കണം. കപ്പയ്ക്ക് വീട്ടിലേക്ക് എവിടെയെങ്കിലും പോയിട്ട് വേണം കൊണ്ടുവരാൻ, അത് നോക്കിയിരിക്കണം. ഞാൻ വയ്ക്കാറുണ്ട് രണ്ട് ദിവസമൊക്കെ. പിന്നെ മരുന്ന് കഞ്ഞി. ഇവിടെ ഹനുമാൻ്റെ അമ്പലത്തിൽ നിങ്ങൾക്ക് നേരം വരെ സന്ധ്യ അടുത്ത് സന്ധ്യ ആകുമ്പോൾ പോയി കഴിഞ്ഞാൽ കഞ്ഞി ഉണ്ടാവും, മരുന്ന് കഞ്ഞി. കഞ്ഞി മേടിച്ചുകൊണ്ട് തരാറുണ്ട്, കർക്കിടക കഞ്ഞി. ആദ്യം കഴിഞ്ഞ് വയ്ക്കുമായിരുന്നു, ഇപ്പം ആ വയ്ക്കാൻ മടിച്ചിട്ട് ഇപ്പം അത് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് കുടിച്ചാൽ മതിയല്ലോ, അത് കുടിക്കും.
1: ഇപ്പം ഈ കൃഷിയിലൊക്കെ ആരായിരുന്നു സഹായിച്ചിരുന്നു?
0: സഹായത്തിന് ഇപ്പോൾ ഞങ്ങളെ പോലെ തന്നെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. എൻ്റെ ആങ്ങളമാരും ഒക്കെ കൃഷി ചെയ്തുകൊണ്ട് ഞങ്ങൾക്കടെ കൃഷി ഞങ്ങൾ തന്നെ അത് ചെയ്ത് കൊണ്ടുവരുന്നു. അതിൻ്റെ പുറത്തുനിന്ന് ഒരാളുമില്ല. ഇപ്പം ഞാൻ പറഞ്ഞില്ല, എൻ്റെ മോൻ കറ്റൊക്കെ ചുമക്കാറുണ്ട്. ഞങ്ങൾ കൊണ്ടുവന്നിട്ട് തല്ലി മതിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിവിടാറുണ്ട്. അത് ഞാൻ തന്നെയാണ് ചെയ്യാറ്. അപ്പം അങ്ങനെയൊക്കെ കഴിക്കും.
1: അന്നത്തെ കാലത്തിന് ഓർക്കുമ്പോൾ എന്താ തോന്നുന്നത്?
0: ഓർക്കുമ്പോൾ സന്തോഷം തോന്നുന്നു. ഇന്നത്തെ കാലമൊക്കെ എന്തുകൊണ്ടെന്ന് സമാധാനം, പണിയെടുത്ത് വൈകുന്നേരം ആകുമ്പോൾ കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം, ഒരു വേറെ ഒരു കുഴപ്പമില്ല. ഇന്നും സമാധാനം ഉണ്ടോ? വണ്ടിയും മതി പോയിക്കണമെന്ന്, വണ്ടിയും കൊണ്ടൊന്നുമില്ലല്ലോ, നടന്നു വേണം പോയിട്ട് വരാൻ. ഇപ്പം എൻ്റെ മോൻ പോകുമ്പോൾ നമ്മൾ ആദ്യം പിടിച്ചാണ് കിടക്കുന്നത് രാത്രി വരുന്നവരെ, റോഡും കാര്യങ്ങളും അന്നൊക്കെ നടന്നു പോവാം നമുക്ക്. ആ പാടത്ത് എല്ലാ സ്ഥലത്തേക്കും നടന്നാണ് പോവാറ്.
1: രാവിലെ എണീക്കുമ്പോൾ
0: ഇപ്പം പപ്പടം കൊണ്ടുവന്ന ആൾ പറഞ്ഞത് ഇവിടെ പപ്പടം കൊണ്ടുവരും. അയാൾ പറയാം ജോസ്പുരം വരെ നടന്നു പോയിട്ട് വരാം, 6 മണിക്ക് എനിക്ക് പോയി. അപ്പം ഇപ്പോഴും ആ കാലങ്ങളൊക്കെ ഉള്ള ആളുണ്ട്.
1: ഇവിടെ നേരത്തെ നോക്കിയിരുന്ന ഈ പച്ചപ്പും പാടും ആയിരുന്നു ഉണ്ടായിരുന്നു.
0: ഇപ്പം എൻ്റെ മോൻ ഇവിടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഞങ്ങൾ അങ്ങറ്റം വരെ പണിയെടുക്കാറുണ്ട്. അപ്പോൾ അവൻ പോണാരനാ,
1: നല്ല പച്ച വിരിച്ചൊരു പാടത്തിൻ്റെ സൈഡായിരുന്നു.
0: അപ്പോൾ ആ അതാണ് ഇവിടെ വന്നിരുന്നവരൊക്കെ പറഞ്ഞത്, ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഈ സ്ഥലം, നല്ല സുഖമാണെന്നും പറഞ്ഞു. ഇവിടെ ഇരുന്ന് അങ്ങനെ ഇത് കാണാമല്ലോ എന്നും പറഞ്ഞു. ഇനി ഇവിടെയൊക്കെ വല്ല പ്ലാറ്റും പണ്ടാറൊക്കെ വന്ന് ഇപ്പം അവിടെ വന്ന് വേണം നമുക്ക് ശല്യമായിട്ട് മാറുമ്പോൾ
1: അതൊക്കെ ഒരു ഓർമ്മയായി പോകും.
0: അപ്പോൾ അത് തന്നെ ഞാനിപ്പോൾ എൻ്റെ കൊച്ചുമോനോട് പറയുകയാണ്, നീ പേടിക്കേണ്ടട മോനെ, അച്ചമ്മയുടെ കാലം കഴിയുമ്പോൾ ഇത് വേണമെങ്കിൽ വിറ്റിട്ട് പോവാം, അവക്കടെ നാട്ടിലേക്ക് പോകാലോ, അവിടെ ഇങ്ങനെ പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിവിടെ ജനിച്ചു വളർന്നതല്ലേ, എത്ര വർഷമായിരുന്നാലോ, 80 വർഷം കഴിഞ്ഞു ജനിച്ചു വന്നാൽ.
1: 80 വർഷത്തെ ആ ഒരു ഓർമ്മകൾ അല്ലേ.
0: എൻ്റെ അച്ഛനും അമ്മയൊക്കെ പോയത് 82-ലാണ്. അപ്പം എനിക്കിങ്ങനെ 2 വർഷം കൂടെ ഉള്ളൂ ആ കണക്ക് നോക്കുകയാണെങ്കിൽ.
1: അത് പറയണ്ട, അത് നമുക്കിട കയ്യിലല്ലല്ലോ.
0: അത് നമ്മുടെ കയ്യിലല്ല, പക്ഷെ എന്നാലും എൻ്റെ എല്ലാവരും ഇങ്ങനെ ഓർത്തിരിക്കും.
2: കിസാൻ വാണിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നെൽകൃഷിയും ഒപ്പം പശുപരിപാലനവും. അനുഭവങ്ങൾ പങ്കുവച്ചത് നെടുമ്പാശ്ശേരി അകപ്പറമ്പ് സ്വദേശിനി തങ്കം.

0: അറിയാം ഔഷധ സസ്യങ്ങളെ.
1: ഇന്ന് ഈ പരമ്പരയിൽ ഔഷധ സസ്യമായ തിപ്പലിയെക്കുറിച്ച് ഓടക്കാലി ഔഷധ സസ്യ ഗവേഷണ കേന്ദ്രം അഗ്രോണമി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ അൻസി ഫ്രാൻസിസ് സംസാരിക്കുന്നു.
2: സസ്യങ്ങളിലെ രാജകുമാരിയായ തിപ്പലി ഒരു ചിരസ്ഥായിയായ തറയിൽ പടർന്നു വളരുന്ന വള്ളിച്ചെടിയാണ്. ആയുർവേദത്തിൽ ത്രികടു, പഞ്ചകോലം എന്നിവയിലെ പ്രധാന ചേരുവയാണ് തിപ്പലി. ചുമ, ബ്രോങ്കൈറ്റിസ്, ആസ്മ തുടങ്ങിയ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ ശമിപ്പിക്കുന്നതിനും ദഹനം വർദ്ധിപ്പിക്കുന്നതിനും കാഴ്ചശക്തി കൂട്ടുന്നതിനും തിപ്പലി ഉപയോഗിക്കുന്നു. ചവനപ്രാശം പോലുള്ള പ്രധാന ലേഹ്യങ്ങളിലും അരിഷ്ടങ്ങൾ, ആസവങ്ങൾ, തൈലങ്ങൾ, ചൂർണങ്ങൾ തുടങ്ങി എല്ലാ യോഗങ്ങളിലും തിപ്പലിക്ക് ഗണ്യമായ സ്ഥാനമുണ്ട്. തിപ്പലി വേര് കരൾ ശുദ്ധീകരണത്തിനും ഉദരരോഗങ്ങൾക്കും ശരീരത്തിന് ഉണർവേകാനും നല്ലതാണ്. കേരളത്തിലെ കാലാവസ്ഥയിൽ ഇത് നന്നായി വളരുന്നു. ഭാഗികമായ തണൽ, അതായത് 20 മുതൽ 25% വരെ തണൽ ലഭിക്കുന്ന സ്ഥലങ്ങളാണ് ഇതിന് അനുയോജ്യമായത്. ജൈവവളത്താൽ സമ്പുഷ്ടവും നീർവാർച്ചയുമുള്ള മണ്ണാണ് ഇതിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായത്. കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയ അത്യുൽപാദന ശേഷിയുള്ള ഒരു തിപ്പലി ഇനമാണ് വിശ്വം. ഇത് സൂര്യപ്രകാശം ധാരാളം ലഭിക്കുന്ന തോട്ടങ്ങളിലും തണലുള്ള തെങ്ങ്, കവുങ്ങ് തോട്ടങ്ങളിലും ഒരുപോലെ യോജിച്ചതാണ്. 3 മുതൽ 5 മുട്ടു വരെയുള്ള വള്ളിത്തണ്ടുകൾ മുറിച്ച് വേര് പിടിപ്പിച്ച് നമുക്ക് നടാനായി ഉപയോഗിക്കാം. പെൺചെടിയിൽ നിന്നുള്ള തണ്ടുകൾ തിരഞ്ഞെടുക്കണം. മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ നമുക്ക് തണ്ടുകൾ മുറിച്ച് നടാം. ഏതാണ്ട് 10-15 ദിവസം കൊണ്ട് തണ്ടുകൾ വേര് പിടിക്കും. 2 മാസം പ്രായമായ വേര് പിടിച്ച തണ്ടുകൾ മെയ് അവസാനത്തോടെ കൃഷിയിടങ്ങളിൽ നടാവുന്നതാണ്. കൃഷിയിടം കിളച്ച് മണ്ണ് നിരപ്പാക്കിയ ശേഷം 4 അടി വീതിയും സൗകര്യപ്രദമായ നീളവുമുള്ള തടങ്ങളിൽ 1 അടിയോ 2 അടിയോ അകലത്തിൽ ചെടികൾ നടാം. 2 തണ്ടുകൾ 1 കുഴിയിൽ എന്ന കണക്കിനാണ് നടേണ്ടത്. അടിവളമായി 1 ഏക്കറിന് 4 ടൺ ജൈവവളം നൽകണം. 2 മാസത്തിലൊരിക്കൽ ചാണക സ്ലറി ചെടിയുടെ ചുവട്ടിലൊഴിച്ച് മണ്ണടിപ്പിച്ച് കൊടുക്കണം. തിരികൾ പ്രത്യക്ഷപ്പെട്ട് 2 മാസം കൊണ്ട് അവ പൂർണ്ണ വളർച്ചയെത്തും. പറിച്ചെടുത്ത തിരികൾ വെയിലിൻ്റെ ലഭ്യത അനുസരിച്ച് 1 ആഴ്ച മുതൽ 10 ദിവസം വരെ ഉണക്കേണ്ടതാണ്. 100 കിലോ തിരിയിൽ നിന്നും 20 കിലോ ഉണക്ക തിപ്പലി ലഭിക്കും. 3 വർഷം കഴിയുമ്പോൾ ഉൽപാദനക്ഷമത കുറയുന്നതിനാൽ പുതിയ കൃഷിയിറക്കാം. 3ാം വർഷത്തെ വിളവെടുപ്പോടെ ചെടികൾ വേരോടെ പിഴുതെടുത്ത് വേരും കട്ടിയുള്ള തണ്ടുകളും നീളത്തിൽ കഷ്ണങ്ങളായി മുറിച്ച് ഉണക്കിയെടുത്ത് പിപ്പലിമൂൽ എന്ന പേരിൽ വിപണനം ചെയ്യാവുന്നതാണ്.
1: ഔഷധ സസ്യമായ തിപ്പലിയെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഓടക്കാലി ഔഷധ സസ്യ ഗവേഷണ കേന്ദ്രം അഗ്രോണമി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ അൻസി ഫ്രാൻസിസ്.
3: ഇനി കരിന്തല കൂട്ടത്തിൻ്റെ ഒരു നാടൻ പാട്ട് കേൾക്കാം.

കാട്ടിലല കണ്ടാന്റെ കള്ള് കൈക്കൊത്ത കർമ്മം അറിവില്ല തിരിവില്ല പൈതങ്ങള്. കാട്ടിലല കണ്ടാന്റെ കള്ള് കൈക്കൊത്ത കർമ്മം അറിവില്ല തിരിവില്ല പൈതങ്ങൾ. എന്റെ അപ്പൻ അപ്പൂപ്പന്മാർ നിങ്ങളെ കർമ്മം കൈപ്പറ്റ നട്ടു, നിങ്ങളെ കർമ്മം കൈപ്പറ്റ നട്ടോ എന്റെ അപ്പനപ്പൂ.

0: ഇന്നത്തെ കിസാൻ വാണി സമാപിക്കുന്നു. നിർവഹണം റിയ, സഹകരണം ശ്രീജ ഷിബു.
1: ഏറ്റവും മികച്ച കർഷകനുള്ള സമ്മാനം ലഭിക്കുന്നു ഹരീന്ദ്രന്. ഇനി ഹരീന്ദ്രൻ തന്നെ പറയും സ്വന്തം വിജയ രഹസ്യം.
2: കർഷക സഹോദരരെ, സഹോദരിമാരെ, നിങ്ങൾക്ക് നിങ്ങളുടെ പാടത്ത് മികച്ച വിളവ് ഉൽപ്പാദിപ്പിക്കാം.
1: അതെങ്ങനെ?
2: അതോ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഉടൻ വിളിക്കൂ ഈ നമ്പർ 1800 1800 1551.
3: ഇത് ആരുടെ നമ്പർ ആയേട്ടാ?
2: കിസാൻ കോൾ സെന്ററിന്റെ. അവിടെ വിദഗ്ധർ നിങ്ങളുടെ കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകും കയ്യോടെ.
1: പിന്നെ വിദഗ്ധരെ സദാസമയം കിട്ടിയിട്ട് വേണ്ടേ?
2: തീർച്ചയായും കിട്ടും ഇഷ്ട. വർഷത്തിൽ 365 ദിവസവും കിട്ടും. അതും രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ.
3: പക്ഷേ ഏട്ടാ, സംസാരം നീണ്ടാൽ പൈസ ഒരുപാടാവൂലേ?
2: ഒരു പൈസയും വേണ്ട. മൊബൈൽ അല്ലെങ്കിൽ മറ്റു ഫോണിൽ നിന്ന് കിസാൻ കോൾ സെന്ററിനെ സൗജന്യമായി വിളിക്കാം. ഉപദേശത്തിനും പണം നൽകണ്ട.
4: സത്യം
2: 10.5 മാറ്റ് സത്യം.
1: കർഷക സഹോദരരെ, കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് സ്വന്തം ഭാഷയിൽ ഉടനടി പരിഹാരം കിട്ടാൻ സമസ്ത ഭാരതത്തിലും ഏത് ഫോണിൽ നിന്നും ദേശീയ ഹെൽപ്പ് ലൈൻ നമ്പർ 1800 1800 1551 സൗജന്യമായി ബന്ധപ്പെടും. കർഷകരുടെ മിത്രം കിസാൻ കോൾ സെന്റർ.
5: ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.

0: ഈ പാട്ടൊക്കെ കേൾക്കുമ്പോ എന്തൊരു ഫീല്. അന്നത്തെ കാലൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്.
1: ആ നിക്കട്ടെ നിക്കട്ടെ, ഈ ഓർമ്മയൊക്കെ നമുക്ക് ചൂടോടുകൂടി ആകാശവാണിക്കങ്ങ് എഴുതിയാലോ.

0: അതെ, ഈ ഓർമ്മകളും അനുഭവങ്ങളും ആകാശവാണിയുടെ ഓർമ്മചിന്തലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ അയക്കാം. ഇത് കത്തുകളിലൂടെയാകാം, ഇമെയിലിലൂടെയാകാം, അല്ലെങ്കിൽ വാട്സപ്പിലൂടെയും ആകാം.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: ഓർമ്മചിന്ത്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി, തൃക്കാക്കര PO 682021.
0: ഇമെയിൽ വിലാസം AIRFM@gmail.com.
1: വാട്സാപ്പ് നമ്പർ 94 47 56 22 12.
2: ഓർമ്മചിന്ത്, ഓർമ്മകളിലേക്ക് ഒരു മടക്കയാത്ര.
3: നിയമവേദി:
4: പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ.
3: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി 21.
5: നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30.
6: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.
7: ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ വിപണി. കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, തിരുവനന്തപുരം, മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 23,800, ആലപ്പുഴ 23,100, കോട്ടയം 25,900, എറണാകുളം 23,600, കൊച്ചി റെഡി 23,200, ആലുവ 24,500, വടക്കൻ പറവൂർ 24,300 രൂപ. കൊപ്ര ക്വിന്റലിന് ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850, എറണാകുളം 15,600, വടക്കൻ പറവൂർ 14,100 രൂപ. തേങ്ങാ പിണ്ണാക്ക് എറണാകുളം 3,800, വടക്കൻ പറവൂർ 3,800 രൂപ. കാപ്പിക്കുരു ക്വിന്റലിന് കട്ടപ്പന 36,000. നാളികേരം തൊണ്ടില്ലാത്തത് 1,000, എറണാകുളം 29,000, ആലുവ ക്വിന്റലിന് 5,200, തൊടുപുഴ 1,000 26,000 രൂപ. കയർ ക്വിന്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400, കൊച്ചി പറവൂർ 5,400 രൂപ. കുരുമുളക് ക്വിന്റലിന് കൊച്ചി ഗാർബിൾഡ് 72,000, കൊച്ചി അൺഗാർബിൾഡ് 70,000, ആലുവ അൺഗാർബിൾഡ് 67,500, തൊടുപുഴ അൺഗാർബിൾഡ് 70,000, കട്ടപ്പന 70,000 രൂപ. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,700, തൊടുപുഴ 3,000, കട്ടപ്പന 2,800 രൂപ. ചുക്ക് ക്വിന്റലിന് കൊച്ചി 30,000 രൂപ, തൊടുപുഴ 25,000 രൂപ. റബ്ബർ ലോട്ട് ക്വിന്റലിന് കോട്ടയം 25,000, മൂവാറ്റുപുഴ 20,000, കോതമംഗലം 26,800, തൊടുപുഴ 26,800 രൂപ. മഞ്ഞൾ ക്വിന്റലിന് കൊച്ചി 16,500, തൊടുപുഴ 23,000 രൂപ. പുൽത്തൈലം ക്വിന്റലിന് കൊച്ചി 1,71,000, ആലുവ 1,65,000 രൂപ. കശുവണ്ടിപ്പരിപ്പ് ക്വിന്റലിന് കൊല്ലം 81,400 രൂപ. പൈനാപ്പിൾ ക്വിന്റലിന് എറണാകുളം 3,800, അടയ്ക്ക 1,000, എറണാകുളം 6,000. നേന്ത്രക്കായ പച്ച ക്വിന്റലിന് എറണാകുളം 4,000, ആലുവ 4,000, തൊടുപുഴ 18,000 രൂപ. നിങ്ങൾ കേട്ടത് വിപണി. കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, തിരുവനന്തപുരം, മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്.

രാത്രി 9:15 നാടകഗാനങ്ങൾ, 9:30 ചലച്ചിത്ര ഗാനങ്ങൾ, 10 ദേശീയ സംഗീത പരിപാടി ഡൽഹി റിലേ. സമയം 7 കഴിഞ്ഞ് 24 മിനിറ്റും 25 സെക്കൻഡും. ഇനി 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.

ഇന്ന് രാത്രി 8:05 രാജഗിരി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ. എന്താണ് ഹെപ്പറ്റൈറ്റിസ്? കൺസൾട്ടന്റ് ഹെപ്പറ്റോളജിസ്റ്റ് ഡോക്ടർ അശ്വിൻ പി വിനോദുമായി അഭിമുഖം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. 2024 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഹിന്ദി സിനിമ ആർട്ടിക്കിൾ 370 മികച്ച ചിത്രം. രാജ്കുമാർ പെരിയസ്വാമി മികച്ച സംവിധായകൻ. മികച്ച നടി യാമി ഗൌതം. മികച്ച നടനുള്ള പുരസ്കാരം മമ്മൂട്ടിയും കാർത്തികാര്യനും പങ്കിട്ടു. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ തിളങ്ങി മലയാളം. ഭ്രമയുഗത്തിലൂടെ മമ്മൂട്ടിക്ക് 4 ദേശീയ പുരസ്കാരങ്ങൾ. മികച്ച ഗായിക വൈക്കം വിജയലക്ഷ്മി. മികച്ച മലയാള സിനിമ ഫെമിനിച്ചി ഫാത്തിമ. ഇന്ത്യയുടെ ആദ്യ സ്വകാര്യ വികസിത ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1 വിജയകരമായി വിക്ഷേപിച്ചു. സ്വകാര്യ മേഖലയിൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത റോക്കറ്റ് എന്ന ചരിത്ര നേട്ടം കുറിച്ച് സ്കൈറൂട്ട് എയ്റോസ്പേസ്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. സർവകക്ഷിയോഗം നാളെ ന്യൂഡൽഹിയിൽ. ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ലാത്ത നയം ഉറച്ച പ്രവർത്തനശൈലിയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ പ്രവേശിച്ച ഇന്ത്യൻ. വാർത്തകൾ വിശദമായി. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം ഹിന്ദി ചിത്രം ആർട്ടിക്കിൾ 370 നേടി. മികച്ച നടനുള്ള പുരസ്കാരം ഭ്രമയുഗം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മമ്മൂണിക്കും ചന്തു ചാമ്പ്യൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് കാർത്തിക് ആര്യനും പങ്കിട്ടു. മികച്ച നടി യാമി ഗൌതം. മികച്ച സംവിധായകൻ രാജ്കുമാർ പെരിയസ്വാമി ചിത്രം അമരൻ. മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം ജി വി പ്രകാശ് കുമാർ നേടി. ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ തമിഴ് ചിത്രമായ മെയ്യഴകനും ക്യാപ്റ്റൻ മില്ലർ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് നടൻ ധനുഷിനും പ്രത്യേക ജൂറി പരാമർശം. 2024 സെൻസർ ചെയ്ത 400 ചിത്രങ്ങളാണ് ഇത്തവണ അവാർഡിനായി പരിഗണിച്ചത്. സംവിധായകൻ ജയരാജായിരുന്നു 11 പേരടങ്ങുന്ന ജൂറിയുടെ അധ്യക്ഷൻ. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ തിളങ്ങി മലയാള സിനിമ. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം 4 തവണയാണ് മമ്മൂട്ടിക്ക് ലഭിക്കുന്നത്. മികച്ച മലയാള സിനിമയ്ക്കുള്ള പുരസ്കാരം ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിച്ചി ഫാത്തിമയ്ക്ക് ലഭിച്ചു. ഭ്രമയുഗത്തിലൂടെ മികച്ച ഛായാഗ്രഹണത്തിനുള്ള പുരസ്കാരം ഷഹനാദ് ജലാൽ നേടി. അജയന്റെ 2nd മോഷണം എന്ന ചിത്രത്തിലെ അങ്ങുവാന കോണില എന്ന ഗാനത്തിലൂടെ വൈക്കം വിജയലക്ഷ്മി മികച്ച ഗായികയായി.
1: ഭ്രമയുഗം മലയാളം. ആക്ടർ മമ്മൂട്ടി. ബെസ്റ്റ് മലയാളം ഫിലിം ഫെമിനിച്ചി ഫാത്തിമ. പ്രൊഡ്യൂസർ 1001 Stories ആൻഡ് AFD സിനിമാസ്. ഡയറക്ടർ ഫാസിൽ മുഹമ്മദ്. ബെസ്റ്റ് സിനിമാറ്റോഗ്രഫി ഭ്രമയുഗം മലയാളം. സിനിമാറ്റോഗ്രാഫർ ഷഹനാദ് ജലാൽ. ബെസ്റ്റ് ഫീമെയിൽ പ്ലേബാക്ക് സിംഗർ ARM വൈക്കം വിജയലക്ഷ്മി ഫോർ സോങ് അങ്ങുവാനക്കോണില്.
0: രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. ഈ മാസം 25 മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വിപുലമായ സഹകരണത്തിനും യൂറോപ്യൻ യൂണിയനുമായുള്ള തന്ത്രപ്രധാന പങ്കാളിത്തത്തിനും സന്ദർശനം കൂടുതൽ കരുത്തു പകരുമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജ് ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ചു. മിഷൻ ആഗമന്റെ ഭാഗമായി ഹൈദരാബാദ് ആസ്ഥാനമായുള്ള സ്കൈറൂട്ട് എയ്റോസ്പേസ് വികസിപ്പിച്ചെടുത്തതാണ് വിക്രം 1. ഒരു ഇന്ത്യൻ സ്വകാര്യ കമ്പനി ഇന്ത്യയിൽ തന്നെ പൂർണ്ണമായും രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്ത റോക്കറ്റ് എന്ന ചരിത്ര നേട്ടമാണ് ഇതിലൂടെ കൈവരിച്ചത്. ദൌത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. രാജ്യത്തെ ബഹിരാകാശ മേഖലയിലെ ചരിത്രപരമായ അധ്യായമാണ് ഈ ദൌത്യമെന്ന്

0: അദ്ദേഹം വിശേഷിപ്പിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. ഇതിനു മുന്നോടിയായി നാളെ ന്യൂഡൽഹിയിൽ സർവകക്ഷി യോഗം ചേരും. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. അടുത്ത മാസം 13 വരെയാണ് വർഷകാല സമ്മേളനം. ജന്തർ മന്ദിറിൽ നിരാഹാര സമരം നടത്തിവരികയായിരുന്ന സാമൂഹിക പ്രവർത്തകൻ സോനം വാംചുക്കിന് വൈദ്യസഹായം ലഭ്യമാക്കുന്നതിന് ആശുപത്രിയിലേക്ക് മാറ്റി. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ഡൽഹി ഹൈക്കോടതിയുടെയും വിദഗ്ദ്ധ ഡോക്ടർമാരുടെയും നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയതെന്ന് ന്യൂഡൽഹി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ അറിയിച്ചു. പെൻഷൻകാരുടെ പരാതികൾ തീർപ്പാക്കുന്നതിനപ്പുറം ആശങ്കകൾ പരിഹരിക്കുന്നതിലായിരിക്കണം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്ന് കേന്ദ്രസഹമന്ത്രി ജിതേന്ദ്രസിംഗ് ന്യൂഡൽഹിയിൽ പെൻഷൻ വ്യവഹാരത്തെക്കുറിച്ചുള്ള രണ്ടാമത് ദേശീയ ശില്പശാലയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പെൻഷൻ സംബന്ധമായ തർക്കങ്ങൾ ഭരണപരമായി പരിഹരിക്കണമെന്നും അതുവഴി പെൻഷൻകാർ കോടതികളെ സമീപിക്കുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. 4 കോടി ഡൌൺലോഡുകൾ കടന്ന ആധാർ ആപ്പ്. ഇതിനോടകം 11 ലക്ഷത്തിലധികം വിലാസങ്ങൾ ആപ്പിലൂടെ അപ്ലോഡ് ചെയ്തു കഴിഞ്ഞതായി കേന്ദ്ര ഇലക്ട്രോണിക്സ് ഐടി മന്ത്രാലയം വ്യക്തമാക്കി. 49 ലക്ഷത്തിലധികം മൊബൈൽ നമ്പറുകളും ആപ്പിലൂടെ അപ്ഡേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ വിട്ടുവീഴ്ചയെല്ലാം നയം വെറുമൊരു പ്രസ്താവനയല്ല, മറിച്ച് ഉറച്ച പ്രവർത്തന ശൈലിയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ നടന്ന ഫോഴ്സസ് ഫസ്റ്റ് കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭീകരവാദികളെ അവരുടെ താവളങ്ങളിൽ ചെന്ന് നേരിടാൻ ഇന്ത്യയ്ക്ക് മടിയില്ലെന്നതിന് തെളിവാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്നും അദ്ദേഹം വ്യക്തമാക്കി.
2: नई डिफेंस एक्विजिशन प्रोसीजर के माध्यम से बाई इंडियन आईडीडीएम जैसी व्यवस्था को भी प्राथमिकता दी गई. सेनाओं के आधुनिकीकरण के लिए निर्धारित बजट का 75% भाग भारतीय उद्योगों से खरीद के लिए सुरक्षित किया गया. इस साल हम नया डिफेंस एक्विजिशन प्रोसीजर लेकर आ रहे हैं, जिसके कारण देश में डिफेंस प्रोडक्शन को एक नई रफ्तार मिलेगी और एक नई ताकत भी मिलेगी.
0: ഉഡാൻ പദ്ധതിയുടെ ഭാഗമായി കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസുകൾ ആരംഭിക്കുന്നതിനുള്ള എല്ലാ പ്രാഥമിക നടപടിക്രമങ്ങളും പൂർത്തിയായതായി ലക്ഷദ്വീപ് പോർട്ട് ഷിപ്പിംഗ് ആന്റ് ഏവിയേഷൻ വകുപ്പ് ഡയറക്ടർ ഗിരിശങ്കർ അറിയിച്ചു. ആദ്യഘട്ടത്തിൽ 5 ദ്വീപുകളിലേക്കാണ് സർവീസുകൾ ആരംഭിക്കുക. കാലാവസ്ഥ അനുകൂലമായ ഉടൻ അഗത്തി ദ്വീപിൽ സർവീസുകളുടെ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങ് സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് അടുത്ത മാസം 18 മുതൽ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകും. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി VD സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഇതോടെ സമ്പൂർണ്ണ അന്താരാഷ്ട്ര ചരക്ക് കവാടമായി വിഴിഞ്ഞം മാറും. ഇതോടനുബന്ധിച്ച് മിഷൻ സമുദ്ര വ്യവസായ ഉച്ചകോടിയും സംഘടിപ്പിക്കും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ കേരളത്തിനും അതിനടുത്തുള്ള പ്രദേശങ്ങൾക്കും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുള്ളതിനാൽ ഈ മാസം 22 വരെ മഴ തുടരുമെന്നും മുന്നറിയിപ്പുണ്ട്. ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. ഹിമാലയൻ, പശ്ചിമബംഗാൾ, സിക്കിം മേഖലകളിൽ നാളെ വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. അരുണാചൽ പ്രദേശ്, അസം, മേഘാലയ, ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലെ ചില സ്ഥലങ്ങളിലും കർണാടക, മാഹി, ഒഡീഷ, വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിലും ഇന്ന് ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. ഇന്ത്യൻ ബാഡ്മിന്റൺ താരം PV സിന്ധു ജപ്പാൻ ഓപ്പൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ പ്രവേശിച്ചു. ടോക്കിയോയിൽ നടക്കുന്ന ടൂർണമെന്റിൽ ചൈനീസ് താരം ചെനിയു ഫെയ് പരിക്കേറ്റ് പിന്മാറിയതോടെയാണ് സിന്ധു ഫൈനലിലെത്തിയത്. ആദ്യ സെറ്റ് 21-19 സിന്ധു സ്വന്തമാക്കിയിരുന്നു. രണ്ടാം സെറ്റിൽ സിന്ധു 15-10 മുന്നിട്ട് നിൽക്കുമ്പോഴായിരുന്നു ചൈനീസ് താരത്തിന്റെ പിന്മാറ്റം. നാളെ നടക്കുന്ന ഫൈനലിൽ സിന്ധു ജപ്പാന്റെ അഗാനി യമഗുച്ചിയെ നേരിടും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ 3-ാം സ്ഥാനക്കാരെ നാളെ അറിയാം. പുലർച്ചെ 2:30 മയാമി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. ഇംഗ്ലണ്ട് അർജന്റീനയോടും ഫ്രാൻസ് സ്പെയിനിനോടുമാണ് സെമിയിൽ പരാജയപ്പെട്ടത്. തിങ്കളാഴ്ച നടക്കുന്ന ഫൈനൽ പോരാട്ടത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന യൂറോപ്യൻ കരുത്തരായ സ്പെയിനിനെ നേരിടും. ഇന്ത്യൻ കൌൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ചുമായി സഹകരിച്ച് കൺട്രോളർ ആന്റ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യയുടെ കാര്യാലയം യുവ ഗവേഷകർക്കായി രാജ്യം

0: വ്യാപകമായി ഗവേഷണ പ്രബന്ധ മത്സരം സംഘടിപ്പിക്കുന്നു. CAG ഓഡിറ്റ് റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കി ഗവേഷണം നടത്തുന്നതിന് വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം. ഇന്ത്യ പോസ്റ്റിന്റെ ഭാഗ്യചിഹ്നം രൂപകൽപ്പന ചെയ്യുന്നതിനായി ഇന്നോവേറ്റ്സ് ഇന്ത്യ പ്ലാറ്റ്ഫോമിൽ മത്സരം ആരംഭിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 2024 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഹിന്ദി സിനിമ ആർട്ടിക്കിൾ 370 മികച്ച ചിത്രം. രാജ്കുമാർ പെരിയസ്വാമി മികച്ച സംവിധായകൻ. മികച്ച നടി യാമി ഗൌതം. മികച്ച നടനുള്ള പുരസ്കാരം മമ്മൂട്ടിയും കാർത്തിക് ആര്യനും പങ്കിട്ടു. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ തിളങ്ങി മലയാളം. ഭ്രമയുഗത്തിലൂടെ മമ്മൂട്ടിക്ക് 4 ദേശീയ പുരസ്കാരം. മികച്ച ഗായിക വൈക്കം വിജയലക്ഷ്മി. മികച്ച മലയാള സിനിമ ഫെമിനിച്ചി ഫാത്തിമ. ഇന്ത്യയുടെ ആദ്യ സ്വകാര്യ വികസിത ഓർബിറ്റർ റോക്കറ്റ് വിക്രം 1 വിജയകരമായി വിക്ഷേപിച്ചു. സ്വകാര്യ മേഖലയിൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത റോക്കറ്റ് എന്ന ചരിത്ര നേട്ടം കുറിച്ച് സ്കൈറൂട്ട് എയ്റോസ്പേസ്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. സർവകക്ഷിയോഗം നാളെ ന്യൂഡൽഹിയിൽ. ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ലാ നയം ഉറച്ച പ്രവർത്തന ശൈലിയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യൻ താരം PV സിന്ധു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 7:35 മിനിറ്റും 25 സെക്കൻഡും.

FM Evening. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ FM Evening ആരംഭിക്കുകയായി. എല്ലാ ശ്രോതാക്കൾക്കും ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം.

0: സമകാലികം.
1: വൃത്തിയുള്ള ഭക്ഷണം, ശുദ്ധമായ കുടിവെള്ളം, ഇതൊക്കെ നമ്മൾ ഓരോരുത്തരുടെയും അവകാശവും മികച്ച ആരോഗ്യത്തിന്റെ അടിസ്ഥാനവുമാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായിട്ട് പുറത്തുവരുന്ന വാർത്തകൾ നമ്മളെ അസ്വസ്ഥമാക്കുകയാണ്. കാരണം ജില്ലയിൽ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലായി നിരവധി പേരാണ് ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സ തേടിയിട്ടുള്ളത്. വിശ്വസിച്ച് നാം കഴിക്കുന്ന ഭക്ഷണം വിഷമാകുന്നത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ജീവൻ നിലനിർത്തുന്നതിനായി കഴിക്കുന്ന ഭക്ഷണം, ജീവൻ എടുക്കുന്ന സാഹചര്യം ചർച്ച ചെയ്യുകയാണ് ഇന്നത്തെ സമകാലികത്തിൽ.
2: എന്റെ പേര് ജി ജയപാൽ. ഞാൻ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റാണ്. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം ഒരു ഹോട്ടലുണ്ടായ ഷിഗെല്ല ബാധയാണ് എന്ന് പറയപ്പെടുന്നു. കുറച്ചുപേർ ആശുപത്രിയിലായി. ഇങ്ങനെയുള്ള ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ എപ്പോഴും വളരെ വേദനാജനകമായ കാര്യം തന്നെയാണ്. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ മുഴുവൻ 14 ജില്ലകളിലും ജില്ലാതലത്തിലും അതുപോലെ തന്നെ യൂണിറ്റ് തലത്തിലും ഒരു ഹൈജീൻ മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് രൂപം കൊടുത്തിട്ടുണ്ട്. ഈ ഹൈജീൻ മോണിറ്ററിംഗ് കമ്മിറ്റി ഓരോ സ്ഥാപനത്തിലും പരിശോധന നടത്തി അവർക്ക് പ്രത്യേകമായിട്ടുള്ള പരിശീലനം കൊടുക്കുന്നുണ്ട്. FSS ഉദ്യോഗസ്ഥരുടെയും ഹെൽത്ത് ഉദ്യോഗസ്ഥരുടെയും പരിശീലനം കൊടുത്തിട്ടാണ് ഇവരെ തെരഞ്ഞെടുക്കുന്നത്. അവരുടെ നേതൃത്വത്തിൽ ഓരോ യൂണിറ്റിലും ഓരോ സ്ഥാപനത്തിലും കയറി അവിടെ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ ഗുണനിലവാരം, അതുപോലെ തന്നെ അവിടെ ഹൈജീൻ ആണോ നടക്കുന്നത്, അതുപോലെ തന്നെ ഓരോ തൊഴിലാളികൾക്കും ഹെൽത്ത് സർട്ടിഫിക്കറ്റ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പഠിക്കുകയും അവരെ ബോധവാന്മാരാക്കുകയും ഒപ്പം തന്നെ ഒരു ചാർട്ട് ഇതിനുവേണ്ടി നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ആ ചാർട്ടിൽ ഓരോന്നിനും മാർക്കിട്ടുകൊണ്ട് അവരെ സ്വമേധയാ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഒരു FSSA നിയമത്തിന്റെ പരിധിയിലേക്ക് അല്ലെങ്കിൽ FSSA നിഷ്കർഷിക്കുന്ന രീതിയിൽ ആ സ്ഥാപനത്തെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന ചിന്തയോടുകൂടി തന്നെ നമ്മളവിടെ പ്രവർത്തനം നടത്തുന്നുണ്ട്. പക്ഷെ എന്നാലും നമുക്കറിയാം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 100,000+ സ്ഥാപനങ്ങളുണ്ട്. പലപ്പോഴും ഈ വെള്ളത്തിൽ നിന്ന് പകരുന്നത് പലപ്പോഴും നമുക്കറിയാം പലയിടത്തും ഉപയോഗിക്കുന്നത് വാട്ടർ അതോറിറ്റിയുടെ വെള്ളമാണ്. വാട്ടർ അതോറിറ്റിയുടെ വെള്ളം പോലും നമുക്ക് ശുദ്ധമായിട്ട് ഉപയോഗിക്കാൻ ഇന്നത്തെ സാഹചര്യത്തിൽ സാധിക്കില്ല. നമ്മളിത് കുറ്റം ആരുകളുടെയും പേരിൽ അടിച്ചേൽപ്പിക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. സത്യസന്ധവും ഗുണനിലവാരമുള്ളതുമായ റോ മെറ്റീരിയൽസ് ഹോട്ടലുകൾക്ക് കിട്ടേണ്ട ചുമതല സംസ്ഥാന സർക്കാരുകൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും വാട്ടർ അതോറിറ്റിയുടെ

0: പൈപ്പ് പോകുന്ന പല ഓടയിൽ കൂടെയൊക്കെ പോകുന്ന പൈപ്പ് പലയിടത്തും പൊട്ടുന്നുണ്ട്. അങ്ങനെയുള്ള പൊട്ടിയതിൽ കൂടെ പലപ്പോഴും നമ്മൾ അത് കണ്ടാമിനേഷൻ ആയിട്ട് ജലം കയറാനും അത് ജനത്തിൽ മറ്റുള്ള അണുക്കൾ കയറാനും അത് രോഗബാധിതരായി തീരാനൊക്കെ ഇടയുണ്ട്. പലപ്പോഴും അതിപ്പോ നമുക്കറിയാം, വെള്ളം തിളപ്പിച്ചു കൊടുത്താൽ മാത്രമല്ല, അതേ വെള്ളം തന്നെയാണ് കുലുക്കുഴിയാനൊക്കെ ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ ആളുകൾക്ക് അറിയാതെ അത് വയറ്റിലേക്കൊക്കെ പോകാം. അപ്പൊ അങ്ങനെയുള്ള ശുദ്ധജലം ലഭ്യമാക്കേണ്ട ചുമതല സർക്കാരുകൾക്കും ഇൻസ്റ്റിറ്റ്യൂഷനും ഒക്കെ ഉണ്ട്. അതെല്ലാം പരിഹരിക്കണം. ഒപ്പം തന്നെ ഹോട്ടലുകാരുടെ ഭാഗത്തുനിന്ന് 100% സുരക്ഷിതമായ ഭക്ഷണം കൊടുക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തണം എന്ന് തന്നെയാണ് അസോസിയേഷന്റെ തീരുമാനവും നടപ്പാക്കലും. അതുകൊണ്ടാണ് ഞങ്ങൾ ഹൈജീൻ മോണിറ്ററിംഗ് കമ്മിറ്റിക്കൊക്കെ സ്വമേധയാ തീരുമാനമെടുത്ത് പരിശോധന നടത്തി അംഗങ്ങളെ ബോധവൽക്കരിച്ച് നല്ല ഭക്ഷണം കൊടുക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ഹോട്ടലുകളെ അല്ലെങ്കിൽ റെസ്റ്റോറന്റുകളെ പ്രാപ്തരാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും സംഘടന ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റോ മെറ്റീരിയൽസിന്റെ ഗുണനിലവാരം. നമുക്കറിയാം നമ്മുടെ ഇവിടെയൊക്കെ സ്ലോട്ടർ ഹൗസ് ഇല്ല. നല്ലൊരു സ്ലോട്ടർ ഹൗസ് നമ്മുടെ കേരളത്തിൽ ഇല്ലാത്ത വലിയൊരു പ്രശ്നമാണ്. ഇറച്ചി പോലുള്ള സാധനങ്ങൾ നമ്മൾ മേടിക്കുമ്പോൾ, മീറ്റ് മേടിക്കുമ്പോൾ കുഴപ്പം എന്താ വെച്ചാൽ ഇതൊക്കെ 2 മണിക്കൂറിനുള്ളിൽ തന്നെ മീറ്റ് വെട്ടി നമ്മുടെ സ്ഥാപനത്തിലേക്ക് എത്തുന്നില്ല. ഇവിടെ ചില്ലഡ് മീറ്റ് അല്ല കൂടുതൽ ഉപയോഗിക്കുന്നത്, ലൈവ് മീറ്റ് ആണ് ഇവിടെ കൂടുതൽ ഉപയോഗിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അതിൽ കണ്ടാമിനേഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് തയ്യാറാക്കുന്ന സ്ഥലങ്ങൾ അത് തികച്ചും ശുചിത്വമുള്ളതും അതുപോലെ തന്നെ വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ വേണം ഇറച്ചി വെട്ടാനും ഇറച്ചി കൊണ്ടുവരാനും ഒക്കെ. അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഗവൺമെന്റ് ശ്രദ്ധിക്കുകയും കൂട്ടായ ഒരു പ്രവർത്തനം ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ 100% FSS ഉദ്യോഗസ്ഥരുമായിട്ടും ഹെൽത്ത് ഉദ്യോഗസ്ഥരുമായിട്ടും ഗവൺമെന്റുമായിട്ടൊക്കെ സഹകരിച്ചുകൊണ്ട് കഴിയുന്നത്ര നല്ല ഭക്ഷണം നമ്മുടെ സമൂഹത്തിൽ കൊടുക്കുവാനും വൃത്തിയുള്ള ശുചിത്വമുള്ള അന്തരീക്ഷം ഹോട്ടലിൽ ഉണ്ടാക്കുവാനുള്ള എല്ലാ ശ്രമങ്ങൾക്കും വേണ്ടിയിട്ട് ഈ ഇൻസ്റ്റിറ്റ്യൂഷനോടൊക്കെ ഒപ്പം നിൽക്കുന്ന ഒരു സംഘടനയാണ്. തീർച്ചയായിട്ടും നല്ലൊരു പ്രവർത്തനം കൊണ്ട് നമുക്ക് ഇപ്പോൾ ഉണ്ടാകുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങൾ കൂടി ഒഴിവാക്കിക്കൊണ്ട് കേരളത്തിൽ നല്ല ഒരു പൊതുജനത്തിന്റെ ആരോഗ്യത്തിന് ഗുണകരമായ ഒരു ഭക്ഷണ സംസ്കാരം നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കും.
1: ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ വിശദീകരിക്കുന്നു പാചക വിദഗ്ധൻ ടി ജി രാജേഷ്.
2: ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഉത്തരവാദിത്വം പറഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കണം മാത്രമല്ലല്ലോ, അത് ഫാം ടു ഫോർക്ക് എന്നാണ് നമ്മൾ പറയാറ്. ഫുഡ് വരുന്ന സംഭവം തൊട്ട്, മെറ്റീരിയൽ വരുന്ന സംഭവം തൊട്ട്, ആരിൽ നിന്ന് എന്ത് ചെയ്യുന്ന വന്നത് അനുസരിച്ച് അത് പ്രോപ്പറായിട്ട് റിസീവ് ചെയ്ത് അതിന്റെ പ്രോപ്പർ ടെമ്പറേച്ചർ നമ്മൾ കീപ്പ് ചെയ്ത് അത് വേണ്ട രീതിയിൽ മിസംബ്ലാസ് തയ്യാറാക്കി ഫുഡ് ഉണ്ടാക്കി ടേബിളിൽ പോയി ഗസ്റ്റ് ഹാപ്പി ആയോ എന്ന് നോക്കിയിട്ടല്ലേ നമ്മൾ അത് കംപ്ലീറ്റ് ആവുള്ളൂ. ആ സർക്കിൾ നീഡ് ടു ബി കംപ്ലീറ്റ് പ്രോപ്പർലി. പ്രോപ്പർലി എന്ന് പറയുമ്പോൾ അതിന്റെ റിക്വയർഡ് ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് അത് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യും. ഫോർ എക്സാമ്പിൾ വെജിറ്റബിൾസ് ഒക്കെ വരുന്നുണ്ട്, പല സ്ഥലത്തു നിന്നാണല്ലോ വരുന്നത്. പല സ്ഥലത്തു നിന്ന് വരുന്ന സംഭവങ്ങൾ നമ്മളൊക്കെ എന്താ ചെയ്യുന്നത്, കിച്ചണിൽ അത് കയറുന്നതിന് മുമ്പ് തന്നെ അത് പ്രീ വാഷ് ചെയ്തിട്ടേ നമ്മൾ കിച്ചണിലേക്ക് കയറുള്ളൂ. കിച്ചണിലേക്ക് കയറി അതിന്റെ സ്പെസിഫൈഡ് ക്രേസ് ഉണ്ടാവും, ആ ക്രേസിൽ സ്റ്റാക്ക് ചെയ്ത് കോൾ റൂമില അല്ലെങ്കിൽ വെജിറ്റബിൾ ചില്ലർ റൂമില അത് കീപ്പ് ചെയ്യുന്നു. എന്നിട്ട് അതിന്റെ ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കുന്നു. പക്ഷെ അപ്പോഴും നമ്മുടെ കിച്ചണിലേക്ക് ഒരു പ്രോപ്പർ ആയിട്ട് ആണ് ഇത് സെക്യൂർ ആയിട്ട് അത് കയറുന്നത്. അതുപോലെ മീറ്റ അല്ലെങ്കിൽ മറ്റേ എഗ്ഗ അത് സ്റ്റോർ ചെയ്യുമ്പോൾ തന്നെ അതിന്റെ പ്രോപ്പർ വേണ്ട ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് ആ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള റെക്കോർഡ് കൂടി നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓരോ മണിക്കൂറിലും അല്ലെങ്കിൽ ഒരു ഡെയിലി മോർണിംഗ് ഈവനിങ് പിന്നെ നൈറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് 3 സമയത്ത് ഈ ടെമ്പറേച്ചർ എടുത്താൽ ടെമ്പറേച്ചർ ലോഗ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആ കീപ്പ് ചെയ്യുന്ന സ്ഥലത്തിന്റെ. ഇതൊക്കെ എന്തെങ്കിലും വേരിയേഷൻ വന്നാൽ അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെ ഇടപെടും, സംസാരിക്കുക, അത് റെക്ടിഫൈ ചെയ്ത് മുന്നോട്ട് പോകും. അപ്പൊ ആ സിസ്റ്റം ഇൻ പ്ലേസ് എന്ന് പറഞ്ഞാൽ വി ആർ സേഫ്. ഇനി ഈ പറഞ്ഞ പോലെ ഒരു ഫുഡ് എന്ന് പറയുമ്പോൾ വെരി ഈസി. ഒരു ഫുഡ് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ഷുഡ് ബി എന്താ പറയാ, ബിരിയാണി എന്നൊക്കെ പറഞ്ഞാൽ ഇനി പിടിക്കാൻ മേക്ക് ബിരിയാണി. അത് പ്രോപ്പറായിട്ടുള്ള ഒരു സേഫ്റ്റിയും അതിന്റെ സ്റ്റാൻഡേർഡൊക്കെ കീപ്പ് ചെയ്ത് നമ്മളൊരു കൊമേഴ്ഷ്യൽ രീതി ചെയ്യുമ്പോൾ അത് കീപ്പ് ചെയ്ത് ചെയ്യണമെങ്കിൽ റിസ്ക് ഇല്ല. നമ്മൾ പല സ്ഥലത്തൊക്കെ കാണാറുണ്ട്, ഈവൻ കാറിലൊക്കെ വെച്ച് ബിരിയാണി 50 രൂപ 80 രൂപ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുക. ഇതൊക്കെ എവിടെ നിന്നാണ്, എങ്ങനെയാണ് ചെയ്തു വന്നതെന്നും അതിന് സേഫ്റ്റി സ്റ്റാൻഡേർഡ് ഓഫ് ഇന്ത്യയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടോ, ഇതൊക്കെ അവർ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്താണ് ചെയ്യുന്നതെന്നൊന്നും അറിയാൻ പാടില്ല. കാര്യം ടേസ്റ്റി ആയിരിക്കാം ഫുഡ്, പക്ഷെ അത് എത്രമാത്രം ഹൈജീനിക് ആണ് എന്ന് എൻഷുർ ചെയ്യേണ്ടത്. അപ്പൊ അതിലാണ് ഒരു ബേസിക് ഇരിക്കുന്നത്. അത് ഫോളോ ചെയ്ത് പോയാൽ നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്നാണ് എന്റെ വിശ്വാസം. ബേസിക് ആയിട്ടുള്ള മയണൈസ് ഉണ്ടാക്കണ എഗ് യോക്കും ഓയിലും കൂടി മിക്സ് ചെയ്ത് ഒരു നിശ്ചിത ഒരു പ്രൊഫഷണലിൽ മിക്സ് ചെയ്ത് ടൈം എടുത്ത് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. ആ ഒരു മയണൈസ് ഒരു ചെറിയ ക്വാണ്ടിറ്റിയൊക്കെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എഗ് എന്ന് പറയുമ്പോഴത്തേക്ക് അറിയാം എല്ലാവർക്കും, അല്ലെങ്കിൽ ഒരു സാൽമണല്ല ഉണ്ടാവും കുക്ക് ചെയ്യാണ്ട് വരുമ്പോൾ അതൊക്കെ ഉണ്ടാവും. പക്ഷെ അത് ഓയിലായിട്ട് ചെന്ത് മിക്സ് ആയി കഴിയുമ്പോൾ അത് സാലഡിലൊക്കെ ഉപയോഗിക്കാം. പക്ഷെ അത് എപ്പോഴും സ്റ്റോർ ചെയ്യുമ്പോൾ അതിന് ഞാൻ പറഞ്ഞ പോലെ അത് ഇത്ര ക്രിട്ടിക്കലാണ്. സ്റ്റോർ ചെയ്യണ ടെമ്പറേച്ചർ കറക്റ്റ് ആയിരിക്കണം. സ്റ്റോർ ചെയ്യണ അത് യൂസ് ചെയ്യണ യൂട്ടെൻസിൽസ് അത് തുറന്നു വെക്കാൻ പാടില്ല. സ്റ്റോർ ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ അത് പല സ്പൂണ് കൊണ്ട് പല പാത്രങ്ങൾ കൊണ്ട് എടുക്കാൻ പാടില്ല. അല്ലെങ്കിൽ അതിന് ഇത്ര ദിവസം ഇന്നുണ്ടാക്കിയാൽ നാളത്തേക്കുള്ള യൂസ് ചെയ്ത് തീർക്കണം. അങ്ങനെയൊക്കെയുള്ള അത് കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നമ്മൾ ഫോളോ ചെയ്യണമെങ്കിൽ പ്രശ്നമല്ല. മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്, വെജ് മയണൈസ് എന്നൊക്കെ പറഞ്ഞ് കിട്ടുന്നുണ്ട്. അതൊക്കെ വൺസ് നമ്മളൊരു പാക്കറ്റിൽ നിന്ന് അവരെ പൊട്ടിച്ചു കഴിഞ്ഞാൽ, എയർ കയറി കഴിഞ്ഞാൽ ബാക്ടീരിയയുടെ പുറത്തുള്ള ഇതായിട്ട് ഒരു കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ അത് പ്രോപ്പർ ആയിട്ട് പിന്നെ സ്റ്റോർ ചെയ്തില്ലെങ്കിൽ അൺസേഫ്. അത് ക്രിട്ടിക്കൽ ആവും. സ്റ്റോറിങ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. പിന്നെ അതുപോലെ ഹാൻഡ്ലിംഗ് സ്വയം അതിനെ കൊണ്ട് ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ വി ആർ അൺസേഫ് എന്താ പറയുക, സേഫ് കേസ്.
3: നഗരസഭ മുഴുവൻ സ്ഥാപനങ്ങളിലും ഫുഡ് കൊടുക്കുന്ന സ്ഥാപനങ്ങളിലും അടിയന്തരമായി

0: ഒരു സ്കോഡ് പ്രവർത്തനം നടത്തുന്നുണ്ട്.
1: നിലവിലെ സാഹചര്യത്തിൽ കൈക്കൊള്ളുന്ന മുൻകരുതൽ വ്യക്തമാക്കുന്നു തൃക്കാക്കര മുനിസിപ്പാലിറ്റി ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റാഷിദ് ഉള്ളംപിള്ളി.
0: മുഴുവൻ ഹോട്ടലുകൾ വ്യാപാര വ്യവസായികളുടെ ഇടയിലും ഒരു അവയർനെസ് കൊടുക്കുന്നുണ്ട്, വെള്ളം ചൂടാക്കി ഉപയോഗിക്കണം. കൂടാതെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് സഹകരിച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിലവിൽ നഗരസഭ പരിധി വരുന്ന സ്ഥാപനങ്ങളിലാണ് നമ്മൾ 5 ജയിച്ചമാർക്ക് ഡിവൈഡ് ചെയ്ത് 48 വാർഡുകളിലെ സ്ഥാപനങ്ങളിലും യഥാവധി കയറി ഒരു നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവല്ലോ ഹോട്ടൽ. അതുകൂടാതെ അവർക്ക് അവയർനെസ് കൂടി കൊടുക്കുന്നുണ്ട്. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ജയിച്ചമാരും അതിന് നേതൃത്വം കൊടുക്കുന്നുണ്ട്. ജയിപ്പിച്ചമാരും നമ്മൾ തൃക്കാക്കര മുനിസിപ്പൽ പ്രദേശത്ത് അനധികൃതമായ കടകളെല്ലാം പൊളിച്ചു മാറ്റിയായിരുന്നു. നിലവിലെ ലൈസൻസ് ഇല്ലാത്ത കടകൾ ഇല്ല എന്നാണ് വിശ്വസിക്കുന്നത്. തട്ടുകടകൾ തൃക്കാക്കര മുനിസിപ്പാലിറ്റി 2 മാസത്തിന് മുമ്പേ എല്ലാം പൊളിച്ചു നീക്കം ചെയ്തായിരുന്നു. ഇനി അതും പൊളിച്ചു മാറ്റും. അല്ലാതെ നിയമവിരുദ്ധമായി ചെയ്യുന്ന കച്ചവട സ്ഥാപനങ്ങൾക്കെല്ലാം നമ്മൾ പരിസ്മരണ വിധേയമാക്കുന്നത്. ഓൺലൈൻ ബാങ്കിംഗ് ഉണ്ടല്ലോ, അതുൾപ്പെടെ നമ്മൾ പരിശോധിക്കുന്നുണ്ട്. കൂടാതെ ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, അറവുശാലകൾ, കോഴിക്കടകൾ എല്ലാം നമ്മൾ പരിശോധിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി.
2: എന്റെ പേര് എം എം സക്കീർ. ഞാൻ കേരള ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് യൂണിയന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റും റിട്ടയർഡ് ഹെൽത്ത് ഇൻസ്പെക്ടറുമാണ്. കേരളത്തിലെ ഭക്ഷ്യ വിഷബാധ എപ്പോഴും വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. ഈ തവണയും എറണാകുളം പോലുള്ള വലിയ സിറ്റികളിൽ ഭക്ഷ്യ വിഷബാധ ഏറ്റ് വളരെ കുറെ പേർ ആശുപത്രിയിൽ ചികിത്സ നേടിയിട്ടുണ്ട്. ഭക്ഷ്യ വിഷബാധ തടയുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായ പല മാർഗങ്ങളും പല നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ പോലും അത് കറക്റ്റായിട്ട് പാലിക്കപ്പെടുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ശുദ്ധമായ കുടിവെള്ളം, ശുദ്ധമായ ഭക്ഷണ അന്തരീക്ഷം, അത് സംവിധാനം ചെയ്യുന്ന പോരായ്മകൾ, ഇതെല്ലാം ഇതിന്റെ ഒരു ഘടകങ്ങളാണ്. എന്നാൽ പോലും കേരളത്തിലെ 6 കോർപ്പറേഷനുകളിലും 87 മുനിസിപ്പാലിറ്റികളിലും 941 പഞ്ചായത്തുകളുമായിട്ടാണ് നമ്മുടെ സംസ്ഥാനം നിലനിൽക്കുന്നതെങ്കിൽ പോലും നിലവിലെ കേന്ദ്രീകൃത ഭക്ഷ്യ സുരക്ഷാ നിയമവും കേരള ഫുഡ് സേഫ്റ്റി ആക്ടും 2006ഉം കേരള മുനിസിപ്പൽ ആക്ട് 1994ഉം കേരള പബ്ലിക് ഹെൽത്ത് ആക്ട് 2023ഉം ഇങ്ങനെ സംയോജിതമായിട്ട് തന്നെയാണ് നിയമങ്ങൾ ഉള്ളത്. പക്ഷെ ഈ നിയമങ്ങൾ നടപ്പിലാക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ അത് പരിശോധിക്കേണ്ട ആളുകളുടെ പോരായ്മകളാണ് നമുക്കിവിടെ എല്ലാം വരുന്നത്. നിലവിലെ വളരെ ശക്തമായിട്ടുള്ള പരിശോധനാ ക്രമങ്ങൾ പഞ്ചായത്ത് തലത്തിലൊക്കെ നടക്കുന്നുണ്ട്. നിയോജക മണ്ഡല ാണ് ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സിന്റെ ഒഴിവുകളും മറ്റുള്ള കാര്യങ്ങളും ഉള്ളത്. അത് തന്നെ ഒരു പോരായ്മകളും കാര്യങ്ങളാണ്. ഫലപ്രദമായി ഒരു കോംപ്രഹെൻസീവ് ആയിട്ട് ഈ 3 വിഭാഗവും കേരള ഫുഡ് സേഫ്റ്റി ആക്ടും കേരള മുനിസിപ്പൽ ആക്ടും കേരള പഞ്ചായത്ത് രാജ് ആക്ടും അല്ലെങ്കിൽ അതിന്റെ കൂടൊപ്പം തന്നെ കേരള പൊതുജനാരോഗ്യ നിയമം ഏകീകരിച്ചിട്ടുള്ള നിയമം എല്ലാം കൂടെ സംയുക്തമായിട്ട് ഈ വിഭാഗം ജീവനക്കാരെ വളരെ ശക്തമായിട്ട് ഒരു കോംപ്രഹെൻസീവ് ആയിട്ട് നിയമിച്ച് അതിന്റെ ഒരു പരിശോധന റൊട്ടീനായിട്ട് നടത്തി കഴിഞ്ഞാൽ തന്നെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. കാരണം വിദേശ രാജ്യങ്ങളിലെല്ലാം ഭക്ഷ്യ സുരക്ഷയ്ക്ക് വളരെ ശക്തമായിട്ടുള്ള നിയമങ്ങളാണ് ഉള്ളത്. നമ്മുടെ സ്ഥലത്ത് അത് നിയമങ്ങളുടെ പോരായ്മകൾ ഉണ്ടെങ്കിൽ പോലും അത് ഉണ്ടാക്കുന്ന കുറെ പ്രശ്നങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത്. ശുദ്ധമായ കുടിവെള്ളം ലഭ്യമല്ല, ശുദ്ധമായ ഭക്ഷണം പാചകം ചെയ്യുന്ന അന്തരീക്ഷം വളരെ മോശമാണ്. അങ്ങനെ പല ഘടകങ്ങൾ ഉണ്ടെങ്കിൽ പോലും നിലവില് കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയിട്ട് എല്ലാ വകുപ്പുകളും ഇടപെടുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഓവർ ഹെഡ് ടാങ്ക്, നമ്മുടെ കുടിവെള്ളം ശേഖരിക്കുന്ന ടാങ്കുകളുടെ പരിശോധനകളാണ് എല്ലായിടത്തും വേണ്ടതെന്നാണ് എന്റെ ഒരു നിഗമനം. കാരണം പരിശോധനാ വേളയിൽ എപ്പോഴും ഓവർ ഹെഡ് ടാങ്കിന്റെ പരിസരത്ത് പോലും നമ്മുടെ ആളുകളൊന്നും പോകാറില്ല. കോമൺ ആയിട്ടുള്ള ബിൽഡിങ്ങിൽ ഒരു വെള്ളത്തിന്റെ ശേഖരണത്തിന് വേണ്ടി മാത്രമേ ഒരു ടാങ്ക് ഉണ്ടാവും. അതില് അത് പരിശോധിക്കുന്നത് തന്നെ വളരെ ഇതായിട്ടാണ് നിൽക്കുന്നത്. വെള്ളത്തിന്റെ കുടിവെള്ള പരിശോധന മസ്റ്റ് ആയിട്ടും വേണ്ടതാണ്. അതുകൂടാതെ ഭക്ഷ്യ പദാർത്ഥങ്ങൾ കൈകാര്യം ചെയ്യുന്നവരുടെ ഹെൽത്ത് കാർഡ്, അതും വളരെ കർശനമായിട്ട് നിയമങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പോലും അതും സമീപകാലത്ത് വരെ പാലിക്കപ്പെട്ടിട്ടുണ്ടായില്ല. പക്ഷെ ഇപ്പോൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അത് ഗവൺമെന്റ് ഇടപെടുന്നുണ്ട്. അപ്പൊ നിലവില് ഹെൽത്ത് കാർഡുകൾ കൂടുതൽ, കാരണം അതിഥി തൊഴിലാളികളാണ് കൂടുതലും നമ്മളെ ഈ പറഞ്ഞ ഭക്ഷണ ശൃംഖലയായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ശക്തമായിട്ടുള്ള ഒരു ബോധവൽക്കരണവും ഹെൽത്ത് കാർഡും അവർക്ക് രോഗമില്ല എന്ന് ഉറപ്പുവരുത്തുകയും വേണം. പിന്നെ ഈ പറഞ്ഞ ഭക്ഷണം വിളമ്പുന്ന സ്ഥലം മാത്രം ഒരു ആർഭാടമായി കാണുന്ന നമ്മൾ, അത് പാചകം ചെയ്യുന്ന അടുക്കള ഭാഗത്തുണ്ടാകുന്ന ശോചനീയ അവസ്ഥകളാണ് പല സ്ഥലത്തും പല രീതിയിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അപ്പൊ ഇത് നിലവിൽ ഈ ശക്തമായ നിയമങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഈ വിഭാഗങ്ങളെല്ലാം സംയുക്തമായിട്ട് തന്നെ ഒരുമിച്ച് ആ ഒരു നിയമങ്ങൾ ശക്തമായിട്ട് നടപ്പിൽ വരുത്തിയാൽ മാത്രമേ വളരെ വലിയ മാറ്റങ്ങൾ, വികസിത രാജ്യങ്ങൾ പോലുള്ള മാറ്റങ്ങൾ നമുക്കും കൊണ്ടുവരാൻ സാധിക്കുള്ളൂ എന്നൊരു അഭിപ്രായം രേഖപ്പെടുത്തുന്നു.
3: ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭക്ഷ്യ വിഷബാധ യാതൊരു വിധത്തിലും അനുവദനീയമല്ല. അത് ബിലോ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ആണ്. നമ്മുടെ ഒരു പൊതുജനങ്ങൾക്ക് വേണ്ട ഒരു ഓരോ രാജ്യങ്ങളിലും പൊതുജനങ്ങൾക്ക് വേണ്ട സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗിന് വളരെ താഴെ നിൽക്കുന്ന ഒരു സംഗതിയാണ് ഈ ഭക്ഷ്യ വിഷബാധ. അത് ഉണ്ടാവുക എന്നുള്ളത് ഒരു ആധുനിക പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതല്ല. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം.
1: ഭക്ഷ്യ വിഷബാധയും അതിന്റെ സാഹചര്യവും വ്യക്തമാക്കുന്നു ഗ്യാസ്ട്രോ ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റും IMA ഭാരവാഹിയുമായ ഡോക്ടർ രാജീവ് ജയദേവൻ.
3: കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയോ അല്ലെങ്കിൽ കുടിക്കുന്ന വെള്ളത്തിലൂടെയോ നമ്മുടെ ഉള്ളിൽ അണുബാധ രോഗബാധ ഉണ്ടാക്കുന്ന സൂക്ഷ്മാണുക്കൾ ഉള്ളിൽ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന രോഗാവസ്ഥയ്ക്കാണ് ഭക്ഷ്യവിഷബാധ എന്ന് ചുരുക്കി പറയുന്നത്. മലിനമായിട്ടുള്ള ജലം ഉള്ളിൽ ചെന്നാൽ അല്ലെങ്കിൽ മലിനമായിട്ടുള്ള ഭക്ഷണം ഉള്ളിൽ ചെന്നു കഴിഞ്ഞാലാണ് ഈ ഭക്ഷ്യവിഷബാധ ഉണ്ടാകുന്നത്. അപ്പോൾ മലിനമായിട്ടുള്ള ജലം നമുക്കറിയാം ക്ലോറിനേറ്റഡ് അല്ലാത്ത

0: വെള്ളം വെരിഫൈ ചെയ്യാൻ സാധിക്കാത്ത സ്രോതസ്സുകളിൽ നിന്നുള്ള വെള്ളം ഉള്ളിൽ ചെല്ലുകയാണെങ്കിൽ അവയിൽ രോഗാണുക്കൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പൊതുവേ നമ്മുടെ പബ്ലിക് വാട്ടർ സപ്ലൈ സേഫ് ആണ്. ക്ലോറിനേറ്റഡ് ആയിട്ടുള്ള വെള്ളമാണ്, നദികളിൽ നിന്നും മറ്റും വരുന്ന ജലം. അത് ശാസ്ത്രീയമായി അണുവിമുക്തമാക്കിയതിനു ശേഷമാണ് നമ്മുടെ പൈപ്പുകളിൽ കൂടി വരുന്നത്. പക്ഷെ അതിന് ഒന്ന് രണ്ട് കാവിയറ്റ് ഉണ്ട്, കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന്, നമ്മുടെ പൈപ്പുകൾ എവിടെയും ലീക്ക് ആകാൻ പാടില്ല. നമുക്ക് അറിയാം, നമ്മുടെ ഭൂമിയുടെ അടിയിൽ കൂടിയാണ് ഈ പൈപ്പുകൾ സഞ്ചരിക്കുന്നത്. ചിലപ്പോൾ പഴയ പൈപ്പുകൾ ദ്രവിച്ച് പൊട്ടാനോ ഒക്കെ സാധ്യതയുണ്ട്. അങ്ങനെ പൊട്ടിക്കഴിഞ്ഞാൽ പലപ്പോഴും മലിനമായിട്ടുള്ള ജലം ഈ പൈപ്പുകൾക്കുള്ളിൽ കടക്കുകയും ആ ജലം പൊതുജനങ്ങളിലേക്ക് എത്തുകയും ചെയ്യും. അത് അപൂർവം സന്ദർഭങ്ങളിൽ മാത്രം. പക്ഷെ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പബ്ലിക് വാട്ടർ സപ്ലൈ സേഫ് ആണ്. അപ്പോൾ വെരിഫൈ ചെയ്യാൻ സാധിക്കാത്ത സ്രോതസ്സുകളിൽ നിന്നും വരുന്ന വെള്ളം, അവയിൽ പ്രത്യേകിച്ചും മഴക്കാലമാകുമ്പോഴേക്കും ശുചിമുറി മാലിന്യം എവിടുന്നെങ്കിലും എത്തിച്ചേരുകയും അവ കണ്ടാമിനേറ്റഡ് ആവുകയും ചെയ്യുന്നു. പല ജീവികളും, അതായത് സൂക്ഷ്മജീവികളും ഉള്ള ഒരു സംഗതിയാണ് ഈ ശുചിമുറി മാലിന്യം. അത് പൂർണ്ണമായും ശാസ്ത്രീയമായി സംസ്കരിക്കാനുള്ള സംവിധാനം നമ്മുടെ സംസ്ഥാനത്തോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളോ നിലവിലില്ല. അതുമൂലം പ്രത്യേകിച്ച് മഴക്കാലത്ത് ഇത് നമ്മുടെ കുടിവെള്ള സ്രോതസ്സുകളെ ബാധിക്കാനും ഒഴുകിവന്ന് അത് മലിനമാക്കാനും സാധ്യതയുണ്ട്. അതേ തുടർന്നാണ് വലിയ വലിയ ഔട്ട് ബ്രേക്കുകൾ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുള്ളത്. ഇനി ഈ ഭക്ഷ്യ വിഷബാധയുണ്ടാകുന്ന എല്ലാവർക്കും രോഗം പ്രകടമാകണം എന്നില്ല. നമുക്കറിയാം, നമ്മൾ എല്ലാവരും തന്നെ വ്യത്യസ്തരായിട്ടുള്ള വ്യക്തികളാണ്. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് വ്യത്യാസമുണ്ട്. മൂന്ന് വ്യക്തികളെ എടുത്തു കഴിഞ്ഞാൽ ആ മൂന്ന് വ്യക്തികളും വ്യത്യസ്തമായിട്ടുള്ള ഇമ്മ്യൂൺ മെമ്മറിയും സിസ്റ്റവും ഉള്ളവരാണ്. അപ്പോൾ ഈ മൂന്ന് പേരും ഒരേ മലിനമായിട്ടുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ ഒരാൾക്ക് മാത്രമേ രോഗാവസ്ഥ ഉണ്ടാവുകയുള്ളൂ. കാരണം മറ്റു രണ്ടുപേർക്കും ഈ മലിനമായിട്ടുള്ള ഭക്ഷണം ഉള്ളിൽ ചെന്നാൽ പോലും അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ പ്രത്യേകത മൂലം അവയ്ക്ക് ഇതിനെ തുരത്താൻ സാധിച്ചു എന്നിരിക്കും. പക്ഷേ തുരത്താൻ സാധിക്കാത്ത മൂന്നാമത്തെ വ്യക്തിക്കായിരിക്കും രോഗാവസ്ഥ ഉണ്ടാകുന്നത്. പലപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ്, എന്താണ് ഈ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് എല്ലാവർക്കും രോഗം വരാത്തത്? അതിന്റെ കാരണം എന്താണ്? ഭക്ഷണം ഉള്ളിൽ ചെല്ലുന്നതിന്റെ തോതും വ്യത്യസ്തമായിരിക്കും. എല്ലാവരും ഒരേ ഹോട്ടലിൽ നിന്നും ഒരേ ഭക്ഷണമല്ല കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ വേരിയേഷൻ ഉണ്ട്.
1: ഭക്ഷ്യ വിഷബാധ ഏറ്റ് മരണത്തിലേക്ക് വരെ എത്തുന്ന സാഹചര്യം എന്താണ് ഡോക്ടർ?
0: മരണം എങ്ങനെ ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഗുരുതര രോഗാവസ്ഥ എങ്ങനെ ഉണ്ടാകുന്നു, അത് കൂടുതലും ചികിത്സ വൈകുമ്പോഴാണ്. കേരളത്തിൽ നടന്നിട്ടുള്ള മരണങ്ങളുടെ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും ഇത് ചെറുപ്പക്കാരിലാണ് ഈ മരണങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. അതിൽ ചികിത്സ വൈകിയതിനെ തുടർന്നാണ് അവരുടെ രോഗം കഠിനമായിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചെറിയ രീതിയിലുള്ള വയറിനുള്ള അസ്വസ്ഥതയൊക്കെ മിക്കവരും വീട്ടിൽ തന്നെയാണ് ചികിത്സിക്കുന്നത്. അതിന് തെറ്റു പറയാനും സാധിക്കില്ല. കാരണം ചെറിയ വയറിന് അസ്വസ്ഥതകളിൽ എല്ലാവരും കൂടി ആശുപത്രിയിലേക്ക് ചെന്നു കഴിഞ്ഞാൽ ആശുപത്രി എല്ലാം ബ്ലോക്കായി പോകും, അതിന്റെ ആവശ്യവുമില്ല. അതുകൊണ്ട് തന്നെ മൈനർ ആയിട്ടുള്ള പ്രശ്നങ്ങൾ വീട്ടിൽ തന്നെ ചികിത്സിക്കേണ്ടതാണ്. വീട്ടിൽ തന്നെ ഇരുന്നിട്ടും അവസ്ഥ മാറാതെ അല്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള ലക്ഷണങ്ങളുമായി വീട്ടിൽ തന്നെ ഇരിക്കുന്ന വ്യക്തികൾക്കാണ് അല്ലെങ്കിൽ ചികിത്സ വേണ്ട, എനിക്ക് ആവശ്യമില്ല, പിന്നീടാകാം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ചികിത്സ തേടാനുള്ള സൗകര്യം ഇല്ലാത്തവർ, അങ്ങനെയുള്ളവരിലാണ് പ്രധാനമായും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകാറുള്ളത്. അമിതമായിട്ടുള്ള അളവിൽ ഈ ഭക്ഷണവും ഉള്ളിൽ ചെന്നിട്ടുള്ളവർ, വിഷാംശം കലർന്ന കറികളോ മറ്റോ ഉള്ളിൽ കൂടുതൽ അളവിൽ ചെന്നവർക്കും കൂടുതൽ ലക്ഷണങ്ങൾ ഉണ്ടാവുകയും അവരുടെ ശരീരത്തിൽ കൂടുതൽ രോഗാണുബാധ ഉണ്ടാവുകയും അല്ലെങ്കിൽ ടോക്സിൻസ് കൂടുതൽ കയറി ചെല്ലുകയും ചെയ്യും. അവർക്കും സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. അനുബന്ധ രോഗങ്ങളുള്ളവർ, വാർദ്ധക്യത്തിലുള്ളവർ, ചെറിയ കുഞ്ഞുങ്ങൾ, ഇവരൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഈ രോഗം കഠിനമാകാനുള്ള സാധ്യതയുള്ള ഗണത്തിൽപ്പെട്ട വ്യക്തികളാണ്. അതുകൊണ്ട് ഇത്തരം വ്യക്തികളിൽ ഈ വിഭാഗം, അതായത് എക്സ്ട്രീംസ് ഓഫ് ഏജ് എന്ന് പറയും, തീരെ ചെറിയ പ്രായത്തിലുള്ളവർ, വാർദ്ധക്യത്തിലുള്ളവർ, അതുപോലെ തന്നെ അതിനിടയ്ക്കുള്ളവരായാലും അല്ലെങ്കിലും ഗുരുതരമായിട്ടുള്ള അനുബന്ധ രോഗമുള്ളവർ കൂടുതൽ സൂക്ഷിക്കണം എന്നുള്ളതാണ്. ചെറിയ വയറിളക്കമോ മറ്റോ ആണ് ഉള്ളതെങ്കിൽ കഠിനമായ പനിയില്ല, ഛർദിയില്ല, പൊതുവെ ആൾ ആരോഗ്യവാനാണ് അല്ലെങ്കിൽ ആരോഗ്യവതിയാണ്, ചെറിയ രീതിയിലുള്ള വയറിളക്കമോ ഉള്ളൂ എങ്കിൽ വീട്ടിൽ തന്നെ ചികിത്സിക്കാവുന്നതാണ്. ORS ആണ് നമ്മുടെ ശരീരത്തിലെ നിർജ്ജീകരണം പരിഹരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. എന്നാൽ കഠിനമായ ഛർദി അല്ലെങ്കിൽ കഠിനമായിട്ടുള്ള വയറിളക്കം, നിർജ്ജലീകരണം, ക്ഷീണം, ദേഹം തളരുന്ന അവസ്ഥ, കൂടിയ പനി, വയറുവേദന, രക്തം പോവുക, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളുള്ളവർ വീട്ടിൽ ചികിത്സയ്ക്ക് മുതിരരുത്. ഉടൻ തന്നെ ഡോക്ടറെ കോൺടാക്ട് ചെയ്യുകയും ഉചിതമായിട്ട് ചികിത്സ, ഔട്ട് പേഷ്യന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻ പേഷ്യന്റ് ആയിട്ടോ ഒന്നോ രണ്ടോ ദിവസം കിടന്ന് ചികിത്സിക്കുന്നതുമാണ് നല്ലത്.
1: ഭക്ഷ്യ വിഷബാധയിൽ നാം വിറങ്ങലിച്ചു നിൽക്കുമ്പോഴും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നതിനുള്ള താല്പര്യത്തിന് വലിയ മാറ്റങ്ങൾ വന്നിട്ടില്ല. കാരണം അത്രയേറെ നമ്മുടെ എല്ലാവരുടെയും ജീവിതശൈലിയുടെ ഭാഗമാണ് ഹോട്ടൽ ഭക്ഷണങ്ങളുടെ ആവശ്യം. അവിടെ തീർച്ചയായും വൃത്തിയുള്ളതും സുരക്ഷിതവുമായ ഭക്ഷണ പദാർത്ഥങ്ങൾ തന്നെ വിതരണം ചെയ്യപ്പെടണം. ശുചിത്വമുള്ള ഭക്ഷണ സംസ്കാരം വളർത്തിയെടുക്കാൻ നാം ഓരോരുത്തരുടെയും ശ്രദ്ധയും ഒപ്പം ബന്ധപ്പെട്ട അധികാരികളുടെ സൂക്ഷ്മമായ പരിശോധനയും ഉണ്ടായേ തീരൂ.
2: നിർവഹണം റിയ, സഹകരണം ഹസീന ഇബ്രാഹിം,
3: സമകാലികം.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-doc.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപ്പെറ്റ പന്തിരുകുലം,
2: അടുത്ത ദിവസം ക്ഷേത്രസന്നിധി. അമതനും അഗ്നിഹോത്രിയും എത്തി. പറയിപ്പെറ്റ പന്തിരുകുലത്തിലെ എല്ലാവരും എത്തി, ജന്മിമാരെത്തി. എന്തായാലും പറയന്റെ അമ്പലത്തിലേക്ക് ഞങ്ങളെയൊക്കെ എത്തിച്ചത് ശരിയായില്ല അഗ്നിഹോത്രി, പട്ടേരി പറഞ്ഞു. എത്തിച്ചതല്ലോ, എത്തിയതല്ലേ? അഗ്നിഹോത്രി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. പറയനും പുലയനും ചെറുമനും ക്ഷേത്രത്തിൽ ആരാധിക്കാൻ പാടില്ല. പൂർവികന്മാരുണ്ടാക്കിയ വ്യവസ്ഥ അതിനനുവദിക്കുന്നില്ല. അഗ്നിഹോത്രി അമതനെ വിളിച്ച് പറയണം, പട്ടേരി ആവശ്യപ്പെട്ടു. പട്ടേരി, വ്യവസ്ഥകൾ ഉണ്ടാക്കിയത് മനുഷ്യരാണ്. അത് വേണ്ടെന്ന് വെക്കാനുള്ള അവസരവും അവർക്കുണ്ട്. കാലം മാറുമ്പോൾ മനുഷ്യൻ മാറുന്നു, മനുഷ്യൻ കാലത്തെ മാറ്റുന്നു. പാവപ്പെട്ട അധകൃതർക്ക് ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും നാം കൊടുത്തില്ല. അവരെയും മനുഷ്യരായി കാണൂ പട്ടേരി, അവരെ സ്നേഹിക്കൂ, അനുഗ്രഹിക്കൂ. അഗ്നിഹോത്രിയുടെ വചനങ്ങളിൽ വിനയം തുളുമ്പി നിന്നു. ഇതിനാണോ ഞങ്ങളോടിവിടെ വരാൻ പറഞ്ഞത്? പട്ടേരി പെട്ടെന്ന് കോപാക്രാന്തനായി, കാർക്കിച്ചു തുപ്പി. ക്ഷേത്രമുറ്റത്ത് തുപ്പരുത്, അമതൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. പട്ടേരി അടിമുടി വിറച്ചു. അഗ്നിഹോത്രി പറഞ്ഞു, പട്ടേരി, ഈശ്വരൻ പാവപ്പെട്ടവരുടെ ഈ അമ്പലത്തിലും കുടിയിരിക്കുന്നു. അമത, ക്ഷേത്രത്തിൽ നിലവിളക്ക് കത്തിക്കൂ, പട്ടേരി ഒന്ന് കാണട്ടെ, ഇവിടെ ഈശ്വരനുണ്ടോ എന്നറിയട്ടെ. അതറിയിക്കാനാണ് എല്ലാവരോടും ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. അമതൻ ശ്രീകോവിലേക്ക് നടന്നു, വിളക്ക് കൊളുത്തി. ഒരു നിമിഷം അമതൻ ധ്യാന നിമഗ്നനായി നിന്നു. പൂക്കളർപ്പിച്ചു. ധൂപക്കൂട്ടിൽ നിന്നും സുഗന്ധം പുറത്തേക്കൊഴുകി. പെട്ടെന്ന് കുടമണി മുഴങ്ങി. കാറ്റു ചൂളം വിളിച്ചു, പട്ടേരി, അങ്ങയുടെ കണ്ണിന് കാഴ്ചയില്ലെന്ന് എനിക്കറിയാം. എങ്കിലും എന്നെ തൊട്ടു നിന്നുകൊണ്ട് ശ്രീകോവിലേക്ക് നോക്കൂ. പട്ടേരി അഗ്നിഹോത്രിയെ തൊട്ടു നിന്നു, ശ്രീകോവിലേക്ക് നോക്കി. കണ്ണഞ്ചുന്ന പ്രഭാപൂരം, സാക്ഷാൽ നാരായണന്റെ വിഗ്രഹം. ചുണ്ടിൽ പുഞ്ചിരി, മുഖത്ത് അഭൗമമായ തേജസ്. പട്ടേരി പെട്ടെന്ന് കൈകൂപ്പി. അഗ്നിഹോത്രി മാറി നിന്നു. അഗ്നിഹോത്രി, ഞാനെല്ലാം കണ്ടു. എന്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടി എന്ന് വിചാരിച്ച് സന്തോഷിച്ചു. പക്ഷേ എന്റെ കണ്ണിന്റെ കാഴ്ച വീണ്ടും നഷ്ടപ്പെട്ടു. പട്ടേരിക്ക് കരച്ചിൽ വന്നു. അത് മനസ്സ് ശുദ്ധമാവാത്തതുകൊണ്ടാണ് പട്ടേരി, നാറാണത്ത് വിളിച്ചു പറഞ്ഞു. പോകാം, പുലയന്റെ ക്ഷേത്രത്തിൽ വന്നു, തൊഴുതു, ദേഹം അശുദ്ധം.

0: സിദ്ധമായി. ഇല്ലത്ത് ചെന്നൊന്ന് കുളിക്കണം, പട്ടേരി തൻ്റെ സുഹൃത്തുക്കളോടെന്നോണം പറഞ്ഞു. പട്ടേരിയും മറ്റു ജന്മിമാരും പോയി. അവർ നേരെയാവില്ല അമത, അതിന് കാലം കുറേ പിടിക്കും, അഗ്നിഹോത്രി പറഞ്ഞു. അമതൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു.
1: പി. നരേന്ദ്രനാഥിൻ്റെ ബാലസാഹിത്യ കൃതികൾ പറയിപ്പറ്റ പന്തിരുകളും വായിച്ചത് പ്രീതി.
2: സമയം 8 മണി.
3: ആകാശവാണി FM വാർത്തകൾ.
2: രണ്ടായിരത്തി 2024 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഹിന്ദി സിനിമ ആർട്ടിക്കിൾ 370. മികച്ച ചിത്രം രാജ്കുമാർ പെരിയസ്വാമി, മികച്ച സംവിധായകൻ, മികച്ച നടി യാമി ഗൌതം, മികച്ച നടനുള്ള പുരസ്കാരം മമ്മൂട്ടിയും കാർത്തിക് ആര്യനും പങ്കിട്ടു. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ തിളങ്ങി മലയാളം. ബ്രഹ്മയുഗത്തിലൂടെ മമ്മൂട്ടിക്ക് 4 ദേശീയ പുരസ്കാരം. മികച്ച ഗായിക വൈക്കം വിജയലക്ഷ്മി, മികച്ച മലയാള സിനിമ ഫെമിനിച്ചി ഫാത്തിമ. ഇന്ത്യയുടെ ആദ്യ സ്വകാര്യ വികസിത ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1 വിജയകരമായി വിക്ഷേപിച്ചു. സ്വകാര്യ മേഖലയിൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത റോക്കറ്റെന്ന ചരിത്ര നേട്ടം കുറിച്ച് സ്കൈറൂട്ട് എയ്റോസ്പേസ്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. സർവകക്ഷിയോഗം നാളെ ന്യൂഡൽഹിയിൽ. ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ലാ നയം ഉറച്ച പ്രവർത്തന ശൈലിയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 80 പേർ അറസ്റ്റിലായി. 75 കേസുകൾ രജിസ്റ്റർ ചെയ്തു. കോട്ടയം അയർകുന്നം മാറ്റപ്പള്ളിയിൽ ഒരു കുടുംബത്തിലെ 4 പേരെ വിഷം ഉള്ളിൽ ചെന്ന നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ മരണം 2. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ 3 സ്ഥാനക്കാരെ നാളെ അറിയാം. പുലർച്ചെ 2:30 നടക്കുന്ന ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും.
3: ആകാശവാണി FM വാർത്തകൾ.

0: സമയം 8 മണി കഴിഞ്ഞ് 2 മിനിറ്റും 10 സെക്കൻഡും. 102.3 MHz എഫ് എം ബാൻഡിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എഫ് എം ഈവനിംഗ്.
1: ഇംഗ്ലീഷ് മാറ്റേഴ്സ്.

0: കേണൽ സാറേ, സാറേ ഉറങ്ങല്ലേ? ഈ ലെഫ്റ്റ് ആണോ അതെയോ റൈറ്റ് ആണോ എടുക്കേണ്ടതെന്ന് പറഞ്ഞേ.
1: മിസ്റ്റർ സുമേഷ്, വൈ കാൻഡ് യു ചെക്ക് ദാറ്റ് ഓൺ യുവർ മൊബൈൽ? എനിക്കും വഴിയറിയില്ല. കേണൽ വീരഭദ്രൻ എന്റെ പഴയൊരു കൊളീഗാണ്. അയാളുടെ പുതിയ വീട്ടിൽ ഞാൻ ഇതുവരെ പോയിട്ടില്ല, ആദ്യമായിട്ടാണ് പോകുന്നത്.
0: എന്നാ ഒന്ന് വിളിച്ചു വെച്ച സാറേ. ഈ ജംഗ്ഷൻ കണ്ടിട്ടേ എനിക്കൊരു വശപ്പശക്. നാലു വാർഡും റോഡ്, വഴിയിലാണെങ്കിൽ ആരുമില്ല.
1: നോ മിസ്റ്റർ സുമേഷ്. എടോ, ഞാൻ സർപ്രൈസ് ആയല്ലേ അവിടെ പോകുന്നത്. 10 വർഷം കഴിഞ്ഞാണ് ഇപ്പോ ഞങ്ങൾ കാണുന്നത്. അവനെ എനിക്കൊന്ന് ഞെട്ടിക്കണം. അതല്ലേ അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ചക്കക്കുരു ഗിഫ്റ്റായി പൊതിഞ്ഞെടുത്തത്. താൻ ആ മാപ്പിട്ട് പോയിക്കോ.
0: സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ പറ്റിയ സാധനം ചക്കക്കുരു. സാറേ മാപ്പ് നോക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ സാർ പെട്ടെന്ന് വരാൻ പറഞ്ഞോണ്ട് ഞാൻ ചാടി ഇറങ്ങിയിട്ടപ്പോഴേ ഫോൺ വീട്ടിലായി പോയി.
2: ഐ ഫോർഗോട്ട് ടു ടേക്ക് മൊബൈൽ ഫോൺ ഫ്രം മൈ ഹോം.
1: ഓ എക്സ്ക്യൂസ് മീ മിസ്റ്റർ സുമേഷ്, യു ഹാവ് ടു സേ ഐ ലെഫ്റ്റ് മൈ ഫോൺ അറ്റ് ഹോം. എവിടെയാണെന്ന് അറിയാമെങ്കിൽ അത് ഫോർഗെറ്റ് അല്ല. വെൻ യു ഹാവ് എ ലൊക്കേഷൻ യൂസ് ലെഫ്റ്റ്.
0: ലെഫ്റ്റ്? അപ്പൊ ലെഫ്റ്റ് എടുക്കട്ടെ.
1: അതല്ലടോ, ഫോർഗെറ്റ് എന്നതിന് പകരം ലെഫ്റ്റ് എന്ന് ഉപയോഗിക്കണം എന്നാണ് പറഞ്ഞത്.
0: ഓ അങ്ങനെയാണോ. അപ്പൊ പിന്നെ ഈ ഫോർഗെറ്റ് എവിടെ ഉപയോഗിക്കും?
1: താൻ എവിടെയോ വെച്ച് മറന്നു. ലൊക്കേഷൻ ഓർമ്മയില്ലെങ്കിൽ ഫോർഗെറ്റ് എന്ന് ഉപയോഗിക്കാം.
0: ഓ അപ്പോ എനിക്ക്

0: പഴയ സ്ഥലം അറിയാമെങ്കിൽ ലെഫ്റ്റും അറിയില്ലെങ്കിൽ ഫോർഗെറ്റും. മനസ്സിലായി.
1: അതെ അതെ
0: എന്നാൽ പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഐ ഫോർഗോട്ട് ടു ടേക്ക് ദി ജാക്ക് ഫ്രൂട്ട് സീഡ്സ്.
1: യെസ്, എക്സലന്റ് യൂസേജ്. നമ്മൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യണം സുമേഷ്, എന്നാലേ ഇംഗ്ലീഷ് പെട്ടെന്ന് വഴങ്ങൂ.
0: അയ്യോ, അതല്ല കാണൽ സാറേ, ഞാനേ സാറ് തന്നെ ചക്കക്കുരു ഇല്ലേ ഗിഫ്റ്റ്, അതെടുക്കാൻ മറന്നുന്ന്. അതിപ്പോ വീട്ടിലാണോ അതെയോ നമ്മൾ ചായ കുടിക്കാൻ കയറിയ തട്ടുകടയിലാണോ, ഓർത്തിട്ടൊരു പിടിയും കിട്ടുന്നില്ല.
1: ഇംഗ്ലീഷ് മാറ്റേഴ്സ്.

0: രാജഗിരി ഹോസ്പിറ്റൽ, ചുണങ്ങംവേലി, ആലുവ. ഫോൺ 290-5111.
1: ഈ പരിപാടിയുടെ പ്രായോജകർ രാജഗിരി ഹോസ്പിറ്റൽ, ചുണങ്ങംവേലി, ആലുവ. ഫോൺ 290-51-11. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 290-51-11.
2: ഇന്ന് ഈ പരിപാടിയിൽ എന്താണ് ഹെപ്പറ്റൈറ്റിസ്? ഈ വിഷയത്തെക്കുറിച്ച് ആലുവ രാജഗിരി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഹെപ്പറ്റോളജിസ്റ്റ് ഡോക്ടർ അശ്വിൻ പി വിനോദുമായി അഭിമുഖം.
3: ഇന്ന് എഫ് എം ഹെൽത്ത് ലൈൻ ചർച്ച ചെയ്യുന്നത് ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ചാണ്. ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ മഞ്ഞനോവ്, മഞ്ഞപ്പിത്തം, ജോണ്ടിസ് എന്നൊക്കെ പറയാറുണ്ട്. നമുക്ക് അങ്ങനെ ഒരു വിശദീകരണം, ഹെപ്പറ്റൈറ്റിസ് എന്താണ് എന്നതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തുടങ്ങാമെന്ന് തോന്നുന്നു. എന്താണ് ശരിക്കും ഹെപ്പറ്റൈറ്റിസ്?
4: ഹെപ്പറ്റൈറ്റിസ് എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലിവറിനുണ്ടാവുന്ന വീക്കത്തിനെയാണ് നമ്മൾ ഹെപ്പറ്റൈറ്റിസ് എന്ന് വിളിക്കുന്നത്. എന്തെങ്കിലും വൈറസിന്റെ ഇൻഫെക്ഷൻ കാരണമോ, അല്ലെങ്കിൽ മദ്യം അമിതമായി കഴിക്കുന്ന സമയത്തോ, അല്ലെങ്കിൽ ഒരു ഫാറ്റി ലിവർ കാരണമോ ഈ പറഞ്ഞ പോലെ തന്നെ ലിവറിന്റെ കോശങ്ങൾക്ക് വീക്കം ഉണ്ടാവാറുണ്ട്. ഇതിനെയാണ് നമ്മൾ ഹെപ്പറ്റൈറ്റിസ് എന്ന് വിളിക്കുന്നത്. വീക്കം എന്നാണ് ഇതിന്റെ അർത്ഥം. അതിന്റെ കാരണങ്ങൾ പലതായിരിക്കാം. ഇതിൽ പ്രധാനമായിട്ടുള്ള ഒരു കാരണമാണ് വൈറൽ ഹെപ്പറ്റൈറ്റിസ്. ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ഹെപ്പറ്റൈറ്റിസുകളും വരാറുണ്ട്. പ്രധാനമായിട്ടും ഹെപ്പറ്റൈറ്റിസിന്റെ കാരണമായിട്ട് കാണുന്നത് വൈറസുകളാണ്.
3: ഈ ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമാണല്ലോ ജൂലൈ 28. ശരിക്കും ഹെപ്പറ്റൈറ്റിസ് കാരണം ഓരോ വർഷവും 13.4 ലക്ഷം പേർക്ക് ലോകത്ത് ജീവൻ നഷ്ടമാവുന്നു എന്നാണ് പറയുന്നത്. ശരിക്കും ഈ ലോക ഹെപ്പറ്റൈറ്റിസ് ദിനത്തിന്റെ പ്രാധാന്യം എന്താണ്?
4: ജൂലൈ 28 നമ്മൾ ലോക ഹെപ്പറ്റൈറ്റിസ് ദിവസമായിട്ട് ആചരിക്കുന്നത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ലോകാരോഗ്യ സംഘടന ഈ ഒരു ദിവസം തെരഞ്ഞെടുക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ ബരൂക്ക് ബ്ലൂംബെർഗ് എന്ന് പറഞ്ഞ ഒരു സയന്റിസ്റ്റ്, അദ്ദേഹമാണ് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസിനെ കണ്ടുപിടിക്കാൻ സഹായിച്ചത്. ആ ഒരു കണ്ടുപിടുത്തത്തിലൂടെയാണ് നമുക്ക് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസിന്റെ ഡയഗ്നോസിസ്, അല്ലെങ്കിൽ അതിനെ ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകൾ ഉണ്ടായതും, ഇതിന് പ്രതിരോധ കുത്തിവയ്പ്പായിട്ടുള്ള വാക്സിൻസ് ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞതും ആ ഒരു കണ്ടുപിടുത്തോടുകൂടിയാണ്. അദ്ദേഹത്തിന്റെ ജന്മദിനത്തെയാണ് ലോക ഹെപ്പറ്റൈറ്റിസ് ദിവസമായിട്ട് ആചരിക്കുന്നത്. ഈ കൊല്ലം 2026 ലോകാരോഗ്യ സംഘടന വേൾഡ് ഹെപ്പറ്റൈറ്റിസ് ഡേയുടെ തീമായിട്ട് എടുത്തേക്കുന്ന ഹെപ്പറ്റൈറ്റിസ് ലെറ്റ്സ് ബ്രേക്ക് ഇറ്റ് ഡൗൺ, തടസ്സങ്ങൾ നമ്മൾക്ക് തകർക്കാം. ഈ ഒരു രോഗത്തിന്റെ ലക്ഷണങ്ങൾ കണ്ട് പേഷ്യൻസ്, അല്ലെങ്കിൽ അതില്ലാത്ത ആളുകളിലും രോഗം നിർണയിക്കാൻ ഉള്ള ആ ഒരു ടെസ്റ്റുകൾ ചെയ്യുന്നതിലോ, അല്ലെങ്കിൽ ആ രോഗത്തിനെതിരായുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിലോ ഉള്ള തടസ്സങ്ങൾ, മിഥ്യകൾ, അല്ലെങ്കിൽ എന്തെങ്കിലും അന്ധവിശ്വാസങ്ങൾ ഉണ്ടെങ്കിൽ അവയെല്ലാം തകർത്തെറിയാം എന്നുള്ള ആ ഒരു തീമാണ് ഇത്തവണത്തെ 2026 ലോക ഹെപ്പറ്റൈറ്റിസ് ഡേയുടെ തീം.
3: ഈ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ വാക്സിൻ കണ്ടുപിടിച്ച ഇദ്ദേഹമാണെന്ന് പറഞ്ഞു ഡോക്ടർ ബറൂക്ക് ബ്ലൂംബെർഗ്. ശരിക്കും ഏറ്റവും മാരകമായ ഹെപ്പറ്റൈറ്റിസ് ഈ ഹെപ്പറ്റൈറ്റിസ് ബി തന്നെയാണോ? ഹെപ്പറ്റൈറ്റിസ് ഏതെല്ലാം തരത്തിലുണ്ട്? ശരിക്കും
4: പറഞ്ഞാൽ 5 തരത്തിലുള്ള വൈറസുകളാണുള്ളത്, A, B, C, D, E. ഇതിൽ 2 ഗ്രൂപ്പായി ഇവയെ തരംതിരിക്കാം നമുക്ക്. എയും ഇയും ഇവ എൻട്രൽ റൂട്ട് ഓഫ് ട്രാൻസ്മിഷൻ, അല്ലെങ്കിൽ ഫുഡ് വഴി, മോശം ഫുഡ് വഴി, അല്ലെങ്കിൽ മലിനമായ ജലം വഴി പകരുന്ന ഹെപ്പറ്റൈറ്റിസുകളാണ്. അതേസമയം ബിയും സിയും ഡിയും പാരന്റൽ റൂട്ട് ഓഫ് ട്രാൻസ്മിഷൻ, അഥവാ ബ്ലഡ് വഴിയോ അല്ലെങ്കിൽ ബോഡിയിലെ ബാക്കി ഫ്ലൂയിഡ്സ് വഴിയോ സ്പ്രെഡ് ആവുന്ന അണുക്കളാണ്. ഇതിൽ എയും ഇയും ഒരു 99% ആളുകളിലും വന്ന് മാറിപ്പോകുന്ന അസുഖമാണ്. ബിയും സി എന്ന ഒരു വൈറസുകളുടെ മെയിൻ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവ ശരീരത്തിൽ ലിവറിന്റെ അകത്ത് കുറെ കാലം ഇൻഫ്ലമേഷൻ ഉണ്ടാക്കി, ഇതുപോലെ തന്നെ വീക്കം ഉണ്ടാക്കി, മരണം വരെ പേഷ്യന്റിനെ സംഭവിക്കാവുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുപോകുന്ന വൈറസുകളാണ് ബിയും
3: സിയും. നമുക്ക് ഇത് ലക്ഷണങ്ങളിൽ നിന്ന് മാത്രം ബിയും സിയും ആണ് അങ്ങനെയൊക്കെ തിരിച്ചറിയാൻ പറ്റുമോ? കാരണം ഇത് കൂടുതൽ മാരകമാണ് എന്നാണല്ലോ മനസ്സിലാക്കേണ്ടത്.
4: അതെ അതെ, ഹെപ്പറ്റൈറ്റിസ് ബിയെയും സിയെയും സൈലന്റ് കില്ലർ എന്നാണ് വിളിക്കുന്നത്. കാരണം ഇത് വന്ന ഭൂരിഭാഗം പേഷ്യൻസിനും പ്രത്യേകിച്ചൊരു രോഗലക്ഷണം പുറത്ത് കാണിക്കില്ല. ഒരു 10-20 ഈ വൈറസ് ശരീരത്തിന്റെ ഉള്ളിലേക്ക് കയറി ലിവറിനെ പതുക്കെ പതുക്കെ ഇഞ്ചിഞ്ചായി ഡാമേജ് ചെയ്ത് ലിവറിൽ ഫൈബ്രോസിസ് വന്ന് സിറോസിസ് സ്റ്റേജിലേക്ക് പോയി അതിന്റെ കോംപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് പേഷ്യൻസിന് യൂഷ്വലി സിംറ്റംസ് വരാറ്. സിംറ്റംസ് ആയിട്ടുള്ള മഞ്ഞപ്പിത്തം, വയറിൽ നീർക്കെട്ട് വരിക, ബോധം കെടുക, ചോര ഛർദ്ദിക്കുക, ഇതുപോലത്തെ ആ ഒരു ലക്ഷണങ്ങൾ വരാൻ കുറെ സമയമെടുക്കും. പക്ഷെ ലക്ഷണങ്ങൾ വരുന്നതിന് മുന്നേ തന്നെ ഇത് കണ്ടുപിടിക്കാൻ കഴിയുകയാണെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. ഈ രോഗത്തിന് ഒരു പരിധിവരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും.
3: ഒരു വ്യക്തി ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് ആൾറെഡി ഇൻഫെക്റ്റഡ് ആണോ, അദ്ദേഹത്തെ ബാധിച്ചിട്ടുണ്ടോ എന്നറിയാൻ എന്താണ് മാർഗം?
4: ടെസ്റ്റുകളല്ലാതെ നമുക്ക് വേറൊരു ഇതില്ല. ഇതില് ബിയും സിയിനും വേണ്ടിയിട്ട് ഇതിൽ ഹൈ റിസ്ക് ആയിട്ടുള്ള പോപ്പുലേഷൻസ് ഉണ്ടെങ്കിൽ അവരുടെ സ്പെസിഫിക് ആയിട്ട് ടെസ്റ്റുകൾ ചെയ്ത്, ഇപ്പൊ നമ്മുടെ അടുത്തായാലും ഏതെങ്കിലും ഒരു പേഷ്യന്റ് ഒരു ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് പുറത്തുനിന്ന് ഹെൽത്ത് ചെക്കപ്പിന്റെ ഭാഗമായിട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ചെറിയ ഡിറേഞ്ച്മെന്റ് ആയിട്ട് വരും. മിക്ക സമയങ്ങളും അവർ തന്നെ പറയുന്നത് മിക്കവാറും ഫാറ്റി ലിവർ ആയിരിക്കും, ചെറിയ എന്തെങ്കിലും ഫാറ്റി ലിവർ കൊണ്ട് കൂടിയതായിരിക്കും. പക്ഷെ അങ്ങനെ ഒരിക്കലും നമ്മൾ അതിനെ തള്ളിക്കളയാറില്ല. ചെറിയൊരു എലവേഷൻ ആണെങ്കിൽ പോലും തന്നെ ഇതുപോലത്തെ

0: പേഷ്യൻസിൽ നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും ചെക്ക് ഒന്ന് ചെയ്ത് നോക്കാറുണ്ട്. കാരണം പ്രത്യേകിച്ച് ഒരു സിംപ്റ്റം ഈ പറയുന്ന വൈറസുകൾക്ക് ഉണ്ടാവാറില്ല.
1: പ്രധാന ലക്ഷണങ്ങളായിട്ട് ഡോക്ടർ പറഞ്ഞ ഏറ്റവും അവസാനമാണ് വരാറുള്ളത്. എങ്ങനെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ എങ്ങനെയായിരിക്കും വരുന്നത്?
0: രണ്ട് രീതിയിലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ട്. ഒരു അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ്, അതായത് വൈറസ് ശരീരത്തിൽ ആദ്യമായിട്ട് കയറുന്ന ആ ഒരു സമയത്ത് ശരീരത്തിൽ ഉണ്ടാവുന്ന കുറച്ച് ചേഞ്ചുകൾ, അതിനെ നമ്മൾ അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയും. കുറേ കാലം ശരീരത്തിൽ ഈ വൈറസ് ഒളിച്ചിരുന്ന ചെറുതായി ചെറുതായി ശരീരത്തിലെ ലിവറിന്റെ സെല്ലുകളെ ഡാമേജ് ചെയ്ത് ലിവറിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ കാരണമുള്ള സിംപ്റ്റംസ്, അതിനെ ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയും. ഈ അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് സ്റ്റേജിൽ ചില പേഷ്യൻസിന് രോഗികൾക്ക് ഒരു ഛർദി പോലെ ഓക്കാനും കണ്ണിൽ ചെറിയൊരു മഞ്ഞപ്പ്, ഇത് ആ ഒരു അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് സ്റ്റേജിൽ. നിർബന്ധമില്ല എല്ലാവർക്കും ഈ ഒരു സിംപ്റ്റംസ് വരണമെന്ന് ഒരിക്കലും നിർബന്ധമില്ല, പക്ഷേ ചില ആൾക്കാർക്ക് വരാറുണ്ട്. ക്രോണിക് ഹെപ്പറ്റൈറ്റിസ് സ്റ്റേജിലേക്ക് യൂഷ്വലി ഒരു 10-20 കൊല്ലം ഈ വൈറസ് ശരീരത്തിലേക്ക് കയറി കഴിഞ്ഞതിന് ശേഷമാണ് പോവാറ്. ആ ഒരു സമയത്ത് ലിവറിന്റെ സെല്ലുകൾ ഡാമേജ് ആയി അവിടെ ഒരു കല പോലെ തഴമ്പ് പോലെ ഡെവലപ്പ് ചെയ്യും, ഫൈബ്രോസിസ് എന്ന് പറയുന്നത്. ഈ ഫൈബ്രോസിസ് കൂടിയാണ് ലിവറിന്റെ അസുഖത്തിന്റെ അവസാന സ്റ്റേജ് ആയിട്ടുള്ള സിറോസിസിലേക്ക് പേഷ്യൻസ് പോവുക. അപ്പോൾ ഒരു സിറോസിസ് സ്റ്റേജിലേക്ക് പേഷ്യന്റ് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ലിവർ ചെയ്യേണ്ട ജോലികൾ ലിവറിന് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് വരും. അപ്പോൾ ലിവർ ശരീരത്തിൽ എത്രയോ ആയിരക്കണക്കിന് ജോലികൾ ചെയ്യുന്ന ഒരു പ്രധാന അവയവമാണ് ലിവർ. ഒരു പരിധിവരെ ശരീരത്തിൽ നടക്കുന്ന അല്ലെ ആ ലിവറിന് എഗെയിൻസ്റ്റ് നടക്കുന്ന കുറേ പ്രശ്നങ്ങളെ ലിവർ പൊറുക്കുകയും മാപ്പാക്കുകയും ഒക്കെ ചെയ്യും. ലിവർ ഈസ് എ വെരി ഫോർഗീവിംഗ് ആൻഡ് ഫോർഗെറ്റിംഗ് ഓർഗൺ എന്നാണ് നമ്മൾ പഠിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ലിവറിൽ വരുന്ന ഡാമേജ് ലിവറിന് താങ്ങാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് വരും. ലിവറിന്റെ പ്രഷർ കൂടിയിട്ട് ഇന്റേണൽ ബ്ലീഡിങ് വരും, പേഷ്യന്റ് ചോര ഛർദ്ദിക്കുക, അല്ലെങ്കിൽ മലം കറുത്തു പോവുക, അല്ലെങ്കിൽ വയറിന്റെ അകത്ത് നീർക്കെട്ട് വരിക, ബോധക്കേട് വരിക, ശരീരത്തിൽ അമോണിയ പോലത്തെ ടോക്സിക് സബ്സ്റ്റൻസുകൾ കൂടി പേഷ്യന്റിന് ബോധക്കേട് പോലെ വരിക, ഇതൊക്കെ വരാം. അതൊക്കെ അങ്ങ് അറ്റത്തെ സ്റ്റേജിലാണ് കാണാറ്.
1: അതോടൊപ്പം ഈ ലിവറിന്റെ വലിപ്പം കൂടുമെന്നും കേട്ടിട്ടുണ്ട്, ശരിക്കും വലിപ്പം കൂടുകയാണോ? ശരിക്കും
0: ഹെപ്പറ്റൈറ്റിസ് വരുന്ന സമയത്ത് ഈ കലകൾ കാരണം കൊണ്ട് ലിവറിന്റെ അങ്ങ് അറ്റത്തെ സ്റ്റേജ് എത്തുമ്പോൾ ലിവറിന്റെ സൈസ് കുറയുകയാണ് ചെയ്യുക. ഈ വലിപ്പം കൂടുന്നത് ഏർലി സ്റ്റേജുകളിൽ, ആ ലിവറിൽ വീക്കം വന്ന് വെള്ളം നിറഞ്ഞ് വീക്കം വരുമ്പോൾ ഇനീഷ്യൽ സ്റ്റേജുകളിൽ ലിവറിന് ചെറുതായിട്ട് വലിപ്പം കൂടാറുണ്ട്. പക്ഷെ കുറെ കാലം കഴിയുമ്പോൾ ലിവറിന്റെ സൈസ് കുറഞ്ഞു കുറഞ്ഞ് സിറോസിസിലേക്കൊക്കെ പോകുമ്പോൾ ലിവർ ചെറുതായി പോവാറുണ്ട്.
1: അതോടൊപ്പം തന്നെ പലപ്പോഴും ഈ സിറോട്ടിക് ലിവർ എന്ന് പറയുന്നത് ക്യാൻസറിലേക്ക് മാറാറുണ്ടെന്ന് പറയാറുണ്ട്. അതിന്റെ സാധ്യത എങ്ങനെയാണ്?
0: ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലെ ഡാറ്റ എടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ വേൾഡ് വൈഡ് നോക്കുകയാണെങ്കിലും ഒരു ലിവർ ക്യാൻസർ ഉള്ള പേഷ്യന്റിനെ എടുക്കുകയാണെങ്കിൽ അതിൽ കാൽ ഭാഗം രോഗികൾക്കും ഹെപ്പറ്റൈറ്റിസ് ബിയോ സിയോ കാരണമുള്ള ലിവർ ക്യാൻസർ ആയിരിക്കും. ഹെപ്പറ്റൈറ്റിസ് ബിയുടെ കേസിൽ സ്പെസിഫിക് ആയിട്ട് ആ ഒരു രോഗത്തിന്റെ ഒരു പ്രത്യേകതയാണ് ഈ പറഞ്ഞ വൈറസിന് സിറോസിസ് സ്റ്റേജിലേക്ക് പോകാതെ തന്നെ ലിവറിന്റെ അകത്ത് ക്യാൻസർ ഉണ്ടാക്കാനുള്ള ഒരു കഴിവുണ്ട്. ഓങ്കോജനിക് വൈറസ് എന്ന് പറയും നമ്മുടെ ഹെപ്പറ്റൈറ്റിസ് ബി. സിറോസിസ് സ്റ്റേജ് കടക്കാതെ തന്നെ ലിവറിന്റെ അകത്ത് ക്യാൻസർ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു വൈറസാണ് ഹെപ്പറ്റൈറ്റിസ് ബി. അത്രയും മാരകമായിട്ടുള്ള ഒരു അസുഖമാണ് ഈ ഹെപ്പറ്റൈറ്റിസ് ബി.
1: ശരിക്കും ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ എല്ലാവരും ജനിക്കുമ്പോൾ തന്നെ എടുക്കുന്നതാണ് പുതിയ കുട്ടികൾക്ക് നല്ലതല്ലേ? മുമ്പ് വളരെ റിസ്ക് ഉള്ള വ്യക്തികൾ മാത്രം എടുത്താൽ മതി എന്ന് പറയാറുണ്ട്, പ്രത്യേകിച്ച് ഈ ആരോഗ്യ പ്രവർത്തകർ, ഡോക്ടേഴ്സ് ഇവരെല്ലാം എടുത്താൽ മതി എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല.
0: ഇപ്പം നമ്മുടെ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായി എല്ലാ കുട്ടികൾക്കും ടിബിയുടെ വാക്സിൻ എടുക്കുന്നതിന്റെ കൂടെ തന്നെ ഒരു ഡോസ് ഹെപ്പറ്റൈറ്റിസ് ബിയുടെയും കൊടുക്കാറുണ്ട്.
1: സാധാരണ ഈ കരളിന്റെ ആരോഗ്യത്തെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ആളുകൾ തെറ്റിദ്ധരിക്കുന്നത് മദ്യപാനവുമായി ബന്ധപ്പെടുത്തിയാണ് പറയുന്നത്. ഒരുപാട് മദ്യം ഉപയോഗിച്ചുകൊണ്ടാണ് കരൾ അസുഖം വന്നതെന്ന് പറയാറുണ്ട്. ശരിക്കും ഈ ഹെപ്പറ്റൈറ്റിസും ഈ മദ്യപാനവും തമ്മിൽ എന്തെങ്കിലും ബന്ധം നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ?
0: ഇപ്പോൾ താങ്കൾ പറഞ്ഞ ഒരു മദ്യം കഴിച്ചിട്ട് ലിവർ കേടാവുന്ന അതൊരു പ്രത്യേക കാറ്റഗറി തന്നെയുണ്ട്, ആൽക്കോൾ അസോസിയേറ്റഡ് ലിവർ ഡിസീസ്, മദ്യപാനം കൊണ്ടുള്ള ലിവർ അസുഖങ്ങൾ. അതിൽ ഈ പറഞ്ഞ ഹെപ്പറ്റൈറ്റിസിന്റെ ഒരു കാരണമായിട്ട് കാണാറുണ്ട് ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ്. പക്ഷെ അത് ഒരു സെലക്റ്റഡ് ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസിൽ മാത്രം, കുറേ കാലമായിട്ട് വളരെ അധികം എമൗണ്ടിൽ മദ്യം കഴിക്കുന്ന പുരുഷന്മാരിലാണ് ഈ പറഞ്ഞ ആൽക്കോളിക് ഹെപ്പറ്റൈറ്റിസ്. നമ്മുടെ നാട്ടിൽ അങ്ങനെ സ്ത്രീകൾ അത്രയും എമൗണ്ടിൽ മദ്യം കഴിക്കുന്നത് കണ്ടിട്ടില്ല. നമ്മുടെ അടുത്ത് വളരെയധികം പേഷ്യൻസ്, ഫീമെയിൽ പേഷ്യൻസ്, ഈ പറഞ്ഞ റിസ്ക് ഫാക്ടേഴ്സ് ഒന്നും ഇല്ലാത്തവർ വരാറുണ്ട്, മദ്യം കഴിക്കാത്ത പുരുഷന്മാർ വരാറുണ്ട് ലിവറിന്റെ അസുഖവുമായിട്ട്. അപ്പൊ അതിന്റെ പ്രധാന കാരണങ്ങളായിട്ട് ഈ ഫാറ്റി ലിവർ, നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ, അതൊരു ഡിസീസാണ്. കൂടാതെ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്ന ഹെപ്പറ്റൈറ്റിസ് ബി, സി എന്നീ രോഗങ്ങളും ലിവറിനെ കേടാക്കാറുണ്ട്. റെയർ ആയിട്ട് കുറച്ച് ജനറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ട് ലിവറിനെ കേടാക്കുന്ന, കോപ്പർ ഡെപ്പോസിഷൻ ഡിസോർഡേഴ്സ് ഉണ്ട്. അപ്പൊ അതൊക്കെ കാരണം കൊണ്ട് ലിവർ കേടാവാറുണ്ട്. ലിവർ അസുഖത്തിന്റെ ആൽക്കോഹോൾ മാത്രം ഒരു കാരണമായിട്ട് ഭവിക്കാറില്ല.
1: വിൽസൺ ഡിസീസ് അതാണ്
0: കോപ്പർ ഡെപ്പോസിഷൻ ഡിസീസ്.
1: അത് പക്ഷേ നമുക്ക് അതിന്റെ ഒരു ചികിത്സ അങ്ങനെ പറയാൻ കഴിയുമോ?
0: ചികിത്സയുണ്ട്, നമുക്ക് കൺട്രോൾ ചെയ്യാം. ശരീരത്തിൽ അവിടെ ഇവിടെയുമായിട്ട് കിടക്കുന്ന അക്യുമുലേറ്റ് ചെയ്ത കോപ്പറിനെ നമുക്ക് മൂത്രം വഴി പുറത്തേക്ക് കളയാനുള്ള മരുന്നുകൾ അവൈലബിൾ ആണ്. പക്ഷെ അവിടെ ആയാലും അസുഖം ആദ്യത്തെ ലെവലിൽ തന്നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്ത ആളെ രക്ഷിക്കാൻ കഴിയുള്ളൂ. വളരെ അങ്ങേ അറ്റത്തെ സ്റ്റേജിൽ പോയി ലിവർ മൊത്തമായിട്ട് കേടായി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ലിവർ ട്രാൻസ്പ്ലാന്റ് അല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. അത് ലിവറിന്റെ ഒരു വിധത്തിൽപ്പെട്ട എല്ലാ അസുഖത്തിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ ആദ്യത്തെ ഒരു സ്റ്റേജിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലിവർ ഈസ് എ വെരി ഫോർഗീവിംഗ് ആൻഡ് ഫോർഗെറ്റിംഗ് ഓർഗൺ, പക്ഷേ ആ ഒരു തുടക്കത്തിലെ സ്റ്റേജിൽ മാത്രം, ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ പിന്നെ ലിവർ റിക്കവർ ചെയ്യാനുള്ള ചാൻസ് കുറവ്. അങ്ങനത്തെ ഒരു സ്റ്റേജിൽ നമുക്ക് ട്രാൻസ്പ്ലാന്റ് അല്ലാതെ വേറൊരു ഓപ്ഷൻ. ഓപ്ഷൻ വരില്ല.
1: അതെ, ലിവർ

0: റീജനറേറ്റ് ചെയ്യുമെന്ന് പറയാറുണ്ടല്ലോ,
1: അതെ അതെ
0: അതാണ് ഡോക്ടർ ഇപ്പോൾ ഈ
1: യെസ്
0: ഫോർഗെറ്റിംഗ് ആൻഡ് ഫോർഗീവിംഗ് എന്ന്
1: യെസ് യെസ്
0: ഉദ്ദേശിച്ചത്.
1: യെസ്
0: ഇതുപോലെ തന്നെ ഇരുമ്പിന്റെ അയണിന്റെ അബ്സോർപ്ഷൻ കൂടുമ്പോഴും ലിവറിനെ അത് ബാധിക്കുമെന്ന്
1: ബാധിക്കാറുണ്ട്. ആ ഡിസീസിനെ ഹീമോക്രോമാറ്റോസിസ് എന്ന് പറയും. ഇന്ത്യയിൽ വളരെ റയറായിട്ട് അത് കാണാറുള്ളൂ. ഞാൻ എന്റെ പ്രാക്ടീസിന്റെ ഇടയിൽ രണ്ടോ മൂന്നോ കേസ് അതുപോലത്തെ കണ്ടിട്ടുള്ളൂ. എന്തോ കാരണം കൊണ്ട് നമ്മുടെ ഇന്ത്യയിൽ അത് വളരെ കുറവാണ്. യൂറോപ്യൻ കൺട്രീസിലൊക്കെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ലിവർ അസുഖമാണ് ഹീമോക്രോമാറ്റോസിസ്.
0: അതുപോലെ നമ്മുടെ ഈ പ്രതിരോധ ശേഷി തന്നെ ലിവറിനെ ആക്രമിക്കുന്ന തരത്തിലും അതേക്കുറിച്ച് ഒന്ന് വിശദമാക്കാമോ?
1: യെസ്, ഈ അസുഖത്തെ നമ്മൾ ഓട്ടോ ഇമ്മ്യൂൺ ഹെപ്പറ്റൈറ്റിസ് എന്ന് വിളിക്കും. നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിൽ ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ട്. അതായത് ഏതൊരു രോഗാണു അല്ലെങ്കിൽ പുറത്തുനിന്ന് എന്തെങ്കിലും ഒരു ആവശ്യമില്ലാത്തൊരു വസ്തു നമ്മുടെ ശരീരത്തിന്റെ അകത്തേക്ക് കയറുമ്പോൾ അതിനെതിരെ പ്രതിരോധിക്കുന്ന ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ട്. ചില സമയത്ത് ഈ ഇമ്മ്യൂണിറ്റി ഈ പറഞ്ഞ ബാക്ടീരിയ വൈറസിനെ അറ്റാക്ക് ചെയ്യുന്നതിന് പകരം, അതിനെ പ്രതിരോധിക്കുന്നതിന് പകരം, നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെ തന്നെ ആക്രമിക്കാൻ തുടങ്ങുന്നു. ഈ ഒരു സെറ്റ് ഓഫ് അസുഖങ്ങളെയാണ് നമ്മൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് എന്ന് വിളിക്കുന്നത്. ലിവറിലെ കോശങ്ങളെ ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി അറ്റാക്ക് ചെയ്യുന്നതാണ് ഓട്ടോ ഇമ്മ്യൂൺ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. പുരുഷന്മാരിൽ ഓട്ടോ ഇമ്മ്യൂൺ ഹെപ്പറ്റൈറ്റിസ് അത്ര കോമൺ ആയിട്ട് കാണാറില്ല. സ്ത്രീകളിലും കുട്ടികളിലും ലിവർ കേടാവുന്നതിന്റെ ഒരു പ്രധാന കാരണമാണ് ഓട്ടോ ഇമ്മ്യൂൺ ഹെപ്പറ്റൈറ്റിസ്.
0: ഇതോടൊപ്പം തന്നെ പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞു, അതും കരളിനെ ബാധിക്കുന്ന ഒരു അസുഖമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, എങ്ങനെയാണ് അത്?
1: പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കരളിലേക്കുള്ള രക്ത സർക്കുലേഷൻ എന്ന് പറയുന്നത് ഒരു ഇത്തിരി വ്യത്യാസമുള്ളതാണ്. വയറിന്റെ അകത്തുള്ള ബാക്കി അവയവങ്ങളിൽ നിന്നുള്ള രക്തം ആദ്യം ലിവറിലേക്ക് പോയി അവിടെ നിന്നാണ് പിന്നീട് ബാക്കിയുള്ള ശരീരത്തിലേക്ക് അത് തിരിച്ചു കയറാറുള്ളത്. വയറിൽ നമ്മളിപ്പോൾ കഴിക്കുന്ന ഫുഡിന്റെ അകത്ത് എന്തെങ്കിലും ടോക്സിൻസ് എല്ലാം ഉണ്ടെങ്കിൽ അത് നേരിട്ട് ശരീരത്തിലെ ബാക്കി ഓർഗൻസിൽ പോകുന്നതിന് പകരം ലിവർ വഴി ഫിൽട്ടർ ചെയ്തിട്ടാണ് അത് ബാക്കി ശരീരത്തിലേക്ക് പോവുക. എന്തെങ്കിലും കാരണം കൊണ്ട് ലിവറിന്റെ കട്ടി കൂടുകയാണ്, ലിവറിന്റെ അകത്തുള്ള പ്രഷർ കൂടുകയാണെങ്കിൽ ഈ പറഞ്ഞ പോർട്ടൽ സർക്കുലേഷൻ ബ്ലഡ് കൊണ്ടുപോകുന്ന ആ സിസ്റ്റത്തിലെ പ്രഷർ കൂടും. ഈ പ്രഷർ കൂടുമ്പോഴാണ് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ കോംപ്ലിക്കേഷൻസ് ആയിട്ടുള്ള വയറിൽ വെള്ളം കെട്ടുക അല്ലെങ്കിൽ ചോര ഛർദ്ദിക്കുക, ഇന്റേണൽ ബ്ലീഡിംഗ് വഴി, ഇതൊക്കെ ആ പ്രഷർ കൂടുന്നതിന്റെ ഭാഗമായി വരുന്ന കോംപ്ലിക്കേഷൻസ് ആണ്.
0: അപ്പോൾ നമുക്ക് ഈ രോഗത്തെ എങ്ങനെ പ്രതിരോധിക്കാം? ഇതിന്റെ വാക്സിനേഷൻ എത്രത്തോളം പ്രാധാന്യമുണ്ട്? അത് എത്രമാത്രം എഫക്റ്റീവ് ആണ്?
1: ഹെപ്പറ്റൈറ്റിസ് ബിക്ക് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു വാക്സിൻ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ എഫക്റ്റീവ്നെസ് കണ്ടുകൊണ്ട് തന്നെ ഇന്ത്യ ഗവൺമെന്റ് ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും ഫ്രീ ആയിട്ട് ഈ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ കൊടുക്കുന്നുണ്ട്. ഇത് ചെറുപ്പത്തിൽ കിട്ടാത്ത വ്യക്തികൾക്ക് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ, എസ്പെഷ്യലി അവരൊരു ഹൈ റിസ്ക് പോപ്പുലേഷൻ ഗ്രൂപ്പാണ്, താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, അങ്ങനത്തെ വ്യക്തികൾക്ക് ഇത് എന്തായാലും എടുത്തേ പറ്റുള്ളൂ. അപ്പൊ അങ്ങനത്തെ ആ ഒരു വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ മൂന്ന് ഡോസാണ് നമ്മൾ സാധാരണ സജസ്റ്റ് ചെയ്യാറ്. ആദ്യത്തെ ഡോസ് ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞ രണ്ടാമത്തെ ഡോസും ആറ് മാസം കഴിഞ്ഞ മൂന്നാമത്തെ ഡോസുമാണ്. ഒറ്റ ഡോസ് മാത്രമാണ് എടുക്കണമെങ്കിൽ ഏകദേശം ഒരു 80% പ്രൊട്ടക്ഷൻ കിട്ടുമെന്നാണ് പറയാറ്. രണ്ടാം ഡോസ് എടുത്തു കഴിഞ്ഞാൽ ഒരു 90% വ്യക്തികളും പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. മൂന്ന് ഡോസ് എടുത്തു കഴിഞ്ഞാൽ 95-99% പ്രൊട്ടക്ഷൻ കിട്ടും. ഒരിക്കലും 100% പ്രൊട്ടക്ഷൻ ഒരു മരുന്നിന് നമുക്ക് പറയാൻ കഴിയില്ല, ഒരു വാക്സിന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ എന്നാലും നിയർ 100% ഒരു എഫിക്കസി ഉള്ള ഒരു വാക്സിനാണ് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ.
0: നമ്മുടെ കരളിന്റെ ആരോഗ്യത്തെ കുറിച്ച് നമുക്ക് ഒന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഈ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് അതിനൊരു സാധ്യത നൽകുന്നുണ്ടോ? മറ്റേതെല്ലാം പരിശോധനകൾ നടത്തി നമുക്ക് കരളിന് എന്തുമാത്രം ആരോഗ്യമുണ്ട്, എത്രമാത്രം പ്രവർത്തനക്ഷമമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും?
1: ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ്. ലിവറിന്റെ ബേസിക് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് അതിൽ നിന്നൊരു ഐഡിയ കിട്ടും. ലിവറിന്റെ അകത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു വീക്കം ഉണ്ടാവുമ്പോൾ ലിവറിന്റെ ഈ ഫംഗ്ഷൻ ടെസ്റ്റിൽ ചെറിയ വ്യതിയാനങ്ങൾ കാണിക്കാറുണ്ട്. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത് ബിലിറൂബിൻ അല്ലെങ്കിൽ മഞ്ഞപ്പിത്തത്തിന്റെ അളവ്. ലിവറിലെ വീക്കം കാരണം ലിവറിന്റെ അകത്തുള്ള എൻസൈം ബ്ലഡിലേക്ക് കയറുന്നുണ്ടോ രക്തത്തിലേക്ക് കയറുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ AST എന്ന ടെസ്റ്റും ALT എന്ന് പറഞ്ഞ ടെസ്റ്റും ചെയ്തു നോക്കാറുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഹെപ്പറ്റൈറ്റിസ് ബി വരുമ്പോഴോ അല്ലെങ്കിൽ അമിതമായിട്ട് മദ്യപിക്കുമ്പോഴോ ഒക്കെ ഈ പറഞ്ഞ AST ALTയുടെ ലെവലുകൾ കൂടാറുണ്ട്. ഒരു പുരുഷനിൽ 40 താഴെയോ സ്ത്രീകളിൽ 35 താഴെയോ ഒക്കെയാണ് ഈ പറഞ്ഞ AST ALT എൻസൈമുകളുടെ ലെവല് കാണിക്കാറ്. പക്ഷേ എന്തെങ്കിലും കാരണം കൊണ്ട് ഒരു വീക്കം വന്നാൽ, ഒരു ഇൻഫ്ലമേഷൻ വന്നു കഴിഞ്ഞാൽ ഈ രണ്ട് എൻസൈംസ് കൂടിയതായിട്ട് കാണാറുണ്ട്.
0: ഇതാണ് SGPT SGOT.
1: അതായത് ഈ SGOT SGPT യുടെ വേറെ പേരുകളാണ് AST ALT എന്ന് പറയുന്നത്. അത് കൂടാതെ നമുക്ക് അൾട്രാസൗണ്ട് അബ്ഡോമൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലിവറിൽ എന്തെങ്കിലും രീതിയിലുള്ള ഫാറ്റ് ഡെപ്പോസിഷൻ ഉണ്ടോ എന്ന് അറിയാൻ കഴിയും. ഒരു ഫാറ്റ് ഡെപ്പോസിഷൻ വന്നു കഴിഞ്ഞാലാണ് നമ്മൾ അതിനെ ഫാറ്റി ലിവർ എന്ന് വിളിക്കുന്നത്. ഫാറ്റി ലിവറിന്റെ കാരണങ്ങൾ 5 ഒരാളുടെ ലിവറിന്റെ അകത്ത് ഫാറ്റ് വരാനുള്ള 5 അമിതമായിട്ടുള്ള മദ്യപാനം, അമിത വണ്ണം, BP അസുഖം, കൊളസ്ട്രോളിന്റെ അസുഖം അല്ലെങ്കിൽ ഷുഗറിന്റെ അസുഖം. അപ്പൊ ഈ 5 കാരണങ്ങൾ ഇല്ലാത്ത വ്യക്തികളാണെങ്കിൽ എന്തുകൊണ്ട് ഫാറ്റി ലിവർ വന്നു എന്നുള്ളതിന്റെ വേറെ ടെസ്റ്റുകളും നമുക്ക് ചെയ്തു നോക്കാവുന്നതാണ്. ഫാറ്റി ലിവർ ഉള്ള വ്യക്തികൾക്ക് ഈ പറഞ്ഞ ഫാറ്റി ലിവർ കാരണം ലിവറിൽ എത്രമാത്രം ഡാമേജ് ഓൾറെഡി വന്നു, അതിലെന്തെങ്കിലും കല ഓൾറെഡി ഡെവലപ്പ് ആയിട്ടുണ്ടോ, എന്തെങ്കിലും സ്കാർ ഡെവലപ്പ് ആയിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫൈബ്രോസ്കാൻ അല്ലെങ്കിൽ ഇലാസ്റ്റോഗ്രഫി എന്നുള്ള പേരിലുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്തു നോക്കാവുന്നതാണ്. അതൊക്കെ ഒരു സെക്കൻഡ് ലെവൽ ഓഫ് ടെസ്റ്റുകളാണ്. പ്രധാനമായിട്ടും ഒരു വ്യക്തിയുടെ ലിവർ ഫംഗ്ഷൻ ഫംഗ്ഷൻ ടെസ്റ്റും ഒരു അൾട്ര

0: അൾട്രാസൗണ്ട് അബ്ഡോമനും നോക്കിക്കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് അസുഖത്തിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ലിവർ അസുഖങ്ങൾ ഉണ്ടോ എന്നുള്ളതിൻ്റെ ചെറിയൊരു ഐഡിയ കിട്ടും.
1: ഈ ലിവറിന്റെ ബയോപ്സി വേണ്ട ആവശ്യം എപ്പോഴാണ് വരുന്നത്? അപ്പോൾ
0: പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ലിവറിന്റെ എന്തസുഖം വന്നാലും ആ അസുഖം എന്താണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവണമെങ്കിൽ നമുക്ക് ബയോപ്സി വേണ്ടി വന്നിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് ബയോപ്സിയിൽ നിന്ന് നമ്മൾ പരമാവധി ഒഴിവാക്കാനാണ് നോക്കുന്നത്. നമുക്കൊരു സെറ്റ് ഓഫ് നോൺ ഇൻവേസീവ് ടെസ്റ്റുകളുണ്ട്. അതായത് പേഷ്യന്റ് ആ ഒരു രോഗിക്ക് വേദനയൊന്നും കൂടാതെ തന്നെ നമുക്ക് ഡയഗ്നോസിസ് കിട്ടുന്ന കുറേ ടെസ്റ്റുകൾ, നമ്മുടെ ആ ഒരു ടെസ്റ്റുകളുടെ എഫിക്കസി ഇംപ്രൂവ് ആയതിന്റെ ഭാഗമായിട്ട് നമുക്ക് കുറേ അധികം ടെസ്റ്റുകൾ ഇപ്പോൾ ഉണ്ട് ബയോപ്സി ഇല്ലാതെ തന്നെ ഡയഗ്നോസിസ് കിട്ടാൻ വേണ്ടി. പക്ഷെ ചില പ്രത്യേക കേസുകളായ നമ്മൾ നേരത്തെ സംസാരിച്ച ഓട്ടോ ഇമ്മ്യൂൺ ഹെപ്പറ്റൈറ്റിസ്, ആ ഒരു കേസിൽ നമ്മൾ ബയോപ്സി എടുത്തിട്ട് ലിവറിൻ്റെ അകത്ത് നമ്മുടെ ഇമ്മ്യൂൺ സെൽസ് ലിവറിനെ ഡാമേജ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ടേ നമുക്ക് അതിന്റെ ഡയഗ്നോസിസ് ക്ലിയർ ആക്കാൻ കഴിയുള്ളൂ. അല്ലാതെ വളരെ റയർ ആയിട്ട് ഇപ്പോൾ ബയോപ്സീസ് നമ്മൾ എടുക്കാറുള്ളൂ.
1: ഇപ്പോൾ ഈ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് നമുക്കൊരു രക്തപരിശോധനയാണെന്നറിയാം. മറ്റ് പരിശോധനകളെല്ലാം ഇവിടെ നമുക്ക് നമ്മുടെ നാട്ടിൽ ലഭ്യമാണോ സാധാരണക്കാർക്ക്?
0: ഒരു വിധപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ഏതൊരു ചെറിയ ലാബിലായാലും ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. അൾട്രാസൗണ്ട് അബ്ഡമൻ ആയാലും വളരെ കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. ഈ നേരത്തെ പറഞ്ഞ ഫൈബ്രോ സ്കാൻ അല്ലെങ്കിൽ ഇലാസ്റ്റോഗ്രഫി പോലത്തെ ടെസ്റ്റുകൾ, അത് ഇത്തിരി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആശുപത്രികളിൽ കാണാൻ കഴിയും.
1: ഈ ലിവർ ട്രാൻസ്പ്ലാന്റിന്റെ സൗകര്യം എങ്ങനെയാണ്? നമുക്ക് നമ്മുടെ നാട്ടിൽ ഒരുവിധ എല്ലാ ആശുപത്രികളിലും ലഭ്യമാണ്.
0: അപ്പോൾ നമ്മുടെ അങ്ങേ അറ്റത്തെ സ്റ്റേജ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിവറിന്റെ ഫെയിലിയറിന്റെ എല്ലാ ഫീച്ചേഴ്സും വന്നു, പേഷ്യന്റിന്റെ ആ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് വളരെ മോശമായി തുടങ്ങിയ അദ്ദേഹത്തിന്റെ അസുഖം കാരണം കൊണ്ട്. ഒരു പരിധിവരെ ലിവർ താങ്ങി നിർത്താറുണ്ട്. പക്ഷെ ഒരു സിറോസിന്റെ അങ്ങേ അറ്റത്ത് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വയറിൽ വെള്ളം കെട്ടാൻ തുടങ്ങി, ചോര ഛർദ്ദിക്കാൻ തുടങ്ങി, ലിവറിൽ ക്യാൻസർ വന്നു, ആ ഒരു സെറ്റ് ഓഫ് പേഷ്യൻസിന് എപ്പോഴും ട്രാൻസ്പ്ലാന്റ് സജസ്റ്റ് ചെയ്യാറുണ്ട്. ട്രാൻസ്പ്ലാന്റിലേക്ക് പോകുമ്പോൾ കറന്റ്ലി വലിയ വലിയ ആശുപത്രികളിലെല്ലാം ഈ പറഞ്ഞ ലിവർ ട്രാൻസ്പ്ലാന്റിന്റെ ഫെസിലിറ്റി ഉണ്ട്. ഇങ്ങനെ ഒരു പേഷ്യന്റിന് ആവശ്യം വന്നു കഴിഞ്ഞാൽ അവരുടെ കുടുംബത്തിൽ ആരെങ്കിലും സെയിം ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള വ്യക്തികൾ ഉണ്ടെങ്കിൽ അവരുടെ ലിവർ ടെസ്റ്റ് ചെയ്ത് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാവുന്നതാണ്. ലിവറിന്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് നിന്ന് നമ്മളൊരു പകുതി ലിവർ എടുക്കുകയാണെങ്കിൽ ആ ഒരു പകുതി കിട്ടിയ ആൾക്കും ഫുള്ള് ലിവറായി മാറും കുറച്ച് ദിവസം കഴിയുമ്പോൾ. അതേസമയം ഓപ്പറേഷൻ കഴിഞ്ഞ ആ ഒരു വ്യക്തി ആ ബാക്കിയുള്ള പകുതിയിൽ നിന്ന് ഒരു പുതിയ ലിവർ ഡെവലപ്പായി വരികയും ചെയ്യും. പല്ലിയുടെ വാല് പോലെ തന്നെയാണ് ലിവറിന്റെ ആ ഒരു ഇത്. റീജനറേറ്റിംഗ് കപ്പാസിറ്റി അത്രയും നല്ല പോലെ ഉള്ള ഒരു അവയവമാണ് ലിവർ. ഇതുകൂടാതെ തന്നെ കെഡാവറിക് ലിവർ ട്രാൻസ്പ്ലാന്റ് എണ്ണത്തിൽ കുറവാണെങ്കിൽ കൂടി തന്നെ കേരളത്തിൽ നടക്കുന്നുണ്ട്. മസ്തിഷ്ക മരണം നടന്ന വ്യക്തികളിൽ ലിവറിന്റെ ഫംഗ്ഷൻസ് ഒക്കെ ഓക്കെയാണ്, അവരുടെ വീട്ടുകാർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ലിവർ വേറൊരു വ്യക്തിക്ക്, ആവശ്യമുള്ള ഒരു വ്യക്തിക്ക് നമുക്ക് കൊടുക്കാവുന്നതാണ്.
1: ലിവിംഗ് ലിവർ ഡോണർ എന്ന് പറഞ്ഞല്ലോ, നമ്മുടെ കരള് നമ്മൾ പകുതി പകുത്തു കൊടുക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തി പിന്നെ ഈ കരള് പൂർണ്ണമായി വളർച്ച എത്തുന്നവരെ എന്തെങ്കിലും നിയന്ത്രണങ്ങൾക്ക് വിധേയമായി ജീവിക്കേണ്ടി വരുമോ?
0: സ്ട്രെനസ് ആയിട്ടുള്ള എക്സസൈസ് അതുപോലത്തെ കാര്യങ്ങളിൽ നിന്നൊന്ന് അവോയ്ഡ് ചെയ്താൽ മതിയായിരിക്കും. ഒരു രണ്ടു മൂന്ന് മാസത്തിന്റെ ഉള്ളിൽ തന്നെ വ്യക്തി ഒരു നോർമൽ ലിവർ ഫുള്ളായി അത് വളർന്നു വരാൻ വേണ്ടിയിട്ട് അതിലും കൂടുതൽ സമയം എടുക്കുമെങ്കിലും ആ ഒരു സർജറിയുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള എഫക്റ്റിൽ നിന്നും ഒന്ന് ആൾ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരു മാസത്തിൽ താഴെ മതി. രണ്ടു മൂന്ന് മാസത്തിനുള്ളിൽ തന്റെ നോർമൽ ലൈഫിലേക്ക് പോകുന്നതിൽ ഒരു കുഴപ്പമില്ല.
1: അപ്പോൾ ഈ ജൂലൈ 28-ന്റെ ലോക ഹെപ്പറ്റൈറ്റിസ് ദിനാചരണം കരളാരോഗ്യത്തെ കുറിച്ചും കരളിന്റെ അസുഖങ്ങളെ കുറിച്ചുമുള്ള ഒരു അവബോധം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇത്രയും പ്രാധാന്യമുള്ള ഒരു ജോലിയാണ് നമ്മുടെ ശരീരത്തിൽ ഈ അവയവം നിർവഹിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കൂടി ഈ ദിനാചരണം പ്രയോജനപ്പെടുമെന്ന് നമുക്ക് ആശിക്കാം അല്ലേ?
0: അതെ അതെ, ജൂലൈ 28-ാം തീയതി വരുന്ന ലോക ഹെപ്പറ്റൈറ്റിസ് ഡേയിൽ പറ്റുമെങ്കിൽ എല്ലാവരും സ്വന്തം ലിവറിന്റെ ഒരു വർക്കപ്പ് പോലെ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് എന്നുള്ള രീതിയിൽ LFT ഒരു അൾട്രാസൗണ്ടും ഒക്കെ എടുത്ത് ഒന്ന് നോക്കുക. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്തുള്ള ഒരു ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റിനോ ഹെപ്പറ്റോളജിസ്റ്റിനോ സർവീസ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. വെച്ചിരിക്കാതെ നോക്കുക. അങ്ങേ അറ്റത്തെ സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വളരെ കുറച്ച് ട്രീറ്റ്മെന്റ് നമുക്ക് ഓഫർ ചെയ്യാനുള്ളൂ ഇത്തരം പേഷ്യൻസിൽ.
1: FML വന്ന് ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ചും കരളിന്റെ ആരോഗ്യത്തെ കുറിച്ചും ഇത്രയും വിശദമാക്കിയാണ് ഡോക്ടറോട് പ്രത്യേകം നന്ദി പറയുന്നു.
2: എന്താണ് ഹെപ്പറ്റൈറ്റിസ്? ഈ വിഷയത്തെ കുറിച്ച് ആലുവ രാജഗിരി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഹെപ്പറ്റോളജിസ്റ്റ് ഡോക്ടർ അശ്വിൻ പി വിനോദുമായി ഇതുവരെ സംസാരിച്ചത് MV ശശികുമാർ. രാജഗിരി ഹോസ്പിറ്റൽ, FM ഹെൽത്ത് ലൈൻ.

0: രാജഗിരി ഹോസ്പിറ്റൽ, ചുണങ്ങംവേലി, ആലുവ. ഫോൺ 290-5111.
1: ഈ പരിപാടിയുടെ പ്രായോജകർ രാജഗിരി ഹോസ്പിറ്റൽ, ചുണങ്ങംവേലി, ആലുവ. ഫോൺ 290-51-11. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 290-51-11.
2: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാരാ കൊച്ചിയായി മാറും.
3: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
4: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ചു.

0: ഉടനും ബുക്ക് ചെയ്യാം.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
2: സേവന വാർത്തകൾ. പട്ടികജാതി വികസന വകുപ്പിന്റെ ഇ ഗ്രാന്റ്സ് സ്കോളർഷിപ്പ് പദ്ധതിയുടെ ആനുകൂല്യ വിതരണം സുഗമമായി നടത്തുന്നതിന് സപ്പോർട്ടിംഗ് എഞ്ചിനീയറെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് അപേക്ഷകൾ ക്ഷണിച്ചു. അപേക്ഷകർ പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്നവരും ബിടെക് കമ്പ്യൂട്ടർ സയൻസ് എന്നിവയിൽ ഏതെങ്കിലും കോഴ്സ് പാസ്സായിരിക്കണം. ഉയർന്ന പ്രായപരിധി 35 വയസ്സ്. വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ, ജാതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രായം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം ഈ മാസം 21-നകം കാക്കനാട് സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ സമർപ്പിക്കണം. വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 04842 42 22 56, 04842 42 22 56.
3: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കാൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ പ്രൊഫസർ NR മാധവ മേനോൻ ഇന്റർ ഡിസിപ്ലിനറി സെന്റർ ഫോർ റിസർച്ച് എത്തിക്സ് ആന്റ് പ്രോട്ടോകോൾസിൽ കരാറടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. ബിഇ, ബിടെക്, BSME, എംടെക്, MS അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിൽ ഇന്റഗ്രേറ്റഡ് എംടെക്, MCA അല്ലെങ്കിൽ നെറ്റ് PhDയോടുകൂടി കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദാനന്തര ബിരുദമാണ് യോഗ്യത. PhD യോഗ്യത അഭികാമ്യം താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 20 തിങ്കളാഴ്ചയ്ക്ക് മുൻപായി ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷയുടെ കോപ്പിയും വയസ്സ്, യോഗ്യത എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ കോപ്പിയും രജിസ്ട്രാർ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല 68-20-22 എന്ന വിലാസത്തിലേക്ക് ഈ മാസം 27 മുൻപായി ലഭിക്കത്തക്ക വിധം അയയ്ക്കുക. വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 80 78 01 96 88.
5: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
1: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
0: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച സ്വർണം ബുക്ക് ചെയ്യാം.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
2: പട്ടികജാതി വകുപ്പിന് കീഴിൽ ആലുവയിൽ പ്രവർത്തിക്കുന്ന ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലുകളിലേക്കുള്ള പട്ടികജാതി, പട്ടികവർഗ, മറ്റർഹ ജനറൽ വിഭാഗം ഒഴിവുകളിലേക്ക് പ്രവേശനത്തിനായി ഇ ഗ്രാൻസ് ആനുകൂല്യം ലഭിക്കുന്ന പോസ്റ്റ് മെട്രിക് വകുപ്പിന്റെ പരിശീലന കോഴ്സുകൾക്ക് പഠിക്കുന്നവരോ വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചു. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷ ഈ മാസം 25 വൈകിട്ട് 5 മുൻപായി ബന്ധപ്പെട്ട ഹോസ്റ്റലുകളിലെ റെസിഡന്റ് ട്യൂട്ടർമാർക്കോ കാക്കനാട് സിവിൽ സ്റ്റേഷൻ 3 നിലയിൽ പ്രവർത്തിക്കുന്ന എറണാകുളം ജില്ലാ പട്ടികജാതി വികസന ഓഫീസിലോ സമർപ്പിക്കണം. വിളിക്കേണ്ട ഫോൺ നമ്പർ 04842 42 22 56, 04842 42 22 56.
6: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ

0: കൊച്ചിൻ ഷിപ്പ്യാർഡിൽ സ്കഫോൾഡർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. SSLC പ്ലസ് ടു പാസ്സായവർക്ക് മാത്രം അപേക്ഷിക്കാം. ഡിഗ്രി, ഡിപ്ലോമ, ഐടിഐ തുടങ്ങിയ ഉയർന്ന യോഗ്യതയുള്ളവർ അപേക്ഷിക്കാൻ പാടുള്ളതല്ല. മൊത്തം 60 ഒഴിവുകളുണ്ട്. അപേക്ഷിക്കുന്നതിനും വിശദ വിവരങ്ങൾക്കും കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ വെബ്സൈറ്റ് www.cochinshipyard.in സന്ദർശിക്കുക. അവസാന തീയതി ഈ മാസം 22. www.cochinshipyard.in.
1: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാരാ കൊച്ചിയായി മാറും.
2: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
3: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച സ്വർണം ബുക്ക് ചെയ്യാം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ

സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, FM ഈവനിംഗിൽ ഇനി ഈവനിംഗ് മെലഡി. യേശുദാസ് പാടിയ ഗാനം ചിത്രം കണ്ണുക്കൾ നിലവ്. ഗാനരചന പളനി ഭാരതി, സംഗീതം ഇളയരാജ.

0: കണ്ണുകൾ നിലവ് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് നിങ്ങൾ ഈവനിംഗ് മെലഡിയിലൂടെ കേട്ടത്. സംസ്ഥാന സർക്കാരിന്റെ ടൂറിസം വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ചേർത്തല ഗവൺമെന്റ് ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 2026-27 അധ്യയന വർഷത്തെ ഒരു വർഷം ദൈർഘ്യമുള്ള ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സിൽ SC/ST/OEC ജനറൽ OBC കാറ്റഗറികളിൽ സീറ്റ് ഒഴിവുണ്ട്. ഫുഡ് ആൻഡ് ബിവറേജ് സർവീസ് കോഴ്സിലാണ് സീറ്റ് ഒഴിവുള്ളത്. താൽപര്യമുള്ളവർ സ്പോട്ട് അഡ്മിഷനായി അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നേരിട്ട് ഹാജരാകണം. വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 98 47 67 75 49 98 47 67 75.
1: ഞായറാഴ്ചകളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: 72nd നെഹ്റു ട്രോഫി ജലോത്സവത്തോടനുബന്ധിച്ച് പ്രസിദ്ധീകരിക്കുന്ന സ്മരണികയിലേക്ക് ആലപ്പുഴയുടെ ചരിത്രപരവും സാംസ്കാരികവുമായ പൈതൃകത്തെയും വള്ളംകളി പാരമ്പര്യത്തെയും ആസ്പദമാക്കിയുള്ള കഥ, കവിത, ലേഖനം എന്നീ വിഭാഗങ്ങളിൽ രചനകൾ ക്ഷണിച്ചു. താൽപര്യമുള്ള എഴുത്തുകാർ തങ്ങളുടെ മൌലിക രചനകൾ ഈ മാസം 25 കൺവീനർ NTBR സുവനീർ കമ്മിറ്റി ആൻഡ് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് കലക്ടറേറ്റ് ആലപ്പുഴ എന്ന വിലാസത്തിലോ NTBR souvenir2026@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അയക്കണം. വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 04772-25-16-76 04772-25-16-76.
3: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
4: ഇടലിന് ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
5: September 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
0: കൊച്ചിൻ ഷിപ്പ്യാർഡിൽ കരാർ വ്യവസ്ഥയിൽ ഓട്ടോ ഇലക്ട്രീഷ്യൻ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. SSLC മെക്കാനിക് ഓട്ടോ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ട്രേഡിലുള്ള ITI NTCയുമാണ് യോഗ്യത. 3 പ്രവൃത്തി പരിചയമുണ്ടായിരിക്കണം. വിശദവിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക. www.cochinshipyard.in. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഈ മാസം 22. www.cochinshipyard.in.
6: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
7: എന്നും രാവിലെ 10:30
6: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
7: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.

പ്രിയ ശ്രോതാക്കളെ, എഫ് എം ഈവനിംഗിൽ ഇനിയൊരു ഹിന്ദി ഗാനം കേൾക്കാം. വിശാൽ ഭരദ്വാജ് സംഗീതം നൽകി പാടിയത്, കൂടെ പാടിയത് ശ്രേയ ഘോഷാൽ. ചിത്രം ഓംകാര. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് ഗുൽസാർ.

ഓംകാര എന്ന ചിത്രത്തിൽ ശ്രേയാ ഘോഷാലും വിശാൽ ഭരദ്വാജും ചേർന്ന് പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. സമയം 8 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. FM ഈവനിംഗിൽ ഇനി നോവൽ പാരായണം.

0: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: ഗാന്ധിജിയുടെ ജീപ്പ് വളരെ പതുക്കെയാണ് മുന്നോട്ട് നീങ്ങിയിരുന്നത്. നിരന്നു നിൽക്കുന്ന എല്ലാവരിലേക്കും ഇറങ്ങി ചെല്ലുന്നു എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് ഗാന്ധിജി ഓരോരുത്തരെയും അഭിവാദ്യം ചെയ്തിരുന്നത്. ജീപ്പിന് പിറകെ മറ്റെല്ലാവരും നടന്നുകൊണ്ടിരുന്നു. ഗാന്ധിജിയെ കാണാൻ മാതാമ്മയും പെണ്ണുട്ടിയമ്മയും നിരത്തുവക്കൽ നിൽക്കുന്നത് രാമർ കണ്ടു. മാതാമ്മയ്ക്ക് മേലുടുപ്പുണ്ടായിരുന്നില്ല. ചമ്പകമരത്തിന് ചുവട്ടിൽ ഗാന്ധിജിയുടെ ജീപ്പെത്തിയപ്പോൾ ഏതാനും പൂക്കൾ ജീപ്പിന് മുകളിലേക്ക് കൊഴിഞ്ഞു വീഴുന്നതും രാമർ കണ്ടു. ബാങ്കിന്റെ മുമ്പിൽ ഗാന്ധിജിയെ കാത്തു നിൽക്കുന്നവരിൽ കുഞ്ഞിക്കേളുവും ഉണ്ടായിരുന്നു. അയാളുടെ മുഖത്തപ്പോൾ ഗാന്ധിജിയോടുള്ള ആദരവാണ് തെളിഞ്ഞുകിടക്കുന്നതെന്ന് രാമർ കണ്ടെത്തി. പാക്കനാർ പുരം വരെ അവർ ജീപ്പിനോടൊപ്പം കാൽനടയായി യാത്ര ചെയ്തു. എന്നിട്ടും യാതൊരു ക്ഷീണവും തോന്നിയില്ല. പാക്കനാർ പുരത്തെ കുട്ടികളുമായി ഗാന്ധിജി ഇടപെടുന്നത് അവർ കണ്ടു. അദ്ദേഹം കുട്ടികളെ ചേർത്ത് നിർത്തി സംസാരിക്കുന്നതും അവരുടെ കൈകളെടുത്ത് താലോലിക്കുന്നതും അവർ കണ്ടു. കുട്ടികളോട് അദ്ദേഹം സംസാരിച്ചു. കേളപ്പൻ അത് മലയാളത്തിൽ കുട്ടികൾക്ക് പറഞ്ഞുകൊടുത്തു. പാക്കനാർ പുരത്തുനിന്ന് ഇറങ്ങുന്നതിന് മുൻപ് അദ്ദേഹം ഒരു തെങ്ങിൻ തൈ നട്ടു. ഇത് പിന്നീട് ഗാന്ധി തെങ്ങ് എന്നാണ് അറിയപ്പെട്ടത്. ഗാന്ധിജി തിരികെ പോയിട്ടും വളരെ ദിവസങ്ങളോളം ഗാന്ധിജി തക്ഷൻകുന്നിൽ തന്നെയുണ്ടായിരുന്നു. വയലിൽ പുഞ്ചകൃഷി നടത്തുന്നവരും പുഴത്തീരത്ത് ചീഞ്ഞ ചകിരി തല്ലുന്നവരും ആന്തൂരാൻകുന്നിൽ മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്നവരും ചാലിയ തെരുവിൽ നെയ്യുന്നവരും കൊല്ലന്റെ ആലയിൽ ഇരുമ്പ് കനലായി എരിയുന്നത് കണ്ടു നിൽക്കുന്നവരും ചക്കാലയിൽ കാളകൾക്കൊപ്പം നടന്ന് പുത്തൻ വെളിച്ചെണ്ണയുടെ ഗന്ധം നുകരുന്നവരും അങ്ങാടിയിലെ കച്ചവടക്കാരും കോടതിയിലും രജിസ്ട്രാഫീസിലും ബാങ്കിലും വന്നെത്തുന്നവരും ദിവസങ്ങളോളം സംസാരിച്ചുകൊണ്ടിരുന്നത് ഗാന്ധിജിയെക്കുറിച്ച് മാത്രമായിരുന്നു. ഗാന്ധിജിയെ കണ്ടവർ കാണാൻ പറ്റാത്തവരോട് ഗാന്ധിജിയെക്കുറിച്ച് വലിയ വിശേഷണങ്ങളോടെയാണ് വിവരിച്ചത്. ഇവയെല്ലാം കേൾക്കുമ്പോഴൊക്കെ വളരെ നിഗൂഢമായി മനസ്സിൽ കൊണ്ടു നടന്ന ഒരനുഭവം ആവർത്തിച്ചാവർത്തിച്ചോർത്ത് രാമർ ആഹ്ലാദിക്കുന്നുണ്ടായിരുന്നു. ഗാന്ധിജി തിരിച്ചുപോയപ്പോൾ മാത്രമാണ് കുഞ്ഞിക്കേളുവിനോട് പോലും അത് വെളിപ്പെടുത്തിയത്. പാക്കനാർപുരത്തെ ചടങ്ങിന് ശേഷം വളരെ വേഗത്തിലാണ് ഗാന്ധിജി തിരിച്ചുപോയത്. പാക്കനാർപുരത്തെ ഹോസ്റ്റലും തൊഴിൽശാലയുമൊക്കെ ഗാന്ധിജി ചുറ്റി നടന്നു കാണുമ്പോൾ ഒരു കാര്യം രാമർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ഗാന്ധിജിയുടെ ഓരോ ചലനവും വളരെ വേഗത്തിലുള്ളതാണ്. എല്ലായിടത്തും വളരെ ചടുലതയിലാണ് അദ്ദേഹം നടന്നു കയറുന്നത്. പിന്നീട് തിരികെ പോയതും വേഗതയിൽ തന്നെ. ഗാന്ധിജിയുടെ വാഹനം മറയുന്നതുവരെ രാമർ നോക്കി നിന്നു. അതിനുശേഷമാണ് ഒരുപക്ഷെ തനിക്ക് മാത്രം ലഭിച്ച ഒരു പുണ്യാനുഭവത്തെക്കുറിച്ച് രാമർ സ്വകാര്യമായി ആലോചിക്കാൻ തുടങ്ങിയത്. തീർച്ചയായും അതൊരു ശ്രേഷ്ഠമായ മുഹൂർത്തമായിരുന്നു. ഗാന്ധിജിയുടെ വാഹനത്തിന് പിന്നിൽ നടന്നുകൊണ്ടിരിക്കെ ഒരിടത്തെത്തിയപ്പോൾ രാമർ അദ്ദേഹം ഇരിക്കുന്ന ഭാഗത്തിന് വളരെ അടുത്തായി. കൈനീട്ടിയാൽ തൊടുന്ന അകലത്തിൽ ഗാന്ധിജി. എപ്പോഴോ ഒരിക്കൽ ഗാന്ധിജിയുടെ ഇടതുകൈ വാഹനത്തിന് പുറത്തേക്കിടുകയുണ്ടായി. അതേ നിമിഷത്തിൽ തന്നെയായിരുന്നു രാമറിന്റെ വലതുകൈ മുന്നോട്ടേക്ക് നീണ്ടതും. ഗാന്ധിജിയുടെ ഇടതു കൈത്തണ്ടയിൽ വളരെ പതുക്കെ രാമറിന്റെ വലതുകൈ അമർന്നു. ഗാന്ധിജി കൈ പിൻവലിച്ചില്ല. അന്നേരമാണ് ഒരു ഞെട്ടലോടെയോ ആഹ്ലാദത്തോടെയോ രാമർ തിരിച്ചറിഞ്ഞത് താൻ ഗാന്ധിജിയെ തൊട്ടിരിക്കുന്നു. ഗാന്ധിജിയുടെ വിയർപ്പ് തുള്ളികൾ തന്റെ വലതുകൈയിൽ പതിഞ്ഞിരിക്കുന്നു. അതോർത്തുകൊണ്ടായിരുന്നു പിന്നീടുള്ള നടത്തം. പരിസരം മറന്നുകൊണ്ട് വായുവിലൂടെ അങ്ങനെ നീങ്ങിപ്പോവുകയായിരുന്നു. ഈ അനുഭവത്തെക്കുറിച്ച് മറ്റാരോടും പറഞ്ഞാൽ അവർക്കത് ഉൾക്കൊള്ളാനും കഴിയില്ല. രാമർ വെളിപ്പെടുത്തിയതുമില്ല. പിന്നീട് കുഞ്ഞിക്കേളുവിനോട് മാത്രമായിരുന്നു തന്റെ സ്വകാര്യ നിർവൃതി രാമർ പങ്കുവച്ചത്. അത് കേട്ട് കുഞ്ഞിക്കേളു ഹൃദ്യമായി ഒന്ന് ചിരിച്ചു. പതിവ് പോലെ കളിയാക്കാൻ മുതിരാതിരുന്നത് ആശ്വാസമായി. ഗാന്ധിജിയുടെ വിയർപ്പ് തുള്ളികൾ പതിഞ്ഞ തന്റെ വലത് കൈപ്പത്തിയോട് രാമറിന് പിന്നീട് വല്ലാത്ത സ്നേഹം തോന്നുകയും ചെയ്തിരുന്നു. അത് വളരെ പവിത്രമായ ഒന്നാണെന്ന് തന്നെ രാമർ കരുതി. പുഞ്ചകൃഷിക്ക് വെള്ളം തേവാൻ വേണ്ടി പണിക്കാരെ ഏർപ്പാടാക്കാൻ ഇറങ്ങിയപ്പോഴാണ് മൈനർ ബാലൻ തിടുക്കപ്പെട്ടു വരുന്നത് കണ്ടത്. കണ്ണച്ചൻ പറഞ്ഞു, രാമറെ ഉടനെ കാണണമെന്ന്. എന്താണ് ഇത്ര അത്യാവശ്യമെന്ന് രാമറിന് മനസ്സിലായില്ല. പുതുതായി ഒരു കാര്യവും പറയാനുണ്ടെന്ന് തോന്നുന്നില്ല. എന്നാലും കണ്ണച്ചന്റെ പ്രകൃതമനുസരിച്ച് വെറുതെ വിളിപ്പിക്കുവാനിടയില്ല. മൈനർ ബാലനോടൊപ്പം നടന്നു. കൊപ്രക്കളത്തിലെ ചേവിന് സമീപം ഇരിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ണച്ചൻ മൈനറെ എങ്ങോട്ടോ പറഞ്ഞുവിട്ടു. പ്രധാനപ്പെട്ട എന്തോ

0: ഒന്ന് തന്നോട് മാത്രമായി പറയാനുണ്ടെന്ന് വ്യക്തം. കുറേ ദിവസമായി നിന്നോടൊരു കാര്യം പറയാമെന്ന് വിചാരിക്കുന്നു. എന്റെയും നിന്റെയും തിരക്ക് കാരണം അതങ്ങ് നീണ്ടുപോയി. പറയാൻ വിചാരിച്ച കാര്യം പറയാതെ അദ്ദേഹം പെട്ടെന്ന് മറ്റൊന്നിലേക്ക് തിരിഞ്ഞു. നിന്റെ കോൺഗ്രസ്സൊക്കെ എങ്ങനെയുണ്ട്?
1: നന്നായിട്ട് പോന്നു, രാമർ പറഞ്ഞു.
0: അതും വേണം, ഗാന്ധിജിയെ കാണാൻ ഞാനും വന്നിരുന്നു. കണ്ണച്ചനെ ഞാനും കണ്ടിനി, രാമർ ഓർമ്മിപ്പിച്ചു. ഗാന്ധിജിയെ കണ്ട് സന്തോഷായി, അദ്ദേഹം പറഞ്ഞു നിർത്തി.
2: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
3: ഈ നോവലിന്റെ തുടർഭാഗം നാളെ രാവിലെ 7:50 കേൾക്കാം.
4: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
5: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
6: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
7: ഇടല ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
8: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
7: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
9: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഡൊമിനിക് ജെ കാട്ടൂർ.
10: സഫലമി യാത്ര, എൻ എൻ കക്കാട്. അത്യധികം വൈകാരികത മുറ്റിയ നിമിഷങ്ങളുടെ ഹൃദ്യമായ ആവിഷ്കരണമാണ് എൻ എൻ കക്കാടിൻ്റെ സഫലമി യാത്ര എന്ന കവിത. അർബുദബാധിതനായി ആശുപത്രിയിൽ കിടക്കുന്ന സന്ദർഭത്തിൽ തൻ്റെ സഹധർമ്മിണിയോട് കടന്നുപോന്ന ജീവിതകാലത്തെക്കുറിച്ചും ഇപ്പോൾ അനുഭവിക്കുന്ന നൊമ്പരങ്ങളെക്കുറിച്ചും ഇനി കടന്നു വരുന്ന ആതിര നാളുകളെക്കുറിച്ചും കവി സംസാരിക്കുകയാണ്.
11: ആർദ്രമീ ധനുമാസരാവുകളിലൊന്നിൽ ആതിര വരും പോകുമല്ലേ സഖീ, ഞാനീ ജനലഴി പിടിച്ചൊട്ടു നിൽക്കട്ടെ, നീ എന്നണിയത്തു തന്നെ നിൽക്കൂ. ഇപ്പഴങ്കൂടൊരു ചുമയ്ക്കടിയിടറി വീഴാം
10: എന്ന് പറഞ്ഞുകൊണ്ടാണ് കവിത ആരംഭിക്കുന്നത്. നൊന്തും പരസ്പരം നോവിച്ചും കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളുടെ ദാമ്പത്യകാലം. അക്കാലമത്രയും അവർ സന്തോഷത്തോടെ തിരുവാതിരയെ വരവേറ്റു. തൻ്റെ ഭാര്യയോട് അദ്ദേഹം ഇങ്ങനെ പറയുന്നു.
11: ആതിര വരും നേരം ഒരുമിച്ചു കൈകൾ കോർത്തെതിരേൽക്കണം നമുക്കിക്കുറി, വരും കൊല്ലം ആരെന്നും എന്തെന്നുമാർക്കറിയാം.
10: കണ്ണുതുളുമ്പി നിൽക്കുന്ന സഖിയോട് ഇനി വരുന്ന ദിനങ്ങൾ സന്തോഷഭരിതമാക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നു. സുഖദുഃഖഭരിതമായ ദാമ്പത്യകാലം, എണ്ണമില്ലാത്ത സ്വപ്നങ്ങൾ കണ്ട ദിനങ്ങൾ, പുഴയുടെ കളകളത്തിൽ, വയൽക്കൊറ്റിയുടെ നിറത്തിൽ, മലമുടിയിലെ പോക്കുവെയിലിൽ, നിശീധത്തിലെ തേക്കുപാട്ടിൽ, എവിടെയെങ്കിലും ഒരു ഊഞ്ഞാൽപ്പാട്ടുയരുന്നുണ്ടോ എന്നിവർ കാതോർത്തു. യൗവനകാലങ്ങളിൽ സാഹസികമായി പ്രതിസന്ധികളെ അതിജീവിച്ച കാലം നായകൻ ഓർമ്മിക്കുന്നു. ചീറിയടിക്കുന്ന ഇരുട്ടിൽ കാലുകളെ ചുറ്റിപ്പിടിക്കുന്ന പുഴ അനായാസം മറികടന്നത് അദ്ദേഹം ഓർമ്മിക്കുന്നു. പക്ഷേ ഓർത്താലും ഓർത്തില്ലെങ്കിലും ആതിര വരികയും പോകുകയും ചെയ്യും. ഇത് തിരിച്ചറിഞ്ഞ് നായകൻ സഖിയോട് പറയുന്നു.
11: ഓർത്താലും

നാമിജ്ജനലിലൂടെ തിരേൽക്കും ഇപ്പഴയൊരോർമ്മകളൊഴിഞ്ഞ താലം, തളർന്നൊട്ടുവിറയാർന്ന കൈകളിലേന്തി അതിലൊറ്റ മിഴിനീർ പതിക്കാതെ മനമിടറാതെ. കാലമിനിയുമുരുളും വിഷുവരും വർഷം വരും തിരുവോണം വരും, പിന്നെയോരോ തളിരിലും പൂവരും കായ്വരും. അപ്പോൾ ആരെന്നും എന്തെന്നുമാർക്കറിയാം നമുക്ക്.

0: രായതിരേൽക്കാം വരിക സഖി അരികത്തു ചേർന്നു നിൽക്കൂ. പഴയൊരു മന്ത്രം സ്മരിക്ക നാം അന്യോന്യം ഊന്നുവടികളായി നിൽക്കാം. സഫലമീ യാത്ര.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.

പ്രിയ ശ്രോതാക്കളെ, ഇനി ഇന്നത്തെ ചോദ്യവും എന്റെ ഉത്തരവും. ചോദ്യം ഇതായിരുന്നു, വന്ദേ ഭാരത് ട്രെയിനിന്റെ കോച്ചുകൾ നിർമ്മിക്കുന്നത് എവിടെയാണ്? വന്ദേ ഭാരത് ട്രെയിനിന്റെ കോച്ചുകൾ നിർമ്മിക്കുന്നത് എവിടെയാണ്? ഉത്തരം, കേന്ദ്ര സർക്കാർ ഉടമസ്ഥതയിലുള്ള ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിലാണ് വന്ദേ ഭാരത് ട്രെയിനിന്റെ കോച്ചുകൾ നിർമ്മിക്കുന്നത്. 1955 സ്ഥാപിതമായ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി ചെന്നൈയിലെ പെരമ്പൂരിൽ സ്ഥിതി ചെയ്യുന്നു. ലോകത്തെ ഏറ്റവും വലിയ റെയിൽ കോച്ച് നിർമ്മാതാവാണ് ICF. ഇന്ത്യൻ റെയിൽവേയുടെ ഉടമസ്ഥതയിലുള്ള ഇവിടെ നിന്നും ഒട്ടനവധി വിദേശ രാജ്യങ്ങളിലേക്ക് കോച്ചുകളും ഉപകരണങ്ങളും കയറ്റുമതി ചെയ്യപ്പെടുന്നു. വന്ദേ ഭാരത് ട്രെയിനിന്റെ കോച്ചുകൾ നിർമ്മിക്കുന്നത് കേന്ദ്ര സർക്കാർ ഉടമസ്ഥതയിലുള്ള ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ.

നാളത്തെ പരിപാടികൾ: നാളെ രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് പ്രൊഫസർ വി എസ് സെബാസ്റ്റ്യൻ. 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ വിപണി, 6:32 റീഗൽ ജ്വല്ലേഴ്സ് എടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മോൺ സ്പൈസസ് കാവ്യധാര, ബാലാമണി അമ്മയുടെ ഊഞ്ഞാലിൻമേൽ എന്ന കവിത. 6:55 മുതൽ FM ഡയറിയുടെ ആദ്യ ഭാഗം, ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ, ഫിഫ ലോകകപ്പ് അപ്ഡേറ്റ്. 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ തിരുവനന്തപുരം റിലേ. 7:05 മുതൽ മഹിതം മലയാളം, ഉപഭോക്താക്കൾ അറിയാൻ ഗ്രീൻ മോൺ സ്പൈസസ് പാട്ടോർമ, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം. FM ഡയറി തുടരും, ഇതിൽ സമകാലികം, വിദേശ പഠന രംഗത്തെ ചതിക്കുഴികൾ, 7:50 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം, എന്ത് പഠിക്കണം, എന്താകണം. 8:05 വിടരുന്ന മുട്ടുകൾ, അമരാവതി ഗവൺമെന്റ് UP സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ, രണ്ടാം ഭാഗം. 8:30 വിചാരം, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരള വൈസ് ചാൻസലർ ഡോക്ടർ സജി ഗോപിനാഥ് പങ്കെടുക്കുന്നു, ആദ്യ ഭാഗം. 9:00 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:15 അഭിപ്രായവേദി, ശ്രോതാക്കളുടെ കത്തുകളും അവയ്ക്കുള്ള മറുപടിയും. 9:30 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, തുടർന്ന് സ്മൃതിരാഗം. ഉച്ചയ്ക്ക് 1:00 ഫോൺ ഔട്ട് ഗാനോത്സവം, 2:00 ഓർമ്മചിന്ത, 3:00 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 4:00 നാലുമണിപ്പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി. വൈകിട്ട് 5:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് പാട്ടിന്റെ നാട്ടുവഴി, കൊച്ചിയുടെ ജലപാതകൾ. വൈകിട്ട് 6:50 കാർഷിക ജീവനം, വൃക്ഷങ്ങൾക്കേകാം ദീർഘായുസ്, മരങ്ങൾക്കുണ്ടാകുന്ന രോഗങ്ങൾ ചികിത്സിച്ച് 200-ലധികം മരങ്ങൾക്ക് പുതുജീവൻ നൽകിയ വൃക്ഷവൈദ്യനായ കെ വിനുവുമായുള്ള അഭിമുഖം, ആദ്യഭാഗം. രാത്രി 7:35 മുതൽ FM ഈവനിംഗ്, ഇതിൽ സമകാലികം, വിദേശ പഠന രംഗത്തെ ചതിക്കുഴികൾ. 7:55 ഒരിടത്തൊരിടത്ത്, പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ, പറയിപ്പറ്റ പന്തിരുകുലം. 8:05 യുവവാണി, യുവജന കമ്മീഷന്റെ യുവപ്രതിഭാ പുരസ്കാരം ജേതാവ് അമൽ ഇക്ബാൽ പങ്കെടുക്കുന്നു, രണ്ടാം ഭാഗം. രാത്രി 9:15 അഭിപ്രായവേദി, 9:30 നിയമവേദി, പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ, 10:00 ഗാനമഞ്ജുഷ, പഴയ ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. നിങ്ങൾ കേട്ടത് നാളത്തെ പരിപാടികൾ. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ ഇന്നത്തെ FM ഈവനിംഗിലൂടെ പൂർണ്ണമാകുന്നു. FM ഈവനിംഗ് വീണ്ടും നാളെ രാത്രി 7:35 മുതൽ 9:00 വരെ.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ നാടകഗാനങ്ങൾ കേൾക്കാം. ആദ്യം കെ എൽ ആന്റണി, ജ്യോതി മേനോൻ എന്നിവർ പാടിയത് നാടകം മണവാട്ടി. വരികൾ എഴുതിയത് ജി എ ജോസ്, സംഗീതം സേവ്യർ നായത്തോട്.

കെസ്തറും ദലീമയും പാടിയത് നാടകം ആഴിക്കായിരം അഴിമുഖങ്ങൾ. വരികളേറ്റത് ഇരുമ്പനം ഗോപാലൻ, സംഗീതം ഫ്രാൻസിസ് വലപ്പാട്ട്.

ബിജു നാരായണൻ പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. നാടകം അപ്പൂപ്പന് 100 വയസ്സ്. വരികൾ എഴുതിയത് ചെമ്പഴന്തി രാമചന്ദ്രൻ, സംഗീതം സെബി നായരമ്പലം. ഈ ഗാനത്തോടെ നാടക ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി.

മീ കൊച്ചി എഫ് എം 102.3. സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റും 12 സെക്കൻഡും. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം യേശുദാസ് പാടിയത് ചിത്രം കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത്. വരികൾ എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

നിങ്ങൾ കേട്ട ഗാനം പൂന്തിലാമഴ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. വരികളെഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ലക്ഷ്മികാന്ത് പ്യാരിലാൽ. ഇനി യേശുദാസ് പാടിയ മറ്റൊരു ഗാനം ചിത്രം ദീപസ്തംഭം മഹാശ്ചര്യം. ഗാനരചന യൂസഫലി കേച്ചേരി, സംഗീതം മോഹൻ സിത്താര.

ഈ ഗാനത്തോടെ ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കൊച്ചി FM 102.3, സമയം 9 മണി കഴിഞ്ഞ 59 മിനിറ്റും 40 സെക്കൻഡും. ഇനി 10 മണിക്ക് ദേശീയ സംഗീത പരിപാടി ഡൽഹി റിലേ.